ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 26, കൊല്ലവർഷം 1201, മിഥുനം 2, 2026 ജൂൺ 16 തീയതി ചൊവ്വാഴ്ച. എഫ് എം ബാൻഡിൽ 101.5 മെഗാഹെർട്സിൽ ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 45 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സിസ്റ്റർ മേരി കുട്ടിയാനിക്കൽ.
2: വിശ്വോത്തര ചിന്തകനും മഹാനും മനുഷ്യ സ്നേഹിയുമായിരുന്ന ഡോക്ടർ ആൽബർട്ട് സ്വൈറ്റ്സർ തന്റെ ജീവിതകാലം മുഴുവൻ ആഫ്രിക്കയിലെ പ്രാകൃതരും വനവാസികളുമായിരുന്ന ജനങ്ങളെ ശുശ്രൂഷിക്കുന്നതിനായി ചെലവിട്ടു. അന്യർക്ക് ആശ്വാസം പകരുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതവ്രതം. അതിൽ അദ്ദേഹം ആനന്ദം കണ്ടെത്തി. ഒരിക്കൽ അദ്ദേഹത്തോട് ചിലർ ചോദിച്ചു, എന്തിനാണ് അങ്ങ് സുഖജീവിതവും സ്വന്തക്കാരെയും നാടും വീടും ഒക്കെ വിട്ട് വിദേശത്തുള്ള ഈ കാട്ടുപ്രദേശത്ത് അങ്ങയുടെ കഴിവും ആരോഗ്യവും എല്ലാം നഷ്ടപ്പെടുത്തുന്നത്? അവയൊക്കെ പരിഷ്കൃത ലോകത്തിന് ഉപയോഗപ്പെടുത്താമായിരുന്നില്ലേ? അതുവഴി അംഗീകാരവും പ്രശസ്തിയും നേടാമായിരുന്നില്ലേ? ഷ്വൈറ്റ്സർ ആ സുഹൃത്തുക്കളോട് പറഞ്ഞു, സുഖവും സമാധാനവും സംതൃപ്തിയുമാണല്ലോ നാം എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതെനിക്ക് ലഭിക്കുന്നത് നിസ്സാരരും അവഗണിക്കപ്പെട്ടവരുമായ ഈ ആഫ്രിക്കക്കാരെ സേവിക്കുന്നതിൽ കൂടിയാണ്. എന്റെ സേവനം കൊണ്ട് അവർക്കുണ്ടാകുന്ന സംതൃപ്തിയും സമാധാനവും എനിക്ക് സന്തോഷം നൽകുന്നു. രാത്രിയിൽ വഴിപോക്കന്റെ കാൽവിരലിൽ പരുക്കേൽപ്പിക്കുവാൻ നടപ്പാതയിൽ ഒളിഞ്ഞിരിക്കുന്ന കരിങ്കൽ കഷ്ണത്തെക്കാൾ ഇരുളിൽ ചരിക്കുന്ന പഥികന് അല്പനേരത്തേക്കെങ്കിലും പ്രകാശമരുളുന്ന മിന്നൽ പിണറിന്റെ നൈമിഷിക ജീവിതമാണ് അഭികാമ്യമായിട്ടുള്ളത് എന്ന് പറയാറുണ്ടല്ലോ. ഏതവസരത്തിലും അന്യർക്ക് നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുകയും അവരുടെ അഭിവൃദ്ധിയിലും സമുന്നതിയിലും അകമഴിഞ്ഞ് ആഹ്ലാദിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ മഹാന്മാർ. നിസ്വാർത്ഥരും കർമ്മോത്സുകരുമായ ധന്യാത്മാക്കൾ ചവിട്ടി നിൽക്കുന്ന ഈ ഭൂമിയിൽ പൂക്കൾ വിടരുമെന്നത് പരമാർത്ഥമാണ്. നാം സാധാരണ കാണാറുള്ള ചെടികളിലെ പൂക്കളല്ല, അലൗകികമായ ആനന്ദത്തിന്റെയും കൃതാർത്ഥതയുടെയും പ്രതീകമായി സഹചരിയുടെ മുഖങ്ങളിൽ വിടർന്നു വരുന്ന പുഞ്ചിരിപ്പൂക്കൾ. സേവനത്തിന്റെ ജീവൽ മാതൃകയായിരുന്ന മദർ തെരേസയുടെ ചേവടികൾ ഭാരതമണ്ണിൽ എത്രയെത്ര പുഷ്പങ്ങൾ വിരിയിച്ചിരിക്കുന്നു. അവയുടെ സുഗന്ധം ഇന്നും അന്തരീക്ഷത്തിൽ ലയിച്ചു നിൽക്കുന്നു. നന്മ ചെയ്യുന്ന കരങ്ങളാണല്ലോ ഏറെ സൗന്ദര്യമുള്ളത്. ഒരിക്കൽ ഡയോജനീസ് എന്ന യവന പണ്ഡിതൻ വഴിയിൽ കിടന്ന ഒരു കരിങ്കൽ കഷ്ണം കണ്ട് ഉറക്കെ ചിരിച്ചു. അത് കണ്ടു നിന്നയാൾ ചോദിച്ചു, അതൊരു കല്ലാണല്ലോ, അത് കണ്ടു ചിരിക്കാൻ എന്തിരിക്കുന്നു, നിങ്ങൾക്ക് ഭ്രാന്താണോ? ഡയോജനീസ് അയാളോട് പറഞ്ഞു, സുഹൃത്തെ, കുറഞ്ഞത് 10 പേരുടെ കാലിലെങ്കിലും ആ കരിങ്കൽ ചീള് മുറിവേൽപ്പിച്ചിട്ടുണ്ടാകും. അവരൊക്കെ വേദന കൊണ്ട് സ്വയം മറന്ന് ആ കല്ലിനെ ശപിക്കുന്നു. തനിക്ക്

0: ഏതായാലും മുറിവേറ്റു, നൊമ്പരം അനുഭവിച്ചു. ഇനി മറ്റാർക്കും അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് കരുതി അവരാരും ഈ കല്ല് മാറ്റിക്കളഞ്ഞില്ല. മനുഷ്യന്റെ സ്വാർത്ഥത ഓർത്ത് ഞാൻ ചിരിച്ചുപോയതാണ്. മറ്റുള്ളവർക്ക് സേവനം ചെയ്യുന്നതിൽ സംതൃപ്തി കണ്ടെത്തുന്നവരാണ് യഥാർത്ഥത്തിൽ സംതൃപ്തർ. മറ്റുള്ളവർക്കും എന്റെ ജീവിതത്തിൽ സ്ഥാനം നൽകി എല്ലാവരും സഹോദരി സഹോദരന്മാരാണെന്ന കാഴ്ചപ്പാടിൽ ജീവിച്ചാൽ ജീവിതം സഫലമാകും, കൂട്ടായ്മകൾ ശക്തമാകും, ചുറ്റും നന്മ രൂപപ്പെടും. സൃഷ്ടാവായ ദൈവത്തിന്റെ കരുണയും സ്നേഹവും നാം അനുഭവിക്കുന്നത് നമുക്ക് ചുറ്റുമുള്ളവരിലൂടെയാണെന്ന സത്യം തിരിച്ചറിഞ്ഞ് നമുക്കും കരുണയും സ്നേഹവും ഉള്ളവരാകാം. അഹന്തയും അമിതമായ ആത്മവിശ്വാസവും നന്നല്ല. കാരണം മനുഷ്യൻ ഒരു നിശ്വാസം മാത്രം, വെറുമൊരു നിഴൽ മാത്രമാണ്. അവന്റെ ബദ്ധപ്പാട് വെറുതെയാണ്. മനുഷ്യൻ സമ്പാദിച്ചു കൂട്ടുന്നത് ആരനുഭവിക്കുമെന്ന് അവനറിയുന്നില്ല എന്ന സങ്കീർത്തന വചനം നമുക്കോർക്കാം. കാലവും ഋതുക്കളും മാറിവരും, കാതലായവ എന്നും നിലനിൽക്കും. കരുതി വയ്ക്കുന്നവ നഷ്ടമാകാതെ പരസ്പരം കാവൽക്കാരായി നമുക്ക് വർത്തിക്കാം. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ജീവിതത്തെ ബലവത്തുള്ളതാക്കുന്നു. ക്രിയാത്മകമായി അവയോട് പ്രതികരിക്കണമെന്ന് മാത്രം. ദൈവത്തിൽ പ്രത്യാശ വച്ച് ചുറ്റുമുള്ളവരെ സ്നേഹത്തിലേക്കും സംതൃപ്തിയിലേക്കും നയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് സിസ്റ്റർ മേരി കുട്ടിയാനിക്കൽ.
2: ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രാൻസിലെ ഏവിയാനിലെത്തും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പ്രധാനമന്ത്രിയെ ഔദ്യോഗികമായി സ്വീകരിക്കും. സ്ലൊവാക്കിയയുടെ പരമോന്നത ബഹുമതിയായ ദി ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ലൊവാക്കിയ പ്രസിഡന്റ് പീറ്റർ പെല്ലെഗ്രിനി സമ്മാനിച്ചു. വിശിഷ്ട ബഹുമതി സമ്മാനിച്ചതിന് സ്ലൊവാക്യൻ പ്രസിഡന്റിനും ഗവൺമെന്റിനും ജനതയ്ക്കും നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. രാജ്യത്തെ സെൻസസ് പ്രവർത്തനത്തിന്റെ ഭാഗമായി വ്യക്തികൾക്ക് വിവരങ്ങൾ സ്വന്തമായി രേഖപ്പെടുത്താൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷൻ സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. ജൂൺ 30 വരെ രാവിലെ 6 മുതൽ രാത്രി 12 വരെ വിവരങ്ങൾ നൽകാം. കണ്ണൂർ ജില്ലയിലെ മൊകേരി ഗ്രാമപഞ്ചായത്തിൽ 2 പേർക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. 4, 8 വയസ്സായ 2 ആൺകുട്ടികൾക്കാണ് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചത്. ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഭക്തർക്ക് ദർശനപുണ്യം പകർന്ന് കിഴക്കേ നടയിലെ നവീകരിച്ച ദീപസ്തംഭം സമർപ്പിച്ചു. മന്ത്രി കെ മുരളീധരൻ ദീപസ്തംഭത്തിന്റെ സമർപ്പണ കർമ്മം നിർവഹിച്ചു. മുതിർന്ന പൌരന്മാരോട് കാണിക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ ബോധവൽക്കരണ ദിനാചരണം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജി മത്സരത്തിൽ ഈജിപ്തും ബെൽജിയവും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു. ഗ്രൂപ്പ് എച്ച് മത്സരത്തിൽ സ്പെയിനും കേപ്പ് വെർദെയും ഗോൾ രഹിത സമനിലയിലാണ്.
3: FM പ്രധാന വാർത്തകളാണ് ഇപ്പോൾ കേട്ടത്.

0: പ്രിയ ശ്രോതാക്കളെ, ഇനി അറിയിപ്പുകൾ. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്: 6:10 കാവ്യാഞ്ജലിയിൽ തിരുനെല്ലൂർ കരുണാകരന്റെ വസന്തമേ വരൂ എന്ന കവിത കേൾക്കാം. ആലാപനം ഡോക്ടർ സി വി ജിഷാമേരി. 6:15 അർച്ചന. 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7:00 തീവണ്ടി സമയം. തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. മേളത്തിന്റെ തമ്പുരാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ പങ്കെടുക്കുന്നു. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ITI FM ഡയറിയിൽ അപൂർവ ഗാനം നിങ്ങൾക്കറിയാമോ. തുടർന്ന് നളന്ദ കോളേജ് യേച്ചൂർ സിനിമ പാരഡൈസോയിൽ മൃണാൽസൻ സംവിധാനം ചെയ്ത ഇന്റർവ്യൂ എന്ന സിനിമയെക്കുറിച്ച് R നന്ദലാൽ സംസാരിക്കുന്നു. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. രാവിലെ 8:30 സംഗീതമാധുരിയിൽ മലയാളം ആൽബം ഗാനങ്ങൾ. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. രാവിലെ 9:00 ഗാനാമൃതം ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ജലതരംഗം. ആനയംപെട്ടി S ഗണേശൻ അവതരിപ്പിച്ചത്. 12:10 സേവന വാർത്തകൾ. ഉച്ചയ്ക്ക് 12:15 തീയാട്ടുപാട്ട്, ഏവൂർ വസുദേവ ശർമ്മയും സംഘവും അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യദീപ്തി, പകർച്ചപ്പനിയെ പ്രതിരോധിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതേക്കുറിച്ച് വിശദമാക്കുന്നു പയ്യോളി താലൂക്ക് ആയുർവേദ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ രാജേഷ്. ഉച്ചയ്ക്ക് 1:00 എവർഗ്രീൻ 80s ചലച്ചിത്ര ഗാനങ്ങൾ. 1:58 FM പ്രധാന വാർത്തകൾ. ഉച്ചയ്ക്ക് 2:30 ആകാശവാണി ടെലികിസ് തത്സമയ ഫോണിൻ പ്രശ്നോത്തരി. വൈകിട്ട് 5:00 6:00 6:40 ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 5:15 VK പാർവതിയും സംഘവും അവതരിപ്പിച്ച പുള്ളുവൻ പാട്ട്. 5:30 ലളിതഗാനം. 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി. 5:58 FM പ്രധാന വാർത്തകൾ. വൈകുന്നേരം 6:10 കാസർഗോഡ് ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:50 കിസാൻ വാണിയിൽ തത്സമയ ഫോണിൻ പരിപാടി. കുരുമുളക് കൃഷി നടിയിലും പരിപാലനവും. പായം കൃഷിഭവനിലെ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ശ്രീ സി മധുസൂദനൻ മറുപടി പറയുന്നു. 7:20 കമ്പോള വില നിലവാര ബുള്ളറ്റിൻ. രാത്രി 7:35 സയൻസ് കഫേയിൽ കാലം കലണ്ടർ ജ്യോതിശാസ്ത്രം. ഈ വിഷയത്തെ ആധാരമാക്കി സംസാരിക്കുന്നു ശാസ്ത്രലേഖകനും ശാസ്ത്രപ്രചാരകനുമായ TK ദേവരാജൻ. രാത്രി 8:00 കാവ്യകേളി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 ഗാനലോക വീഥികളിൽ. 10:00 കഥകളി പദങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഇനി അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹി റിലി.
1: ദിസ് ഈസ് ആകാശവാണി. ദ ന്യൂസ് റെഡ് ബൈ സുഭദ്ര രാമചന്ദ്രൻ. Prime Minister Narendra Modi will arrive in Evian, France today on a two-day visit to participate in the G7 summit in the third leg of his two-nation visit. Upon arrival, French President Emmanuel Macron will formally welcome the Prime Minister. Mr. Modi will then participate in a working session of the summit on the theme Forging New Partnerships and Rebuilding International Solidarity, along with leaders of G7 countries, partner countries, and representatives of the World Bank and the African Development Bank. On the sidelines of the meeting, the Prime Minister is also scheduled to hold bilateral meetings with the Prime Minister of Canada, Mark Carney, Prime Minister of United Kingdom Keir Starmer and UAE President Sheikh Mohammed bin Zayed Al Nahyan. Later, he will attend a gala dinner hosted by French President Emmanuel Macron. Prime Minister Narendra Modi is visiting the French city at the invitation of French President Emmanuel Macron in what is expected to be a highly productive and wide-ranging visit. Notably, this marks India's 13th participation at the G7 summit and the Prime Minister's 7th consecutive participation. India's regular participation at the G7 summit reflects the increasing recognition of New Delhi's role and contributions in addressing global challenges related to peace, security, development and environmental sustainability. A report.
2: India's strategic importance for the G7 is increasingly being reflected in concrete economic and technology partnerships. This is evident from the recently concluded India-EU trade agreement, as well as initiatives such as Bharat Innovates in Nice and India's role as the official AI partner country at upcoming VivaTech in Paris. These developments underline how G7 countries are looking at India not only as a major market, but also as a trusted partner in technology, innovation, manufacturing, and resilient supply chains. Significantly, many of the priorities identified by the French G7 presidency, including reducing imbalance, international partnerships, and artificial intelligence, closely align with India's strengths and interests. Ankit Kumar, Akashvani News, Avion, France.
1: Earlier yesterday, India and Slovakia elevated their ties to a comprehensive partnership. The two sides also linked 11 agreements to boost cooperation in key areas including labor migration, digital technology and defense, following talks between Prime Minister Narendra Modi and the Slovak

0: തിരുനല്ലൂർ കരുണാകരന്റെ വസന്തമേ വരൂ എന്ന കവിത ആലപിച്ചത് ഡോക്ടർ സി വി ജിഷാമേരി. കാവ്യാഞ്ജലി.
1: ആകാശവാണി കണ്ണൂർ. അർച്ചന ഭക്തിഗാനങ്ങൾ. ആദ്യം ചിത്രപാടിയത് ചക്കുളം കാവിലെ തീർത്ഥക്കുളത്തിൽ ചക്കര സ്വാദുള്ള തെളിനീര് എന്നാരംഭിക്കുന്നു.

ഇനി ചക്കുളം കാവിന്റെ തെക്കു പടിഞ്ഞാറ് ധിക്കാർന്ന് വാഴുന്ന യക്ഷിയമ്മ എന്നാരംഭിക്കുന്ന ഗാനമാണ് ചിത്രപാടിയത്.

അർച്ചനയിൽ അവസാനമായി മധു ബാലകൃഷ്ണൻ പാടിയ ഗാനമാണ് നീരേറ്റുപുറത്തിലെ ചക്കുളങ്കാവിലെ നീലോൽപല ദല നയനെ എന്നാരംഭിക്കുന്നു.

0: ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ അർച്ചന സമാപിക്കുന്നു. ആകാശവാണി കണ്ണൂർ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരണം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ.

സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. ട്രാക്കിലെ അറ്റകുറ്റപ്പണികൾക്കായി കണ്ണപുരം ധർമ്മശാല ചൈന ക്ലേ റോഡിലെ റെയിൽവേ ഗേറ്റ് ഇന്ന് രാത്രി 11 മണി വരെ അടച്ചിടുമെന്ന് ദക്ഷിണ റെയിൽവേ സീനിയർ സെക്ഷൻ എഞ്ചിനീയർ അറിയിച്ചു. കണ്ണൂർ സർവകലാശാലയും മഹാത്മാഗാന്ധി സർവകലാശാലയും സംയുക്തമായി നടത്തുന്ന MSc കെമിസ്ട്രി MSc ഫിസിക്സ് പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 22 വരെ നീട്ടി. ധർമ്മശാലയിലുള്ള കണ്ണൂർ സർവകലാശാല സ്കൂൾ ഓഫ് പെഡഗോഗിക്കൽ സയൻസിൽ 2026-27 അധ്യയന വർഷത്തെ MEd പ്രോഗ്രാമിലേക്ക് പ്രവേശനത്തിന് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30 വൈകുന്നേരം 5 മണി വരെ നീട്ടി. വിദ്യാനഗറിലുള്ള PM ശ്രീ കേന്ദ്രീയ വിദ്യാലയ നമ്പർ 2 9-10 +2 സയൻസ് കൊമേഴ്സ് ക്ലാസുകളിലെ ഒഴിവിലേക്ക് ഓഫ്ലൈൻ പ്രവേശനത്തിനുള്ള രജിസ്ട്രേഷൻ നാളെ വൈകുന്നേരം 4 മണി വരെ നടക്കും. ബന്ധപ്പെടുവാനുള്ള ഫോൺ നമ്പർ 0499-2957-88. ഫിഷറീസ് വകുപ്പിൽ നിന്നും മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ ആനുകൂല്യ ഇനത്തിൽ തുക കൈപ്പറ്റിയിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്തത് സംബന്ധിച്ച ധനവിനിയോഗ സാക്ഷ്യപത്രം ജൂലൈ 10 കാസർകോട് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0467-2220-537 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഇമെയിൽ വിലാസം dd.fish@gmail.com. കള്ളാർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ പൊതുസ്ഥലങ്ങളിലും പാതയോരങ്ങളിലും അനധികൃതമായി സ്ഥാപിച്ച കൊടിത്തോരണങ്ങൾ, ബാനറുകൾ, ഫ്ലക്സ് ബോർഡുകൾ എന്നിവ ബന്ധപ്പെട്ടവർ 7 ദിവസത്തിനകം നീക്കം ചെയ്യണമെന്നും അല്ലാത്തപക്ഷം നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും കള്ളാർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. മോട്ടോർ വാഹന വകുപ്പും കണ്ണൂർ റൂറൽ പോലീസും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഇ ചലാൻ അദാലത്ത് 24 രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ പയ്യന്നൂർ RT ഓഫീസ് ഹാളിൽ നടത്തും. കേരള കേന്ദ്ര സർവകലാശാലയിൽ 2009-2015 വരെ ഔട്ട്സോഴ്സ് ജീവനക്കാരായി സെക്യൂരിറ്റി, മറ്റ് വിഭാഗങ്ങൾ എന്നിവയിൽ പ്രവർത്തിച്ചവർ ഇ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന്

0: ആയി യുഎഎൻ നമ്പർ, ആധാർ, മറ്റ് ബന്ധപ്പെട്ട രേഖകൾ ഈ മാസം 20 മുൻപായി രജിസ്ട്രാർ ഓഫീസിൽ സമർപ്പിക്കണം. കാസർഗോഡ് ജില്ലയിലെ എല്ലാ പോളിടെക്നിക്കുകളിലേക്കുമുള്ള രണ്ടാം വർഷ ലാറ്ററൽ എൻട്രി എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം പെരിയ കാസർഗോഡ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ നാളെയും മറ്റന്നാളും നടക്കും. വിശദവിവരങ്ങൾക്ക് 0467223402 എന്ന നമ്പരിൽ ബന്ധപ്പെടാം. കണ്ണൂർ ഗവൺമെന്റ് വനിതാ ഐടിഐയിൽ ഐഎംസി നടത്തുന്ന ഡിപ്ലോമ ഇൻ ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൌണ്ടിംഗ്, മൈക്രോസോഫ്റ്റ് ഓഫീസ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ടാലി, മൈക്രോസോഫ്റ്റ് എക്സൽ സർട്ടിഫിക്കറ്റ് കോഴ്സ്, ജിഎസ്ടി റിട്ടേൺ ഫയലിംഗ് എന്നീ കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9745479354 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. ചരപ്പുറം മുത്തപ്പൻ ക്ഷേത്രത്തിൽ ഇന്ന് വൈകുന്നേരം മുത്തപ്പൻ വെള്ളാട്ടം ഉണ്ടാകും. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഇന്ന് തിരുവാതിര ചതുശതം. കണ്ണൂർ ജില്ലയിലെ മൊകേരിയിൽ ഷിഗെല്ലോസിസ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ ഇന്ന് രാവിലെ 11 മൊകേരി പഞ്ചായത്ത് ഹാളിൽ പി കെ പ്രവീൺ എംഎൽഎയുടെ സാന്നിധ്യത്തിൽ പ്രത്യേക യോഗം ചേരും. സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
3: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
5: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
4: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തലാബ്, കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
6: എടാ, പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
2: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
6: അതെങ്ങനെയാ?
2: അവിടെ BCOM, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൌണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ് ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം, ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
6: എടാ, സംഭവം കൊള്ളാലോ.
2: എടാ, അത് മാത്രമല്ല, ജർമ്മൻ ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
3: കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
7: നേത്രപരിചരണ രംഗത്ത് 10 ആണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും റെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം. ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി.
8: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
9: ലാപ്ടോപ്പോ?
8: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
10: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
11: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
3: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
12: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
3: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൌകര്യങ്ങൾ,
12: പ്രകൃതി രമണീയമായ സുന്ദരമായ ക്യാമ്പസിൽ ചാരോടിൽ നിന്നും ബസ് സൗകര്യവും.
3: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തൂ. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
12: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്. കോൺടാക്ട് നമ്പേഴ്സ് 0490248.

0: 9847-484950-8893-949598.
1: ചൊവ്വാഴ്ചകളിൽ രാവിലെ 7:40 സിനിമ പാരഡൈസോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് നളന്ദ കോളേജ് യേച്ചൂർ. ഫോൺ 7907-308934.
2: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്. ബുധനാഴ്ചകളിൽ രാവിലെ 7:40 സയൻസ് കഫെ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് MVR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ആൻഡ് റിസർച്ച് സ്റ്റഡീസ്, പറശ്ശിനിക്കടവ്, കണ്ണൂർ. ഫോൺ 8075-77-2831.
3: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
4: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
5: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
6: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
7: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
8: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
9: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
6: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7:00 ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
10: ചൊവ്വാഴ്ചകളിൽ രാത്രി 8:00 കാവ്യകേളി. വീണപൂവും പ്രേമസംഗീതവും ഓമനത്തിങ്കൾക്കിടാവുമൊക്കെ സമ്മാനിച്ച സ്നേഹപൂർണ മലയാളത്തെ ചുട്ടുകൊന്ന തലമുറയോടുള്ള കവിയുടെ രോഷമാണ് അമ്മ മലയാളം.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് വൈകുന്നേരം 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻവാണിയിൽ കുരുമുളക് കൃഷി, നടീലും പരിപാലനവും, ഈ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് പായം കൃഷിഭവനിലെ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ശ്രീ സി മധുസൂദനൻ തത്സമയം മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0497295607.

കണ്ണൂരാകാശവാണി റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുക്കളിൽ നിന്നും റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകൾ ആയിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ വ്യക്തമായ കൈയക്ഷരത്തിലുള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണയോഗ്യമായ രചനകളാണ് തിരഞ്ഞെടുക്കുക. റേഡിയോ നാടകരചനകൾ അയക്കേണ്ട വിലാസം ആകാശവാണി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ കണ്ണൂർ 4.

ജ്യോതിശാസ്ത്രം. ഈ വിഷയത്തെ ആധാരമാക്കി സംസാരിക്കുന്നു ശാസ്ത്രലേഖകനും ശാസ്ത്ര പ്രചാരകനുമായ ടി കെ ദേവരാജൻ. ആകാശവാണി കണ്ണൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് നിന്നും, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിൽ നിന്നും റിലേ ചെയ്യുന്നു.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സ്ലോവാക്യൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബ്രാറ്റിസ്ലാവയിൽ നിന്ന് മടങ്ങും. ഫ്രാൻസിൽ പ്രധാനമന്ത്രി ഇന്ന് G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്കയും ഇറാനും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. കോഴിക്കോട്ട് നിപ പ്രാഥമിക സമ്പർക്ക പട്ടികയിലെ ആരോഗ്യ പ്രവർത്തകയുടെ രണ്ടാം പരിശോധനാ ഫലവും നെഗറ്റീവാണെന്ന് മന്ത്രി കെ മുരളീധരൻ. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജി മത്സരത്തിൽ ഈജിപ്തും ബെൽജിയവും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു. വാർത്തകൾ വിശദമായി. സ്ലോവാക്യൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബ്രാറ്റിസ്ലാവയിൽ നിന്ന് മടങ്ങും. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഇന്ത്യ സ്ലോവാക് ബന്ധങ്ങളിൽ പുതിയ തലങ്ങൾ തുറക്കുന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം. സ്ലോവാക് പ്രധാനമന്ത്രിയുമായും പ്രസിഡന്റുമായും ചർച്ചകൾ നടത്തിയ അദ്ദേഹം ഇന്നലെ സ്ലോവാക്കിലെ സുപ്രധാന ബിസിനസ് നേതാക്കളെയും കണ്ടിരുന്നു. പ്രതിരോധം, ടൂറിസം, വിദ്യാഭ്യാസം എന്നിവ അടക്കം നിരവധി മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ സഹായിക്കുന്ന 11 ധാരണാപത്രങ്ങളും ഇന്ത്യയും സ്ലോവാക്കും ഇന്നലെ ഒപ്പുവെച്ചിരുന്നു. ഇന്ന് ബ്രാറ്റിസ്ലാവയിൽ നിന്ന് മടങ്ങുന്ന പ്രധാനമന്ത്രി വിയന്ന വഴി ഫ്രാൻസിലേക്ക് തിരിക്കും.
0: G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രാൻസിലെ ഏവിയാനിൽ എത്തും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ പ്രധാനമന്ത്രിയെ ഔദ്യോഗികമായി സ്വീകരിക്കും. തുടർന്ന് ഉച്ചകോടിയുടെ ഭാഗമായി പുതിയ പങ്കാളിത്തങ്ങൾ രൂപീകരിക്കലും അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കലും എന്ന വിഷയത്തിലെ വർക്കിംഗ് സെഷനിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. G7 രാജ്യങ്ങളിലെ നേതാക്കൾ, പങ്കാളിത്ത രാജ്യങ്ങൾ, ലോകബാങ്ക്, ആഫ്രിക്കൻ ഡെവലപ്മെന്റ് ബാങ്ക് എന്നിവയുടെ പ്രതിനിധികൾ തുടങ്ങിയവരും ഈ സെഷനിൽ പങ്കെടുക്കുന്നുണ്ട്. സ്ലോവാക്യയുടെ പരമോന്നത ബഹുമതിയായ ദി ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ലോവാക്യ പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനി സമ്മാനിച്ചു. വിശിഷ്ട ബഹുമതി സമ്മാനിച്ചതിന് സ്ലോവാക്യൻ പ്രസിഡന്റിനും ഗവൺമെന്റിനും ജനതയ്ക്കും നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ബഹുമതി ഇന്ത്യൻ ജനതയ്ക്കും ഇരു രാജ്യങ്ങളും തമ്മിലെ സൌഹൃദ ബന്ധത്തിന് ലഭിച്ച ആദരവാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു. 4 നീണ്ട സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്കയും ഇറാനും ധാരണയായതോടെ പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നു. സംഘർഷം അവസാനിപ്പിക്കാൻ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതായി ഇരു രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെള്ളിയാഴ്ച ഇരുവിഭാഗവും അന്തിമ കരാറിൽ ഔപചാരികമായി ഒപ്പുവെക്കും. ഇതിനുശേഷം കരാറിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. രാജ്യത്തെ സെൻസസ് പ്രവർത്തനത്തിന്റെ ഭാഗമായി വ്യക്തികൾക്ക് വിവരങ്ങൾ സ്വന്തമായി രേഖപ്പെടുത്താൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. June 30 വരെ രാവിലെ 6 മുതൽ രാത്രി 12 വരെ വിവരങ്ങൾ നൽകാം. സെൻസസ് നടപടികൾ വേഗത്തിലാക്കുന്നതിനും എന്യൂമറേറ്റർമാരുടെ ജോലിഭാരം ലഘൂകരിക്കുന്നതിനും വേണ്ടിയാണ് സെൽഫ് എന്യൂമറേഷൻ. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യുകയോ സമ്പർക്ക പട്ടികയിൽ പുതുതായി ആരെയും ഉൾപ്പെടുത്തുകയോ ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. നിലവിൽ സമ്പർക്ക പട്ടികയിൽ 103 പേരുണ്ട്. മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന നിപ രോഗി വെന്റിലേറ്ററിൽ തുടരുകയാണ്. ICMR മാനദണ്ഡപ്രകാരം 2 ഡോസ് മോണോക്ലോണൽ ആന്റിബോഡി രോഗിക്ക് നൽകിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. രോഗബാധിതന്റെ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ആരോഗ്യ പ്രവർത്തകയുടെ 2 പരിശോധനാ ഫലവും നെഗറ്റീവാണെന്ന് മന്ത്രി അറിയിച്ചു. നിപ നിരീക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എത്തിയ കേന്ദ്രസംഘം രോഗബാധിതൻ ആദ്യം ചികിത്സ തേടിയ ഫറൂഖിലെ സ്വകാര്യ ആശുപത്രി സന്ദർശിച്ചു. കണ്ണൂർ ജില്ലയിലെ മൊകേരി ഗ്രാമപഞ്ചായത്തിൽ 2 ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. 4, 8 വയസ്സായ 2 ആൺകുട്ടികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതിനെ തുടർന്ന് മൊകേരി ഗ്രാമപഞ്ചായത്തിൽ റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്ന് സ്ഥിതിഗതി വിലയിരുത്തി. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ രാവിലെ മൊകേരി പഞ്ചായത്ത് ഹാളിൽ പ്രത്യേക യോഗം ചേരും. കോഴിക്കോട് ജില്ലയിലെ തിക്കോടിയിൽ ഒരാൾക്ക് മലേറിയ സ്ഥിരീകരിച്ചു. മധ്യപ്രദേശ് സ്വദേശിക്കാണ് രോഗം. ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്നും ആവശ്യമായ ചികിത്സ ഉറപ്പാക്കിയതായും അധികൃതർ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. ഭീകരതയ്ക്കെതിരെ 12 സന്ധിയില്ലാത്ത പോരാട്ടം നയിച്ച കേന്ദ്ര ഗവൺമെന്റ് നയത്തെക്കുറിച്ചാണ് ആകാശവാണിയുടെ ഇന്നത്തെ പ്രത്യേക റിപ്പോർട്ട്.
2: കഴിഞ്ഞ വർഷം മെയ് 6-7 തീയതികളിലെ രാത്രികളിൽ ഓപ്പറേഷൻ സിന്ദൂർ ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തെക്കുറിച്ച് ലോകത്തിന് വ്യക്തമായ സന്ദേശം നൽകി. ഇന്ത്യ ഒരിക്കലും യുദ്ധം ആഗ്രഹിക്കുന്നില്ല, എന്നാൽ ഭീകരതയെ വെച്ചുപൊറുപ്പിക്കുകയുമില്ല. ഭീകരത ഒരു രാഷ്ട്രനയമാണെങ്കിൽ അതിന് ശക്തമായ മറുപടി നൽകുമെന്ന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ രാജ്യം വ്യക്തമാക്കി. ലഷ്കർ എ തൊയ്ബ, ജയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദ്ദീൻ എന്നിവയുടെ ശക്തി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും 9 ഭീകര കേന്ദ്രങ്ങളാണ് വിജയകരമായി നശിപ്പിച്ചത്. 100-ലധികം ഭീകരവാദികൾ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടു. പാകിസ്ഥാന്റെ 11 വ്യോമതാവളങ്ങളാണ് ഒറ്റ ഓപ്പറേഷനിലൂടെ ആക്രമിച്ചത്. പാക് വ്യോമസേനയുടെ 20% അടിസ്ഥാന സൌകര്യങ്ങളും ഇല്ലാതാക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് കഴിഞ്ഞു. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്ക് ആഗോള പിന്തുണയാണ് ലഭിച്ചത്.
0: UPSC നടത്തിയ ഈ വർഷത്തെ സിവിൽ സർവീസസ് പ്രിലിമിനറി പരീക്ഷയുടെ ഫലം പ്രഖ്യാപിച്ചു. 1000-ലധികം ഒഴിവുകളിലേക്ക് നടത്തിയ പരീക്ഷയിൽ 13,000-ലധികം ഉദ്യോഗാർത്ഥികൾ സിവിൽ സർവീസസ് മെയിൻ പരീക്ഷയ്ക്ക് അർഹത നേടിയതായി UPSC അറിയിച്ചു. പരീക്ഷാഫലം UPSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് ഉദ്യോഗാർത്ഥികൾക്ക് ഡൗൺലോഡ് ചെയ്യാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജി മത്സരത്തിൽ ഈജിപ്തും ബെൽജിയവും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു. പുലർച്ചെ ഉറുഗ്വേയും സൗദി അറേബ്യയും തമ്മിലെ മത്സരവും ഓരോ ഗോൾ വീതം നേടി സമനിലയിലായി. ഇന്നലെ ഗ്രൂപ്പ് എച്ച് മത്സരത്തിൽ സ്പെയിനിനെ കേപ്പ് വർദ ഗോൾരഹിത സമനിലയിൽ തളച്ചു. ഗ്രൂപ്പ് ജിയിൽ ഇപ്പോഴത്തെ മത്സരത്തിൽ ഇറാനെതിരെ ന്യൂസിലാൻഡ് ഒരു ഗോൾ നേടി മുന്നിട്ട് നിൽക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
3: മുൻ ലോക ചാമ്പ്യന്മാരായ സ്പെയിനും ഉറുഗ്വേയ്ക്കും കരുത്തരായ ബെൽജിയത്തിനും ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ വിജയം കാണാനായില്ല. കേപോ വെർദെ നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടം താരനിബിഡമായ സ്പാനിഷ് നിരയെ ശരിക്കും പ്രതിരോധിച്ചു. തുടക്കക്കാരായ എതിരാളികളുടെ ഗോൾ മുഖത്തേക്ക് തിരമാല കണക്ക് ഇരമ്പിയാത്തെങ്കിലും പന്ത് വലയിലെത്തിക്കാൻ സ്പെയിനായില്ല. കിഡിലൻസുവുമായി ഗോൾ വലകാത്ത കേപോ വെർദെയുടെ ഗോൾ കീപ്പർ ജോസിമർ ഡയസ് ഒഴിഞ്ഞയുടെ പ്രതിരോധ കോട്ടയ്ക്ക് മുന്നിൽ ചാമ്പ്യൻ ടീമിന്റെ വിജയമോഹങ്ങൾ പുലിഞ്ഞു. മറ്റൊരു മത്സരത്തിൽ ലോക ഫുട്ബോളിലെ തലയെടുപ്പുള്ള ബെൽജിയത്തിന് ഈജിപ്തിനെതിരെ ലഭിച്ച സെൽഫ് ഗോളാണ് തുണയായത്. ആദ്യ പകുതിയുടെ 19-ാം മിനിറ്റിൽ ക്യാപ്റ്റൻ മുഹമ്മദ് സലയുടെ അസിസ്റ്റിൽ ഇമാം അഷൂറാണ് ഈജിപ്തിന്റെ ഗോൾ നേടിയത്. 65-ാം മിനിറ്റിൽ മുഹമ്മദ് ഹാനിയുടെ സെൽഫ് ഗോളാണ് ലോകകപ്പ് ചരിത്രത്തിലെ ആദ്യ ജയം ഈജിപ്തിന് നിഷേധിച്ചത്. ഇതോടെ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജിയിൽ ബെൽജിയവും ഈജിപ്തും ഓരോ പോയിന്റ് വീതം പങ്കിട്ടു. ഇന്ന് പുലർച്ചെ നടന്ന തീപാറിയ ഇഞ്ചോടിഞ്ച് ബലപരീക്ഷണത്തിൽ തെക്കേ അമേരിക്കയിലെ കൊമ്പന്മാരായ ഉറുഗ്വേയെ ഉശിരൻ പ്രതിരോധത്തിലൂടെ സൗദി അറേബ്യ സമനിലയിൽ കുരുക്കി. ഒരു ഗോളിന് മുന്നിട്ട് നിന്നെങ്കിലും തിരിച്ചടിക്കാൻ രണ്ടും കൽപ്പിച്ച് പൊരുതിയ ഉറുഗ്വേ അവസാന ഘട്ടത്തിൽ ലക്ഷ്യം കണ്ടു.
0: കണ്ണൂർ പോത്താംകണ്ടം ആനന്ദഭവനത്തിന്റെ 21-ാമത് തുരീയ സംഗീതോത്സവം ഇന്ന് തുടങ്ങും. വൈകിട്ട് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
4: 41 ദിവസം നീണ്ടു നിൽക്കുന്ന തുരീയം സംഗീതോത്സവത്തിൽ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രശസ്ത സംഗീതജ്ഞരാണ് പങ്കെടുക്കുന്നത്. ശ്രുതിലയ താളമേളനവുമായി കർണാടിക് ഹിന്ദുസ്ഥാനി കച്ചേരികളും നാദവിസ്മയം തീർക്കുന്ന വയലിൻ മോഹനവീണ ഷഹനായി മാൻഡലിൻ പുല്ലാങ്കുഴൽ കച്ചേരികളും സോപാന സംഗീതവും തുരീയം വേദിയിലെത്തുന്ന സംഗീതാസ്വാദകർക്ക് നവശ്രവ്യാനുഭവം പകർന്നു നൽകും. പത്മഭൂഷൺ പണ്ഡിറ്റ് വിശ്വമോഹൻ ഭട്ടിന്റെ മോഹനവീണ കച്ചേരിയോടെയാണ് സംഗീതോത്സവത്തിന് തുടക്കമാകുന്നത്. വരും ദിവസങ്ങളിൽ പത്മവിഭൂഷൺ ഡോക്ടർ എൽ സുബ്രഹ്മണ്യം, TM കൃഷ്ണ, രമേശ് നാരായണൻ, നിത്യശ്രീ മഹാദേവൻ തുടങ്ങിയവർ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ എത്തുന്നുണ്ട്. July 26 പഞ്ചരത്ന കീർത്തന ആലാപനത്തോടെയാണ് സംഗീതോത്സവത്തിന് സമാപനമാവുക.
0: എറണാകുളം പരിയത്തുകാവ് ഭൂമി വിഷയത്തിൽ ഇരുവിഭാഗങ്ങളും മന്ത്രി റോജിയം ജോണിന്റെ സാന്നിധ്യത്തിൽ സമ്മതപത്രത്തിൽ ഒപ്പുവെച്ചു. ജില്ലാ കലക്ടറുടെ ചേംബറിൽ നിലവിലെ താമസക്കാരും ഭൂവുടമകളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് ഒപ്പിട്ടത്. വ്യവസ്ഥകളനുസരിച്ച് അടുത്ത ആഴ്ച തന്നെ സർവേ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ 5 സെന്റ് വീതം സ്ഥലവും വഴിയും അളന്നുതിരിക്കുന്നതിന് നടപടി ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സ്ലോവാക്യൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബ്രാറ്റിസ്ലാവയിൽ നിന്ന് മടങ്ങും. ഫ്രാൻസിൽ പ്രധാനമന്ത്രി ഇന്ന് G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്കയും ഇറാനും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. കോഴിക്കോട്ട് നിപ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ആരോഗ്യ പ്രവർത്തകയുടെ 2-ാം പരിശോധനാ ഫലവും നെഗറ്റീവാണെന്ന് മന്ത്രി കെ മുരളീധരൻ. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജി മത്സരത്തിൽ ഈജിപ്തും ബെൽജിയവും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
5: ഇയം ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. वार्ताः भारत स्लोवाकिया देशयोः सम्बन्धः समग्र सहभागित्वेन संवर्धितः अस्ति। ब्रातिस्लावा नगरे प्रधानमन्त्रिणा नरेन्द्र मोदिना तस्य स्लोवाकिया समकक्षीयेण रॉबर्ट फिको इत्यनेन सह वार्तालापस्यानन्तरं श्रम प्रवास डिजिटल तन्त्रज्ञान रक्षादिषु प्रमुखेषु क्षेत्रेषु सहकारं वर्धयितुं उभौ पक्षौ समग्र एकादश सन्धिपत्रेषु हस्ताक्षरितवन्तौ। पश्चात् संयुक्तवार्ताहर सम्मेलनं सम्बोधयन् श्रीमोदी अवदत् यत् सम्बन्धानाम् उन्नतिः सह विश्वासानां प्राथमिकतानां भविष्यस्य च प्रतीकः अस्ति। कस्यापि भारतीय प्रधानमन्त्रिणः यूरोपीय राष्ट्रस्य प्रथमायां यात्रायां श्रीमोदी अवदत् यत् उभौ देशौ रक्षाक्षेत्रे सन्धिपत्रे हस्ताक्षरं कृतवन्तौ।
6: AI का भविष्य केवल इनोवेशन से नहीं बल्कि ट्रस्ट रिस्पॉन्सिबिलिटी और ह्यूमन डिग्निटी पर आधारित होना चाहिए। रक्षा सहयोग हमारे गहरे आपसी विश्वास और स्ट्रेटेजिक कन्वर्जेंस का प्रमाण है। इस महत्वपूर्ण क्षेत्र में हमने लेटर ऑफ इंटेंट साइन किया। इससे ज्वाइंट डेवलपमेंट ज्वाइंट प्रोडक्शन और डिफेंस इंडस्ट्रीज के बीच सहयोग को नई गति मिलेगी।
5: स्लोवाकिया देशस्य राष्ट्रपतिना पीटर पेलेग्रेनी इत्यनेन स्लोवाकिया देशस्य सर्वोच्चं प्रशासकीय सम्मानं द ऑर्डर ऑफ द व्हाइट डबल क्रॉस फर्स्ट क्लास इति प्रधानमन्त्रिणं श्रीमोदिनं प्रदत्तम्। श्रीमोदी स्लोवाकिया देशस्य राष्ट्रपत्ये सर्वकाराय नागरिकेभ्यश्च विशिष्ट सम्मानाय कृतज्ञतां प्रकटितवान्। द्वयोः राष्ट्रयोः यात्रायाः तृतीये चरणे G7 शिखर सम्मेलने भागग्रहणाय प्रधानमन्त्री श्रीमोदी अद्य फ्रांस देशस्य एवियन नगरं सम्प्राप्ष्यति। तस्य आगमनावधौ फ्रांस देशस्य राष्ट्रपतिना इमैनुअल मैक्रों इत्यनेन औपचारिक रूपेण तस्य स्वागतं क्रियते। द्विपञ्चाशत्तमं G7 शिखर सम्मेलनं ह्यः एवियन नगरे समारब्धम्, यत्र विश्वस्य प्रमुखानां अर्थव्यवस्थानां नेतारः प्रमुखेषु वैश्विक समाह्वानेषु विचार विनिमयं कुर्वन्ति। राष्ट्रपतिः मैक्रों वर्यः प्रमुख अन्तर्राष्ट्रिय समाह्वानान् निवारणाय संयुक्तरूपेण कार्याचरणस्य विषये कार्यरात्रिभोजस्य आयोजनम् अकरोत्। ततः पूर्वं सः अमेरिका देशस्य राष्ट्रपतिना डोनाल्ड ट्रम्प यूके देशस्य प्रधानमन्त्री कीर स्टार्मर इत्यादिभिः नेतृभिः सह G7 देशानां नेतृणाम् औपचारिकरूपेण स्वागतं विहितवान्। यूरोपीय आयोगस्य अध्यक्षा उर्सुला फोन डेर लेयेन, यूरोपीय परिषदः अध्यक्षः एंटोनियो कोस्टा च शिखर सम्मेलने भागं भजन्ति।

0: केन्द्रीय वाणिज्य उद्योग मंत्री पीयूष गोयलः ह्यः फ्रांस देशे मोनाको देशस्य राज्यमन्त्रिणा क्रिस्टोफ मिरमैंड, विदेश कार्य सहकार मंत्रिणा इजाबेल बेरो आमादेई, वित्त अर्थव्यवस्था मंत्रिणा फेडरिक कोटालोर्डा इत्येतैः सह मेलनं कृतवान्। सामाजिकान्तर्जालीये पटले श्री गोयलः अवदत् यत् द्वैपाक्षिक व्यापारं सुदृढं कर्तुं नूतनान् निवेशावसरान् अन्वेष्टुं भारत मोनाको देशयोः मध्ये उपवेशनम् आर्थिक सहकारं सुदृढं कर्तुं च केन्द्रितम् आसीत्। संघलोक सेवा आयोगेन यूपीएससी इत्यनेन अस्य वर्षस्य लोक सेवा प्राथमिक परीक्षायाः परिणामाः घोषिताः। यूपीएससी ह्यः सूचितवान् यत् अस्मिन् वर्षे 1000+ रिक्तस्थानेषु लोक सेवा मुख्य परीक्षायाः कृते आहत्य 13000+ अभ्यर्थिनः चिताः सन्ति। परीक्षार्थिनः यूपीएससी इत्यस्य आधिकारिक वेबफलके upsc.gov.in इत्यत्र प्राथमिक परीक्षाफलं द्रष्टुं शक्नुवन्ति। इति वार्ताः।
1: आकाशवाणी कण्णूर। तीवंडी यात्रയ്ക്ക് തയ്യാറെടുക്കുന്നവർ ശ്രദ്ധിക്കുക, ട്രെയിൻ നമ്പർ 1-2601 ചെന്നൈ മംഗലാപുരം മെയിൽ 10 മിനിറ്റ് വൈകിയാണ് ഓടുന്നത്. കണ്ണൂർ വഴി കടന്നുപോകുന്ന മറ്റെല്ലാ ട്രെയിനുകളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നു.
2: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
3: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
4: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
5: ഇന്നത്തെ FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
6: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
7: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയസ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
8: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
7: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം ഉറപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ഹെഡ് ഓഫീസ് കതിരൂർ.

0: കേവലം അസുരവാദ്യമെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ചെണ്ടയെ തനതായ അവതരണ ശൈലി കൊണ്ട് ദേവവാദ്യത്തിന്റെ മന്ത്രലയമായി മെരുക്കിയെടുത്ത് അനുവാചക മനസ്സിൽ അനന്യസാധാരണമായ ആത്മഹർഷം പകർന്നു നൽകിയ വാദ്യകലാകാരനാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാറെന്ന ശങ്കരൻകുട്ടി ആശാൻ.
1: നമ്മൾ എവിടെയും പോയി അടിമപ്പെട്ട് കിടന്നാൽ ലോകം അംഗീകരിക്കില്ല. നമ്മൾ ദിവസേന നിരന്തരം രാവുപോയല്ലാണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാക്കാൻ നിങ്ങൾ എവിടെയെങ്കിലും എത്തും. കാരണം അതിന്റെ പ്രത്യക്ഷ ഉദാഹരണം ഞാൻ തന്നെയാണ്.
0: മറ്റാർക്കുമില്ലാത്ത വേഗതയും താളശുദ്ധിയും ശബ്ദഭംഗിയും കൊണ്ട് ചെണ്ടമേളത്തെ ലോകോത്തരമാക്കിയ ഈ കലാകാരൻ ഇന്നും നാളെയുമായി നമുക്കൊപ്പം ചേരുന്നു.
1: യഥാർത്ഥത്തിൽ വാദ്യകലാ പാരമ്പര്യമുള്ള കുടുംബമാണെന്ന് പറയാൻ പറ്റില്ല. എങ്കിലും എൻ്റെ അച്ഛൻ, അദ്ദേഹം ഒരു കോപ്പറേറ്റീവ് ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. മട്ടന്നൂർ കോപ്പറേറ്റീവ് ബാങ്കിൽ റിട്ടയർഡായത് അവിടുത്തെ സെക്രട്ടറി ആയിട്ടാണ്. അപ്പം ഞങ്ങൾക്ക് മട്ടന്നൂർ ക്ഷേത്രത്തിൽ അടിയന്തരമുണ്ട്. ജന്മം കൊണ്ടൊരു മാരാര് കുടുംബത്തിലാണ് ജനിച്ചത്. എൻ്റെ ആദ്യമുള്ള കേൾവി അമ്മയുടെ താരാട്ട് പാട്ടൊന്നും അല്ല അർത്ഥം. ആദ്യത്തെ ശബ്ദം എൻ്റെ കാതുകളിലേക്ക് വരുന്നത് മട്ടന്നൂർ അമ്പലത്തിലുള്ള പൂജകൊട്ടിൻ്റെ ശബ്ദമാണ്. അതിന്റെ ചുമതല ഞങ്ങളുടെ കുടുംബത്തിനാണ്. ഏകദേശം പാരമ്പര്യമായി ഇന്നും അത് നിർവഹിക്കുന്ന ഞങ്ങൾ തന്നെ.
0: ചെവി തുറന്നപ്പോൾ മുതൽ കേട്ടുവന്നിരുന്ന ക്ഷേത്രപൂജാ വാദ്യങ്ങൾ ഉള്ളിൽ ലയിച്ചു ചേർന്നതുകൊണ്ട് വാദ്യം പഠിക്കുവാൻ എളുപ്പമായിരുന്നു.
1: ഇപ്പൊ ക്ഷേത്രത്തിന്റെ മതിലിനോട് തൊട്ടിട്ടാണ് എന്റെ വീടും. അപ്പൊ എന്റെ ഓർമ്മയിൽ എന്റെ മനസ്സിൽ ആദ്യം കേൾക്കുന്ന ഒരു ശംഖിന്റെയും ചെണ്ടയുടെയും ഇടക്കടയും ഒക്കെ ശബ്ദമാണ്. പ്രത്യേകിച്ച് മാരാര് കുടുംബത്തിലും കൂടി ആയതുകൊണ്ട് ഒരു 5 വയസ്സ് 6 വയസ്സ് ആവുമ്പോഴേക്ക് തന്നെ എൻ്റെ മനസ്സിൽ മട്ടന്നൂർ അമ്പലത്തിലെ പൂജകൊട്ടും ശിവേലികൊട്ടൊക്കെ കൃത്യമായിട്ട് ഉറച്ചിരുന്നു. ഞാനറിയാണ്ട് എന്നിൽ ഉറച്ച വിഷയമാണ്. അങ്ങനെ ഒരു 5-ാമത്തെ വയസ്സിൽ എന്നെ എൻ്റെ അച്ഛൻ്റെ അമ്മയെ പൂജകൊട്ടാൻ അവിടേക്ക് എടുത്തിട്ട് കൊണ്ടാക്കും. അച്ഛന് ജോലിയൊക്കെ ഉണ്ടാകും. പക്ഷേ അവിടുത്തെ അന്നത്തെ ഒരു വിശ്വാസം മാരാര് കുട്ടി കൊട്ടിയാൽ മതി അത് നേരെയാവും എന്നുള്ളൊരു ഉദ്ദേശവും അതിൻ്റെ ഒരു വിശ്വാസവും അതുള്ള കാലത്താണ് ഞാൻ പോകുന്നത്. ഞാനറിയാതെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ആദ്യം മനസ്സിൽ തുറച്ചുകൊണ്ട് എൻ്റെ കൈകൾ കൃത്യമായിട്ട് വേറെ പഠിക്കാത്തൊരാളാണ് ഇത് ചെയ്യുന്നത് അന്നും തോന്നിയിരുന്നില്ല. അത്ര എനിക്കത്ര ഓർമ്മയില്ല. എൻ്റെ അച്ഛൻ പിന്നീട് പറഞ്ഞത്. അപ്പൊ അന്ന് മുതലേ ഈ വാദ്യവുമായിട്ടുള്ളൊരു അടുത്ത ബന്ധം. അച്ഛൻ അത്യാവശ്യം മലയാളവും തായമ്പയും വടക്കേ മലബാറിലെ പരിപാടികൾക്ക് ഒഴിവ് സമയത്ത് പോയിരുന്നു. അച്ഛൻ്റെ ഒരു ഇഷ്ട സഹോദരനായിട്ട് നായിക്കാലി നാണുമാരാർന്ന പേരും അവർ ഏകദേശം സമകാലിയും പറഞ്ഞു. ഞങ്ങൾ നാണുവേട്ടനാണ് വിളിക്കാം. അച്ഛൻ ഒഴിവുള്ള ദിവസം ഈ നാണുവേട്ടൻ അന്ന് ഈ ഭാഗത്തുള്ള അമ്പലത്തിലുള്ള ചെറിയ ചെറിയ ഉത്സവ പരിപാടികളൊക്കെ കേൾക്കുന്നതാണ്. അപ്പോൾ ഇടയ്ക്ക് അച്ഛനും പോകും. അങ്ങനൊരു നടപ്പാണ് അച്ഛന് വാദ്യ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ എൻ്റെ ഈ വാദ്യത്തിനോടുള്ള താല്പര്യം മനസ്സിലാക്കി അച്ഛന് ഒരു 6-ാമത് 7-ാമത് വയസ്സാകുമ്പോഴേക്ക് എന്നെ തായമ്പോയെ പഠിപ്പിച്ചു. ആദ്യത്തെ ഒരു അച്ഛനാണ്. 8-ാമത്തെ വയസ്സിൽ തായമ്പോയായിരുന്നു ഏറ്റവും കഴിഞ്ഞു മട്ടന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ തന്നെ. അപ്പോൾ ഈ ദിവസേനയുള്ള അടിയന്തരം, കൊട്ടാനുള്ള മോഹം, കൊട്ടിനോടുള്ള താല്പര്യം, ഇതെല്ലാം കാരണം അവിടെ അമ്പലത്തിൽ പിന്നീട് ആ ചുമതല നിർവഹിക്കേണ്ട ആളായി മാറി. അപ്പം അതൊരു നിർബന്ധ വിഷയമായി. അടിയന്തരം വെച്ചാൽ ദിവസേനുള്ളതാണ്. രാവിലെ 3 മണിക്ക് അന്ന് പള്ളിയുണത്താണ് പറയും. അന്നത്തെ ആ ക്ഷേത്രം ഒരു വ്യക്തിയുടേതായിരുന്നു. മട്ടന്നൂർ മധുസൂദനൻ തങ്ങൾ എന്ന് പറഞ്ഞ് മട്ടന്നൂർ രാജ്യം മുഴുവൻ അദ്ദേഹത്തിൻ്റെ ആയിരുന്നു. ഈ തങ്ങൾ എന്നുള്ളൊരു സ്ഥാനപ്പേരാണ്. അത് പിന്നീടുള്ള എൻ്റെ അന്വേഷണത്തിലും ഈ ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ബ്രാഹ്മണന്മാർക്ക് യുദ്ധം ചെയ്യാനുള്ള അവകാശമില്ല, അത് ക്ഷത്രിയന്മാർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ മറ്റൊന്നും ആശ്രയിക്കാതെ ഈ ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് അവരെ യുദ്ധം ചെയ്ത് തോറ്റോടിപ്പിച്ചു. അതുകൊണ്ട് തങ്ങൾക്ക് താൻ പോരുന്നുള്ള ആ ഒരു സ്ഥാനപ്പേരാണ് അത്രേ പിന്നീട് തങ്ങളായിട്ട് വന്നത്. അപ്പം അങ്ങനെയുള്ള മട്ടന്നൂർ മധുസൂദനൻ തങ്ങളുടെ ക്ഷേത്രമായിരുന്നത്. ജാതി മത വർണ്ണ വർഗ ലിംഗ വ്യത്യാസമില്ലാതെ അന്നത്തെ കാലത്ത് മട്ടന്നൂർ രാജ്യം കൊണ്ട് നടന്നിരുന്നൊരു ഈ മധുസൂദനൻ തങ്ങൾ. അതൊക്കെ എന്നെ പിന്നീടുള്ള അന്നൊക്കെ എനിക്കറിയില്ല. ഞങ്ങൾ വലിയതമ്പാച്ചി എന്നാ വിളിക്കാം. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ശരിക്കും മട്ടന്നൂരെ ഒരു രാജവാഴ്ചയായിരുന്നു. എന്റെയൊക്കെ ഓർമ്മകാലത്ത് അന്ന് മട്ടന്നൂർ പുരോഗമനപരമായിട്ടുള്ള എന്തൊക്കെ വിഷയം മട്ടന്നൂർ വരണം. ഉദാഹരണം വൈദ്യുത മുതൽ. മട്ടന്നൂരിലെ എലക്ട്രിസിറ്റി വന്ന 1-ാം നമ്പർ മട്ടന്നൂർ മഹാദേവ ക്ഷേത്രമാണ്. അതുമുതൽ ആധുനികമായ കാഴ്ചപ്പാടും എല്ലാം ഇദ്ദേഹത്തിന്റെ കയ്യിലാണ്. പഴശ്ശിരാജ എൻ എസ് കോളേജ് എന്ന് പറഞ്ഞ ആ കോളേജ് അതിന് പോലും സ്ഥലം കൊടുത്തത് മധുബന്ധങ്ങളാണ്. എന്റെ ഓർമ്മയിൽ ആ കാലത്ത് ഞാൻ അമ്പലത്തിൽ അടിയന്തരം കഴിക്കുന്ന കാലമാണ്. അന്ന് തന്നെ മട്ടന്നൂർ അമ്പലക്ഷേത്ര മുറ്റത്താണ് ഇതിന്റെ മീറ്റിംഗ് നടന്നത്. സാക്ഷാൽ മന്നത്ത് പത്മനാഭൻ അദ്ദേഹം അവിടെ വന്നിട്ട് ആ മീറ്റിംഗ് നേരിൽ കണ്ട് എന്തിനാണിതെന്ന് എനിക്ക് അന്നറിയില്ല, കുട്ടിയാണ്. അങ്ങനെ കണ്ട് കേട്ട ഒരു സ്ഥലത്താണ് എന്റെ 12-ാമത് വയസ്സ് വരെയുള്ള യാത്രയുണ്ടായത്. അപ്പൊ എനിക്ക് ദിവസേന ഈ അമ്പലത്തിലെ ജോലി നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു വിഷയം. സ്കൂള് വിട്ടു വന്നാൽ അമ്മ കടയിൽ പറഞ്ഞേക്കും, അക്കൗണ്ട് കടയിൽ എപ്പോഴും അവസാനം അവർക്ക് കിട്ടുകയുള്ളൂ. പുസ്തകത്തിൽ എഴുതാണ് മാസായ കിട്ടും. തത്സമയത്ത് പൈസ കൊണ്ടുവരുന്നവർ അവർക്ക് ഒരു മുൻഗണനയുണ്ട്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് അവിടെ സാധനമൊക്കെ മേടിച്ച് വരുമ്പോഴേക്കും അമ്പലത്തിൽ ദീപാരാധന കൊട്ടാനാവും. അപ്പൊ കുട്ടികൾക്ക് വേണ്ട കളികളോ അന്നൊക്കെ നമ്മുടെ പ്രായക്കാർക്ക് ആ കാലത്തൊക്കെ വട്ടന്നൂർ അമ്പലത്തിന്റെ മുൻവശം തന്നെ നല്ല സുന്ദരമായ വയലുകളാണ്, നെൽപ്പാടങ്ങളാണ്. ഇപ്പൊ അതൊക്കെ മാറി ബിൽഡിംഗായി. ആ കാലത്ത് അവിടെ കൊയ്ത്തൊക്കെ കഴിഞ്ഞാൽ കളികൾക്ക് എനിക്കതിനൊന്നും സമയം കിട്ടില്ല. സ്കൂള് വിട്ടു വന്നാൽ ഇതിന് മാത്രമേ ഉള്ളൂ. ഒന്ന് കടയിൽ പോവാ, വരുമ്പോഴേക്ക് ദീപാരാധനയായി. രാവിലത്തെ സ്കൂൾ എത്തുന്ന 10:30 ഈ അമ്പലത്തിലെ പൂജയും ശിവേരയൊക്കെ കഴിഞ്ഞ് സ്കൂൾ എത്തും. എപ്പോഴായാലും ആദ്യത്തെ പിരീഡിന്റെ പകുതി ഭാഗം കഴിഞ്ഞു കുറെ കാലങ്ങൾ അത് രസകരമായ ഒരു അവസ്ഥ പറഞ്ഞാൽ ആ കാലത്ത് 7-ാം ക്ലാസ്സിലെ ഞാൻ പാസ്സായി. സി എം ബാലകൃഷ്ണൻ പേരാണ് അദ്ദേഹം. അവിടുത്തെ സ്കൂളിന്റെ ഹെഡ് മാഷും 7-ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറും. ഞാനെപ്പോഴും ഈ 10:30 10 മണിക്ക് തുറന്ന ക്ലാസ്സിന് 10:30 എത്തുള്ളൂ. അപ്പോ ക്ലാസിന്റെ പുറത്ത് അദ്ദേഹം ഉള്ളുന്ന് കാണും. അനുവാദം ഇല്ലാണ്ട് അകത്തേക്ക് കടക്കാനും വയ്യല്ലോ. അപ്പൊ അവിടെ ഇങ്ങനെ നിൽക്കും. ഒരു 5 മിനിറ്റെങ്കിലും മിനിമം ആ പുറത്ത് നിർത്തിയതിനു ശേഷം വരും. വളരെ ഗൗരവമായിട്ടാണ് പറഞ്ഞത്, എന്തേ വൈകിയത്, അമ്പലത്തിൽ പൂജ ശിവയിലൊക്കെ കഴിഞ്ഞിട്ട് വരാണ്. അമ്പലത്തിലെ പൂജയും കാര്യങ്ങളൊന്നും സ്കൂളിനെ സംബന്ധിച്ച് ബാധകമില്ല. ഇവിടെ 10 മണി വന്നാൽ ക്ലാസ് തുടങ്ങുമ്പോഴേക്ക് എത്തിക്കൊള്ളണം. ഓ എത്തിക്കൊള്ളാം. അപ്പോഴേക്ക് ആ കാലത്തുള്ള 7-ാം ക്ലാസ്സൊക്കെ പറഞ്ഞാൽ നമ്മൾ നല്ല ഭംഗിയുള്ള പെൺകുട്ടികളൊക്കെ ഞാനിങ്ങനെ പുറത്ത് നോക്കുമ്പോൾ എനിക്കൊരു ഈശ്വളയെ തോന്നി. അമ്പലമായാലും ശരി ശിവയിലായാലും ശരി സ്കൂൾ സമയത്ത് സ്കൂളിലെത്തണം, എത്തിക്കോളാം. എൻ്റെ മനസ്സിൽ പതിൻ്റെ ഒരു പാഠം അതാണ്. എല്ലാ ദിവസവും കൃത്യമായിട്ട് അദ്ദേഹം ചോദിക്കുന്നതും എന്റെ ഉത്തരവും ഞാൻ അവിടെ നിന്ന് പോകുന്നവരെയും അത് നിർവഹിക്കാൻ സാധിച്ചിട്ടില്ല.
0: കഥകളി ചെണ്ട പഠിക്കാനായി പാലക്കാട്ടേക്കുള്ള യാത്ര ജീവിതത്തിൽ വഴിത്തിരിവായി മാറി.
1: 12-ാമത്തെ വയസ്സിലാണ് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള മാറ്റി നടൽ പാലക്കാട് ജില്ലയിലേക്ക്. ഒരു കഥകളി ചെണ്ട വിദ്യാർത്ഥിയായിട്ട്, അപ്പൊ എനിക്ക് ചെണ്ടകൊട്ട് വളരെ ഇഷ്ടമാണെന്ന് അച്ഛൻ അറിയാം. അപ്പൊ ഇങ്ങനെ എന്റെ അമ്മാവന്റെ മകൻ സദനൻ രാമേന്ദ്രൻ എന്ന് പറഞ്ഞൊരു മദ്ദളാശാൻ, അദ്ദേഹം ഇപ്പോഴില്ല, ഗാന്ധി സേവാ സദനം, അത് പാലക്കാട് ജില്ലയിലാണ്, പേരൂർ ഗാന്ധി സേവാ സദനം എന്നാ പറയാം. അവിടെ കഥകളി ചെണ്ടക്ക് കുട്ടികളെ എടുക്കുന്നു പറഞ്ഞു. അപ്പൊ ഈ അമ്മാവന്റെ മകൻ അവിടെ പഠിക്കുന്ന കാലം 4-ാമത്തെ കൊല്ലം. ഇപ്പൊ വീട്ടിൽ വന്ന് അച്ഛനോട് ചോദിച്ചു, ശങ്കറിന് കഥകളി ചെണ്ട പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ? അപ്പൊ അച്ഛൻ ചോദിച്ചു, എന്നോട് താല്പര്യം? അമ്പൊന്നും 100% താല്പര്യം. ആ താല്പര്യം അന്ന് പറയാനുള്ള കാരണം, ഒന്നാമത് മട്ടന്നൂരിൽ നിന്ന് വിട്ട് കിട്ടുമല്ലോ, ഈ കടയിലും പോണ്ട അമ്പലത്തും പോണ്ട, പിന്നെ കൊട്ട് പഠിക്കാനാണ് പോകുന്നത്. കൊട്ട് പഠിക്കാൻ അന്നും ഇന്നും എനിക്കൊരു വിഷമം തോന്നി. അച്ഛൻ പറയാനില്ല, അതൊരു ബ്ലോട്ടിംഗ് പേപ്പറാണ്, അച്ഛനാണ് ആദ്യം പഠിപ്പിക്കുക. അപ്പൊ അതിനല്ലേ പോണ്ട, അതിന് ഇത്രയും സുഖമായിട്ട് കളിച്ച് രസിച്ച് ഉല്ലസിച്ച് ജീവിക്കാനാവും, ഹോസ്റ്റലിൽ താമസം. അങ്ങനെയാണ് അവിടെ പോയത്. ഇന്റർവ്യൂ കഴിഞ്ഞ് എനിക്ക് സെലക്ഷൻ കിട്ടുകയും ചെയ്തു. അന്ന് കലാമണ്ഡലം സ്ഥാപനം ഉള്ള സമയത്താണ്. പക്ഷെ അച്ഛൻ എന്ത് ചെയ്തു വെച്ചാൽ, കലാമണ്ഡലത്തിൽ നിന്ന് അക്കാഡമിക് വിദ്യാഭ്യാസം ഇല്ല, ഈ വിഷയം സംബന്ധിച്ച് സ്പെഷ്യലൈസ് ചെയ്ത ആ വിഷയം മാത്രമേ ഉള്ളൂ. ഗാന്ധി സേവാ സദനത്തിൽ ആവശ്യം ഉള്ള കുട്ടികൾക്ക് സ്കൂളിൽ പഠിക്കാനുള്ള സൗകര്യം കൂടി അവിടെയുണ്ട്. ഒരേ മാനേജ്മെന്റ് കീഴിലാണ് ഈ കഥകളി വിദ്യാലയം, സ്കൂളെല്ലാം. കെ കുമാരൻ എന്ന് പറഞ്ഞൊരു ഗാന്ധിയൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ കീഴിലാണ് സ്ഥാപനം മുഴുവൻ. അപ്പൊ അവിടെ ചേർത്ത് കഴിഞ്ഞാൽ 7-ാം ക്ലാസ്സിലാണ് കൊണ്ടുപോയി ചേർക്കുന്നത്. 4 കൊല്ലാണ് കഥകളി ചെണ്ടയുടെ കോഴ്സ്. ആ കോഴ്സ് കഴിയുകയും 10-ാം ക്ലാസ്സിൽ എത്തുകയും ചെയ്യും. അപ്പൊ അല്പം എഴുതാനും വായിക്കാനും കൂടി അറിഞ്ഞോട്ടെ എന്നുള്ള അച്ഛൻ്റെ ഒരു ദീർഘവീക്ഷണം. അങ്ങനെ അവിടെ പോയി 4 കൊല്ലം അവിടെ പഠിച്ചു. കഥകളി ചെണ്ടയിലും സ്കൂളിലും 10-ാം ക്ലാസ് പാസ്സായി. പിന്നെ തുടർന്ന് പഠിക്കാനുള്ള ഒരു സാമ്പത്തിക ശേഷി എന്തില്ല. അപ്പോൾ അവിടുന്ന് ആ കാലത്ത് വടക്കേ മലബാറിൽ വന്നാൽ ഈ നാട്ടിൽ അത്രയധികം പരിപാടികളോ കാര്യമോ ഒന്നും സാധ്യമല്ല എന്ന്. അത് ചെണ്ട മുട്ടുകാ പറയേണ്ടി ഇല്ല, ചെണ്ട കൊട്ടു എന്ന് പറയേണ്ടത് ചെണ്ട മുട്ടുക, അത് അവരെ പറയുന്നവരെ മോശമല്ല. അപ്പം അങ്ങനെയൊക്കെ അന്ന് ഇതിന് നമ്മുടെ നാട്ടിലൊരു വില കൽപ്പിച്ചിരുന്നു വടക്കേ മലബാറിൽ. പിന്നെ അമ്മാവന്റെ മകൻ കൂടെ ഉണ്ട് അന്ന് മദ്ദളാറ്റിന്. അപ്പോൾ അവിടെ തന്നെ എന്തെങ്കിലും തരത്തിലൊന്ന് നിന്നാൽ തിരക്കുകളിൽ. അപ്പോഴാണ് സെക്രട്ടറിയോട് ഞാൻ പറഞ്ഞു, നാട്ടിൽ പോയാൽ എൻ്റെ ആ പരിതാവസ്ഥ സെക്രട്ടറിക്ക് അടുത്ത് എന്നെ വളരെ ഇഷ്ടമാണ്, മിടുക്കനായ കൂട്ടുകാരനാണ് എല്ലാം പറഞ്ഞു. അപ്പം എന്നോടൊന്നും ഇവിടെ കഥകളി ചൊല്ലിയാട്ടം, വേഷമില്ലാത്ത പഠന രീതിക്ക് ചൊല്ലിയാട്ടം എന്നാണ് പറയുക, ഇവിടെ ചൊല്ലിയാട്ടത്തിന് കൊട്ടിയിട്ട് ഇവിടെ താമസിച്ചോളൂ കുറേ എത്ര വേണ്ട വെച്ചാൽ അത് ഭക്ഷണം ഇവിടുന്ന് തരും. അപ്പോൾ തന്നെ വയറു നിറഞ്ഞു. പിന്നീട് മറ്റൊരു കാര്യമുണ്ട്, തനിക്ക് ഇടക്ക കൊട്ട് പഠിക്കണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ അടുത്ത് ഇടക്കയിലെ മഹാമേരുവായിട്ടുള്ള ഗുരുനാഥൻ താമസിച്ചിട്ടുണ്ട്. ഇവിടുന്ന് 2 കിലോമീറ്ററേ പോകണ്ടു. അദ്ദേഹത്തിൻ്റെ പേര് പട്ടരാത്ത് ശങ്കരമാരാർന്നാണ്. ഇപ്പോഴത്തെ ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവണമെങ്കിൽ ആധുനിക കാലത്ത് പല്ലാവൂർ അപ്പുമാരാന്നല്ല, പല്ലാവൂർ അപ്പുമാരായുടെ അച്ഛനാണ് ഇദ്ദേഹം. അവിടെയാണ് സെക്രട്ടറിയുടെ ഒരു കത്തും കൊണ്ട് ഞാൻ പോകുന്നത്. അപ്പോൾ ആ കത്ത് ഞാൻ വായിച്ചിരുന്നു, കൊടുത്ത കത്ത് ഞാൻ ഒന്ന് വായിച്ചു. അപ്പോൾ അതിൽ പിന്നെ ഇവിടെ സദനത്തിൽ കഥകളി വിദ്യാലയത്തിൽ കഥകളി ചെണ്ട വിജയകരമായിട്ട് ഫസ്റ്റ് റാങ്കോടുകൂടി പൂർത്തിയാക്കിയ ആളാണ്. 10ാം ക്ലാസ് പാസ്സായിട്ട് വടക്കേ മലബാറുകാരൻ ശങ്കരൻകുട്ടി എന്ന മാരാര് കുട്ടിയെ വാക്ക് ഇപ്പോഴും ബൈഹാർട്ടാണ്. അദ്ദേഹത്തെ കണ്ടു, അദ്ദേഹം ഒരു 3 പ്രാവശ്യം ആ കത്ത് വായിച്ചിട്ടുണ്ടാവും. അന്ന് അദ്ദേഹത്തിന് ഒരു 10-70 വയസ്സുണ്ട് പ്രായമുള്ള ആളാണ്. ഇതിങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നി ആ മാരാര് കുട്ടി 10ാം ക്ലാസ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പതിക്കണ്ടോ തോന്നല്ലോ എനിക്ക്. ഉടനെ പറഞ്ഞു ആയിക്കോട്ടെ, അടുത്ത അഭ്യാസം തുടങ്ങുന്ന ദിവസം, അന്നൊക്കെ ഈ പക്വം നോക്കിയിട്ടാണ്, പ്രതിവിധം ദ്വിതീയ തൃതീയ അങ്ങനെയാണ്, ദ്വിതീയ ദിവസമാണ് ഇത്തരം വിദ്യാഭ്യാസത്തിന് ഏറ്റവും ഉത്തമമായ ദിവസം എന്നൊരു ധാരണയുണ്ട്. അടുത്ത ദ്വിതീയ മുതൽ തുടങ്ങാം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഇടക്കോട്ട് പഠിക്കാൻ അന്ന് മുതൽ. അത് അവിടെ ആയപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യം ഭദ്രായി, ചൊല്ലിയാട്ടത്തിന് കൊട്ടാം, ഇടക്കോട്ട് പഠിക്കാം, എല്ലാം കൂടി പഠനം വീണ്ടും. ഞാൻ ഇപ്പോഴും പറയാറുണ്ട്, എൻ്റെ പേര് ശങ്കരൻകുട്ടി എന്നൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഈ എന്നെന്നും പഠിപ്പ് മാത്രമേ കിട്ടണം ജോലിയെന്ന് മുൻകൂട്ടിയുള്ളൊരു കാഴ്ചയിലാണ് എനിക്ക് ആ പേരുണ്ടായിട്ടുണ്ടാവുക. കുട്ടിത്തമാണോ കുട്ടികൾക്ക് പഠിക്കാനുള്ള മനസ്സുണ്ടാവും ഞാൻ പറയാറുണ്ട്.

0: അതിപ്പോഴും തുടരുന്നുണ്ട്. പിന്നീട് അദ്ദേഹം ആയിരുന്നു തൃശൂർ തിരുവമ്പാടി ക്ഷേത്രത്തിലെ അടിയന്തരക്കാരൻ. മട്ടന്നൂർ മഹാദേവ ക്ഷേത്രം ഞങ്ങൾ എങ്ങനെയാണോ അടിയന്തരക്കാർ ആയത്, അതുമായി തൃശൂർ തിരുവമ്പാടിയിൽ അദ്ദേഹമായിരുന്നു എന്റെ ചുമതല. രസകരമായിട്ടുള്ളൊരു കഥ പറഞ്ഞാൽ, ഈ സ്ഥലത്ത് നിന്ന് ചൊല്ലിയാട്ടം കഴിഞ്ഞിട്ട് അവിടുന്ന് ഇദ്ദേഹത്തിന്റെ വീട്ടിലെത്തണമെങ്കിൽ 2 കിലോമീറ്റർ ദൂരമുണ്ട് മിനിമം. ഈ 2 കിലോമീറ്റർ വാഹനത്തിൽ പോയാലും കൂടി അത്ര സ്പീഡിലെത്തില്ല. ആ ജാതിയാണ് ഞാൻ പോയിരുന്നത്. അതെന്താ കാരണം വെച്ചാൽ, ഈ പാലക്കാടിന്റെ ഏരിയയിലൊക്കെ പോകുന്ന വഴിക്ക് മുഴുവൻ കരിമ്പനകളാണ്. അപ്പൊ കരിമ്പനയിൽ യക്ഷിയുണ്ടെന്നൊരു ഒരുപാട് കുട്ടിക്കാലത്ത് എന്റെ മനസ്സിൽ തങ്ങിയ വിഷയം അതും കൂടി. ആ രൂപം നമ്മൾ ഉണ്ടാക്കാൻ, അല്ലാണ്ട് യക്ഷിയുടെ രൂപമൊന്നും ആരും ഉണ്ടാക്കിയിട്ട് കേട്ടിട്ടില്ല. ഇത് നമ്മൾ സ്വയം ഉണ്ടാക്കാനും. അപ്പൊ ആ ഒരു ഭയം, അതുകൊണ്ട് തന്നെ എത്തി ഇന്നോടുന്ന കാറിനേക്കാളും വേഗത്തിൽ ഞാൻ അവിടെ എത്തിയിരുന്നു. ഇവിടുന്ന് വിട്ടാൽ പിന്നെ അവിടെ ആശാന്റെ വീടേ എന്റെ കണ്ണിൽ പതിയുള്ളൂ. അങ്ങനെ രസകരമായ കഥയാണ്.
1: വാദ്യകലാകാരന്റെ ഏറ്റവും വലിയ സ്വപ്ന സാക്ഷാത്കാരമായ തൃശൂർ പൂരത്തിലെ പങ്കാളിത്തം 36 വർഷം നീണ്ടു നിന്നിരുന്നു. അതിനിടയിൽ തിരുവമ്പാടിയുടെ മേള പ്രമാണിത്തവും.
0: അപ്പൊ അങ്ങനെ ഇരിക്കെ നമുക്ക് തൃശൂർ തിരുവമ്പാടിയിൽ പൂജ കൊട്ടുകാരനായിട്ട് പോവാം നമുക്ക്. അങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ അവിടെ പോയി 2 കൊല്ലം അവിടുത്തെ അമ്പലത്തിന് പുറത്തിറങ്ങാണ്ട് പൂജ കൊട്ടുകയാണ്. ആ പോയ കൊല്ലം മുതൽ തൃശൂർ പൂരത്തിന് പഞ്ചവാദ്യം എടുക്കുകയും അതിനുശേഷമുള്ള മേളത്തിനും ഞാനൊരു എല്ലാ വർഷവും കൊട്ടിയിടാവണം. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ദൂരനാഥൻ മരിച്ചു. അപ്പോൾ ഭയങ്കര ജോലിയാണ്, സഹിക്കാൻ വയ്യ. മരിച്ചപ്പോൾ ആ കൊല്ലം ഞാൻ പോയില്ല. പിറ്റേത്തെ കൊല്ലം ഈ ഗുരുനാഥന്റെ നാട്ടിൽ തന്നെ ആ പൂരത്തിൻ്റെ നടത്തേണ്ട ചുമതല എനിക്ക് വന്നു. എൻ്റെ ക്ലാസ്മേറ്റ്സ് കുറേ ആൾക്കാരുണ്ടാവും, അവരൊക്കെയാണ് കമ്മിറ്റീൻ്റെ ആള്. ഏ, അത് ആശാനില്ലെങ്കിൽ താനാണ് നടത്തേണ്ടത്, അത് തൻ്റെ ചുമതലയാണ്. അങ്ങനെ ആ കൊല്ലം മുതൽ അദ്ദേഹത്തിന് അകലൂർക്കാവ് എന്നാ പറഞ്ഞു അവിടുത്തെ പൂരത്തിൻ്റെ എല്ലാ ചുമതലയും താലപ്പൊലി എന്നാ പറഞ്ഞു. രാവിലെ മുതൽ പിറ്റേ ദിവസം വെളുപ്പിന് വരെയുള്ള എല്ലാ വാദ്യകാര്യങ്ങളുടെയും ചുമതല ഞാൻ ഏറ്റു, ഇല്ലെങ്കിൽ അവരെന്നെ ഏൽപ്പിച്ചു. അത് 10-30 കൊല്ലം നടത്തിയിരുന്നു. അപ്പോൾ അത് ഈ തൃശൂർ പൂരം കഴിഞ്ഞിട്ട് 1 കൊല്ലം പോവാതിരുന്നതിൻ്റെ ആ കൊല്ലം അവിടേക്കുള്ള എല്ലാ ആടയാഭരണങ്ങൾ ആനച്ചമയം എല്ലാം കൊണ്ടിരുന്നത് തൃശൂർ തിരുവമ്പാടിയിൽ നിന്ന്. അപ്പോൾ അവിടുത്തെ ആ മേനേജർ ഈ സ്ഥലത്ത് വന്നപ്പോൾ എന്നോട് താൻ എന്തേ പൂരത്തിന് വരാഞ്ഞ്. ഞാൻ പറഞ്ഞു എനിക്കവിടെ വന്നാൽ വേറെ ആരും അറിയില്ല, ഗുരുനാഥൻ പോവുകയും ചെയ്തു. അപ്പോൾ പിന്നെ വേറെ ആരുമായിട്ട് എനിക്ക് അത്ര പരിചയമോ കാര്യങ്ങളൊന്നും അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. അടുത്ത കൊല്ലം മുതൽ താൻ വന്നോളണം അവിടെ. ഞാൻ പറഞ്ഞു പഞ്ചവാദ്യത്തിന് ഇടയ്ക്കുകയും മേളത്തിന് ചെണ്ടി രണ്ടും കൂടി നിർവഹിക്കാനുള്ള ആരോഗ്യമില്ല, ഒന്ന് മതി, അത് ഏതാ വേണ്ട നിശ്ചയിച്ചു. ഞാൻ ഒന്ന് മേളത്തിൽ നിന്നോളാം. അങ്ങനെയാണ് വീണ്ടും ഞാൻ ആ മേളത്തിൽ നിന്ന്. അങ്ങനെ മൊത്തം 36 കൊല്ലം തൃശൂർ പൂരത്തിന് തിരുവമ്പാടിക്ക് വേണ്ടിയിട്ട് മാത്രം പങ്കെടുത്ത ഒരാളാണ്. അങ്ങനെ 30 കൊല്ലം കഴിഞ്ഞപ്പോൾ മേളത്തിന്റെ കംപ്ലീറ്റ് ചുമതല പ്രമാണം തന്നെ പോയി. ആ പ്രമാണം വഹിക്കാൻ എന്നോട് അവരെ ഏൽപ്പിച്ചു. ബാക്കിയെല്ലാ മഹാരഥന്മാരും പോയി. അപ്പം ഞാൻ പറഞ്ഞു എനിക്കത് ആവശ്യമില്ലാത്ത ആളാണ്, അത് ആവശ്യം മോഹിക്കുന്നവർ ഇപ്പം ഈ നിരയിൽ തന്നെ അവർക്ക് കൊടുത്തു, എനിക്ക് എൻ്റെ ആവശ്യമില്ല. അതിന് 2 വർത്തമാനമില്ല, പുതിയ വല്ല കാരണങ്ങളും ഇല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞോളൂ, സംഭവം നിർബന്ധമാണ്. അപ്പോൾ മുന്നിൽ 15 ചെണ്ടയാണ് കൊട്ടുക. ഞാൻ പറഞ്ഞു ഈ 15 ചെണ്ടയിൽ 3 ആൾ ഒഴികെ ബാക്കി എല്ലാവരും മാറ്റണം, അത് ഞാൻ കൊണ്ടുവരും. എന്നിട്ട് ഇതൊരു റിലേ മാതിരിയാണ്, അത് ഒരേ മാതിരി ഓടുന്നവരായാലേ അവിടെ എത്തുള്ളൂ, ഒരേ മനസ്സും ഒരേ രീതി എത്തുകയും വേണം. അപ്പം അങ്ങനെയുള്ള ആളെ ഞാൻ കൊണ്ടുവരാൻ 100% സമ്മതം. അത് അങ്ങനെയാണ് ഞാൻ ഏറ്റെടുക്കുന്നത്. 4-ാമത്തെ കൊല്ലാകുമ്പോൾ നല്ല ഒന്നാന്തരം നിര. കാരണം ഞാനതൊരു സാമ്പത്തിക വിഷയം കാമിച്ചിട്ടൊന്നുമല്ല, അതെൻ്റെ ഒരു കമ്മിറ്റ്മെൻസാണ്. ഗുരുനാഥനോടും തിരുവമ്പാടിയോടുള്ള നമ്മൾ ഇതൊക്കെ അവർക്ക് തരണമെങ്കിൽ തന്നെ അവിടെ നമ്മൾ എത്തിക്കാൻ കാണിച്ച പിന്നിലൊരു ശക്തിയുണ്ട്. അത് വിശ്വസിച്ച് ആ കാര്യം ഭംഗിയാവണമെന്ന് മാത്രം 100% അത് മാത്രം വിചാരിച്ചിട്ടാണ് ഞാനിതൊക്കെ ചെയ്തത്. അതൊക്കെ ചെയ്തൊരു 4-ാമത്തെ കൊല്ലം കഴിഞ്ഞപ്പം 5-ാമത്തെ കൊല്ലം ഇവർ പറഞ്ഞു ചെറിയൊരു മാറ്റങ്ങൾ വരണം. ഞാൻ പറഞ്ഞു ചെറിയ മാറ്റമില്ല, എന്ത് മാറ്റങ്ങൾ നിങ്ങൾ വരുത്തിക്കോളൂ, എനിക്ക് ആശയമില്ല. ഞാനും ഞാൻ കൊണ്ടുവന്ന കലാകാരന്മാരും നിരുപാധികം മാറി തരാം. അതിൻ്റെ ഇടയിൽ ലോകത്തിൽ ആരെ കൊണ്ടുവന്നാലും ഞാനത് സമ്മതിക്കില്ല. അത് നമ്മൾ ആദ്യം പറഞ്ഞ പോളിസിയാണ്, അങ്ങനെയാണ് ഞാൻ ഏറ്റെടുത്തത്. നിങ്ങളതിൽ നിന്ന് മാറിച്ചാൽ എനിക്ക് മാറാമല്ലോ. 5-ാമത്തെ കൊല്ലം കുറച്ചും കൂടി ശക്തിയായിട്ട് പറഞ്ഞു
2: ഞാൻ നിങ്ങൾക്ക് 8-ാ വർത്തമാനമായിരുന്നു, അതിൽ നിന്ന് മാറുന്ന വിഷയമില്ല. അങ്ങനെ അതും കഴിഞ്ഞ് 6-ാമത്തെ കൊല്ലം അവർ നിർബന്ധമായിട്ട് വീണ്ടും പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്താലും എനിക്ക് ആക്ഷേപമില്ല, ഞാൻ അതിന് കൂട്ടു നിൽക്കില്ല. എനിക്ക് തിരുവമ്പാടി മേളം എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ വിശ്വപ്രസിദ്ധി ആർജിച്ചൊരു മേളമാണ്. അത് തിരുവമ്പാടി ഭാഗത്തിന് വേണ്ടി മാത്രമേ ഞാൻ ഇന്നേ വരെ മംഗളം കൊട്ടിയിട്ട് വഞ്ചവാദ്യം കൊട്ടിയിട്ടുള്ളൂ. അത് ലോകത്തിനെ അറിയിക്കാനുള്ള ചുമതലയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ആ ബോധത്തിലും ബോധ്യത്തിലാണ് ഞാനത് ചെയ്യുന്നത്. അതിൽ മാറ്റം വരുത്തും. അങ്ങനെ 6 കൊല്ലം കഴിഞ്ഞപ്പോൾ 7-ാമത്തെ കൊല്ലം അവർ പറഞ്ഞു നിർബന്ധമായിട്ട് വന്നു ഇന്ന കാര്യം നിർവഹിക്കണം, ഒരു 4 ദിവസം കൊണ്ട് അതിന് മറുപടി തരണം. ഞാൻ പറഞ്ഞു 4 ദിവസം വേണ്ട, ഒരു 1/2 മണിക്കൂർ തരും, ഞാനിപ്പോൾ നിങ്ങളുടെ ഓഫീസിൻ്റെ അടുത്ത് എത്താറാണ്. അങ്ങനെ സെക്രട്ടറിയുടെ വീട്ടിൽ പോയി, എം മാധവൻകുട്ടി സാറേന്നാണ് സെക്രട്ടറി, പ്രൊഫസർ എം മാധവൻ, അദ്ദേഹത്തിന് വളരെ താല്പര്യം എന്നോട്. അവിടെ ഇരുന്നിട്ടാണ് ഞാൻ വിളിച്ചു പറഞ്ഞത് തിരുവമ്പാടി മേളത്തിന്റെ ചുമതല നിരുപാധികം ഞാൻ ഒഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ അവിടുന്ന് സ്വയം രാജിവെച്ചു പോകുന്ന ഒരാളാണ് ഞാൻ. സത്യസന്ധമല്ലാത്ത ഒരേ പ്രവൃത്തിയും ഈ നിമിഷം വരെ ഞാൻ കൊണ്ടുവരണമില്ല. അതുകൊണ്ട് ഇപ്പം ഞാൻ 100% സംതൃപ്തനുമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ചെയ്യുന്ന വിഷയം കൃത്യമായി ന്യായമായി നിർവഹിക്കാം. എന്റെ ജീവിതത്തിൽ എനിക്കിനി അത് മാത്രമേ ആവശ്യമുള്ളൂ.
1: മേളത്തിന്റെ തമ്പുരാൻ തന്റെ അധ്യാപന കാലത്തെയും തൃശൂർ പൂരം മേളപ്രമാണിയായ കാലത്ത് മേളത്തിൽ വരുത്തിയ ശൈലീ മാറ്റങ്ങളെക്കുറിച്ചും മട്ടന്നൂർ ശങ്കരൻകുട്ടി ആശാൻ നാളെ തുടർന്ന് സംസാരിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ സി കെ രാജശ്രീ.

0: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
1: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോർപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
0: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
1: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ഹെഡ് ഓഫീസ് കതിരൂർ.

0: ആകാശവാണി കണ്ണൂർ.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ ജി എസ് ടി അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ.
0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. കണ്ണൂർ ഗവൺമെന്റ് ഐടിഐയിൽ കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരമുള്ള ദ്വിവത്സര, ഏകവത്സര, മെട്രിക്, നോൺ മെട്രിക് കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഐടിഐ അഡ്മിഷൻസ് .kerala.gov.in എന്ന ജാലകം അഡ്മിഷൻ പോർട്ടൽ വഴിയും .kerala.gov.in മുഖേന ഓൺലൈനായും അപേക്ഷകൾ സമർപ്പിച്ചതിനു ശേഷം തൊട്ടടുത്ത ഗവൺമെന്റ് ഐടിഐയിൽ ഒറിജിനൽ രേഖകൾ സഹിതം ഹാജരായി വെരിഫിക്കേഷൻ പൂർത്തിയാക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. കൂടുതൽ വിവരങ്ങൾക്ക് 9895265951 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലെ ടീച്ചർ എഡ്യൂക്കേഷൻ സെന്ററുകളിൽ ഒരു വർഷ കാലാവധി വ്യവസ്ഥയിൽ കരാറടിസ്ഥാനത്തിലുള്ള അസിസ്റ്റന്റ് കോർഡിനേറ്റർ, അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകളിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള അവസാന ദിവസം നാളെയാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആന്റ് ഗൈഡൻസ് ബ്യൂറോ ആന്റ് കണ്ണൂർ മോഡൽ കരിയർ സെന്റർ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജോലി ഒഴിവുകളിലേക്ക് 20 രാവിലെ 10 മുതൽ 12 മണിവരെ സൌജന്യ പ്ലേസ്മെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നു. ഉദ്യോഗാർത്ഥികൾ അന്നേ ദിവസം രാവിലെ 9:30 കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ താവക്കര ആസ്ഥാനത്തിലെ സെൻട്രൽ ലൈബ്രറി മന്ദിരത്തിൽ പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആന്റ് ഗൈഡൻസ് ബ്യൂറോയിൽ 3 സെറ്റ് ബയോഡാറ്റ സഹിതം എത്തിച്ചേരണം. വിശദവിവരങ്ങൾക്ക് 0497-2703-130 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. വിവര പൊതുജന സമ്പർക്ക വകുപ്പ് കാസർകോട് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെ നേതൃത്വത്തിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി യുവാക്കൾക്ക് നൽകിവരുന്ന ബഷീർ ചെറുകഥാ പുരസ്കാരത്തിന് ജില്ലയിലെ യുവാക്കളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. പ്രായപരിധി 40 വയസ്. മുൻപ് പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്ത സൃഷ്ടികൾ കാസർകോട് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ തപാൽ മാർഗമോ ഇമെയിൽ വഴിയോ 25-നകം ലഭിക്കണം. ഇമെയിൽ വിലാസം prdcontest@gmail.com. ബന്ധപ്പെടുവാനുള്ള ഫോൺ നമ്പർ 0499-2551-45. പോത്താങ്കണ്ടം ആനന്ദഭവനത്തിന്റെ 21-ാമത് തുരീയം സംഗീതോത്സവം ഇന്ന് ആരംഭിക്കും. പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ വൈകുന്നേരം മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് പണ്ഡിറ്റ് വിശ്വമോഹൻ ഭട്ടിന്റെ മോഹനവീണ കച്ചേരി നടക്കും. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. ഫോൺ 9567-3237-40.
0: പ്രിയ ശ്രോതാക്കളെ, ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ.
2: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം തുടരുന്നു. ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ ഇന്ന് പങ്കെടുക്കും. സ്ലോവാക്യയുടെ പരമോന്നത ബഹുമതി ദി ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ച് പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനി. വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് ഇന്ന് തുടക്കമാകും. ഗവർണർ, മുഖ്യമന്ത്രി എന്നിവർ ഇന്ന് സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളാകും. ഷിഗല്ല നിപ ജാഗ്രത കർശനമാക്കി സംസ്ഥാന ആരോഗ്യവകുപ്പ്. ഷിഗല്ലയ്ക്കെതിരെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനയും ശക്തം. ലോകകപ്പ് ഫുട്ബോൾ അരങ്ങേറ്റ മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ സ്പെയിനിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ച് കേപ് വെർദേ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം തുടരുന്നു. ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി അദ്ദേഹം ഇന്ന് ഫ്രാൻസിലെ എവിയനിൽ എത്തും. അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുക എന്ന വിഷയത്തിൽ നടക്കുന്ന സെഷനിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. ഉച്ചകോടിയോടനുബന്ധിച്ച് കാനഡ, യുകെ എന്നീ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരുമായും യുഎഇ പ്രസിഡന്റുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ജി സെവൻ ഉച്ചകോടിയിൽ ഇത് 13-ാം തവണയാണ് ഇന്ത്യ പങ്കാളിയാകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ലോവാക്യയുടെ പരമോന്നത ബഹുമതിയായ ദി ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് സമ്മാനിച്ച് പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനി. സ്ലോവാക്യയിലെ ഭരണകൂടത്തിനും ജനങ്ങൾക്കും നന്ദി അറിയിച്ച പ്രധാനമന്ത്രി ബഹുമതി ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതായി പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൌഹൃദം ഊഷ്മളമായി തുടരാൻ ഇത് പ്രചോദനമാകട്ടെയെന്നും പ്രധാനമന്ത്രി പ്രത്യാശിച്ചു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ കാര്യക്ഷമമായ നടത്തിപ്പിനായി പ്രവർത്തിക്കാൻ പ്രധാനമന്ത്രിയും സ്ലോവാക്ക് പ്രധാനമന്ത്രിയും തമ്മിൽ ധാരണയായി. ഇരു രാജ്യങ്ങളിലെയും പ്രതിരോധ വ്യവസായങ്ങൾക്കുൾപ്പെടെ ഇത് ഗതിവേഗം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
3: ഡിജിറ്റൽ ടെക്നോളജി പർ ആജ് കിയേ ഗയേ എംഒയു ഇസ് എ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ മേ സഹയോഗ് കി നയി സംഭാവനയെ ബനേഗി ഇസ്സെ ജോയിന്റ് ഡെവലപ്മെന്റ് ജോയിന്റ് പ്രൊഡക്ഷൻ ഓർ ഡിഫൻസ് ഇൻഡസ്ട്രീസ് കെ ബീച്ച് സഹയോഗ് കോ നയി ഗതി മിലേഗി.
2: സമസ്ത മേഖലകളിലും ഇന്ത്യ മാതൃകാപരമായി മുന്നേറുകയാണെന്ന് സ്ലോവാക്ക് പ്രധാനമന്ത്രി റോബർട്ട് ഫീക്കോ പ്രതികരിച്ചു.
4: I congratulate you to the results which you have achieved. It's the field of digitalization and the use of artificial intelligence. You've come so far that you're ahead of many other advanced countries in different parts of the world.
2: ഇന്ത്യ-സ്ലോവാക്യ ബന്ധം സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായി. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി തൊഴിൽ, കുടിയേറ്റം, ഡിജിറ്റൽ സാങ്കേതികവിദ്യ, പ്രതിരോധം എന്നിവയുൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം ശക്തമാക്കാനുള്ള കരാറുകളിലും ഒപ്പുവച്ചു. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക്ക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
5: ഇന്ത്യ സ്ലോവാക് ബന്ധങ്ങളിൽ ശക്തമായ വളർച്ചയ്ക്ക് വഴി തുറക്കുന്ന ചരിത്ര പ്രാധാന്യമുള്ള നിരവധി തീരുമാനങ്ങളാണ് ഇന്നലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ഉണ്ടായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനിടെ 11 സുപ്രധാന ധാരണാപത്രങ്ങൾ ഒപ്പുവച്ചിരുന്നു. പ്രതിരോധം, സിവിക് ന്യൂക്ലിയർ, വിനോദസഞ്ചാരം, ക്വാണ്ടം കമ്മ്യൂണിക്കേഷനും എഐയും ഉൾപ്പെടെയുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യ, ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ സഹകരണം കൂടുതൽ ശക്തമാക്കാൻ ഇത് വഴിയൊരുക്കും.

0: വിഭാഗമായ സെൽഫ് എന്യൂമറേഷന് ഇന്ന് തുടക്കമാകും. പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താവുന്ന ഈ സംവിധാനം 15 ദിവസം ലഭ്യമാകും. SE.census.gov.in പോർട്ടൽ വഴി കുടുംബ വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. ഇവ ജൂലൈ 1 മുതൽ ആരംഭിക്കുന്ന ഫീൽഡ് സന്ദർശനത്തിനിടെ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, ചീഫ് സെക്രട്ടറി A.ജയതിലക് എന്നിവർ ഇന്ന് സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളാകും. 2026 സിവിൽ സർവീസസ് പ്രിലിമിനറി പരീക്ഷാഫലം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. 13,000-ലധികം ഉദ്യോഗാർത്ഥികളാണ് ഇത്തവണ സിവിൽ സർവീസസ് മെയിൻ പരീക്ഷയ്ക്ക് യോഗ്യത നേടിയിരിക്കുന്നത്. ഔദ്യോഗിക വെബ്സൈറ്റായ UPSC.gov.in വഴി പരീക്ഷാഫലം പരിശോധിക്കാവുന്നതാണ്. നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളും വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. വിദ്യാർത്ഥികളുടെ സൌകര്യം, സുരക്ഷാ ക്രമീകരണങ്ങൾ, പരീക്ഷാ നടത്തിപ്പിന്റെ സുതാര്യത എന്നിവയ്ക്ക് പ്രത്യേക മുൻഗണന നൽകണമെന്ന് അദ്ദേഹം പറഞ്ഞു. സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കേന്ദ്ര ഏജൻസികൾക്കും നിർദ്ദേശം നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തെ വിവിധ മേഖലകളിലുണ്ടായത് ശ്രദ്ധേയമായ പരിവർത്തനങ്ങളെന്ന് കേന്ദ്ര സർക്കാർ. ജനക്ഷേമം മുൻനിർത്തിയുള്ള നിരവധി മുൻനിര സംരംഭങ്ങൾ ഈ കാലയളവിൽ നടപ്പാക്കി. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയങ്ങളും നടപടികളുമാണ് രാജ്യം സ്വീകരിച്ചത്. ഇന്ത്യ യുദ്ധം ആഗ്രഹിക്കുന്നില്ല, എന്നാൽ തീവ്രവാദം അനുവദിക്കില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഓപ്പറേഷൻ സിന്ദൂർ ലോകത്തിന് നൽകിയത്. കര അതിർത്തികൾ സുരക്ഷിതമാക്കുന്നതിനായി ഫലപ്രദമായ വിദേശ നയവും രാജ്യം പിന്തുടരുന്നു. പശ്ചിമേഷ്യൻ മേഖലയിൽ 4 മാസത്തെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾ തുടരുന്നു. വെള്ളിയാഴ്ച സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ സമാധാന കരാർ ഒപ്പുവയ്ക്കാനിരിക്കെ ഒരു കരട് ചട്ടക്കൂട് സംബന്ധിച്ച് അമേരിക്കയും ഇറാനും ധാരണയിലെത്തി. കരാർ ഒപ്പുവച്ചതിനുശേഷം വിശദാംശങ്ങൾ പുറത്തുവിടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. സമവായ നീക്കത്തെ സ്വാഗതം ചെയ്ത ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അന്തിമ കരാർ പൂർത്തിയായിട്ടില്ലെന്ന് എടുത്തുപറഞ്ഞു. ലെബനനിലെ സമാധാനം ഒത്തുതീർപ്പിന്റെ അവിഭാജ്യ ഘടകമാണെന്നും ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കി. കേരളത്തിൽ വീണ്ടും ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ട്. കോഴിക്കോടും കണ്ണൂരും 2 കുട്ടികൾക്ക് വീതം ഇന്നലെ ഷിഗല്ല സ്ഥിരീകരിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന് കണ്ണൂരിൽ ഇന്ന് അടിയന്തര യോഗം ചേരും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: 4 ഉം 8 ഉം വയസ്സുള്ള 2 ആൺകുട്ടികൾക്കാണ് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചത്. ഇതേ തുടർന്ന് മൊകേരി ഗ്രാമപഞ്ചായത്തിൽ റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. നിലവിൽ കുട്ടികളുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ്. രോഗത്തിന്റെ ഉറവിടം ആരോഗ്യവകുപ്പ് അന്വേഷിച്ചു വരികയാണ്. ശുദ്ധമല്ലാത്ത കുടിവെള്ളം, ഭക്ഷണം, ശുചിത്വമില്ലാത്ത കൈകൾ എന്നിവയിലൂടെയാണ് ഷിഗല്ല പകരുന്നതെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KC സച്ചിൻ അറിയിച്ചു.
0: സംസ്ഥാനത്ത് നിപ ജാഗ്രതയും ശക്തമായി തുടരുന്നു. കോഴിക്കോട് പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി K. മുരളീധരൻ വ്യക്തമാക്കി. നിലവിൽ സമ്പർക്ക പട്ടികയിൽ 103 പേരാണുള്ളത്. നിപ ബാധിതനായ രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. ലോകകപ്പ് ഫുട്ബോൾ അരങ്ങേറ്റത്തിൽ മിന്നും പ്രകടവുമായി ദ്വീപ് രാജ്യമായ കേപ്പ് വെർദെ. മുൻ ചാമ്പ്യന്മാരായ സ്പെയിനിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ചാണ് കേപ്പ് വെർദെ ശക്തമായ സാന്നിധ്യമറിയിച്ചത്. ഇന്ന് നടന്ന ബെൽജിയം, ഈജിപ്റ്റ്, സൌദി അറേബ്യ, യുറുഗ്വേ മത്സരങ്ങൾ സമനിലയിൽ പിരിഞ്ഞു. ഗ്രൂപ്പ് ജിയിൽ ഇറാൻ ന്യൂസിലന്റ് മത്സരം പുരോഗമിക്കുകയാണ്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. ഈ മാസം 21 യോഗാ ദിനാചരണം. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. എറണാകുളം പരിയത്തുകാവ് ഭൂമി തർക്കത്തിന് പരിഹാരം. മന്ത്രി റോജി

0: ജോണിന്റെ സാന്നിധ്യത്തിൽ ഇരുവിഭാഗങ്ങളും ഇന്നലെ സമ്മതപത്രത്തിൽ ഒപ്പുവച്ചു. പരിയത്തുകാവ് നിവാസികളായ ഏഴ് കുടുംബങ്ങൾക്ക് നിലവിലുള്ള വസ്തുവിനോട് ചേർന്ന് 5 സെന്റ് വീതം വിട്ടുനൽകാൻ ധാരണയായി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം തുടരുന്നു. ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ ഇന്ന് പങ്കെടുക്കും. സ്ലൊവാക്യയുടെ പരമോന്നത ബഹുമതി ദി ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ച് പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനി. വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് ഇന്ന് തുടക്കമാകും. ഗവർണർ, മുഖ്യമന്ത്രി എന്നിവർ ഇന്ന് സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളാകും. ഷിഗല്ല നിപ ജാഗ്രത കർശനമാക്കി സംസ്ഥാന ആരോഗ്യവകുപ്പ്. ഷിഗല്ലയ്ക്കെതിരെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനയും ശക്തം. ലോകകപ്പ് ഫുട്ബോൾ അരങ്ങേറ്റ മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ സ്പെയിനിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ച് കേപ് വെർദെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കണ്ണൂർ.
2: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: മോഡേൺ ITI
4: കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് ഡിപ്ലോമ കോഴ്സിന് ഗവൺമെന്റ് അംഗീകാരമുള്ള കണ്ണൂരിലെ ഏക സ്ഥാപനം.
3: ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ തുടർച്ചയായി 100% വിജയം.
4: 50% ഫീസ് ഇളവോടുകൂടിയ സ്കോളർഷിപ്പ്.
3: മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. ഫോൺ 8891107238.
5: അപൂർവ ഗാനം.

2021 റിലീസായ തമിഴ് ഹൊറർ ചിത്രമായ സിൻഡ്രല്ലയ്ക്ക് വേണ്ടി ജി വി പ്രകാശും ബാലാജിശ്രീയും ചേർന്ന് പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. കാഞ്ചന 2 എന്ന ചിത്രത്തിലൂടെ പ്രശസ്തനായ അശ്വമിത്ര എന്ന യുവസംഗീത സംവിധായകനാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയത്. ഗാനരചന നിർവഹിച്ചതാകട്ടെ തമിഴിലെ പ്രശസ്ത ഗാനരചയിതാവായ വൈരമുത്തുവിന്റെ മകൻ കപിലൻ വൈരമുത്തു. തമിഴിലെ അറിയപ്പെടുന്ന തിരക്കഥാകൃത്തു കൂടിയാണ് കപിലൻ വൈരമുത്തു.

0: മോഡേൺ ITI
1: കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥിരാംഗീകാരത്തോടെ കഴിഞ്ഞ 47 വർഷമായി പ്രവർത്തിക്കുന്ന കണ്ണൂരിലെ മികച്ച സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം.
0: ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ തുടർച്ചയായി 100% വിജയം.
1: 50% ഫീസുള്ളവോടുകൂടിയ സ്കോളർഷിപ്പ്,
0: ട്രെയിൻ ബസ് യാത്ര കൺസെഷൻ, പഠനത്തോടൊപ്പം വരുമാനം.
1: മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ.
0: ഫോൺ 8891107238.
2: നിങ്ങൾക്കറിയാമോ, കോമൺ സെൻസ് എന്ന ലഘുലേഖ ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണെന്ന് നിങ്ങൾക്കറിയാമോ? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി 1776 ജനുവരിയിൽ വിപ്ലവകാരിയും എഴുത്തുകാരനുമായിരുന്ന തോമസ് പെയിൻ പ്രസിദ്ധീകരിച്ച രാഷ്ട്രീയ ലഘുലേഖയാണ് കോമൺ സെൻസ്. ബ്രിട്ടനിൽ നിന്ന് അമേരിക്കൻ കോളനികൾ സ്വാതന്ത്ര്യം നേടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും രാജവാഴ്ചയ്ക്കെതിരെ റിപ്പബ്ലിക്കൻ ഭരണകൂടം സ്ഥാപിക്കുന്നതിനെക്കുറിച്ചും ലളിതമായ ഭാഷയിൽ ഈ ലഘുലേഖയിലൂടെ തോമസ് പെയിൻ ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചു. രാഷ്ട്രീയ തത്വചിന്തയിൽ കോമൺ സെൻസിന് ഇന്നും ഏറെ സ്വാധീനമുണ്ട്.
3: നളന്ദ കോളേജ് ഏച്ചൂർ സിനിമാ പാരഡൈസോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് നളന്ദ കോളേജ് ഏച്ചൂർ. 37 വർഷത്തെ അക്കാദമിക് മികവുമായി നളന്ദ കോളേജ് ഏച്ചൂർ BA, BCOM, BBA, +1 ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ, കൊമേഴ്സ് വിത്ത് പൊളിറ്റിക്കൽ സയൻസ്. ഉയർന്ന വിജയ ശതമാനം, യൂണിവേഴ്സിറ്റി റാങ്കുകൾ. നളന്ദ കോളേജ് ഏച്ചൂർ. ഫോൺ 2857965 7907308934.
2: സിനിമ പാരഡൈസോ വിശ്വോത്തര സിനിമകളെ പരിചയപ്പെടാം.
4: മൃണാൾ സെൻ സംവിധാനം ചെയ്ത ഇന്റർവ്യൂ എന്ന ബംഗാളി സിനിമയെ പരിചയപ്പെടുത്തി സംസാരിക്കുന്നു ഫിലിം സൊസൈറ്റി പ്രവർത്തകനായ ആർ നന്ദലാൽ.
5: 19-ാം നൂറ്റാണ്ടിലെ പ്രമുഖ ബംഗാളി പണ്ഡിതനും സാമൂഹ്യ പരിഷ്കർത്താവുമായ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ഒരു വിരുന്നിൽ വച്ച് തന്റെ കോട്ടിന് ഭക്ഷണം നൽകിയ ഒരു കഥ കേട്ടിട്ടുണ്ട്. തന്നെയല്ല, തന്റെ വസ്ത്രത്തെയാണ് വിരുന്നിലേക്ക് പ്രവേശിപ്പിച്ചത് എന്നതിലെ പ്രതിഷേധമായിരുന്നു അദ്ദേഹം അവിടെ തുറന്നുകാട്ടിയത്. യൂറോപ്യൻ സംസ്കാരത്തെയും അതിന്റെ മൂല്യങ്ങളെയും അന്ധമായി പിന്തുടരുന്ന മധ്യവർഗ മനോനിലയെ പരിഹസിക്കുന്ന ഒരു കഥയാണിത്. മൃണാൾ സെൻ സംവിധാനം ചെയ്ത് 1971 പുറത്തുവന്ന ഇന്റർവ്യൂ എന്ന സിനിമയിലും ഈ പശ്ചാത്തലം നമുക്ക് കാണാം. പക്ഷേ സിനിമ പുറത്തു വരുമ്പോഴേക്കും കാലം 19-ാം നൂറ്റാണ്ടിൽ നിന്ന് 20-ാം നൂറ്റാണ്ടിലേക്ക്, അതായത് ഏതാണ്ട് 100 വർഷങ്ങൾക്ക് ഇപ്പുറത്തേക്ക് മാറിയിരുന്നു എന്ന് മാത്രമല്ല, ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചിട്ട് 25-ഓളം വർഷങ്ങൾ പിന്നിടുകയും ചെയ്തിരുന്നു. ഇന്ത്യൻ നവതരംഗ സിനിമകളുടെ പ്രധാന വക്താവായി വിശേഷിപ്പിക്കപ്പെടുന്ന ചലച്ചിത്രകാരനാണ് മൃണാൾ സെൻ. ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ കുടുംബത്തിന്റെയോ ജീവിതത്തെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തുന്ന സിനിമാ സങ്കേതത്തിൽ ഉപരി സ്ഥാപനവത്കൃതമായ വിവിധ വ്യവസ്ഥകൾക്കെതിരെ സമൂഹത്തിന്റെ കൂട്ടായ രോഷം വ്യക്തമായി പ്രകടമാക്കുന്ന സിനിമകൾ ചെയ്യുവാനായിരുന്നു മൃണാൾ സെൻ ഇഷ്ടപ്പെട്ടിരുന്നത്. അതോടൊപ്പം സിനിമ എന്നത് ജീവിതത്തിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്ന ഒരു കലാരൂപമാണ് എന്ന വസ്തുതയെ ഊട്ടിയുറപ്പിക്കുന്നതിനുള്ള വിവിധ സങ്കേതങ്ങളും അദ്ദേഹം സ്വന്തം സിനിമകളിൽ ഉടനീളം ഉപയോഗിച്ചിരുന്നു. അദ്ദേഹം സംവിധാനം ചെയ്ത കൽക്കത്ത ത്രയം എന്നറിയപ്പെടുന്ന സിനിമാ പരമ്പരയിൽ ആദ്യത്തേതാണ് ഇന്റർവ്യൂ. 1972-73 വർഷങ്ങളിലായി പുറത്തുവന്ന കൽക്കട്ട 71, പദാതിക് എന്നിവയാണ് ഈ ത്രയത്തിലെ മറ്റ് ചിത്രങ്ങൾ. നക്സലൈറ്റ് പ്രസ്ഥാനങ്ങൾ, കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹം, ബംഗ്ലാദേശ് വിമോചന യുദ്ധം, പെരുകി വരുന്ന തൊഴിലില്ലായ്മ, വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ തകർച്ച, പ്രസിഡന്റ് ഭരണം അടിച്ചേൽപ്പിക്കൽ എന്നിങ്ങനെ അക്കാലത്ത് കൽക്കത്തയെ ഇളക്കിമറിച്ച സംഭവങ്ങളെല്ലാം ഈ ചിത്രങ്ങളിൽ വിഷയമാകുന്നുണ്ട്. ചലച്ചിത്രത്തിന്റെ സൗന്ദര്യാത്മകവും രാഷ്ട്രീയവുമായ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തുന്ന ഒരു ചിത്രമാണ് 1971 പുറത്തുവന്ന ഇന്റർവ്യൂ. ബംഗാളിലെ അക്കാലത്തെ സാമൂഹ്യ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ അതേപടി വരച്ചുകാട്ടുന്നു എന്നതോടൊപ്പം സൗന്ദര്യാത്മകമായി പല പരീക്ഷണങ്ങളും നടത്തുവാൻ ഈ ചിത്രം മുതിരുന്നുണ്ട്. സിനിമയ്ക്കും പ്രേക്ഷകർക്കുമിടയിൽ നിലനിൽക്കുന്ന സാങ്കല്പികമായ നാലാം ചുമരിനെ ഇടിച്ച് തകർക്കുന്ന തരത്തിൽ നിരന്തരം പ്രേക്ഷകരുമായി നേരിട്ടുള്ള ഇടപെടൽ ഈ സിനിമ സാധ്യമാക്കുന്നത്. സിനിമ സിനിമയാണ് എന്നും ജീവിതം സിനിമയിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നാണ് എന്നുമുള്ള നിരന്തരമായ ഓർമ്മപ്പെടുത്തലിനു വേണ്ടി കൂടിയാണ്. കൊളോണിയൽ ഭരണം എന്നേക്കുമായി അവസാനിച്ച് ജനാധിപത്യ ഭരണ സംവിധാനം നിലവിൽ വന്നുവെങ്കിലും കൊളോണിയൽ വിധേയത്വം ഇന്നും ഉടലിലും മനസ്സിലും പേറുന്ന മധ്യവർഗ സമൂഹത്തെയും ആ ഒരു ഉദാത്ത മാതൃകയെ മുൻനിർത്തിത്തന്നെയാണ് തങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നുള്ള മധ്യവർഗ ബോധ്യങ്ങളെയും പൊതുസമൂഹത്തിന് മുന്നിൽ സാമൂഹ്യ വിചാരണക്ക് വിധേയമാക്കുക എന്ന ദൌത്യമാണ് ആത്യന്തികമായി ഇന്റർവ്യൂ എന്ന ചിത്രം നിർവഹിക്കുന്നത്. ഒരു യൂറോപ്യൻ കമ്പനിയിൽ ജോലി ലഭിക്കുന്നതിനുള്ള ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നതിന് നിർബന്ധമായും ധരിക്കേണ്ടുന്ന ഒരു യൂറോപ്യൻ സൂട്ട് സംഘടിപ്പിക്കാനുള്ള രഞ്ജിത് മല്ലിക് എന്ന യുവാവിന്റെ ഒരു ദിവസത്തെ നെട്ടോട്ടമാണ് ഈ സിനിമയിലുള്ളത്. ചിത്രം ആരംഭിക്കുന്നത് കൽക്കത്തയിലെ നഗരവീഥികളിൽ നിന്നും കൊളോണിയൽ കാലത്തെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെയും മറ്റും പ്രതിമകൾ എടുത്തു നീക്കുന്ന ഒരു ദൃശ്യത്തിൽ നിന്നാണ്. ഇന്റർവ്യൂവിന് ധരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കോട്ട് രഞ്ജിത്തിന്റെ കയ്യിലുണ്ടെങ്കിലും അത് ഡ്രൈ ക്ലീനിങ്ങിന് കൊടുത്തിരിക്കുകയായിരുന്നു. അത് വാങ്ങാൻ ചെല്ലുമ്പോഴാണ് ഡ്രൈ ക്ലീനിങ് തൊഴിലാളികൾ സമരത്തിലാണെന്ന വിവരം രഞ്ജിത്ത് അറിയുന്നത്. ഒരു സാധാരണ പ്രസ്സിൽ പ്രൂഫ് വായിക്കുന്ന ജോലി ചെയ്യുന്ന രഞ്ജിത്തിനെ സംബന്ധിച്ച് പുതിയതായി ലഭിക്കാൻ പോകുന്ന ജോലി വലിയൊരു പ്രലോഭനമാണ്. ഉയർച്ച മാത്രം ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്ന മധ്യവർഗ ബോധത്തിന്റെ ഒരു സാധാരണ പ്രതിനിധിയാണ് അയാൾ. അതുകൊണ്ടുതന്നെ അടിസ്ഥാനവർഗത്തിന്റെ തൊഴിൽ സമരങ്ങൾ അയാൾക്ക് എല്ലാ തരത്തിലും അസ്വസ്ഥതകളാണ് ഉണ്ടാക്കുന്നത്. രഞ്ജിത്ത് യാത്ര ചെയ്യുന്ന ട്രാമിൽ ചലച്ചിത്ര മാസിക വായിക്കുന്ന ഒരു പെൺകുട്ടി അവൾ വായിച്ചുകൊണ്ടിരിക്കുന്ന മാസികയിൽ രഞ്ജിത്ത് ട്രാമിൽ നിൽക്കുന്ന ഒരു ചിത്രം അച്ചടിച്ചു വന്നിരിക്കുന്നത് നോക്കുന്നുണ്ട്. രഞ്ജിത്ത് ഒരു സിനിമാ നടനാണെന്ന് തിരിച്ചറിയുന്ന പെൺകുട്ടി അയാളോട് ചിരിക്കുകയും അടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പിന്നീട് അയാൾ ആ പെൺകുട്ടിയോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നു. എന്നാൽ അയാൾ ക്യാമറയിലേക്ക് തന്നെ നോക്കിക്കൊണ്ടാണ് ഇതെല്ലാം പറയുന്നത്. അതായത് സിനിമ കാണുന്ന പ്രേക്ഷകരോട് രഞ്ജിത്ത് മല്ലിക് നേരിട്ട് പറയുകയാണ് എന്നർത്ഥം. ആ മാസികയിൽ കാണുന്ന ഫോട്ടോ തന്റേത് തന്നെയാണെന്നും താനൊരു വലിയ നടനോ താരമോ ഒന്നുമല്ലെന്നുമാണ് അയാൾ പറയുന്നത്. തന്റെ ഈ ജീവിതം മൃണാൽ സെൻ എന്ന സിനിമക്കാരൻ ഇഷ്ടമായതിനാൽ ആ ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്യാമറയുമായി അദ്ദേഹം തന്നെ പിന്തുടർന്ന് ഷൂട്ട് ചെയ്യുകയാണ്. രഞ്ജിത്ത് ഇക്കാര്യം പറഞ്ഞ് അവസാനിക്കുന്നിടത്ത് സംവിധായകൻ കട്ട് എന്ന് വിളിച്ചു പറയുന്നത് കേൾക്കാം. അതിനിടയിൽ ഹാൻഡ് ഹെൽഡ് ക്യാമറയിൽ ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ചിത്രത്തിന്റെ ഛായാഗ്രാഹകനായ കെ മഹാജനെയും സംവിധായകനായ മൃണാൽ സെനിനെയും ദൃശ്യത്തിൽ കാണാം. കട്ട് പറഞ്ഞു കഴിഞ്ഞ ഉടൻ മഹാജൻ ക്യാമറയുമായി ട്രാമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. പക്ഷേ ഈ സിനിമാറ്റിക് കട്ടിൽ ആ സീൻ തീരുന്നില്ല എന്നിടത്താണ് ഈ സിനിമ വ്യത്യസ്തമാകുന്നത്. ഇത് കഴിഞ്ഞും രഞ്ജിത്ത് പ്രേക്ഷകരോടുള്ള സംസാരം തുടരുകയാണ്. ചിത്രത്തിന്റെ ആദ്യ ദൃശ്യങ്ങളിൽ രഞ്ജിത്തിന്റെ അമ്മയെ കാണിക്കുന്നുണ്ട്. പഥേർ പാഞ്ചാലിയിൽ സർബജയയായി അഭിനയിച്ച കരുണ ബാനർജി എന്ന നടിയാണ് ഈ ചിത്രത്തിൽ രഞ്ജിത്തിന്റെ അമ്മയായി അഭിനയിക്കുന്നത്. എന്നാൽ രഞ്ജിത്ത് ഈ സന്ദർഭത്തിൽ പറയുന്നത് നിങ്ങൾ നേരത്തെ കണ്ടത് എന്റെ അമ്മയല്ലെന്നും അവരൊരു നടിയാണെന്നുമാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞ ഉടൻ പഥേർ പാഞ്ചാലിയിലെ സർബജയ എന്ന കഥാപാത്രത്തിന്റെ ഷോട്ടിലേക്കാണ് സിനിമ പോകുന്നത്. രഞ്ജിത്ത് മല്ലിക് എന്ന വിഖ്യാത നടനാണ് സിനിമയിലെ രഞ്ജിത്ത് മല്ലിക് എന്ന കഥാപാത്രത്തെയും അവതരിപ്പിക്കുന്നത്. ഇതെല്ലാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിനിമയ്ക്കും കാഴ്ചക്കാർക്കുമിടയിലെ സാങ്കല്പികമായ നാലാം ഭിത്തി തകർക്കുന്നതിനും ആ രീതിയിൽ അന്യവൽക്കരണം സാധ്യമാക്കാനുമായി ചലച്ചിത്രത്തിന്റെ ഫോമിൽ മൃണാൽ സെൻ നടത്തിയ പരീക്ഷണങ്ങളാണ്. യഥാർത്ഥത്തിലുള്ള സിനിമ ഇതാണെന്ന് പറയുന്നതോടൊപ്പം ജനങ്ങളെ മയക്കുന്നതിനുള്ള കറുപ്പല്ല സിനിമയെന്നും മറിച്ച് വരാനിരിക്കുന്ന വിപ്ലവത്തിന്റെ നാന്തിയാണ് ഈ കലയെന്നും കൂടി കാഴ്ചക്കാരെ ബോധ്യപ്പെടുത്തുന്നുണ്ട് സെൻ. സിനിമയിലുടനീളം കാണുന്ന സമരങ്ങളും ജാഥകളും ഒക്കെ മുന്നോട്ട് വെക്കുന്നത് സിനിമയുടെ രാഷ്ട്രീയ ആശയത്തെ തന്നെയാണ്. പലായന പ്രവണതകൾ നൽകുന്ന മയക്ക് സിനിമകളുടെ പോസ്റ്ററുകളുടെ നിരന്തരമായ പശ്ചാത്തലവും സിനിമയിൽ ഉടനീളം കാണാം. അവയുടെ പശ്ചാത്തലത്തിൽ എന്താണ് യഥാർത്ഥ സിനിമ എന്ന് കാട്ടിത്തരിക കൂടിയാണ് സെൻ ഈ സിനിമയിലൂടെ ചെയ്യുന്നത്. ഒരു രീതിയിലും യൂറോപ്യൻ വസ്ത്രം സംഘടിപ്പിക്കാൻ സാധിക്കാതെ പരമ്പരാഗത ബംഗാളി വേഷത്തിൽ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്ന രഞ്ജിത്തിന് സ്വാഭാവികമായും ആ ജോലി ലഭിക്കുന്നില്ല. പൂർണമായും ഇരുട്ട് നിറഞ്ഞ തിരശീലയിൽ രഞ്ജിത്തിന്റെ മുൻഭാഗത്ത് മാത്രം ലൈറ്റപ്പ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന നാടക സമാനമായ ക്ലൈമാക്സ് ദൃശ്യം ചിത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇവിടെ സംവിധായകൻ അഥവാ പ്രേക്ഷകർ രഞ്ജിത്തിനെ ചോദ്യം ചെയ്യലിന് വിധേയമാക്കുന്നുണ്ട്. ജോലി ലഭിക്കാതെ പോയതിൽ തനിക്ക് നിരാശയൊന്നുമില്ലെന്ന് യാതൊരു ആത്മാർത്ഥതയുമില്ലാതെ പറയുന്ന രഞ്ജിത്തിന്റെ മധ്യവർഗ ഇരട്ടത്താപ്പാണ് ഇവിടെ വിചാരണ ചെയ്യപ്പെടുന്നത്. അടിസ്ഥാനവർഗത്തിന്റെ ക്ഷേമത്തിനുതകുന്ന തരത്തിൽ പ്രവൃത്തിപഥത്തിലേക്കിറങ്ങാൻ പ്രേക്ഷകർ അയാളോട് നേരിട്ട് ആവശ്യപ്പെടുന്ന മട്ടിലാണ് ഈ ഭാഗം ചിത്രീകരിച്ചിരിക്കുന്നത്. രാവിലെ മുതൽ അയാളോടൊപ്പം കൂടിയ പ്രേക്ഷകർ ഒരു നാടകീയ അന്ത്യവും പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. തെരുവിലെ ഒരു കടയുടെ മുന്നിലുള്ള വിദേശ വസ്ത്രം ധരിച്ച പ്രതിമയുടെ ചില്ലുകൂട് കല്ലെറിഞ്ഞ് തകർത്ത് അതിനെ ധരിപ്പിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ കീറിപ്പറിച്ച് കളയുന്നുണ്ട് രഞ്ജിത്ത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ നാം കേൾക്കുന്നത് തെരുവിൽ നിന്നുയരുന്ന സമരപ്രകടനത്തിലെ മുദ്രാവാക്യങ്ങളാണ്. തുടർന്ന് വസ്ത്രങ്ങളൊന്നുമില്ലാതെ പൂർണമായും നഗ്നമാക്കപ്പെട്ട പ്രതിമയുടെ ദൃശ്യത്തിലാണ് സിനിമ അവസാനിക്കുന്നത്. ഈ ചിത്രം അന്നിറങ്ങിയിരുന്ന മറ്റ് സിനിമകൾ മുന്നോട്ട് വെച്ചിരുന്ന ആശയ പരിസരത്തു നിന്നുള്ള പൂർണമായ വേറിട്ട് പോരല്ലായിരുന്നു. അന്നത്തെ കച്ചവട സിനിമകൾ മാത്രമല്ല, സൗന്ദര്യാത്മക സിനിമകൾ പോലും ഇങ്ങനെ അടിസ്ഥാന മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി തെരുവിലിറങ്ങുവാൻ സമൂഹത്തോട് നേരിട്ട് ആവശ്യപ്പെട്ടിരുന്നില്ല. ആ രീതിയിൽ ഒരു വിപ്ലവത്തെ സെൻ ദർശിക്കുകയും തന്റെ സിനിമകൾ അതിലേക്കുള്ള ഒരു ടൂളായി മാറും എന്ന് പ്രതീക്ഷിക്കുകയും അതിനായി പ്രയത്നിക്കുകയും ചെയ്തിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇന്റർവ്യൂ എന്ന ചിത്രം ഇറങ്ങിയ കാലത്ത് നിന്ന് ലോകം വളരെയേറെ മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ പുതിയ മുതലാളിത്ത അധികാരങ്ങളും കോർപ്പറേറ്റ് മൂലധനവും ആഗോളവൽകൃത സാമൂഹ്യ സാഹചര്യങ്ങളും പുതിയ തരത്തിലുള്ള കൊളോണിയൽ അടിമബോധം പേറുന്നതിലേക്ക് മനുഷ്യരെ നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആധുനികമായ ഇത്തരം അടിമബോധത്തിന്റെ കൊട്ടുകളെയും സുട്ടുകളെയും കൂടിയാണ് ഇന്റർവ്യൂ എന്ന ചിത്രം പറിച്ചു കീറി കളയുന്നത്.
2: മൃണാൾ സെൻ സംവിധാനം ചെയ്ത ഇന്റർവ്യൂ എന്ന ബംഗാളി സിനിമയെ പരിചയപ്പെടുത്തി ഇതുവരെ സംസാരിച്ചത് ഫിലിം സൊസൈറ്റി പ്രവർത്തകനായ ആർ നന്ദലാൽ.
3: നളന്ദ കോളേജ് യേച്ചൂർ സിനിമ പാരഡൈസോ നിങ്ങൾക്ക് സമർപ്പിച്ചത് നളന്ദ കോളേജ് യേച്ചൂർ. 37 വർഷത്തെ അക്കാദമിക് മികവുമായി നളന്ദ കോളേജ് യേച്ചൂർ BA, BCOM, BBA, +1 ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ, കൊമേഴ്സ് വിത്ത് പൊളിറ്റിക്കൽ സയൻസ്. ഉയർന്ന വിജയ ശതമാനം, യൂണിവേഴ്സിറ്റി റാങ്കുകൾ. നളന്ദ കോളേജ് യേച്ചൂർ. ഫോൺ 2857965 7907308934.
2: ചിന്താകിരണം.
6: സാക്ഷീകരണം ആത്മാവിന്റെ പ്രവർത്തനമാണ്. അതായിരുന്നു പൗരസ്ത്യ നാട്ടിലെ അന്വേഷണം. എല്ലാറ്റിനും ഒരു സാക്ഷിയായിത്തീരുന്നത് എങ്ങനെ? കേവലം ഒരു നിരീക്ഷകൻ, യാതൊരു സ്വത്വവും കൂടാതെ പരിശുദ്ധമായ ഒരു നിരീക്ഷകൻ മാത്രം. നിങ്ങൾ കേവലം ശരീരത്തെയും മനസ്സിനെയും അവയുടെ പ്രവർത്തനങ്ങളെയും അവയുടെ ചലനങ്ങളെയും പ്രവർത്തന രീതിയെയും നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ കേവലം റോഡരികിൽ നിൽക്കുന്ന ഒരു നിരീക്ഷകൻ മാത്രം. ഗതാഗതം നടന്നുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ ആ കടന്നുപോകുന്ന കാറല്ല, ആ ട്രക്കല്ല, ആ ബസ്സല്ല, ആ ജനങ്ങളോ ആ പോത്തുകളോ ആ പശുക്കളോ അല്ല, അവയൊന്നുമല്ല. നിങ്ങൾ റോഡരികിൽ നിൽക്കുന്ന വെറുമൊരു നിരീക്ഷകൻ മാത്രം. ധ്യാനം എന്നത് അതാണ്.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസം അർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
3: ആൽബം ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. ഇനി രമേശ് നാരായൺ പാടിയതാണ്.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
3: സംഗീത മാധുരിയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ആൽബം ഗാനങ്ങളാണ്. ഇനി ഉണ്ണിമേനോൻ പാടിയത്.

മലയാളം ആൽബം ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഇന്നത്തെ സംഗീതമാധുരി സമാപിക്കുന്നു. ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. ആഭ്യന്തര ലഭ്യത ഉറപ്പാക്കുക ലക്ഷ്യമിട്ട് ഡീസൽ, വിമാന ഇന്ധനം എന്നിവയുടെ കയറ്റുമതി തീരുവ കേന്ദ്രം വർദ്ധിപ്പിച്ചു. ഡീസൽ ലിറ്ററിന് 13.05 രൂപയിൽ നിന്ന് 14 രൂപയായും വിമാന ഇന്ധനത്തിന് ലിറ്ററിന് 9.05 രൂപയിൽ നിന്ന് 12.05 രൂപയുമായാണ് വർധന. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചക്കേസിൽ 3 പ്രധാന പ്രതികളെ ജയിലിൽ ചോദ്യം ചെയ്യാൻ CBIക്ക് ഡൽഹി കോടതി അനുമതി നൽകി. കേസിന്റെ മുഖ്യ സൂത്രധാരന്മാരായ ഇവരെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന CBIയുടെ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. ഷിക്കാഗോയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറലിൽ സ്വാമി വിവേകാനന്ദന്റെ പൂർണകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു. US ഇന്ത്യൻ അംബാസഡർ വിനയ് മോഹൻ ഖൊത്രയാണ് പ്രതിമ അനാച്ഛാദനം ചെയ്തത്. കാലിഫോർണിയയിൽ US വ്യോമസേനയുടെ B-52 ബോംബർ വിമാനം തകർന്നു വീണ് 8 പേർ മരിച്ചു. പതിവ് പരീക്ഷണ പറക്കലിനായി ടേക്ക് ഓഫ് ചെയ്തതിന് തൊട്ടുപിന്നാലെ വിമാനം നിയന്ത്രണം വിട്ട് തകർന്നു വീഴുകയായിരുന്നു. 2024 ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാട് പ്രദേശത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി KM അഭിജിത്ത് MLA അധ്യക്ഷതയിൽ പ്രത്യേക യോഗം ചേർന്നു. വീടുകളും കടകളും കൃഷിയും നഷ്ടപ്പെട്ടവർക്ക് ബാക്കിയായ നഷ്ടപരിഹാരം സംബന്ധിച്ച് എത്രയും വേഗം റിപ്പോർട്ട് നൽകാൻ ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി യോഗത്തിൽ നിർദ്ദേശം നൽകി. 15-ാമത് A.സുജനപാൽ സാഹിത്യ പുരസ്കാരത്തിന് എഴുത്തുകാരിയും ഗവേഷകയുമായ സുധാ മേനോനെ തെരഞ്ഞെടുത്തു. A.സുജനപാൽ അനുസ്മരണ സമിതി ചെയർമാൻ K.പ്രവീൺകുമാർ MLA ഇക്കാര്യം അറിയിച്ചത്. കണ്ണൂർ പോത്താങ്കണ്ടം ആനന്ദഭവനത്തിന്റെ 21-ാമത് തുരീയം സംഗീതോത്സവം ഇന്ന് തുടങ്ങും. വൈകിട്ട് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജിയിൽ ഇറാൻ ന്യൂസിലന്റ് മത്സരം സമനിലയിൽ പിരിഞ്ഞു. ഇരു ടീമുകളും 2 ഗോളുകൾ വീതം നേടി. FM പ്രധാന വാർത്തകളാണ് ഇപ്പോൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഗാനാമൃതം ചലച്ചിത്രഗാന പരിപാടി. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മലയാള ചലച്ചിത്ര നടനെന്ന നിലയിൽ ശ്രദ്ധേയനായ അഭിനേതാവ്, പ്രതിയോഗികളെ നിഷ്പ്രഭമാക്കുന്ന സംഭാഷണ ചാതുരിയിലൂടെ മലയാള സിനിമയിൽ തന്റേതായ ഇടം കണ്ടെത്തിയ ഇടപ്പാൾ പൊന്നാങ്കുഴി വീട്ടിൽ പരമേശ്വരൻ സുകുമാരൻ നായർ എന്ന P.സുകുമാരൻ നായർ. അതെ, പ്രശസ്ത നടൻ സുകുമാരൻ. ഇന്ന് June 16 സുകുമാരന്റെ ഓർമ്മദിനം. ഗാനാമൃതത്തിൽ ഇന്ന് സുകുമാരൻ അഭിനയിച്ച ചിത്രങ്ങളിൽ നിന്നുള്ള ഗാനങ്ങളാണ്. ആദ്യം രാധ എന്ന പെൺകുട്ടി എന്ന ചിത്രത്തിനുവേണ്ടി ജയചന്ദ്രൻ പാടിയത്. ഗാനരചന ദേവദാസ്, സംഗീതം ശ്യാം.

ജയചന്ദ്രൻ പാടിയ മറ്റൊരു ഗാനം. ചിത്രം ഇവളൊരു നാടോടി. ഗാനരചന ഡോക്ടർ ഷാജഹാൻ. സംഗീതം എസ് ഡി ശേഖർ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
3: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
3: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
3: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
2: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
4: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
5: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
4: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
6: പ്രശസ്ത നടൻ സുകുമാരൻ അഭിനയിച്ച ചിത്രങ്ങളിൽ നിന്നുള്ള ഗാനങ്ങളാണ് ഗാനാമൃതത്തിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അവതാരം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്, സത്യൻ അന്തിക്കാടിന്റെ രചന, എ ടി ഉമ്മറിന്റെ സംഗീതം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം, എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഇഷ്ടഗാനങ്ങൾ കൈവിളിക്കൂ. 9495991015 0497 2956 007.
3: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രണ്ടു മണിവരെ.

ഇനി സത്യനന്ദിക്കാടും എ ടി ഉമ്മറും ചേർന്നൊരുക്കിയ ഗാനം യേശുദാസിന്റെ ആലാപനത്തിൽ, അരങ്ങും അണിയറയും എന്ന ചിത്രത്തിൽ നിന്നാണ്.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
4: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
5: ഗാനാമൃതം തുടർന്ന് കേൾക്കാം. നടൻ സുകുമാരൻ അഭിനയിച്ച ചിത്രങ്ങളിൽ നിന്നുള്ള ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ONV എം ബി ശ്രീനിവാസനും ചേർന്നൊരുക്കിയ ഗാനം മനസ്സിന്റെ തീർത്ഥയാത്ര എന്ന ചിത്രത്തിൽ നിന്ന് യേശുദാസ് പാടിയതാണ്.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: ദൂരം അരികെ എന്ന പടത്തിനുവേണ്ടി ONV എഴുതി ഇളയരാജ ചിട്ടപ്പെടുത്തിയ ഗാനം ജയചന്ദ്രൻ പാടിയതാണ്.

0: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: മാറ്റൂ മാറ്റൂ ശീലം മാറ്റൂ.
2: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
1: മാറ്റൂ മാറ്റൂ ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
3: തളിരിട്ട കിനാക്കൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്. ഗാനരചന P ഭാസ്കരൻ, സംഗീതം ജിതിൻ ശ്യാം.

ധീര എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രൻ പാടിയ ഗാനം ഇനി കേൾക്കാം. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് സംഗീത ഭാഷ്യം നൽകിയത് രഘുകുമാർ.

ഇനി കല്ലയം കൃഷ്ണദാസിന്റെ രചനയിൽ സ്വപ്നമേ നിനക്ക് നന്ദി എന്ന ചിത്രത്തിൽ നിന്നൊരു ഗാനം യേശുദാസ് പാടിയത്. സംഗീതം ദേവരാജൻ.

നടൻ സുകുമാരൻ 1973 നിർമാല്യം എന്ന ചിത്രത്തിലെ അപ്പുവിൽ തുടങ്ങി 1997 വംശം എന്ന പടത്തിലെ കുരിശിങ്കൽ വക്കച്ചൻ വരെയുള്ള കഥാപാത്രങ്ങളെ അനശ്വരമാക്കിയ സുകുമാരൻ അഭിനയ ജീവിതം കാൽ നൂറ്റാണ്ട് തികയ്ക്കാനിരിക്കെ 49-ാമത്തെ വയസ്സിൽ 1997 ജൂൺ 16 ഹൃദയാഘാതത്തെ തുടർന്ന് ലോകത്തോട് വിട പറഞ്ഞു. ഈ ഓർമ്മ ദിനത്തിൽ അനശ്വര നടന് ശ്രദ്ധാഞ്ജലി. പ്രശസ്ത നടൻ സുകുമാരൻ അഭിനയിച്ച ചിത്രങ്ങളിൽ നിന്നുള്ള ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഗാനാമൃതം സമാപിക്കുന്നു. ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. ഐക്യരാഷ്ട്രസഭയുടെ അടുത്ത സെക്രട്ടറി ജനറലിനെ തെരഞ്ഞെടുക്കുന്നതിന് 5-ാമത് സംവാദം ആരംഭിച്ചു. ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലി മുൻ പ്രസിഡന്റും ഇക്വഡോർ മുൻ വിദ്യാഭ്യാസ മന്ത്രിയുമായ മരിയ ഫെർണാണ്ട എസ്പിനോസ UN അംഗരാഷ്ട്രങ്ങളുമായും സമൂഹ പ്രതിനിധികളുമായും ആശയങ്ങൾ പങ്കുവച്ചു. മലപ്പുറം ജില്ലാ രൂപീകരണത്തിന് ഇന്ന് 57 വർഷം. കോഴിക്കോട് ജില്ലയിലെ ഏറനാട് തിരൂർ താലൂക്കുകളും പാലക്കാട് ജില്ലയിലെ പെരിന്തൽമണ്ണ പൊന്നാനി താലൂക്കുകളും സംയോജിപ്പിച്ചാണ് 1969 ജൂൺ 16 ജില്ല രൂപീകരിച്ചത്. ചാലിയാർ പഞ്ചായത്തിലെ ഉൾവനത്തിൽ കഴിയുന്ന ആദിവാസി ഉന്നതികൾ ഭക്ഷ്യകമ്മീഷൻ സന്ദർശിച്ചു. ഉന്നതികളിലെ ഭക്ഷ്യവിതരണം വിലയിരുത്താനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനുമാണ് കമ്മീഷൻ അംഗം വി രമേശന്റെ നേതൃത്വത്തിൽ സന്ദർശനത്തിനെത്തിയത്. രാജ്യത്തെ സെൻസസ് പ്രവർത്തനത്തിന്റെ ഭാഗമായി വ്യക്തികൾക്ക് വിവരങ്ങൾ സ്വന്തമായി രേഖപ്പെടുത്താൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. ജൂൺ 30 വരെ രാവിലെ 6 മുതൽ രാത്രി 12 വരെ വിവരങ്ങൾ നൽകാം. തൃണമൂൽ കോൺഗ്രസ് സെക്രട്ടറി അഭിഷേക് ബാനർജി MP കൊൽക്കത്തയിലെ CID ആസ്ഥാനത്ത് ചോദ്യം ചെയ്യലിന് ഇന്ന് ഹാജരാകും. ബാനർജിക്കെതിരെ ബിധാൻനഗർ സിറ്റി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ചോദ്യം ചെയ്യൽ. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4 ചതുശതങ്ങളിൽ ആദ്യത്തേതായ തിരുവാതിര ചതുശതം ഇന്ന് ഉച്ചയ്ക്ക് പന്തീരടി പൂജയ്ക്കൊപ്പമാണ് ചതുശതം. ഇന്നലെ അന്തരിച്ച രാധൻ കണ്ണപുരത്തിന്റെ സംസ്കാരം കണ്ണപുരത്തെ സമുദായ ശ്മശാനത്തിൽ അല്പസമയത്തിനകം നടക്കും. പ്രശസ്ത നാടക പ്രവർത്തകനും സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവുമായ രാധൻ കണ്ണപുരം ആകാശവാണി നാടക വിഭാഗത്തിൽ A-ഗ്രേഡ് ആർട്ടിസ്റ്റായിരുന്നു. FM പ്രധാന വാർത്തകൾ കഴിഞ്ഞു. ഇനി അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.

0: നമ്മുടെ സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ തികഞ്ഞ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണിത്. വളരെ പെട്ടെന്ന് തന്നെ പടരുന്ന ഒരു വയറിളക്ക രോഗമായതിനാലും തക്ക സമയത്ത് ശരിയായ ചികിത്സ നൽകിയില്ല എങ്കിൽ അപകടകരമായ അവസ്ഥയിലേക്ക് രോഗിയെ കൊണ്ടെത്തിക്കുന്ന പകർച്ചവ്യാധിയാണ് ഷിഗല്ല. ഷിഗല്ല എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ രോഗവ്യാപനത്തെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: മാഡം. ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്താണ് ഷിഗല്ല എന്ന രോഗാവസ്ഥ? ഇത് എങ്ങനെയാണ് പകരുന്നത്?
1: ഷിഗല്ല ഒരു ബാക്ടീരിയയാണ്. ബാക്ടീരിയ കാരണമുണ്ടാകുന്ന, അണുബാധ മൂലമുണ്ടാകുന്ന വയറിളക്ക രോഗമാണ്. അതും വെറും വയറിളക്കമല്ല, രക്തം കലർന്ന മലത്തോടുകൂടിയുള്ള വയറിളക്കം, ഡിസെൻട്രി എന്ന് നമ്മൾ പറയുന്ന രോഗമാണ് ഷിഗല്ല എന്ന ബാക്ടീരിയ നമുക്കുണ്ടാക്കുന്നത്. ഇത് നാല് സ്പീഷീസുകളാണുള്ളത്: ഷിഗല്ല ഡിസെൻട്രി, ഫ്ലെക്സ്നറി, ബോയിഡി, ഷിഗല്ല സോണി. അപ്പോൾ പണ്ടുകാലത്ത് നമ്മൾ ഷിഗല്ല എന്ന് പറഞ്ഞിരുന്നത് ഷിഗല്ല ഡിസെൻട്രിയാണ്. ഈ 1900s ആദ്യ കാലങ്ങളിലൊക്കെ ഇത് കണ്ടുപിടിക്കുന്ന സമയത്ത് ഈ റെഫ്യൂജി ക്യാമ്പുകളിലും മോശമായ ശുചിത്വ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെയും വളരെ വ്യാപകമായി പിടിപെടുകയും വളരെ മാസീവ് ആയിട്ടുള്ള ഈ ഡിസെൻട്രി, ഡയറിയൽ, വയറിളക്ക ഔട്ട്ബ്രേക്കുകൾ ഉണ്ടാക്കുകയും മരണം ഒക്കെ റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന രീതിയിൽ ഷിഗല്ല ഡിസെൻട്രി ആയിരുന്നു ആദ്യകാലങ്ങളിൽ കൂടുതൽ വ്യാപകമായിരുന്ന സ്പീഷീസ്. പിന്നീട് ശുചിത്വം കൂടി വന്നതോടുകൂടി ഷിഗല്ല ഫ്ലെക്സ്നറി എന്ന സ്പീഷീസ് കൂടുതലായി. ഈ ഷിഗല്ല ഡിസെൻട്രി എന്ന ആദ്യകാലം, ഇപ്പോഴും ഷിഗല്ല ഡിസെൻട്രി ഉണ്ട്, പക്ഷെ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഷിഗല്ല ഫ്ലെക്സ്നറി ആണ്. ഷിഗല്ല ഡിസെൻട്രിയുടെ അത്രയും ഒരു ഫെറ്റാലിറ്റി, മരണം ഉണ്ടാക്കുവാനുള്ള ഒരു കഴിവ് ഫ്ലെക്സ്നറിക്ക് അത് കുറവാണ്. കാരണം ഷിഗല്ല ഡിസെൻട്രിക്ക് ഷിഗ ടോക്സിൻ എന്നൊക്കെ പറഞ്ഞ ആ ടോക്സിൻ കാരണമുള്ള സങ്കീർണതകളും ഒക്കെ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ ഇപ്പോൾ വ്യാപകമായി കണ്ടുവരുന്നത് ഷിഗല്ല ഫ്ലെക്സ്നറിയാണ്. കൂടുതലും വികസ്വര രാജ്യങ്ങളിലൊക്കെ, ഇന്ത്യയിലും നമ്മൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് 60-70% സാമ്പിൾസും ഷിഗല്ല ഫ്ലെക്സ്നറിയാണ്. പക്ഷെ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടുതലും ഷിഗല്ല സോണി എന്ന് പറയുന്ന സ്പീഷീസ് ആണ്. ആ സ്പീഷീസ് സീറോ ഗ്രൂപ്പ് എന്ന് നമ്മൾ പറയും. ഈ സ്പീഷീസ് കൂടുതലും വികസിത രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വിഭാഗമാണ് സോണി. അപ്പോൾ കേരളത്തിലും ഈ വികസിത രാജ്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന തരം സ്പീഷീസ് ആണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു വർഷം ഐസൊലേറ്റ് ചെയ്ത് നമുക്ക് രോഗികളിൽ നിന്ന് നമുക്ക് കിട്ടിയ സാമ്പിളുകളിൽ നിന്നുമൊക്കെ നമുക്ക് ഷിഗല്ല സോണിയാണ് കൂടുതൽ കിട്ടുന്നത്. ഈ കേരളത്തിൽ ഒരു 2010 തൊട്ട് നോക്കുമ്പോൾ 16 ശേഷമൊക്കെ പിന്നീട് അങ്ങോട്ട് ഒരു 70% സാമ്പിൾസും നമുക്ക് സോണി തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോണി കുറച്ചുകൂടി രോഗലക്ഷണങ്ങൾ കുറവ് കാണിക്കുന്ന, ഡിസെൻട്രിയെ അപേക്ഷിച്ച് രോഗലക്ഷണങ്ങൾ കുറവുള്ള ഒരുതരം സ്പീഷീസാണ് സോണി. എങ്കിലും കുട്ടികളിലും, അതും പ്രത്യേകിച്ച് 5 വയസ്സിൽ താഴെയുള്ളവർക്കൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഇത് പകരുന്ന രീതി എന്ന് പറയുന്നത് മനുഷ്യർ മാത്രമാണ് ഇതിന്റെ ഉറവിടം, ഇതിന്റെ ഹോസ്റ്റ് എന്ന് പറയുന്നത് മനുഷ്യൻ തന്നെയാണ്. അതായത് അതും കാരിയർ സ്റ്റേറ്റ് ഇല്ല. നമ്മളിപ്പോൾ ടൈഫോയിഡിലൊക്കെ പറയുന്നത് പോലെ ദീർഘകാലം ഈ അണുബാധ ശരീരത്തിൽ ഏറിക്കൊണ്ട് നടക്കുന്നതും അങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുന്നതും അങ്ങനെയുള്ള ഒരു സാഹചര്യം ഷിഗല്ല എന്ന അണുബാധയ്ക്കില്ല. ഈ ബാക്ടീരിയ പൊതുവെ രോഗികളിൽ നിന്ന് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ രോഗികളാണ് ഇതിന്റെ സോഴ്സ്. അത്തരത്തിലുള്ള രോഗികളുടെ മലത്തിൽ കൂടിയാണ് ഈ ബാക്ടീരിയ പുറത്തേക്ക് വരുന്നത്. ഈ വിസർജ്യത്താൽ മലിനമായ ജലവും ഭക്ഷണവും, അല്ലെങ്കിൽ ഈ വിസർജ്യത്താൽ മലിനമായ കൈകൾ, പ്രതലങ്ങൾ, ഇവയുമായിട്ട് നമ്മൾ സമ്പർക്കത്തിൽ വരുമ്പോഴാണ് നമുക്ക് രോഗബാധ ഉണ്ടാകുന്നത്. അപ്പോൾ ഷിഗല്ല സോണിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റ് ഷിഗല്ല സ്പീഷീസിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി നമ്മുടെ പരിസ്ഥിതിയിൽ, ഈ പ്രതലങ്ങളിലൊക്കെ നിലനിൽക്കുവാൻ, ജലത്തിലും മണ്ണിലുമൊക്കെ നിലനിൽക്കുവാനുള്ള കുറച്ചുകൂടി അതിജീവന ശേഷി കൂടുതലുള്ള സ്പീഷീസാണ് സോണി. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് പടർന്നു പിടിക്കുവാനുള്ള സാഹചര്യവും കൂടുതലാണ്. പിന്നീട് ഇതിന്റെ പകർച്ചയിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഷിഗല്ലയ്ക്ക് ഏറ്റവും അധികം വളരെ സാംക്രമികത കൂടുതലുള്ള, ഹൈലി കണ്ടേജിയസ് എന്ന് നമ്മൾ പറയും. കാരണം 10 മുതൽ 100 ബാക്ടീരിയ മതി നമുക്ക് ഇത് രോഗമുണ്ടാക്കുവാൻ. അതിന്റെ ഇൻഫെക്റ്റീവ് ഡോസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇപ്പോൾ കോളറ, സാൽമണല്ല, ടൈഫോയിഡ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെയുള്ള രോഗാണുക്കള് നമുക്ക് വയറിളക്കം ഉണ്ടാക്കണമെങ്കിൽ 100,000, അത്രയും ലോഡ്, 100,000, 10,000, 100,000 ബാക്ടീരിയ ഉള്ള അത്രയും നമ്മുടെ ഉള്ളിൽ ചെന്നാൽ മാത്രമേ നമുക്ക് രോഗമുണ്ടാവുകയുള്ളൂ. പക്ഷേ ഷിഗല്ലയ്ക്ക് 10 മുതൽ 100, അത്രയും കുറച്ച് ഡോസ് മതി. അതിനാൽ തന്നെ ഇത് പെട്ടെന്ന് പടർന്നു പിടിക്കും. സാംക്രമിക ശേഷി വളരെ അധികമുള്ള ഒരു അണുബാധയാണ് ഷിഗല്ല. ഇത് പകരുന്നത് അതുകൊണ്ട് തന്നെ കൈകൾ വഴിയൊക്കെ പകരുവാൻ, സാധാരണ വെള്ളത്തിൽ കൂടി മാത്രമല്ല, വെള്ളവും ഭക്ഷണവും മാത്രവുമല്ല, കൈകളിലൂടെയും പ്രതലങ്ങളിലൂടെയും വളരെ പെട്ടെന്ന് പടരുവാൻ സാധ്യതയുണ്ട്. കുറച്ച് ഡോസ് മതി. പ്രതലങ്ങൾ എന്ന് പറയുമ്പോൾ രോഗി കക്കൂസിൽ പോയതിനു ശേഷം കൈ കഴുകിയിട്ടില്ല എങ്കിൽ അയാൾ പിടിക്കുന്ന പ്രതലങ്ങളൊക്കെ

0: ഒക്കെ തന്നെ മൊബൈൽ ഫോണ്, ടാപ്പ്, നമ്മുടെ കതകിന്റെ വാതിലിന്റെ നോബ്, മേശപ്പുറം, ഇവയിൽ നിന്നൊക്കെ നമ്മൾ കൈ തൊട്ട് നമ്മൾ ആ കൈ വായിലേക്ക് വെക്കുവാനുള്ള സാഹചര്യം ഉണ്ടായാൽ, ഇത്തരത്തിൽ ഫീക്കോ ഓറൽ റൂട്ട് ട്രാൻസ്മിഷൻ ആണ്. ജലത്തിൽ കുറച്ച് അംശം മതി, കുറച്ച് ലോഡ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് രോഗം വരുന്നു. ഭക്ഷണം പൊതുവെ പാചകം ചെയ്യുന്നവർക്ക് രോഗമുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് പകരുന്നു. ഇനി പ്രതലങ്ങളിൽ കുറേ നേരം നിൽക്കും, അതാണ് ഇതിന്റെ ദിവസങ്ങൾ. അതായത് വെള്ളത്തിൽ ഇപ്പോൾ ടാപ്പ് വാട്ടറിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു 5-10 ദിവസം ഇത് നമ്മളെ നമുക്കാണ് രോഗമുണ്ടാക്കാവുന്ന രീതിയിൽ ഇതിന് ജീവിക്കുവാൻ സാധിക്കുന്നു. അതുപോലെ തണുത്ത സാഹചര്യം, ഐസ്, 4 ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള വെള്ളമൊക്കെ ആണെങ്കിൽ മാസങ്ങളോളം, 6 മാസം വരെയൊക്കെ ഇത് അവിടെ ജീവനോടെ നിലനിൽക്കുകയും നമുക്ക് രോഗമുണ്ടാക്കുവാൻ സാധ്യതയുണ്ട്. മണ്ണിൽ ആഴ്ചകളോളം നിൽക്കാം. പ്രതലങ്ങളിലൊക്കെ 5 ദിവസം വരെയൊക്കെ നിൽക്കാം. പ്രതലങ്ങൾ ഇപ്പോൾ തുണി കണക്കുള്ള പോറസ് ആയിട്ടുള്ള തുണി പേപ്പറിലൊക്കെ ആണെങ്കിൽ 10-17 ദിവസം വരെയൊക്കെ ഇത് നമുക്ക് ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. മാത്രവുമല്ല ഇപ്പൊ തുണി എന്തെങ്കിലും ജൈവ വസ്തുക്കൾ ഇപ്പോൾ മലത്തിന്റെ അംശമോ ഒക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ദിവസം ഇത് നിലനിൽക്കും. അതിനാൽ പകരുവാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള അണുബാധയാണ് ഷിഗെല്ല.
1: മാഡം, ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
0: സാധാരണ വയറിളക്ക രോഗം ഉള്ള രോഗമാണെങ്കിലും വയറിളക്കത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ മലവും ചിലപ്പോൾ കഫവും രക്തവും കലർന്നിട്ടുള്ള മലമായിരിക്കും. അതാണ് ഡിസെൻട്രി. മലം കൂടി മലത്തിൽ രക്തം കൂടി കാണും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇത് ങ്ങൾ കാണിച്ചു തുടങ്ങുന്നത് ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഒരു 1 ദിവസം മുതൽ 7 ദിവസം വരെയൊക്കെയാണ്. ചിലപ്പോൾ 12 മണിക്കൂറിൽ തന്നെ ചിലർക്ക് ലക്ഷണങ്ങൾ തുടങ്ങാം. എങ്കിലും പൊതുവെ ഒരു ദിവസം തൊട്ട് 2 ദിവസം, മിക്കവർക്കും 2 ദിവസം 2-4 ഡേയ്സ് വരുന്നു. 7 ദിവസം വരെയൊക്കെ ഇൻക്യുബേഷൻ പീരീഡ് വരാം. എങ്കിലും 1 മുതൽ 4 ദിവസത്തിനുള്ളിൽ നമുക്ക് രോഗലക്ഷണങ്ങൾ നമ്മൾ കാണിച്ചു തുടങ്ങുന്നു. ഇത്തരത്തിൽ രോഗലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ ആദ്യം നല്ല ക്ഷീണം, നല്ല പനി ഉണ്ടാകാം, നമുക്ക് ഓർക്കാനവും ഛർദിലും ഉണ്ടാകാം, പിന്നീട് വയറിളക്കം തുടങ്ങുന്നു. ഇത് കുടലിനെയാണ് ബാധിക്കുന്നത്. ഇതിന്റെ ഒരു ഈ വൈറസ് ഈ ബാക്ടീരിയയുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ചെറിയ ലോഡ് മതി എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം ഇത് ആമാശയത്തിലെ ആസിഡിനെ അതിജീവിച്ച് കുടലിലെത്തുന്നു. അതിന് ആമാശയത്തിന്റെ ആസിഡിന് പൊതുവെ മിക്ക അണുക്കളെയും നമ്മുടെ ആമാശയത്തിന്റെ ആസിഡിന് നശിപ്പിക്കുവാൻ കഴിയും. പക്ഷെ ഇത് ഇതിന് സർവൈവൽ ഉണ്ട്, അതിജീവിച്ച് കുടലിലെത്തുന്നു. കുടലിലുണ്ടാക്കുന്ന വീക്കം കാരണം ഇതിൽ ചില ടോക്സിൻസുകൾ ഉണ്ട്. ആ ടോക്സിൻസ് കിടലിലുണ്ടാക്കുന്ന വീക്കം അവിടെ അൾസറുകൾ ഉണ്ടാവുകയും രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്യുന്നു. ഒന്ന് നിർജ്ജലീകരണം വയറിളക്കത്തിന് ഉണ്ടാകുന്നതിന്റെ കൂടെ, അത് കൂടാതെ തന്നെ ഈ രക്തം പോകുന്നതിന്റെ വിഷയം കൂടി ഇതിലുണ്ട്. 3, മറ്റ് ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നല്ല കടുത്ത വയറുവേദന കാണും. സാധാരണ വയറിളക്ക രോഗത്തെക്കാട്ടി കടുത്ത് കൊളുത്തി പിടിക്കുന്ന വയറുവേദന കാണാം. പിന്നീട് മലദ്വാരത്തിന്റെ അടുത്ത് വേദനയും എപ്പോഴും എപ്പോഴും കക്കൂസിൽ പോകുവാനായിട്ടുള്ള ഒരു തോന്നലും ഏർജും, ടെനിസ്മസ് എന്ന് പറയുന്ന ലക്ഷണങ്ങളും, ഇവയൊക്കെ ഇതിന് അധികമായിട്ട് നമുക്ക് സാധാരണ വയറിളക്കത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ്. പിന്നീട് സങ്കീർണതകൾ ഒരു 6-7 ദിവസമൊക്കെ കഴിഞ്ഞ് ചിലർക്ക് സങ്കീർണതകൾ ഉണ്ടാകാം. പണ്ടുണ്ടായിരുന്ന ഡിസെൻട്രിയ ടൈപ്പ്, ഷിഗെല്ല ഡിസെൻട്രിയെ ആ ടൈപ്പ് സ്പീഷീസ് ആണെങ്കിൽ ഈ കിഡ്നിയൊക്കെ ബാധിച്ച് കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്ന ഒരു 5-10% മരണനിരക്ക് വരെയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. തലച്ചോറിനെ ബാധിക്കാം, കുട്ടികളിലൊക്കെ പ്രത്യേകിച്ച് എൻകെഫലോപ്പതി, ടോക്സിക് എൻകെഫലോപ്പതിയൊക്കെ പഴയ ഡിസെൻട്രിയിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഷിഗെല്ല സോണിൽ പൊതുവേ സങ്കീർണതകളുടെ നിരക്ക് വളരെ കുറവാണ്. എങ്കിലും ഇത് കുടൽ വീക്കം, പെർഫറേഷൻ, പിന്നീട് തലച്ചോറിനെ ചിലപ്പോൾ ബാധിക്കാം. ഇത് വളരെ വിരളമായിട്ട് സങ്കീർണതകൾ ഉണ്ടാകാം.
1: മാഡം, ഈ രോഗം ഇപ്പോൾ കൂടുതലായും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കുട്ടികളിലാണല്ലോ. കുട്ടികളിൽ മാത്രമാണോ ഈ രോഗം കൂടുതലായും കണ്ടുവരുന്നത്?
0: ഷിഗെല്ല രോഗബാധ മുതിർന്നവരെയും കുട്ടികളെയും ബാധിക്കും. പക്ഷെ നമ്മൾ ലോകത്തെ മുഴുവൻ ഡേറ്റ എടുക്കുമ്പോഴും ഈ ഷിഗെല്ല കേസസ് റിപ്പോർട്ട് ചെയ്തതിൽ 69%, 70% കുട്ടികളിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. മരണകാരണമാകുന്നതും മരണമുണ്ടാക്കുന്നതും കുട്ടികളിലാണ് കൂടുതൽ. ഷിഗെല്ല കാരണം മുഴുവൻ ഡേറ്റ നമ്മൾ പരിശോധിക്കുമ്പോൾ മരിച്ചിട്ടുള്ളവരിൽ 65%ത്തിലധികവും കുട്ടികളാണ്. കുട്ടികൾ, 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, അതല്ലാതെ കുട്ടികൾ തന്നെ, 5 വയസ്സിൽ കൂടുതൽ നമ്മൾ ഒത്തിരി കൂടുതൽ ശ്രദ്ധിക്കണം. കുട്ടികളിലും പ്രതിരോധ ശേഷി കുറവുള്ള ആളുകളിലും മുതിർന്നവരിലുമാണ് നമ്മൾ ശ്രദ്ധിക്കുവാനുള്ളത്. പക്ഷെ മുതിർന്നവർക്ക് രോഗം വരും, വരില്ല എന്നില്ല. മാത്രമല്ല മുതിർന്നവർക്ക് ഇത്രയധികം കോംപ്ലിക്കേഷൻസ് കാണാറില്ല. കുട്ടിക്കാലത്തൊക്കെ ഈ പല ഡിസെൻട്രിയെയും ഫ്ലെക്സിനറിയൊക്കെ അണുബാധ ഉണ്ടായിട്ടുള്ളവർക്ക് ഇപ്പോൾ ഉള്ളതിനെതിരെ ഒരു ക്രോസ് ഇമ്മ്യൂണിറ്റി ഒക്കെ കുറച്ച് ഉണ്ടാവാനും സാധ്യതയുണ്ട്. പക്ഷേ കുട്ടികളെയും ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ളവർ, പ്രതിരോധ ശേഷി കുറവുള്ളവരെയും മുതിർന്നവരെയുമാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്.
1: അതുപോലെ തന്നെ മാഡം, ഈ സാധാരണ വയറിളക്കത്തിനുള്ള ചികിത്സ തന്നെയാണോ ഷിഗെല്ല രോഗത്തിനും നൽകുന്നത്?
0: എല്ലാ വയറിളക്ക രോഗത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ നിർജ്ജലീകരണം ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ നമ്മൾക്ക് ഒന്ന് ORS തയ്യാറാക്കിയിട്ടുള്ളത് തന്നെ ORS വെച്ച് ലായനി നമുക്ക് അതാണ് ഏറ്റവും ഉത്തമം. അതല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമ്മൾ തയ്യാറാക്കുന്ന പാനീയങ്ങൾ, അതിൽ പ്രധാനപ്പെട്ടവ നേരിയ ഉപ്പിട്ട് കഞ്ഞിവെള്ളം, ഒരു ഗ്ലാസ്സിൽ ഒരു സ്പൂൺ പഞ്ചസാരയും ഒരു നുള്ളുപ്പും ഇട്ട് നമ്മൾ കലക്കുന്ന വെള്ളം, കരിക്കൽ വെള്ളം, ഇത്തരത്തിലുള്ള പാനീയങ്ങൾ വെച്ച് നിർജ്ജലീകരണം തടയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നിർജ്ജലീകരണം കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കണം, അവരുടെ ചുണ്ടും വായുവൊക്കെ വരളുന്നു, ക്ഷീണിച്ച് മയങ്ങിക്കിടക്കുന്നു, വെള്ളം കുടിക്കുവാൻ താല്പര്യം. ആദ്യ സ്റ്റേജിൽ വെള്ളം കുടിക്കുവാൻ ആർത്തിയായിരിക്കും, രണ്ടാമത്തെ സ്റ്റേജ് കൂടുതൽ കടുക്കുമ്പോഴേക്കും വെള്ളം കുടിക്കത്തേയില്ല, മയങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം. ഇപ്പൊ നിർജ്ജലീകരണ ലക്ഷണങ്ങൾ കാണിക്കാൻ ഉടനെ തന്നെ കുഞ്ഞിനെ ആശുപത്രിയിൽ വരണം. ഇത് സിവിയർ ആവുകയാണെങ്കിൽ നമ്മൾ ഡ്രിപ്പൊക്കെ കൊടുക്കേണ്ടി വരും. തുടക്കത്തിലാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ORS ലായനി അല്ലെങ്കിൽ വീട്ടിലെ തന്നെ പാനീയങ്ങൾ വെച്ചുള്ള ചികിത്സയാണ് ഏറ്റവും പ്രധാനം. ഡയറിയയ്ക്ക് ഇത് മാത്രം മതിയാകും, പക്ഷേ നമ്മൾ ഡിസെൻട്രി ആവുമ്പോഴേക്കും ആന്റിബയോട്ടിക്കിനെ കുറിച്ചും ചിന്തിക്കണം. മുതിർന്നവർക്കൊക്കെ ഇത് സെൽഫ് ലിമിറ്റിംഗ് ആണ്, ആന്റിബയോട്ടിക് ആവശ്യം വരില്ല, പക്ഷേ കുഞ്ഞുങ്ങൾ സങ്കീർണതകളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. പിന്നീട് നമുക്ക് ഇതിന്റെ സാംക്രമികത കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആന്റിബയോട്ടിക് കൊടുക്കാം. അതുകൊണ്ട് തന്നെ ഡിസെൻട്രിക്ക് പൊതുവെ നമ്മൾ ആന്റിബയോട്ടിക്കുകൾ കൊടുക്കാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് പണ്ട് സിപ്രോഫ്ലോക്സിനൊക്കെയാണ്, പക്ഷെ ഇപ്പോഴുള്ള ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ടെസ്റ്റ് വരുന്നതിലൊക്കെ സിപ്രോഫ്ലോക്സിൻ റെസിസ്റ്റന്റ് ആണ്. ലോകം മുഴുവൻ തന്നെ ഷിഗെല്ല ഈ ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് കൂടുതൽ കാണിക്കുന്ന ഒരു അണുബാധയാണ്. ഷിഗെല്ലയ്ക്ക് പ്രധാനമായിട്ടുള്ള 5 ആന്റിബയോട്ടിക്കുകൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആംബിസിലിൻ, കോട്രിമോക്സോള്, അസിത്രോമൈസിൻ, സിപ്രോഫ്ലോക്സിൻ, സെഫ്ട്രിയാക്സോൺ. ഈ 5 ആന്റിബയോട്ടിക്കിനെതിരെയും ഇത് റെസിസ്റ്റൻസ് കാണിക്കുന്നതായിട്ടാണ് ലോകത്തു നിന്നുള്ള ഡേറ്റ. ഇപ്പോൾ പലപ്പോഴും ഒരു 5%, 10% എക്സ്റ്റെൻസീവ്ലി ഡ്രഗ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഷിഗെല്ല ലോകത്തു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇവിടെയും നമ്മൾ സാമ്പിളുകൾ പരിശോധിക്കുമ്പോൾ ഡ്രഗ് സെൻസിറ്റി, ഇപ്പോൾ തന്നെ നമുക്കുള്ള കേസസിന്റെയൊക്കെ ഡ്രഗ് സെൻസിറ്റി റിസൾട്ടിൽ സിപ്രോഫ്ലോക്സിൻ റെസിസ്റ്റന്റ് ആണ്, അതൊക്കെ ആംബിസിലിൻ റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ സെഫ്ട്രിയാക്സോൺ ഒക്കെയാണ് അധികം റെസിസ്റ്റൻസ് കാണിക്കാത്തത്, പക്ഷെ പല പ്രദേശങ്ങളിൽ നിന്നും റെസിസ്റ്റൻസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആന്റിബയോട്ടിക് നമ്മൾ സൂക്ഷ്മമായി ഉപയോഗിക്കും. എല്ലാ ആന്റിബയോട്ടിക്കുകളും പ്രിസ്ക്രൈബ് ചെയ്യരുത്. നമ്മുടെ ആന്റിബയോഗ്രാം ഡേറ്റ അനുസരിച്ച് ഓരോ പ്രദേശത്തെയും ഉള്ള ഡേറ്റ നോക്കിയിട്ട് വേണം ഡോക്ടർമാർ ഉചിതമായ ആന്റിബയോട്ടിക് മാത്രമേ പ്രിസ്ക്രൈബ് ചെയ്യാൻ പാടുള്ളൂ. വളരെയധികം റെസിസ്റ്റൻസിന് ഇപ്പോൾ ഇനി സെപ്റ്റൊക്കെ റെസിസ്റ്റന്റ് ആയ നമ്മുടെ മാർഗമില്ലാതെയാകും.
1: മാഡം, ഈ രോഗത്തെ പ്രതിരോധിക്കുവാനായി നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ സാധിക്കുക?
0: ഇത് വളരെ സോണി സ്പീഷീസ് വളരെ പെട്ടെന്ന് പകരുന്നു ഉള്ളതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനം കൈകളുടെ ശുചിത്വമാണ്. അപ്പോൾ ഹാൻഡ് ഹൈജീൻ ആണ് ഇതിൽ ഏറ്റവും ആദ്യം പറയേണ്ടത്. രോഗികളാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും കൈ സോപ്പിട്ട് കഴുകുക, 20 സെക്കൻഡ് നന്നായിട്ട് സോപ്പിട്ട് കഴുകാൻ ശ്രദ്ധിക്കുക. 2, ജലം മലിനം, ഇപ്പൊ ഹെപ്പറ്റൈറ്റിസ് എ പറഞ്ഞു പിടിക്കുന്നത് നമ്മുടെ ജലത്തിന്റെ ശുചിത്വം നമുക്ക് ഉറപ്പിക്കാനാകാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുക. നമുക്ക് ജലത്തിന്റെ ശുചിത്വം ഉറപ്പിക്കുവാൻ വളരെ ബുദ്ധിമുട്ടായ സാഹചര്യമാണ്. എല്ലാ ജലാശയം കിണറുകളൊക്കെ മലിനപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ചെയ്യുന്നതിന് പുറമെ നമ്മൾ തിളപ്പിച്ചാറ്റിയ മാത്രമേ ഈ ഒരു ഔട്ട്ബ്രേക്ക് സാഹചര്യത്തിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുവാൻ ശ്രദ്ധിക്കുക. വളരെ പ്രധാനമാണ് ഭക്ഷണത്തിന്റെ ശുചിത്വം. അതും ചൂടോടെ കഴിക്കുന്നതിന് മുമ്പ് തന്നെ ചൂടോടെ അങ്ങ് ഭക്ഷണം കഴിക്കുക. കാരണം ഈ എല്ലാ അണുക്കളും തന്നെയും ചൂടാക്കുമ്പോൾ നശിച്ചു പോകും. അപ്പോൾ ആ ചൂടാക്കിയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ കഴിക്കുക. പിന്നെ ഈ ഐസിലൊക്കെ ഇത് മാസങ്ങളോളം നിൽക്കുന്നത് കൊണ്ട് തന്നെ ഐസ് ഉപയോഗിക്കുമ്പോൾ ശുചിത്വമുള്ള ഐസ് ആണോ ഉപയോഗിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഭക്ഷണം കൈകാര്യം ചെയ്ത് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുവാൻ പാടില്ല. അത്തരത്തിലുള്ളവർ 2 മാസത്തിനടുത്ത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട തന്നെയാണ്. കാരണം 4 ആഴ്ച വരെ ഇത് വൈറസ് പുറത്തേക്ക് ബാക്ടീരിയ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ വ്യക്തി ശുചിത്വം വളരെ പ്രധാനമാണ്. വ്യക്തി ശുചിത്വം പരിസര ശുചിത്വം പാലിച്ചുകൊണ്ട് നമുക്ക് ഈ രോഗത്തെ തടഞ്ഞു നിർത്തുവാൻ സാധിക്കും. ഇതിനെതിരെ വാക്സിനുകളൊന്നും ഇപ്പോൾ ഇല്ല. ശുചിത്വം മാത്രമാണ് നമ്മുടെ പ്രതിരോധം. ക്ലോറിനേഷൻ ഇപ്പോൾ ഈ ഒരു മഴക്കാലത്ത് നമ്മുടെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി. ഇനി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
4: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അൻഷ കരീം. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ആഭ്യന്തര ലഭ്യത ഉറപ്പാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഡീസൽ, വിമാന ഇന്ധനം എന്നിവയുടെ കയറ്റുമതി തീരുവത വർദ്ധിപ്പിച്ചു. രണ്ടാഴ്ച കൂടുമ്പോൾ നടത്തുന്ന പതിവ് അവലോകനത്തിന് ശേഷമാണ് തീരുവ വർദ്ധിപ്പിക്കാൻ ധനകാര്യ മന്ത്രാലയം തീരുമാനിച്ചത്. പുതുക്കിയ നിരക്കുകൾ ഇന്ന് പ്രാബല്യത്തിൽ വന്നു. ഉത്തരവ് പ്രകാരം ഡീസൽ കയറ്റുമതിയുടെ പ്രത്യേക അധിക എക്സൈസ് തീരുവ ലിറ്ററിന് 13.05 രൂപയിൽ നിന്ന് 14 രൂപയായാണ് ഉയർത്തിയത്. വിമാന ഇന്ധനത്തിന്റെ കയറ്റുമതി തീരുവ ലിറ്ററിന് 9.05 രൂപയിൽ നിന്ന് 12.05 രൂപയായും വർദ്ധിപ്പിച്ചു. പെട്രോളിന്റെ കയറ്റുമതി തീരുവ മാറ്റമില്ലാതെ തുടരും. ലിറ്ററിന് 1.05 രൂപയാണ് പെട്രോളിന്റെ നിലവിലെ നിരക്ക്. സ്ലോവാക്യൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബ്രാറ്റിസ്ലാവയിൽ നിന്നും മടങ്ങും. ഇന്ത്യ സ്ലോവാക് ബന്ധങ്ങളിൽ പുതിയ തലങ്ങൾ തുറക്കുന്നതായിരുന്നു നരേന്ദ്രമോദിയുടെ സന്ദർശനം. സ്ലോവാക് പ്രധാനമന്ത്രിയുമായും പ്രസിഡന്റുമായും ചർച്ചകൾ നടത്തിയ അദ്ദേഹം ഇന്നലെ സ്ലോവാക്കിലെ സുപ്രധാന ബിസിനസ് നേതാക്കളെയും കണ്ടിരുന്നു. പ്രതിരോധം, ടൂറിസം, വിദ്യാഭ്യാസമടക്കം നിരവധി മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ സഹായിക്കുന്ന 11 ധാരണാപത്രങ്ങളും ഇന്ത്യയും സ്ലോവാക്കും ഇന്നലെ ഒപ്പുവച്ചു. ഇന്ന് ബ്രാറ്റിസ്ലാവയിൽ നിന്ന് മടങ്ങുന്ന പ്രധാനമന്ത്രി വിയന്ന വഴി ഫ്രാൻസിലെത്തി G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഫ്രാൻസിലെ ഏവിയാനിൽ എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഔദ്യോഗികമായി സ്വീകരിക്കും. തുടർന്ന് ഉച്ചകോടിയുടെ ഭാഗമായി പുതിയ പങ്കാളിത്തങ്ങൾ രൂപീകരിക്കലും അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കലും എന്ന വിഷയത്തിലെ വർക്കിംഗ് സെഷനിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. G7 രാജ്യങ്ങളിലെ നേതാക്കൾ, പങ്കാളിത്ത രാജ്യങ്ങൾ, ലോകബാങ്ക്, ആഫ്രിക്കൻ ഡെവലപ്മെന്റ് ബാങ്ക് എന്നിവയുടെ പ്രതിനിധികൾ തുടങ്ങിയവരും ഈ സെഷനിൽ പങ്കെടുക്കുന്നുണ്ട്. കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി, UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ, UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ എന്നിവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഇത് 13 തവണയാണ് ഇന്ത്യ G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. ഫ്രാൻസിലെ ഏവിയാനിൽ ഇന്നലെ ആരംഭിച്ച 52-ാമത് G7 ഉച്ചകോടിയിൽ ലോകത്തിലെ മുൻനിര സാമ്പത്തിക വിദഗ്ധർ പ്രധാന അന്താരാഷ്ട്ര വെല്ലുവിളികളെക്കുറിച്ച് ചർച്ച നടത്തി. 3 ദിവസത്തെ ഉച്ചകോടിയിൽ ആഗോള അസന്തുലിതാവസ്ഥ കുറയ്ക്കൽ, പ്രധാന ഭൌമരാഷ്ട്രീയ പ്രതിസന്ധികൾ, കുട്ടികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സംഘടിത കുറ്റകൃത്യങ്ങൾക്കെതിരെ പോരാട്ടം ശക്തിപ്പെടുത്തൽ തുടങ്ങിയ വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്. തുടർന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഒരുക്കിയ അത്താഴവിരുന്നിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ഉൾപ്പെടെ G7 രാജ്യങ്ങളിലെ നേതാക്കൾ പങ്കെടുത്തു. ഐക്യരാഷ്ട്രസഭയുടെ അടുത്ത സെക്രട്ടറി ജനറലിനെ തിരഞ്ഞെടുക്കുന്നതിന് 5-ാമത് സംവാദം ആരംഭിച്ചു. ഐക്യരാഷ്ട്രസഭാ ജനറൽ അസംബ്ലി മുൻ പ്രസിഡന്റും ഇക്വഡോർ മുൻ വിദ്യാഭ്യാസ മന്ത്രിയുമായ മരിയ ഫെർണാണ്ട എസ്പിനോസ UN അംഗരാഷ്ട്രങ്ങളുമായും സമൂഹ പ്രതിനിധികളുമായും ആശയങ്ങൾ പങ്കുവച്ചു. നിലവിലെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന്റെ കാലാവധി ഈ വർഷം അവസാനിക്കുകയാണ്. 4 മാസത്തോളം നീണ്ട സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്കയും ഇറാനും ധാരണയായതോടെ പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നു. സംഘർഷം അവസാനിപ്പിക്കാൻ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചതായി ഇരു രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെള്ളിയാഴ്ച ഇരുവിഭാഗവും അന്തിമ കരാറിൽ ഔപചാരികമായി ഒപ്പുവയ്ക്കും. ഇതിനുശേഷം കരാറിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. സംഘർഷം അവസാനിപ്പിക്കുന്നതിന് പ്രധാന ചുവടുവയ്പ്പാണ് ധാരണാപത്രമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞു. കാലിഫോർണിയയിൽ US വ്യോമസേനയുടെ B-52 ബോംബർ വിമാനം തകർന്നുവീണ് 8 പേർ മരിച്ചു. സതേൺ കാലിഫോർണിയയിലെ മുജാവെ മരുഭൂമിയിലെ എഡ്വേർഡ് വ്യോമസേനാ താവളത്തിലായിരുന്നു അപകടം. പതിവ് പരീക്ഷണ പറക്കലിന് വിമാനത്താവളത്തിൽ നിന്ന് റൺവേയിലൂടെ ഓടി ഉയർന്നതിന് തൊട്ടു പിന്നാലെ വിമാനം നിയന്ത്രണം വിട്ട് തകർന്നു വീഴുകയായിരുന്നു. ഷിക്കാഗോയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറലിൽ സ്വാമി വിവേകാനന്ദന്റെ പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു. US ഇന്ത്യൻ അംബാസിഡർ വിനയ് മോഹൻ ക്വത്രയാണ് പ്രതിമ അനാച്ഛാദനം ചെയ്തത്. സേവനത്തിന്റെയും സാർവത്രിക ഐക്യത്തിന്റെയും കലാതീതമായ സന്ദേശം നൽകിയ സ്വാമി വിവേകാനന്ദന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നതിൽ അഭിമാനമുണ്ടെന്ന് ക്വത്ര സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ലഭിച്ച സംഭാവനകളിലും വിലയേറിയ വസ്തുക്കളിലും ക്രമക്കേടുണ്ടായെന്ന ആരോപണത്തിൽ ഉത്തർപ്രദേശ് ഗവൺമെന്റ് രൂപീകരിച്ച പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചു. ലക്നൌ ഡിവിഷണൽ കമ്മീഷണർ വിജയ് വിശ്വാസ് പന്ത് തലവനായ 3-അംഗ സമിതിയാണ് കേസ് അന്വേഷിക്കുന്നത്. സംഘം അയോധ്യയിലെത്തി തെളിവെടുപ്പ് ആരംഭിച്ചു. 7 ദിവസത്തിനകം പ്രാഥമിക റിപ്പോർട്ടും 15 ദിവസത്തിനകം അന്തിമ റിപ്പോർട്ടും സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന് നൽകിയ നിർദ്ദേശം. രാജ്യത്തെ സെൻസസ് പ്രവർത്തനത്തിന്റെ ഭാഗമായി വ്യക്തികൾക്ക് വിവരങ്ങൾ സ്വന്തമായി രേഖപ്പെടുത്താൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. ജൂൺ 30 വരെ രാവിലെ 6 മുതൽ രാത്രി 12 വരെ വിവരങ്ങൾ നൽകാം. സെൻസസ് നടപടികൾ വേഗത്തിലാക്കുന്നതിനും എന്യൂമറേറ്റർമാരുടെ ജോലിഭാരം ലഘൂകരിക്കുന്നതിനും വേണ്ടിയാണ് സെൽഫ് എന്യൂമറേഷൻ. ജൂലൈ 1 മുതൽ 30 വരെ നടക്കുന്ന ഒന്നാംഘട്ട സെൻസസിന് മുന്നോടിയായാണ് സെൽഫ് എന്യൂമറേഷൻ. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും ഉൾപ്പെട്ടതാണ് ആദ്യഘട്ടം. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് രണ്ടാംഘട്ട കണക്കെടുപ്പ്. കോഴിക്കോട് ജില്ലയിൽ

0: പുതിയ നിപ കേസുകൾ ഒന്നും റിപ്പോർട്ട് ചെയ്യുകയോ സമ്പർക്ക പട്ടികയിൽ പുതുതായി ആരെയും ഉൾപ്പെടുത്തുകയോ ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. നിലവിൽ സമ്പർക്ക പട്ടികയിൽ 103 പേരുണ്ട്. മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന നിപ രോഗി വെന്റിലേറ്ററിൽ തുടരുകയാണ്. ICMR മാനദണ്ഡപ്രകാരം 2 ഡോസ് മോണോക്ലോണൽ ആന്റിബോഡി രോഗികൾക്ക് നൽകിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. രോഗബാധിതന്റെ പ്രാഥമിക സമ്പർക്ക പട്ടികയിലെ ആരോഗ്യ പ്രവർത്തകയുടെ 2 പരിശോധനാ ഫലവും നെഗറ്റീവാണെന്ന് മന്ത്രി അറിയിച്ചു. നിപ നിരീക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എത്തിയ കേന്ദ്ര സംഘം രോഗബാധിതൻ ആദ്യം ചികിത്സ തേടിയ ഫറോക്കിലെ സ്വകാര്യ ആശുപത്രി സന്ദർശിച്ചു. നിരീക്ഷണത്തിന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന 7 പേരിൽ രോഗിയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളായ 2 പേരെ രോഗലക്ഷണങ്ങൾ മാറിയതിനെ തുടർന്ന് ഇന്നലെ ഡിസ്ചാർജ് ചെയ്തു. ഇവരുടെ പരിശോധനാ ഫലം നേരത്തെ നെഗറ്റീവായിരുന്നു. അതിനിടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട് ക്വാറന്റീനിൽ കഴിയുകയായിരുന്ന രോഗിയുടെ അടുത്ത ബന്ധു കൂടിയായ ഒരാളെ നിരീക്ഷണത്തിന് ഇന്നലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 6 പേർ ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ്. സമ്പർക്ക പട്ടികയിലുണ്ടായിരുന്ന ഒരു ആരോഗ്യ പ്രവർത്തകയുടെ സാമ്പിൾ കൂടി പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ മൊകേരി ഗ്രാമപഞ്ചായത്തിൽ 2 പേർക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. 4 ഉം 8 ഉം വയസ്സുള്ള 2 ആൺകുട്ടികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതിനെ തുടർന്ന് മൊകേരി ഗ്രാമപഞ്ചായത്തിൽ റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്ന് സ്ഥിതിഗതി വിലയിരുത്തി. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ അല്പസമയത്തിനകം മൊകേരി പഞ്ചായത്ത് ഹാളിൽ പ്രത്യേക യോഗം ചേരും. 2024 ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാട് പ്രദേശത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി KM അഭിജിത് MLA അധ്യക്ഷതയിൽ പുതിയ പ്രത്യേക യോഗം ചേർന്നു. വീടുകളും കടകളും കൃഷിയും നഷ്ടപ്പെട്ടവർക്ക് ബാക്കിയായ നഷ്ടപരിഹാരം സംബന്ധിച്ച് എത്രയും വേഗം റിപ്പോർട്ട് നൽകാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി യോഗത്തിൽ നിർദ്ദേശം നൽകി. പ്രദേശത്ത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പഠന സാധ്യത പരിശോധിക്കുമെന്ന് അറിയിച്ച കളക്ടർ സ്ഥിരം അഭയകേന്ദ്രം ഒരുക്കുന്നതിന് എത്രയും വേഗം ഭൂമി കണ്ടെത്താൻ പഞ്ചായത്തുകളുടെ അടക്കം ഇടപെടൽ വേണമെന്നും ആവശ്യപ്പെട്ടു. പ്രവർത്തികൾ സംബന്ധിച്ച റിപ്പോർട്ട് തയ്യാറാക്കാനും ഏകോപനത്തിനും വിലങ്ങാട് നോഡൽ ഓഫീസറായ വടകര RDO KK പ്രസീലിനെ യോഗം ചുമതലപ്പെടുത്തി. മലപ്പുറം ജില്ലാ രൂപീകരണത്തിന് ഇന്ന് 57 വർഷം പൂർത്തിയായി. കോഴിക്കോട് ജില്ലയിലെ ഏറനാട് തിരൂർ താലൂക്കുകളും പാലക്കാട് ജില്ലയിലെ പെരിന്തൽമണ്ണ പൊന്നാനി താലൂക്കുകളും സംയോജിപ്പിച്ചാണ് 1969 ജൂൺ 16 ജില്ല രൂപീകരിച്ചത്. ചാലിയാർ പഞ്ചായത്തിലെ ഉൾവനത്തിൽ കഴിയുന്ന ആദിവാസി ഉന്നതികൾ ഭക്ഷ്യകമ്മീഷൻ സന്ദർശിച്ചു. ഉന്നതികളിലെ ഭക്ഷ്യവിതരണം വിലയിരുത്താനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനുമാണ് കമ്മീഷൻ അംഗം വി രമേശന്റെ നേതൃത്വത്തിൽ സന്ദർശനത്തിനെത്തിയത്. വെറ്റിലക്കൊല്ലി ആദിവാസി ഊരുമൂപ്പൻ വലിയ വെളുക്കൻ, മുതിർന്ന വനിത നീലി എന്നിവരുമായി കമ്മീഷൻ അംഗങ്ങൾ സംസാരിച്ചു. പാലക്കയം അങ്കണവാടിയും ഉന്നതിയിലെ കുട്ടികൾ പഠിക്കുന്ന ഇടിവണ്ണ ഗവൺമെന്റ് LP സ്കൂളും കമ്മീഷൻ സന്ദർശിച്ചു. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചക്കേസിൽ 3 പ്രധാന പ്രതികളെ ജയിലിൽ ചോദ്യം ചെയ്യാൻ CBIക്ക് ഡൽഹി കോടതി അനുമതി നൽകി. കേസിന്റെ മുഖ്യ സൂത്രധാരന്മാരായ ഇവരെ വിശദമായി ചോദ്യം ചെയ്യണമെന്ന CBI വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. UPSC നടത്തിയ ഈ വർഷത്തെ സിവിൽ സർവീസസ് പ്രിലിമിനറി പരീക്ഷയുടെ ഫലം പ്രഖ്യാപിച്ചു. 1000ലധികം ഒഴിവുകളിലേക്ക് നടത്തിയ പരീക്ഷയിൽ 13000ലധികം ഉദ്യോഗാർത്ഥികൾ സിവിൽ സർവീസസ് മെയിൻ പരീക്ഷയ്ക്ക് അർഹത നേടിയതായി UPSC അറിയിച്ചു. പരീക്ഷാഫലം UPSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് ഉദ്യോഗാർത്ഥികൾക്ക് ഡൌൺലോഡ് ചെയ്യാം. വെള്ളാപ്പള്ളി നടേശനെതിരെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായിരുന്ന P ശശി വക്കീൽ നോട്ടീസ് അയച്ചു. സാമൂഹിക മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ച പോസ്റ്റിനെതിരെയാണ് വക്കീൽ നോട്ടീസ്. വ്യാജ ആരോപണങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് നോട്ടീസിൽ ആവശ്യപ്പെട്ടു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും എയർ ന്യൂസ് കാലിക്കറ്റ് എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മധുര എന്ന ചിത്രത്തിൽ നിന്നാണ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ഈ ഗാനം പാടിയത് നന്ദിനി, ചിത്രം ആളവന്താൻ.

0: ആൽബം എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം
1: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
0: അടുത്ത ഗാനം റോജാക്കൂട്ടം എന്ന പടത്തിൽ നിന്നാണ്.

0: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
4: ഈ ഗാനം റിഥം എന്ന ചിത്രത്തിൽ നിന്ന് സാധനാ സർഗം പാടിയതാണ്.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെ G7 ഉച്ചകോടിയിൽ പ്രമുഖ രാജ്യാന്തര നേതാക്കളുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. കാനഡ, UK പ്രധാനമന്ത്രിമാരെയും UAE പ്രസിഡന്റിനെയുമാണ് നരേന്ദ്രമോദി കാണുക. ജനാധിപത്യത്തിൽ കൂടുതൽ പൊതുജന പങ്കാളിത്തം അത്യാവശ്യമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് യൂത്ത് പാർലമെന്റിൽ പങ്കെടുത്തവരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സാങ്കേതിക വിദ്യാ നവീകരണം, തന്ത്രപരമായ പങ്കാളിത്തം എന്നീ മേഖലകളിൽ ഇന്ത്യയും ഫ്രാൻസും പുതിയ വേഗം കൈവരിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യയുടെ വളർച്ചാപാതയിൽ പങ്കാളികളാകാൻ ഫ്രഞ്ച് കമ്പനികളെയും നിക്ഷേപകരെയും അദ്ദേഹം ക്ഷണിച്ചു. 62,370 മെട്രിക് ടൺ LNG ഇന്ത്യൻ കപ്പൽ ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായി കടന്നു. ദിശ എന്ന കപ്പലാണ് ഹോർമൂസ് പിന്നിട്ടത്. സംസ്ഥാനത്ത് പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയിൽ ഇന്നലെ 13 ലക്ഷം സ്ത്രീകൾ യാത്ര ചെയ്തു. അതേസമയം സ്വകാര്യ ബസ് മേഖലയിലെ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രി VD സതീശനുമായി സംസാരിക്കുമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. കേരള സർവകലാശാല നാളെ ആരംഭിക്കാനിരിക്കുന്ന സെക്കൻഡ് സെമസ്റ്റർ FY UGP പരീക്ഷ June 22 മുതൽ പുനഃക്രമീകരിച്ചു. പുതുക്കിയ ടൈം ടേബിൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുമെന്ന് സർവകലാശാല അറിയിച്ചു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ഓക്ലാന്റിൽ FIH ഹോക്കി വനിതാ നാഷൻസ് കപ്പിന്റെ 2-ാം പൂൾ മത്സരത്തിൽ ഇന്ത്യ ജപ്പാനെ 1-2 തോൽപ്പിച്ചു. 2 മത്സരങ്ങൾ ജയിച്ച ഇന്ത്യ സെമിഫൈനലിൽ പ്രവേശിച്ചു. FM പ്രധാന വാർത്തകളാണ് ഇപ്പോൾ കേട്ടത്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ജലതരംഗം, ആനയംപട്ടി എസ് ഗണേശൻ അവതരിപ്പിച്ചത്. ആദ്യം ഗജവദന രാഗം.

0: ആനയംപട്ടി എസ് ഗണേശൻ അവതരിപ്പിച്ച ജലതരംഗം ആണ് ഇതുവരെ കേട്ടത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
3: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ് പഴയ ബസ് സ്റ്റാൻഡിന് സമീപം കണ്ണൂർ.
6: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ട്യൂൺ ഇൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. ബുധനാഴ്ച രാത്രി 8 മണിക്ക് ട്യൂൺ ഇൻ സ്റ്റാർസിൽ കൈതപ്രം യേശുദാസ് കൂട്ടുകെട്ടിലെ അനശ്വര ഗാനങ്ങൾ കേൾക്കാം. ആലാപനം രേഷ്മ KS, കൂടെ കീബോർഡിൽ വേണുഗോപാലൻ P.

ഇന്ന് 12:40 ആരോഗ്യ ദീപ്തിയിൽ പകർച്ചപ്പനിയെ പ്രതിരോധിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് വിശദമാക്കുന്നു പയ്യൂളി താലൂക്ക് ആയുർവേദ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ രാജേഷ്. ഒരു മണിക്ക് എവർഗ്രീൻ ഈട്ടീസ്. രണ്ട് 30 ആകാശവാണി ടെലിക്വിസ്, തത്സമയ ഫോണിൻ പ്രശ്നോത്തരി.

0: milligram till the 22nd of this month. The National Testing Agency, NTA, has welcomed the Ministry of Electronics and Information Technology's directions for restricting telegram access in India for a defined and limited period. In a statement, NTA said the restriction will cover the day of the NET UG 2026 re-examination and its immediate aftermath. The agency added that the platform has also been directed to disable the message editing feature for already posted messages until the 30th of this month. India has cautioned that efforts to reform the United Nations Security Council could fail if the expansion is limited to only non-permanent category of membership. India's permanent representative to the UN, Ambassador Harish Parvathaneni, made these remarks while addressing the Intergovernmental Negotiations meeting on Security Council reforms. Mr. Parvathaneni said UNSC reform would be grossly inadequate, bordering on failure, if expansion is limited only to the non-permanent category, as it would fundamentally not change the decision-making power structure of the permanent five members.
1: Reflecting expansion of the category of two-year term non-permanent category as a convergence portrays only a part of the picture. Groups and member states add qualifiers and attach other interlinked parameters as they endorse expansion in the non-permanent category. UNSC reform would be grossly inadequate, bordering on failure, if expansion is limited only to the non-permanent category, as it would fundamentally not change the decision-making power structure of the P5. Groups and member states have waited this long for real and meaningful reforms.
0: A liquefied natural gas LNG carrier Disha has safely transited through the Strait of Hormuz. The LNG carrier carrying 62,370 metric tons of LNG is one of the first commercial vessels to transit the strait since the announcement of a preliminary ceasefire deal between the United States and Iran. In women's hockey, India has stormed into the semi-finals of the FIH Hockey Nations Cup in Auckland, New Zealand. India defeated Japan 2-1 in their second pool A match. Captain and player of the match, Salima Tete and Larum Siame, netted the goals for India. In the FIFA World Cup 2026, Cape Verde displayed an extraordinary performance to secure a goalless draw with global heavyweights Spain. Benchmark domestic equity indices were trading moderately up in the forenoon session today. The Sensex rose 318 points to 76,582, while the Nifty added 66 points to 23,920 when reports last came in. And with that, we end this news bulletin.
2: Agashavani, Kannur. Sevana Vartagal. കണ്ണൂർ ഗവൺമെന്റ് ഐടിഐയിൽ കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരമുള്ള ദ്വിവത്സര ഏകവത്സര മെട്രിക് നോൺ മെട്രിക് കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. ഐടിഐ അഡ്മിഷൻസ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന ജാലകം അഡ്മിഷൻ പോർട്ടൽ വഴി നേരിട്ടും DET ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ മുഖേന ഓൺലൈനായും അപേക്ഷകൾ സമർപ്പിച്ചതിന് ശേഷം തൊട്ടടുത്ത ഗവൺമെന്റ് ഐടിഐയിൽ ഒറിജിനൽ രേഖകൾ സഹിതം ഹാജരായി വെരിഫിക്കേഷൻ പൂർത്തിയാക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. ഫോൺ നമ്പർ 9895265951. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലെ ടീച്ചർ എഡ്യൂക്കേഷൻ സെന്ററുകളിൽ ഒരു വർഷ കാലാവധി വ്യവസ്ഥയിൽ കരാർ അടിസ്ഥാനത്തിലുള്ള അസിസ്റ്റന്റ് കോർഡിനേറ്റർ, അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകളിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള അവസാന ദിവസം നാളെയാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോ ആൻഡ് കണ്ണൂർ മോഡൽ കരിയർ സെന്റർ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജോലി ഒഴിവുകളിലേക്ക് 20 രാവിലെ 10 മണി മുതൽ 12 മണി വരെ സൌജന്യ പ്ലേസ്മെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നു. ഉദ്യോഗാർത്ഥികൾ അന്നേ ദിവസം രാവിലെ 9:30 കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ താപക്കര ആസ്ഥാനത്തിലെ സെൻട്രൽ ലൈബ്രറി മന്ദിരത്തിൽ പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയിൽ 3 സെറ്റ് ബയോഡേറ്റ സഹിതം എത്തിച്ചേരണം. വിശദ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0497 2 703 1 0 0 ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0497 2 703 1 0 0. സേവന വാർത്തകളാണ് കേട്ടത്.

ഇന്ന് വൈകിട്ട് 5 മണിക്കും 6 മണിക്കും 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 5:15 ബി കെ പാർവതിയും സംഘവും അവതരിപ്പിച്ച പുള്ളുവൻ പാട്ട്, 5:30 ലളിതഗാനം, 5:43 ഞാറ്റുവേല, 5:58 എഫ് എം പ്രധാന വാർത്തകൾ, 6:10 കാസർഗോഡ് ജില്ലാ വൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:50 കിസാൻ വാണിയിൽ തത്സമയ ഫോണിൻ പരിപാടി, കുരുമുളക് കൃഷി നടയിലും പരിപാലനവും, പായം കൃഷിഭവനിലെ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ശ്രീ സി മധുസൂദനൻ മറുപടി പറയുന്നു. വിളിക്കേണ്ട നമ്പർ 0497295600. 7:20 കമ്പോളവില നിലവാരം, 7:35 സയൻസ് കഫേയിൽ കാലം, കലണ്ടർ, ജ്യോതിശാസ്ത്രം ഈ വിഷയത്തെ ആധാരമാക്കി സംസാരിക്കുന്നു ശാസ്ത്രലേഖകനും ശാസ്ത്രപ്രചാരകനുമായ ടി കെ ദേവരാജൻ. 8:00 കാവ്യകേളി, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 ഗാനലോകവേദികളിൽ, 10:00 കഥകളി പദങ്ങൾ, 11:00 കേന്ദ്ര ഗവൺമെന്റ് 12 വർഷം പൂർത്തീകരിച്ചതിന്റെ ഭാഗമായുള്ള പ്രത്യേക പരിപാടി.

ട്യൂണിംഗ് സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. ബുധനാഴ്ച രാത്രി 8 മണിക്ക് ട്യൂണിംഗ് സ്റ്റാർസിൽ കൈതപ്രം യേശുദാസ് കൂട്ടുകെട്ടിലെ അനശ്വര ഗാനങ്ങൾ കേൾക്കാം. ആലാപനം രേഷ്മ KS, കൂടെ കീബോർഡിൽ വേണുഗോപാലൻ

0: മനത്രയം
1: ആരസോത്ഭവൻ തന്നെ ഭജിച്ചതി
0: ആരസോത്ഭവൻ തന്നെ ഭജിച്ചതി
1: ആരമാകും വജങ്ങൾ വജിച്ചവൻ
0: ആരമാകും വജങ്ങൾ വജിച്ചവൻ
1: ആരം ഗർവിത

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. ജനാധിപത്യത്തിൽ കൂടുതൽ പൊതുജന പങ്കാളിത്തം അത്യാവശ്യമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സാങ്കേതികവിദ്യ, നവീകരണം, തന്ത്രപരമായ പങ്കാളിത്തം എന്നീ മേഖലകളിൽ ഇന്ത്യയും ഫ്രാൻസും പുതിയ വേഗം കൈവരിക്കുന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് ഷിഗല്ലെ ബാധിച്ച് 5 പേർ മരിച്ചതായി മന്ത്രി കെ മുരളീധരൻ. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോഴിക്കോട്ടെ കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനം തുടരുന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജിയിൽ ഇറാൻ ന്യൂസിലാൻഡ് മത്സരം സമനിലയിൽ. വാർത്തകൾ വിശദമായി. ജനാധിപത്യത്തിൽ കൂടുതൽ പൊതുജന പങ്കാളിത്തം അത്യാവശ്യമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് യൂത്ത് പാർലമെന്റിൽ പങ്കെടുത്തവരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. വൈവിധ്യമാർന്ന സംസ്കാരങ്ങളുടെയും ഭൂമിശാസ്ത്രത്തിന്റെയും നാടായ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി വികസിച്ചത് സ്വാതന്ത്ര്യാനന്തരം വർദ്ധിച്ചു വന്ന പൊതുജന പങ്കാളിത്തത്തോടെയാണെന്ന് ഓം ബിർള അഭിപ്രായപ്പെട്ടു. രാജ്യത്തിന്റെ തൊഴിൽ സംസ്കാരത്തിന്റെയും ചിന്താ പ്രക്രിയയുടെയും അവിഭാജ്യ ഘടകമായി ജനാധിപത്യ സംവിധാനം തുടരുകയാണെന്നും ലോക്സഭാ സ്പീക്കർ പറഞ്ഞു. രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ സജീവവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ പങ്കാളിത്തം അനിവാര്യമാണെന്നും ഓം ബിർള അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സാങ്കേതിക വിദ്യ, നവീകരണം, തന്ത്രപരമായ പങ്കാളിത്തം എന്നീ മേഖലകളിൽ ഇന്ത്യയും ഫ്രാൻസും പുതിയ വേഗം കൈവരിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ഇന്ത്യയുടെ വളർച്ചാപാതയിൽ പങ്കാളികളാകാൻ ഫ്രഞ്ച് കമ്പനികളെയും നിക്ഷേപകരെയും പീയൂഷ് ഗോയൽ ക്ഷണിച്ചു. ഇന്ത്യയിലെയും ഫ്രാൻസിലെയും വ്യവസായ പ്രമുഖർ, അക്കാദമിക് രംഗത്തെ പ്രമുഖർ, ഗവേഷകർ, നൂതനാശയക്കാർ എന്നിവരുമായി IIT ഡൽഹി ബോർഡ് ചെയർപേഴ്സൺ ഹരീഷ് സാൽവേ സംഘടിപ്പിച്ച അത്താഴ വിരുന്നിൽ സംബന്ധിച്ചതായും പീയൂഷ് ഗോയൽ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ആഭ്യന്തര ലഭ്യത ഉറപ്പാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഡീസൽ, വിമാന ഇന്ധനം എന്നിവയുടെ

വിദ്യാർത്ഥികളാണ്. കോഴിക്കോട്ട് ഒരു കുട്ടിയുടെ നില ഗുരുതരമാണെന്നും മന്ത്രി അറിയിച്ചു. കഴിഞ്ഞ ജനുവരി മുതൽ ഇതുവരെ 146 ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തതായും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് മഴക്കാലപൂർവ്വ ശുചീകരണം കൃത്യമായി നടന്നില്ലെന്നും മന്ത്രി പറഞ്ഞു. പഞ്ചായത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ കാരണമാണ് മഴക്കാലപൂർവ്വ ശുചീകരണം തടസ്സപ്പെട്ടത്. അതിനെ ആരെയും കുറ്റപ്പെടുത്താനാവില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധം ശക്തമാക്കാൻ ഡോക്ടർ SS ലാൽ അധ്യക്ഷനായി ഉന്നതതല സമിതിയെ നിയോഗിച്ചതായും മന്ത്രി K.മുരളീധരൻ അറിയിച്ചു. ജില്ലാതലങ്ങളിൽ ആക്ഷൻ കമ്മിറ്റികൾ രൂപീകരിക്കും. പകർച്ചവ്യാധികൾ നിയന്ത്രിക്കാൻ സമിതി കലണ്ടർ തയ്യാറാക്കും. ഓരോ സീസണിലും മുൻകൂട്ടി പ്രതിരോധം ശക്തിപ്പെടുത്തുകയാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നതെന്നും പഞ്ചായത്ത് തലത്തിൽ വരെ രോഗസാധ്യതയെ പ്രതിരോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെത്തിയ കേന്ദ്ര സംഘം വിവിധ ഇടങ്ങളിൽ സന്ദർശനം തുടരുന്നു. രോഗബാധിതൻ ആദ്യം ചികിത്സ തേടിയ ഫറോക്കിലെ ആശുപത്രി, നിലവിൽ ചികിത്സ തേടിയ കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിൽ സംഘം സന്ദർശനം നടത്തി. കേന്ദ്ര സംഘം മേലേവാരം അർബൻ ഹെൽത്ത് സെന്റർ, രാമനാട്ടുകര നഗരസഭാ കാര്യാലയം എന്നിവിടങ്ങളിൽ ആരോഗ്യ പ്രവർത്തകരുമായും തദ്ദേശ ഭരണ സ്ഥാപനം പ്രതിനിധികളുമായും ചർച്ച നടത്തി. തുടർന്ന് രോഗിയുടെ വീടും പരിസര പ്രദേശങ്ങളും സംഘം സന്ദർശിച്ചു. രാമനാട്ടുകര നഗരസഭാ പരിധിയിൽ വവ്വാലുകളുടെ വിവിധ ആവാസ കേന്ദ്രം ഉൾപ്പെടെ രോഗി സന്ദർശിച്ച സ്ഥലങ്ങളിലും വിശദമായ പരിശോധന നടത്തി. കണ്ണൂർ ജില്ലയിലെ മൊകേരി ഗ്രാമപഞ്ചായത്തിൽ 2 പേർക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ പ്രത്യേക യോഗം ചേർന്നു. 4ഉം 8ഉം വയസ്സായ 2 ആൺകുട്ടികൾക്കാണ് കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ചത്. ഇതേ തുടർന്ന് ഗ്രാമപഞ്ചായത്തിൽ റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്ന് സ്ഥിതിഗതി വിലയിരുത്തി. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. മലപ്പുറം ചാലിയാർ പഞ്ചായത്തിലെ ഉൾവനത്തിൽ കഴിയുന്ന ആദിവാസി ഉന്നതികൾ ഭക്ഷ്യ കമ്മീഷൻ സന്ദർശിച്ചു. ഉന്നതികളിലെ ഭക്ഷ്യവിതരണം വിലയിരുത്താനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനുമാണ് കമ്മീഷൻ അംഗം V. രമേശന്റെ നേതൃത്വത്തിൽ സന്ദർശനത്തിലെത്തിയത്. വെറ്റിലക്കൊല്ലി ആദിവാസി ഊരുമൂപ്പൻ വലിയ വെളുക്കൻ, മുതിർന്ന വനിത നീലി എന്നിവരുമായി കമ്മീഷൻ അംഗങ്ങൾ സംസാരിച്ചു. പാലക്കയം അങ്കണവാടിയും ഉന്നതിയിലെ കുട്ടികൾ പഠിക്കുന്ന ഇടിവണ്ണ ഗവൺമെന്റ് LP സ്കൂളും കമ്മീഷൻ സന്ദർശിച്ചു. മലപ്പുറം ജില്ലാ രൂപീകരണത്തിന് ഇന്ന് 57 വർഷം പൂർത്തിയായി. കോഴിക്കോട് ജില്ലയിലെ ഏറനാട്, തിരൂർ താലൂക്കുകളും പാലക്കാട് ജില്ലയിലെ പെരിന്തൽമണ്ണ, പൊന്നാണി താലൂക്കുകളും സംയോജിപ്പിച്ചാണ് 1969 ജൂൺ 16 ജില്ലാ രൂപീകരിച്ചത്. ഭാഷാപിതാവ് തുഞ്ചത്തെഴുത്തച്ഛൻ, മഹാകവി വള്ളത്തോൾ, ഉറൂബ്, K. മാധവൻ നായർ, EMS, E. മൊയ്തുമൗലവി, K. ദാമോദരൻ എന്നിവരടക്കം നിരവധി കലാ, സാഹിത്യ, സാംസ്കാരിക, രാഷ്ട്രീയ നേതാക്കൾക്ക് ജന്മം നൽകിയ ജില്ലയാണ് മലപ്പുറം. രാജ്യത്തെ സെൻസസ് പ്രവർത്തനത്തിന്റെ ഭാഗമായി വ്യക്തികൾക്ക് വിവരങ്ങൾ സ്വന്തമായി രേഖപ്പെടുത്താൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് തുടക്കമായി. ജൂൺ 30 വരെ രാവിലെ 6 മുതൽ രാത്രി 12 വരെ വിവരങ്ങൾ നൽകാം. സെൻസസ് നടപടികൾ വേഗത്തിലാക്കുന്നതിനും എന്യൂമറേറ്റർമാരുടെ ജോലിഭാരം ലഘൂകരിക്കുന്നതിനും വേണ്ടിയാണ് സെൽഫ് എന്യൂമറേഷൻ. CMRL എക്സാലോജിക് പണമിടപാടുമായി ബന്ധപ്പെട്ട CMRL സ്ഥാപക MD ശശിധരൻ കർത്തായുടെ ഭാര്യ ജയ എസ് കർത്ത, മകൻ ശരൺ എസ് കർത്ത എന്നിവർ കൊച്ചിയിൽ ED ചോദ്യം ചെയ്യലിന് ഹാജരായി. കേസുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകളും എക്സാലോജിക് കമ്പനി മേധാവിയുമായ വീണയോട് നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരിച്ചിറക്കി. രാവിലെ 7:45 ജിദ്ദയിലേക്ക് 150 യാത്രക്കാരുമായി പുറപ്പെട്ട വിമാനം മാംഗ്ലൂർ എയർപോർട്ടിൽ ഇറക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. ഇതേ തുടർന്നാണ് കണ്ണൂരിൽ വിമാനം ഇറക്കിയത്. ഇറങ്ങുന്നതിന് മുമ്പ് വിമാനം 20 തവണ ആകാശത്ത് ചുറ്റിക്കറങ്ങിയത് പരിസരവാസികളിലും യാത്രക്കാരിലും പരിഭ്രാന്തി പരത്തി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജിയിൽ രാവിലെ ലോസ്ആഞ്ചലസിൽ ഇറാൻ ന്യൂസിലാൻഡ് മത്സരം സമനിലയിൽ പിരിഞ്ഞു. ഇരു ടീമുകളും 2 ഗോളുകൾ വീതം നേടി. ഇന്ന് രാത്രി 12:30 ഗ്രൂപ്പ് എയിൽ ഫ്രാൻസ് സെനഗലിനെ നേരിടും. നാളെ പുലർച്ചെ 3:30 ഗ്രൂപ്പ് ഐയിൽ ഇറാഖ് നോർവേയുമായും 6:30 നിലവിലെ ലോക ജേതാക്കളായ അർജന്റീന അൾജീരിയയുമായും ഏറ്റുമുട്ടും. നീറ്റ് UG പുനഃപരീക്ഷയോടനുബന്ധിച്ച് ക്രമക്കേടുകളും വ്യാജ പ്രചാരണങ്ങളും തടയാൻ സാമൂഹിക മാധ്യമ ആപ്പായ ടെലിഗ്രാമിന് ഈ മാസം 22 വരെ കേന്ദ്ര ഗവൺമെന്റ് നിയന്ത്രണം ഏർപ്പെടുത്തി. 21-നാണ് നീറ്റ് UG പരീക്ഷ. സന്ദേശങ്ങൾ എഡിറ്റ് ചെയ്യുന്ന ടെലിഗ്രാം ഫീച്ചർ ഈ മാസം 30 വരെ പ്രവർത്തനരഹിതമാക്കാൻ NTA IT മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിരുന്നു. തട്ടിപ്പ് സംഘങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളെ സംരക്ഷിക്കാനും സുരക്ഷിതമായി പരീക്ഷ നടത്താനും സംയോജിത നടപടി സഹായിക്കുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വ്യക്തമാക്കി. നീറ്റ് UG പുനഃപരീക്ഷയുടെ 10 ലക്ഷത്തിലധികം അഡ്മിറ്റ് കാർഡുകൾ വിദ്യാർത്ഥികൾ ഡൌൺലോഡ് ചെയ്തതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും അഡ്മിറ്റ് കാർഡുകൾ ലഭിക്കുമെന്ന് ഉറപ്പാക്കിയിട്ടുണ്ടെന്നും വെബ്സൈറ്റിലെ

0: തിരക്ക് നിയന്ത്രിച്ച് തടസ്സമില്ലാത്ത സേവനം നൽകാൻ സാങ്കേതിക വിഭാഗം നിരന്തരം നിരീക്ഷിക്കുന്നുണ്ടെന്നും NTA വ്യക്തമാക്കി. മൂന്നാർ വന്യജീവി സങ്കേതത്തിൽ 11 പുതിയ ജീവിവർഗ്ഗങ്ങളെ കൂടി കണ്ടെത്തി. വനം വന്യജീവി വകുപ്പും ട്രാവൻകൂർ നേച്ചർ ഹിസ്റ്ററി സൊസൈറ്റിയും സംയുക്തമായി നടത്തിയ ജന്തുജാല സർവേയിലാണ് പുതിയ കണ്ടെത്തൽ. ഒരു പക്ഷി, 3 ചിത്രശലഭങ്ങൾ, 7 തുമ്പികൾ എന്നിവയാണ് മേഖലയിൽ പുതുതായി രേഖപ്പെടുത്തിയത്. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണ.
1: മൂന്നാർ വന്യജീവി ഡിവിഷന്റെ പരിധിയിൽ വരുന്ന സംരക്ഷിത പ്രദേശങ്ങളിലെ അസാധാരണമായ ജൈവവൈവിധ്യ മൂല്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് പുതിയ സർവേ ഫലം. അപൂർവമായി മാത്രം കാണപ്പെടുന്ന കോമൺ സ്വിഫ്റ്റ് എന്ന പക്ഷിയെ കണ്ടെത്തിയതോടെ മൂന്നാറിലെ ആകെ പക്ഷിവർഗ്ഗങ്ങളുടെ എണ്ണം 263 എത്തി. ഓക്കിലച്ചെമ്പൻ, കുഞ്ഞിവരയൻ കോമാളി, ഓർക്കിഡ് നീലി എന്നീ ചിത്രശലഭങ്ങളെ കണ്ടെത്തിയതോടെ ഇവിടുത്തെ ആകെ ശലഭങ്ങളുടെ എണ്ണം 260 ഉയർന്നു. ഇതോടെ ചിത്രശലഭ വൈവിധ്യത്തിൽ കേരളത്തിലെ ഏറ്റവും സമ്പന്നമായ മേഖലകളിലൊന്നായി മൂന്നാർ വീണ്ടും മാറിയിരിക്കുകയാണ്. പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന പാറമുത്തൻ കടുവ, നീലഗിരി നഖവാലൻ, ആനമല നിഴൽത്തുമ്പി ഉൾപ്പെടെ 7 പുതിയ തുമ്പികളെയും സർവേയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇതോടെ മൂന്നാർ മേഖലയിലെ ആകെ തുമ്പി വൈവിധ്യം 82 ഉയർന്നതായും അധികൃതർ വ്യക്തമാക്കി. വരും ദിവസങ്ങളിൽ ജീവിവർഗ്ഗങ്ങളുടെ സംരക്ഷണ മുൻഗണനകൾ നിശ്ചയിക്കാനും ജൈവവൈവിധ്യ പഠനങ്ങൾക്കും പുതിയ കണ്ടെത്തലുകൾ സഹായകരമാകും.
0: കോഴിക്കോട് കുന്ദമംഗലം നിയോജക മണ്ഡലത്തിന്റെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായി മണ്ഡലത്തിലെ പ്രതിഭകളെ ആദരിക്കുന്ന വിദ്യാഭ്യാസ സംഗമവും ലഹരി വിരുദ്ധ ക്യാമ്പയിനും ശനിയാഴ്ച സംഘടിപ്പിക്കുമെന്ന് MA റസാഖ് മാസ്റ്റർ MLA അറിയിച്ചു. കുന്ദമംഗലം ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ പരിപാടി രാവിലെ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. 15th A സുജനപാൽ സാഹിത്യ പുരസ്കാരത്തിന് എഴുത്തുകാരിയും ഗവേഷകയുമായ സുധാ മേനോനെ തിരഞ്ഞെടുത്തതായി A സുജനപാൽ അനുസ്മരണ സമിതി ചെയർമാൻ K.പ്രവീൺകുമാർ MLA അറിയിച്ചു. 20,001 രൂപയും ഫലകവുമാണ് അവാർഡ്. ജൂലൈ 3 വൈകിട്ട് കോഴിക്കോട്ട് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുരസ്കാരം സമ്മാനിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ജനാധിപത്യത്തിൽ കൂടുതൽ പൊതുജന പങ്കാളിത്തം അത്യാവശ്യമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സാങ്കേതികവിദ്യാ നവീകരണം, തന്ത്രപരമായ പങ്കാളിത്തം എന്നീ മേഖലകളിൽ ഇന്ത്യയും ഫ്രാൻസും പുതിയ വേഗം കൈവരിക്കുന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് ഷിഗല്ലെ ബാധിച്ച് 5 പേർ മരിച്ചതായി മന്ത്രി K.മുരളീധരൻ. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോഴിക്കോട്ട് കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനം തുടരുന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജിയിൽ ഇറാൻ ന്യൂസിലാൻഡ് മത്സരം സമനിലയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
2: ആകാശവാണി കണ്ണൂർ.
3: ആരോഗ്യദീപ്തി.
2: സംസ്ഥാനത്ത് മഴക്കാലത്തോടനുബന്ധിച്ച് പകർച്ചപ്പനി വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ഇത് പ്രതിരോധിക്കാനായി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം? ഇതേക്കുറിച്ച് വിശദമാക്കുന്നു ഡോക്ടർ N. രാജേഷ്, ചീഫ് മെഡിക്കൽ ഓഫീസർ, താലൂക്ക് ആയുർവേദ ആശുപത്രി, പയ്യോളി.
4: നമസ്കാരം. മഴക്കാലം എല്ലാവരിലും ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒന്നാണ്. ഒപ്പം പനിക്കാലം കൂടിയാണ് മഴക്കാലം. മുമ്പും പനികൾ ഉണ്ടായിരുന്നെങ്കിലും അടുത്ത കാലത്തായി പലതരം മാരകമായ പനികളും ഉണ്ടാവുന്നു എന്നത് കേരളത്തെ ഒന്നടങ്കം ഭീതിയിലാക്കുന്നുണ്ട്. നിപ എന്ന മാരകമായ രോഗം കോഴിക്കോട് 4 തവണയാണ് വരുന്നത്. പലതരം രോഗാണുക്കളും രോഗവാഹകരും പനി ഉണ്ടാക്കുന്നതായും പനി പകരുന്നതിന് കാരണമാകുന്നതായുമൊക്കെ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ജന്തുജന്യമാണ് ഇപ്പോഴുള്ള പല പനികളും. ലോകത്തെ ആകെ ഭീതിയിലാഴ്ത്തിയിരുന്ന പുതിയ ലോകക്രമം സൃഷ്ടിക്കുന്നിടത്ത് വരെ എത്തിച്ചിട്ടുള്ള COVID-19 നാം മറന്നിട്ടില്ല. അസുഖങ്ങൾ കൂടുന്നതിന്റെ കാരണങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന് ഗണ്യമായ പങ്കുണ്ടെന്ന് കാണാം. കേരളം മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ കാലാവസ്ഥയുടെ തീവ്രതകൾ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. വേനൽ ചൂട് സൂര്യാഘാതത്തിലേക്ക് വരെ നയിക്കുന്ന തരത്തിൽ തീവ്രമായിരിക്കുന്നു. അതിശക്തമായ വേനലിന് ശേഷം പെട്ടെന്ന് മഴ തുടങ്ങുമ്പോൾ രോഗാണുക്കളുടെ വളർച്ചയ്ക്ക് അത് കാരണമാകുന്നു. ഈ കാലാവസ്ഥാ മാറ്റം വ്യക്തിയുടെ രോഗപ്രതിരോധ ശേഷിയിലും ഗണ്യമായ കുറവ് വരുത്തുന്നു. ഇത് രോഗങ്ങൾ കൂടുന്നതിന് കാരണമാകുന്നു. കേരളത്തിലെ വർദ്ധിച്ചു വരുന്ന ജലസാന്ദ്രത മറ്റൊരു ഘടകമാണ്. ജലത്തിന്റെ ഗുണനിലവാരത്തിലുണ്ടാവുന്ന കുറവ് പരിസര ശുചിത്വത്തിലും സാമൂഹിക ശുചിത്വത്തിലും നാം വരുത്തുന്ന വീഴ്ചകൾ തുടങ്ങിയവ രോഗവ്യാപനത്തിന് ഇടയാക്കുന്നു. എല്ലാ പനികളെയും ഭയപ്പെടേണ്ടതില്ല. പക്ഷേ ചില പനികൾ സംബന്ധിച്ച് അതീവ ജാഗ്രത ഉണ്ടാവുകയും വേണം. ചെറിയ ജലദോഷപ്പനികൾക്കും മറ്റും ഒന്നോ രണ്ടോ ദിവസം തീവ്രത കുറഞ്ഞ ഔഷധങ്ങൾ മതിയാവും. ശരീരത്തിന് പൂർണ്ണമായ വിശ്രമവും ലഘുവായതും ജലാംശമുള്ളതും ദഹിക്കാൻ എളുപ്പമുള്ളതുമായ ഭക്ഷണങ്ങൾ ഉപയോഗിക്കുക എന്നതും ആവശ്യമാണ്. സ്വയം ചികിത്സ ഒരു ഘട്ടത്തിലും ഗുണം ചെയ്യില്ല എന്നത് ഓർക്കുക. അമിതമായി ആന്റിബയോട്ടിക്കുകൾ ശരീരത്തിലെത്തുന്നത് ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രതിരോധശേഷിയെ വികലമാക്കുമെന്നത് നമുക്കൊക്കെ അറിയാമെങ്കിലും പലരും ഇത്തരം ഔഷധങ്ങൾ സ്വയം വാങ്ങി ഉപയോഗിക്കുന്നത് അടുത്ത കാലം വരെ വ്യാപകമായിരുന്നു. എല്ലാ പനികളെയും ഭയക്കേണ്ടതില്ല. പനികളെ ഭയക്കേണ്ടത് എപ്പോഴാണെന്ന് നമുക്ക് നോക്കാം. 3 ദിവസത്തിൽ കൂടുതലായി വിടാതെ നിൽക്കുന്ന പനി, തീവ്രതയേറിയ പനി, കണ്ണുകളിലോ മൂത്രത്തിനോ ഉണ്ടാകുന്ന മഞ്ഞനിറം, തീവ്രമായ തലവേദന, അതിശക്തമായ പേശിവേദന, മയാൾജിയ, തലകറക്കം, ബോധക്ഷയം, പരസ്പര ബന്ധമില്ലാത്ത സംസാരവും പ്രവൃത്തികളും, വയറിളക്കം, വയറുവേദന, ഛർദി, ശ്വാസതടസ്സം, ഉയർന്ന ഹൃദയമിടിപ്പ് തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിർബന്ധമായും വൈദ്യോപദേശം തേടേണ്ടതാണ്. ശരീര താപനില ക്രമാതീതമായി വർദ്ധിച്ച് തലച്ചോറിനെ ബാധിച്ചുണ്ടാകുന്ന പ്രയാസങ്ങൾ വരാതെ കരുതേണ്ടതുണ്ട്. കുഞ്ഞുങ്ങളിൽ ഇക്കാര്യത്തിൽ അതീവ ജാഗ്രത വേണ്ടതാണ്. ഔഷധങ്ങൾക്കൊപ്പം നെറ്റിയിൽ തുണി നനച്ചിടുന്നത് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഇതിന് സഹായിക്കും. രോഗപ്രതിരോധമാണ് ചികിത്സയേക്കാൾ അഭികാമ്യം എന്നത് നമുക്കൊക്കെ അറിയാം. രോഗാണുക്കളുടെ വളർച്ച തടയുന്നതിനും രോഗവാഹകരെ ഇല്ലാതാക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനൊപ്പം പ്രധാനമാണ്, അല്ലെങ്കിൽ അതിലേറെ പ്രധാനമാണ്, വ്യക്തിയുടെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുക എന്നത്. ശരീരത്തിലെ നോർമൽ ഫിസിയോളജി പരമാവധി കൃത്യമായി നിലനിർത്തുക എന്നതാണ് രോഗപ്രതിരോധം ഉറപ്പാക്കുന്നതിനുള്ള ആദ്യപടി. ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളും മറ്റും ക്രമപ്പെടുത്തുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ശരിയായ ഭക്ഷണം, കൃത്യമായ ഉറക്കം, മിതമായ വ്യായാമങ്ങൾ, ശരിയായ വ്യക്തിശുചിത്വം, പരിസര ശുചിത്വം, സാമൂഹിക ശുചിത്വം എന്നിവ പാലിക്കുന്നത്, കാലാവസ്ഥാ വ്യതിയാന സമയത്തുണ്ടാകുന്ന പ്രയാസങ്ങളെ ചെറുക്കുന്നതിന് ആവശ്യമായ ഔഷധങ്ങളും ജീവിത രീതികളും ശീലിക്കുക എന്നതൊക്കെ രോഗപ്രതിരോധ ശേഷിയെ സ്വാധീനിക്കുന്നുണ്ട്. തിളപ്പിച്ച വെള്ളം മാത്രം ഉപയോഗിക്കുക. ചൂടുള്ളതും ദഹിക്കാൻ എളുപ്പമുള്ളതുമായ ഭക്ഷണം കൃത്യസമയത്ത് മിതമായി ഉപയോഗിക്കുക. ഭക്ഷണം എല്ലാ ഘടകങ്ങളും ചേർന്ന് സമീകൃതമായിരിക്കുക എന്നതൊക്കെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ചുക്കുകാപ്പി, രസം തുടങ്ങിയവയും മഞ്ഞൾ, ജീരകം, കറിവേപ്പില എന്നിവയിട്ട് മോര് കാച്ചിയതും പോലുള്ളവ മഴക്കാലത്ത് ഉപയോഗിക്കുന്നത് ജലദോഷം, വയറിനുണ്ടാകുന്ന അസുഖങ്ങൾ എന്നിവയെ ചെറുക്കുന്നതിന് ഒരു പരിധിവരെ നമ്മളെ സഹായിക്കും. ജീവിതശൈലി രോഗങ്ങളുടെയും സാംക്രമിക രോഗങ്ങളുടെയും പ്രതിരോധത്തിലും ചികിത്സയിലും ഏറെ സ്വാധീനം ചെലുത്തുന്ന സുപ്രധാന ഘടകമാണ് ഉറക്കം. രാത്രി ഉറക്കമിളയ്ക്കുന്നതും പകൽ ഉറങ്ങുന്നതും രണ്ടും ശരീരത്തെ ദോഷകരമായി ബാധിക്കുന്നു. സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ കറക്കത്തിനനുസരിച്ച് ഉറക്കവും ഉണരലും ക്രമപ്പെടുത്തുന്നത് ശരീരത്തിലെ സ്വാഭാവിക പ്രവർത്തനങ്ങളെയും അതുവഴി രോഗപ്രതിരോധ സംവിധാനങ്ങളെയും സഹായിക്കുന്നു. നമ്മുടെ വ്യക്തിശുചിത്വം, പരിസര ശുചിത്വം, സാമൂഹിക ശുചിത്വം എന്നിവയിൽ COVID-19 വരുത്തിയ ക്രിയാത്മകമായ മാറ്റങ്ങൾ പനിക്കാലത്ത് പ്രായോഗികമാക്കേണ്ടതുണ്ട്. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും വായയും മൂക്കും അടച്ചു പിടിക്കുക, സാമൂഹിക അകലം പാലിക്കാൻ ശ്രദ്ധിക്കുക, സാനിറ്റൈസർ, സോപ്പ്, മാസ്ക് തുടങ്ങിയവയുടെ ശരിയായ ഉപയോഗം എന്നിവയെല്ലാം പകർച്ചപ്പനികളുടെ കാലത്തും കൂട്ടം കൂടുന്ന അവസരങ്ങളിലും ഇന്നും പ്രസക്തമാണ്. അപരാജിത ധൂപചൂർണം പോലുള്ള ഔഷധക്കൂട്ടുകൾ വീടുകളിലും പൊതുയിടങ്ങളിലും പുകയ്ക്കുന്നത് രോഗാണുക്കളെ ചെറുക്കുന്നതിനും രോഗവാഹകരായ കൊതുകുകളെ നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നു. കൊതുകുകളുടെ ഉറവിട നശീകരണത്തിനായി ചെറിയ വെള്ളക്കെട്ടുകൾ പോലും ഒഴിവാക്കുന്നത്, പുകയില കഷായം, വേപ്പെണ്ണ പോലുള്ളവ തളിക്കുന്നത്, വെള്ളത്തിലും പാടത്തും ജോലി ചെയ്യുന്നവർ കൃത്യമായി ഷൂസുകളും കയ്യുറകളും ധരിക്കുന്നത്, കൈകാലുകൾ സോപ്പിട്ട് കഴുകുന്നത് ഒക്കെ എന്നും പ്രധാനമാണ്. സൂചിപ്പിച്ച കാര്യങ്ങളിൽ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധ പതിപ്പിക്കുന്നത് പനികളെ ചെറുക്കുന്നതിനും അവയുടെ കാഠിന്യം കുറയ്ക്കുന്നതിനും അതുവഴി മഴക്കാലം ഏറെ ആസ്വാദ്യകരമാക്കുന്നതിനും സഹായിക്കും.
2: പകർച്ചപ്പനി പ്രതിരോധിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ എൻ രാജേഷ്, ചീഫ് മെഡിക്കൽ ഓഫീസർ, താലൂക്ക് ആയുർവേദ ആശുപത്രി, പയ്യോളി. ആരോഗ്യദീപ്തി തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12:40.
5: ചൊവ്വാഴ്ചകളിൽ രാത്രി 8 മണിക്ക് കാവ്യകേളി. വീണുപൂവും പ്രേമസംഗീതവും ഓമനത്തിങ്കൾ കിടാവുമൊക്കെ സമ്മാനിച്ച സ്നേഹപൂർണ്ണ മലയാളത്തെ ചുട്ടുകൊന്ന തലമുറയോടുള്ള കവിയുടെ രോഷമാണ് അമ്മ മലയാളം.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ജനപങ്കാളിത്തം ജനാധിപത്യത്തിൽ ഏറെ പ്രധാനമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് 2026 ഉദ്ഘാടനം സ്പീക്കർ നിർവഹിച്ചു. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. സെൻസസ് പ്രക്രിയകളിൽ പൂർണ്ണമായും സഹകരിക്കണമെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്ത ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. പകർച്ചവ്യാധി വ്യാപനം സംസ്ഥാനത്ത് ഈ വർഷം കൂടുതലാണെന്നും ഈ മാസം 70 ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തതായും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി ഓൺലൈൻ മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കരുത്തരായ ഇറാനെ സമനിലയിൽ തളച്ച് ന്യൂസിലന്റ്. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പ്രധാനമന്ത്രിയെ ഔദ്യോഗികമായി സ്വാഗതം ചെയ്യും. അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുക എന്ന വിഷയത്തിൽ നടക്കുന്ന വർക്കിംഗ് സെഷനിലാണ് ശ്രീ മോദി ഇന്ന് പങ്കെടുക്കുക. കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി, UK പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ, UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയദ് അൽ നഹ്യാൻ എന്നിവരുമായി ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. G7 ഉച്ചകോടിയിൽ ഇത് 13 തവണയാണ് ഇന്ത്യ പങ്കാളിയാകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ലോവാക്യയുടെ പരമോന്നത ബഹുമതിയായ ദ ഓർഡർ ഓഫ് ദ വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് സമ്മാനിച്ച് പ്രസിഡന്റ് പീറ്റർ പെലഗ്രിനി. സ്ലോവാക് ഭരണകൂടത്തിനും ജനങ്ങൾക്കും നന്ദി അറിയിച്ച പ്രധാനമന്ത്രി ബഹുമതി ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതായി പറഞ്ഞു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ കാര്യക്ഷമമായ നടത്തിപ്പിനായി പ്രവർത്തിക്കാൻ പ്രധാനമന്ത്രിയും സ്ലോവാക് പ്രധാനമന്ത്രിയും തമ്മിൽ ധാരണയായി. ഇന്ത്യ സ്ലോവാക്യ ബന്ധം സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താനും ബ്രാറ്റിസ്ലാവിയയിൽ ഇരു നേതാക്കളും ഇന്നലെ നടത്തിയ പ്രതിനിധിതല ചർച്ചയിൽ തീരുമാനിച്ചു. സ്ലോവാക് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി അല്പസമയം മുൻപ് ഫ്രാൻസിലേക്ക് തിരിച്ചു. വർദ്ധിച്ച ജനപങ്കാളിത്തം ജനാധിപത്യത്തിൽ ഏറെ പ്രധാനമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിനും വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനും ജനപങ്കാളിത്തം അനിവാര്യമാണെന്നും ന്യൂഡൽഹിയിൽ വികസിത ഭാരത് യൂത്ത് പാർലമെന്റ് 2026 ദേശീയതല മത്സരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു.
1: വികസിത് ഭാരത് കെ സങ്കൽപ് കോ പൂരാ കർനേ കേ ലിയേ ഓർ കഠിൻ മെഹനത് കർകർ ഓർ പരിശ്രം കർകർ उस सपने पूरा करने की जिम्मेदारी भारत के नौजवानों की है. आपसे प्रेरणा लेकर इस केंद्रीय कक्ष से जब आप जाएं अलग अलग राज्यों के अंदर युवाओं के नैतिक साहस के साथ युवाओं में आकांक्षी युवाओं के अंदर नेतृत्व क्षमता को डेवलप करना उनकी भागीदारी बढ़ाना और किस तरीके से हम भारत को बदल सकते हैं.
0: കേരളത്തിൽ നിന്നുള്ള 3 യുവ പ്രതിനിധികൾ പരിപാടിയുടെ ഭാഗമാകുന്നുണ്ട്. സംസ്ഥാനതല റൌണ്ടിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച അലീഷ, അനിൽ, ശിവാനി എം, ദേവിക കെ എന്നിവരാണ് ദേശീയതല മത്സരത്തിൽ പങ്കെടുക്കുന്നത്. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ കേരളത്തിൽ ജൂലൈ 1 മുതൽ ആരംഭിക്കും. വിശദാംശങ്ങളിലേക്ക്.
2: രണ്ട് ഘട്ടങ്ങളായി നടക്കുന്ന സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് നടക്കുക. രണ്ടാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിൽ നടക്കും. സെൻസസിനായി ആകെ 33 ചോദ്യങ്ങളാണ് വിജ്ഞാപനം ചെയ്തിരിക്കുന്നത്. ഇന്നു മുതൽ ആരംഭിക്കുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് sc.census.gov.in എന്ന പോർട്ടൽ വഴി കുടുംബ വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാവുന്നതാണ്. ഈ വിവരങ്ങൾ ഫീൽഡ് സന്ദർശനത്തിനിടെ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കും. ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസാണ് ഇത്തവണത്തേത്. സെൻസസുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും പരാതികൾക്കും പൊതുജനങ്ങൾക്ക് 1855 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ലോക്ഭവനിൽ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കി. സെൻസസ് പ്രക്രിയകളിൽ എന്യൂമറേറ്റർമാരുമായി പൂർണ്ണമായും സഹകരിക്കണമെന്ന് ഗവർണർ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ജനുവരി മുതൽ ജൂൺ വരെ കേരളത്തിൽ 146 ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഈ മാസം 70 ഷിഗല്ല കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ 2 പേർ വീതവും തൃശൂരിൽ ഒരാളും രോഗം ബാധിച്ച് മരിച്ചു. കോഴിക്കോട് ഒരു കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമാണെന്ന് മന്ത്രി അറിയിച്ചു. നിപയിൽ 38 പരിശോധനകൾ നടത്തിയതിൽ 37 കേസുകളും നെഗറ്റീവാണെന്നും അദ്ദേഹം പറഞ്ഞു. പകർച്ചവ്യാധിയുടെ വ്യാപനം ഈ വർഷം കൂടുതലാണെന്നും തെരഞ്ഞെടുപ്പ് കാരണം മഴക്കാല പൂർവ്വ ശുചീകരണം തടസ്സപ്പെട്ടതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പകർച്ചവ്യാധിയെ നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിക്കുമെന്നും ആരോഗ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ജൂൺ 21 നടക്കാനിരിക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി പ്രമുഖ ഓൺലൈൻ മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് രാജ്യത്ത് ഈ മാസം 22 വരെ കേന്ദ്ര സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തി. പരീക്ഷാ അട്ടിമറികളും തട്ടിപ്പുകളും തടയുന്നതിന്റെ ഭാഗമായി ഇലക്ട്രോണിക്സ് ആന്റ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം എടുത്ത ഈ തീരുമാനത്തെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സ്വാഗതം ചെയ്തു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വ്യാജ അവകാശവാദങ്ങൾ തടയാൻ നേരത്തെ പോസ്റ്റ് ചെയ്ത സന്ദേശങ്ങൾ തിരുത്താനുള്ള ഫീച്ചറും ജൂൺ 30 വരെ നിഷ്ക്രിയമാക്കാൻ ടെലിഗ്രാമിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ താൽപര്യം മുൻനിർത്തി പരീക്ഷ സുരക്ഷിതമായി നടത്താൻ ഈ നടപടികൾ സഹായിക്കുമെന്ന് NTA വ്യക്തമാക്കി. ഇന്ത്യൻ LNG കപ്പൽ ദിശ ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായി കടന്നു. അമേരിക്കയും ഇറാനും തമ്മിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചതിനുശേഷം ഹോർമൂസിലൂടെ സഞ്ചരിക്കുന്ന ആദ്യ വാണിജ്യ കപ്പലുകൾ ഒന്നാണിത്. 62,370 മെട്രിക് ടൺ ദ്രവീകൃത പ്രകൃതിവാതകവുമായി വരുന്ന കപ്പൽ മറ്റന്നാൾ ഗുജറാത്ത് തീരത്തെത്തും. ഡീസൽ വിമാന ഇന്ധന കയറ്റുമതിക്കുള്ള പ്രത്യേക അധിക എക്സൈസ് തീരുവ വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. ഡീസലിന്റെ കയറ്റുമതി തീരുവ ലിറ്ററിന് 13.05 രൂപയിൽ നിന്ന് 14 രൂപയായും വിമാന ഇന്ധന കയറ്റുമതി തീരുവ 9.05 രൂപയിൽ നിന്ന് 12.05 രൂപയായും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഉത്തരവ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതി വിപുലീകരണം താൽക്കാലിക അംഗത്വത്തിൽ മാത്രമായി ഒതുക്കിയാൽ രക്ഷാസമിതി പരിഷ്കരണ ശ്രമങ്ങൾ പരാജയപ്പെട്ടേക്കാമെന്ന് ഇന്ത്യ. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് നിലപാട് വ്യക്തമാക്കിയത്.
3: IGN cannot be fundamentally different from other UN processes. We urge the co-chairs to take the lead on formulating a text with clearly defined milestones and timelines and thereafter consider if necessary and as appropriate any bridging proposal. In closing, it is India's sincere hope that the co-chairs would suitably take into account our views and amend the elements papers suitably in order to make it more objective. India would also like to reiterate that we will continue to support all earnest efforts by the co-chairs and other groups and member states towards achieving real reforms of the UN Security Council.
0: കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തെ വിവിധ മേഖലകളിലുണ്ടായത് ശ്രദ്ധേയമായ പരിവർത്തനങ്ങളെന്ന് കേന്ദ്ര സർക്കാർ. ജനക്ഷേമം മുൻനിർത്തിയുള്ള നിരവധി മുൻനിര സംരംഭങ്ങൾ ഈ കാലയളവിൽ നടപ്പിലാക്കി. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയങ്ങളും നടപടികളുമാണ് രാജ്യം ഇക്കാലയളവിൽ സ്വീകരിച്ചത്. ഓപ്പറേഷൻ സിന്ധൂറിലൂടെ തീവ്രവാദം അനുവദിക്കില്ല എന്ന ശക്തമായ സന്ദേശവും ലോകത്തിന് നൽകാൻ ഇന്ത്യയ്ക്ക് സാധിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കരുത്തരായ ഇറാനും ന്യൂസിലന്റുമായുള്ള മത്സരം സമനിലയിൽ കലാശിച്ചു. ഇരു ടീമുകളും 2 ഗോളുകൾ വീതമാണ് നേടിയത്. ഇന്നലെ നടന്ന കേപ്പ് വെർഡെ സ്പെയിൻ, ബെൽജിയം ഈജിപ്റ്റ്, സൌദി അറേബ്യ യുറുഗ്വേ മത്സരങ്ങളും സമനിലയിൽ പിരിഞ്ഞു. മിന്നും പ്രകടനം കാഴ്ചവച്ചാണ് കേപ്പ് വെർഡെ മുൻ ചാമ്പ്യന്മാരായ സ്പെയിനിനെ ഗോൾരഹിത സമനിലയിൽ തളച്ചത്. ഇന്ന് രാത്രി 12:30 ഫ്രാൻസ് സെനഗൽ പോരാട്ടം. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ നോർവെ ഇറാഖിനെയും 6:30 അർജന്റീന അൾജീരിയയെയും നേരിടും. E20 ഇന്ധനം ഉപയോഗിക്കുന്നത് വാഹന ഇൻഷുറൻസ് ക്ലെയിമുകൾ നിരസിക്കപ്പെടുന്നതിന് കാരണമാകുമെന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. E20 ഇന്ധനം ഉപയോഗിച്ചാലും മോട്ടോർ ഇൻഷുറൻസ് പോളിസികൾക്ക് യാതൊരു തടസ്സവും ഉണ്ടാകില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ജനപങ്കാളിത്തം ജനാധിപത്യത്തിൽ ഏറെ പ്രധാനമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് 2026 ഉദ്ഘാടനം സ്പീക്കർ നിർവഹിച്ചു. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സംസ്ഥാനത്ത് ഇന്ന് തുടക്കം കുറിച്ചു. സെൻസസ് പ്രക്രിയകളിൽ പൂർണ്ണമായും സഹകരിക്കണമെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. പകർച്ചവ്യാധി വ്യാപനം സംസ്ഥാനത്ത് ഈ വർഷം കൂടുതലാണെന്നും ഈ മാസം 70 ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തതായും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി ഓൺലൈൻ മെസ്സേജിംഗ് ആപ്പായ ടെലഗ്രാമിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കരുത്തരായ ഇറാനെ സമനിലയിൽ തളച്ച ന്യൂസിലാന്റ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
4: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ എവർഗ്രീൻ 80s. 1980s നിത്യഹരിത ഗാനങ്ങൾ. ആദ്യം യവനിക എന്ന ചിത്രത്തിൽ യേശുദാസും സൽമ ജോർജും സംഘവും പാടിയ ഗാനം. രചന ONV കുറുപ്പ്, സംഗീതം MB ശ്രീനിവാസൻ.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
2: പ്രേമാഭിഷേകം എന്ന ചിത്രത്തിൽ യേശുദാസും വാണി ജയറാമും പാടിയ ഗാനം, രചന പോർച്ചൽ ഖാദർ, സംഗീതം ഗംഗയമരൻ.

0: നേത്രപരിചരണ രംഗത്ത് പതിറ്റാണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും രെറ്റിന ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ ചെട്ടിപ്പീടിക കണ്ണൂർ ചുങ്കം തലശ്ശേരി.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: എവർഗ്രീൻ ഏറ്റേസലേനെ നിഴൽ യുദ്ധം എന്ന ചിത്രത്തിൽ പി സുശീല പാടിയ ഗാനം, രചന ദേവദാസ്, സംഗീതം KJ ജോയ്.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: പ്രിയ സഖി രാധ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം, രചന ശ്രീകുമാരൻ തമ്പി, സംഗീത സംവിധാനം ദക്ഷിണാമൂർത്തി.

0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം
0: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: എവർഗ്രീൻ ഏറ്റീസ് തുടരുന്നു. ചിത്രം ചൂതാട്ടം. പാടിയത് എസ് ജാനകിയും കൗസല്യയും. രചന ചുനക്കര രാമൻകുട്ടി. സംഗീതം ശ്യാം.

0: ശ്രോതാക്കളെ, ഇന്ന് വൈകുന്നേരം 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻ വാണിയിൽ കുരുമുളക് കൃഷി, നടീലും പരിപാലനവും, ഈ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് പായം കൃഷിഭവനിലെ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ശ്രീ സി മധുസൂദനൻ മറുപടി പറയുന്നു. വിളിക്കേണ്ട നമ്പർ 0497295600 0497295600
1: ട്യൂൺ ഇൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. ബുധനാഴ്ച രാത്രി 8 മണിക്ക് ട്യൂൺ ഇൻ സ്റ്റാർസിൽ കൈതപ്രം യേശുദാസ് കൂട്ടുകെട്ടിലെ അനശ്വര ഗാനങ്ങൾ കേൾക്കാം. ആലാപനം രേഷ്മ KS, കൂടെ കീബോർഡിൽ വേണുഗോപാലൻ P.

എവർഗ്രീൻ എയ്റ്റീസ് തുടരുന്നു. അടുത്ത ഗാനം ജോൺ ജാഫർ ജനാർദ്ദനൻ എന്ന ചിത്രത്തിൽ യേശുദാസും സംഘവും പാടിയത്, ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, ശ്യാമിന്റെ സംഗീതം.

0: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
2: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
3: എവർഗ്രീൻ ഏറ്റേസ് തുടരുന്നു. ചിത്രം താളം മനസ്സിന്റെ താളം, പാടിയത് ജയചന്ദ്രൻ, രചന ദേവദാസ്, സംഗീതം ദേവരാജൻ.

ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: തീക്കണി എന്ന ചിത്രത്തിൽ യേശുദാസ്, രചന എൻ ഡി രാജേന്ദ്രൻ, സംഗീതം ദേവരാജൻ.

ചിത്രം ആരതി. പാടിയത് എസ് ജാനകി. രചന സത്യനന്ദിക്കാട്. സംഗീത സംവിധാനം എൻ ബി ശ്രീനിവാസൻ.

ചിത്രം തകിലി കൊട്ടാമ്പുറം. പാടിയത് യേശുദാസും കെ എസ് ബീനയും. രചന ബാലു കിരിയത്ത്. സംഗീതം പി സുശീല ദേവി.

ഇന്ന് രാത്രി 7:35 സയൻസ് കഫേയിൽ കാലം, കലണ്ടർ, ജ്യോതിശാസ്ത്രം ഈ വിഷയത്തെ ആധാരമാക്കി സംസാരിക്കുന്നു ശാസ്ത്രലേഖകനും ശാസ്ത്ര പ്രചാരകനുമായ ടി കെ ദേവരാജൻ. ഇന്ന് രാത്രി 7:35 സയൻസ് കഫേയിൽ ഇന്ന് വൈകുന്നേരം 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻ വാണിയിൽ കുരുമുളക് കൃഷി, നടീലും പരിപാലനവും. ഈ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് പായം കൃഷിഭവനിലെ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ശ്രീ സി മധുസൂദനൻ മറുപടി പറയുന്നു. വിളിക്കേണ്ട നമ്പർ 0497295600. ഇന്ന് 2:30 ആകാശവാണി ടെലിക്വിസ് തത്സമയ ഫോണിൻ പ്രശ്നോത്തരി. പങ്കെടുക്കാനായി വിളിക്കാം 0497295600 എന്ന നമ്പറിൽ.

ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. കഴിഞ്ഞ ദശകത്തിൽ രാജ്യത്തുടനീളം ബ്രെക്കോഡ് അടിസ്ഥാന സൌകര്യ വികസനമാണ് നടന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് എന്ന ദർശനം സാക്ഷാത്കരിക്കുന്നതിന് അടുത്ത തലമുറ അടിസ്ഥാന സൌകര്യങ്ങൾ നിർമ്മിക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് മോദി സമൂഹമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വൈകുന്നേരം പാരീസിലെത്തും. വ്യാഴാഴ്ച രാവിലെ പ്രമുഖ സിഇഒമാരുമായി പാരീസിൽ കൂടിക്കാഴ്ച നടത്തുന്ന പ്രധാനമന്ത്രി തുടർന്ന് സാങ്കേതികവിദ്യ നൂതനാശയ ഉച്ചകോടിയായ വിവാടെക് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. സംസ്ഥാനത്ത് സെൻസസ് പ്രാരംഭ നടപടികൾക്ക് തുടക്കം. പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താവുന്ന സെൽഫ് എന്യൂമറേഷൻ സംവിധാനം 15 ദിവസം ലഭ്യമാകും. ഈ മാസം 30 വരെ SE.census.gov.in എന്ന പോർട്ടൽ വഴി വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ലോക്ഭവനിൽ

ലൈഫ് എന്യൂമറേഷൻ പോർട്ടലിൽ വിവരങ്ങൾ രേഖപ്പെടുത്തി. സെൻസസ് 2027 രാഷ്ട്രവികസനത്തിൽ ഏറെ നിർണായകമാണെന്ന് ഗവർണർ പറഞ്ഞു. 1945 ഡ്രഗ്സ് നിയമങ്ങളിൽ ഭേദഗതി വരുത്തി കേന്ദ്രം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ചെറിയ ഗ്രാമങ്ങളിൽ കഫ് സിറപ്പുകളുടെ വിൽപ്പനയും വിതരണവും ലൈസൻസുള്ള ഫാർമസികൾ വഴി മാത്രമേ നടത്താവൂ എന്ന് വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നു. മൂന്നാർ വന്യജീവി ഡിവിഷനിൽ 11 പുതിയ ജീവിവർഗ്ഗങ്ങളെ കൂടി കണ്ടെത്തി. വനം വന്യജീവി വകുപ്പും ട്രാവൻകൂർ നേച്ചർ ഹിസ്റ്ററി സൊസൈറ്റിയും സംയുക്തമായി നടത്തിയ ജന്തുജാല സർവേയിലാണ് പുതിയ കണ്ടെത്തൽ. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 358 പോയിന്റ് ഉയർന്ന് 76,621-ലും നിഫ്റ്റി 81 പോയിന്റ് നേട്ടത്തിൽ 23,932-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 1,11,000 രൂപയും ഗ്രാമിന് 13,875 രൂപയുമാണ് ഇന്നത്തെ വില. എഫ് എം പ്രധാന വാർത്തകളാണ് കേട്ടത്. ഇനി മിഡ് ഡേ ന്യൂസ് ഡൽഹിയിലേക്ക്.

0: ആകാശവാണി
1: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 47-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, നിതുന നെവിൽ. സംവിധാനം പി എ ബിജു.
2: ഫ്രഞ്ച് വിപ്ലവത്തിനും റഷ്യൻ വിപ്ലവത്തിനും ഏതാണ്ട് മധ്യത്തിലാണ് കുറ്റവും ശിക്ഷയും നോവലിന്റെ കഥ നടക്കുന്നത്. ഫ്യൂഡൽ വാഴ്ചകളെ തച്ചുടച്ച, സ്വാതന്ത്ര്യവും പൊതുഭരണക്രമവും യാഥാർത്ഥ്യമാക്കിയ ഫ്രഞ്ച് വിപ്ലവ നേതാവ് നെപ്പോളിയൻ ഈ കഥയിലെ നായകനും റഷ്യയിലെ നിസ്സഹായരായ പാവപ്പെട്ടവരുടെ പ്രതിനിധിയുമായ റസ്കോൾനിക്കോവിന്റെ ഹീറോ ആയത് തികച്ചും സ്വാഭാവികം. നിക്കോവ് ചെയ്ത കൊലപാതകത്തിനു ചുറ്റും വട്ടം കറങ്ങുകയാണ് ഈ നാടകമെങ്കിൽ, നിക്കോവ് തന്നെ വട്ടം കറങ്ങുകയാണെന്ന് കഥാനായിക സോണിയയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ. എന്തിനാണ് രണ്ടു സ്ത്രീകളുടെ തലവെട്ടി പൊളിച്ച് നിക്കോവ് ആ കൊലപാതകം ചെയ്തത്? 46 ഭാഗങ്ങൾ ആടിത്തീർത്ത കഥയുടെ നിർണായകമായ രഹസ്യപേടകത്തിന്റെ ജനവാതിലുകളെല്ലാം ഇന്ന് തുറക്കാൻ പോവുകയാണ്.
3: അല്ല സോണിയ, അതല്ല പണം. ആ പണം എനിക്ക് കിട്ടിയത് മറ്റൊരു വഴിക്കാണ്. അതോർത്ത് നീ വിഷമിക്കരുത്. ഞാൻ സുഖമില്ലാതെ കിടക്കുമ്പോൾ എന്റെ അമ്മ അയച്ചു തന്ന പണമാണ്. അന്ന് തന്നെ ഞാനത് നിങ്ങൾക്ക് തന്നു. റസുമിഖിനത് കണ്ടിരുന്നു. അയാളാണത് എനിക്ക് വേണ്ടി കൈപ്പറ്റിയത്. ആ പണം എന്റേതാണ്, എന്റെ സ്വന്തം.
4: ആ പണം എവിടെ പോയി? നിങ്ങൾ മോഷ്ടിച്ച പണം?
3: കൊല്ലപ്പെട്ട വൃദ്ധയുടെ പണത്തെക്കുറിച്ചാണെങ്കിൽ വാസ്തവത്തിൽ പണമുണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല. അവരുടെ കഴുത്തിലെ തുകൽ പേഴ്സ് ഞാൻ എടുത്തു. എന്നാൽ അതിനുള്ളിൽ എന്താണെന്ന് ഞാൻ നോക്കിയിട്ടില്ല. എനിക്കതിന് സമയം കിട്ടിയില്ല. ഞാൻ പിറ്റേന്ന് മൈതാനത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടു. അതാണ് സത്യം.
4: അപ്പോൾ പിന്നെ എന്തുകൊണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ അവിടെ നിന്നും ഒന്നും എടുത്തില്ല? മോഷ്ടിക്കാൻ വേണ്ടിയാണ് അത് ചെയ്തതെന്ന് നിങ്ങൾ പറഞ്ഞു. എന്നാൽ ഒന്നും എടുക്കാതിരുന്നത് എന്തേ? ഒന്നും എടുത്തിട്ടില്ല എന്നത് സത്യമാണോ?
3: എനിക്കറിയില്ല, എനിക്കറിയില്ല. ആ പണം എടുക്കണോ വേണ്ടോ എന്ന് ഞാൻ ഇനിയും തീരുമാനിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല.
4: അയ്യോ, എത്ര ബാലിശമായിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്!

0: നിനക്കറിയാമോ സോണിയ, ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ ദാരിദ്ര്യം മൂലമാണ് ഞാൻ അവരെ കൊന്നതെങ്കിൽ ഞാനിപ്പോൾ ഏറെ സന്തുഷ്ടനായിരുന്നേനെ. നീ അത് വിശ്വസിക്കണം. ഞാൻ കുറ്റം സമ്മതിക്കുന്നതിൽ നിനക്കെന്ത് കാര്യമെന്നാണോ സോണിയ? അതിനുവേണ്ടിയാണ് ഞാൻ അറിഞ്ഞ് നിന്റെ അടുത്ത് വന്നത്.
1: കുറ്റസമ്മതം
0: എന്നോടൊപ്പം വരാൻ നിന്നോട് ആവശ്യപ്പെട്ടത് നീ ഒഴികെ എല്ലാവരെയും ഉപേക്ഷിച്ചതുകൊണ്ടാണ്.
1: എവിടെ പോകാൻ? എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നത്?
0: ഇനിയും ആരെയും കൊല്ലാനോ മോഷ്ടിക്കാനോ അല്ല. നമ്മൾ രണ്ടുപേരുടെയും ചിന്താഗതി വിഭിന്നമാണ്. നിനക്കറിയോ സോണിയ, ഈ നിമിഷം മാത്രമാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇന്നലെ പോകണമെന്ന് പറഞ്ഞ സ്ഥലം ഏതാണെന്ന്. ഇന്നലെ അത് പറയുമ്പോഴും എങ്ങോട്ടാണെന്ന് എനിക്കറിയില്ലായിരുന്നു. സോണിയ, എന്നെ ഉപേക്ഷിക്കരുതേ. സോണിയ, നീ എന്നെ വിട്ടുപോകില്ലല്ലോ സോണിയ.
1: ഇല്ല നിക്കോ, ഇല്ല.
0: സോണിയ, നീ കരഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും എന്നെ ആലിംഗനം ചെയ്യുന്നു. നീ എന്തിനാണിത് ചെയ്യുന്നത്? എനിക്ക് ഭാരം സഹിക്കാനാകുന്നില്ല. അത് മറ്റൊരാളുടെ ചുമലിൽ ചാരാൻ ഞാൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നീ കഷ്ടത അനുഭവിക്കുന്നു, എന്റെ വിഷമം കുറയുന്നു. ഞാനൊരു ഭീരുവാണ്. നിനക്ക് ഈ നികൃഷ്ടനെ സ്നേഹിക്കാനാവുമോ? പറയടോ.
1: എന്നാൽ നിങ്ങളും അതിനേക്കാൾ യാതന അനുഭവിക്കുന്നുണ്ടല്ലോ.
0: സോണിയ, എന്റെ സ്വഭാവം ചീത്തയാണ്, ഹൃദയം ദുർബലമാണ്. നീ അതോർക്കുക. ഞാനൊരു ഭീരു, നീചൻ, ദുഷ്ടൻ. അതുകൊണ്ടാണ് നിന്റെ അടുത്ത് വന്നത്. സാരമില്ല, അതല്ല കാര്യം. എനിക്കെല്ലാം തുറന്നു പറയണം. എന്നാൽ എങ്ങനെ എവിടെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല.
1: സമാധാനമായിരിക്കും നിക്കോ, സമാധാനപ്പെടൂ.
0: സോണിയ, നമ്മൾ എത്ര വ്യത്യസ്തരാണ്. എനിക്ക് സ്വയം മാപ്പ് നൽകാനാകില്ല. എന്തുകൊണ്ട് ഞാൻ വന്നു?
1: നിങ്ങൾ വന്നത് നന്നായി. എല്ലാ കാര്യങ്ങളും ഞാൻ അറിയുന്നതാണ് ഉത്തമം.
0: അതെ, അതുതന്നെയാണ് കാര്യം. ഞാൻ മറ്റൊരു നെപ്പോളിയനാകാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഞാൻ അവരെ കൊന്നത്. നിനക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ടോ?
1: നിക്കോ, ഇല്ല. പറയൂ, മുഴുവനും പറയൂ. എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനാകും.
0: സോണിയ, നീ മനസ്സിലാക്കുമോ? ഞാൻ പറയാം, എല്ലാം പറയാം. ഒരു ദിവസം എന്നോട് തന്നെ ഞാൻ ചോദിച്ചു, നെപ്പോളിയൻ എന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്ന്. അദ്ദേഹത്തിന് ഭാവി ജീവിതം കെട്ടിപ്പടുക്കാൻ ടുലോണോ ഈജിപ്തോ മോൺബ്ലാങ്കോ ഇല്ലായിരുന്നെങ്കിൽ അതിന് പകരം വൃത്തികെട്ട കൊള്ളപ്പലിശക്കാരിയുടെ പെട്ടിയിൽ നിന്നും പണം കവർച്ച ചെയ്യുവാനായി അവരെ കൊല്ലേണ്ടി വന്നാലോ? മറ്റൊരു മാർഗവുമില്ലെങ്കിൽ അദ്ദേഹത്തിന് അത് ചെയ്യേണ്ടി വരുമായിരുന്നില്ലേ? ഇല്ലേ? ഈ പാപകർമ്മം ചെയ്യുമ്പോൾ സ്മരണീയമായ ഒരു കർമ്മമല്ല അതെന്ന് അദ്ദേഹത്തിന് മനോവേദന തോന്നിക്കാണില്ലേ? ഇല്ലേ? അത് ആലോചിച്ചു നിൽക്കേണ്ട കാര്യമേ അല്ലെന്ന് തോന്നിക്കാണും. ഒരു നിമിഷം പോലും ആലോചിക്കാതെ, നഷ്ടപ്പെടുത്താതെ അവരെ കഴുത്ത് ഞെരിച്ചു കൊന്നിട്ടുണ്ടാവും. അതേപോലെ ഞാനും ഒന്നും ചിന്തിക്കാതെ അദ്ദേഹത്തിന്റെ മാതൃക പിന്തുടർന്നു. ശരിക്കും അതാണ് സംഭവിച്ചത്.
1: നിങ്ങൾ മുഖവരയില്ലാത്ത കാര്യങ്ങൾ തുറന്ന് പറയൂ. ഉദാഹരണം വേണ്ട.
0: നീ പറഞ്ഞത് ശരിയാണ് സോണിയ. നിനക്കറിയാമോ, എനിക്ക് അമ്മയുടെ യാതൊരു സ്വത്തുമില്ല. വിദ്യാസമ്പന്നയായ എന്റെ സഹോദരിക്ക് വീട്ടുവേലക്കാരിയായി പണിയെടുക്കേണ്ട ഗതികേട് വന്നു. ഞാനതിൽ പിടിച്ചു തൂങ്ങിയിരുന്നെങ്കിൽ തന്നെ ഭാഗ്യമുണ്ടെങ്കിൽ 1000 രൂപയിൽ ശമ്പളം കിട്ടുന്നൊരു ഗുമസ്ത ജോലി, അല്ലെങ്കിൽ അധ്യാപകൻ.
1: അതുപോരെ.
0: ഒരു കുടുംബത്തെ സമാധാനത്തോടെ സംരക്ഷിക്കാൻ എനിക്ക് കഴിയില്ല. ആരെയും ബുദ്ധിമുട്ടിക്കാതെ നല്ല വിദ്യാഭ്യാസം നേടി, നല്ല ജോലി നേടി. അതുകൊണ്ട് ആ വൃദ്ധയുടെ പണം കൊള്ളയടിച്ചു. സ്വതന്ത്രമായൊരു ജീവിതം, അതെ, അത്രമാത്രമേ കരുതിയുള്ളൂ.
1: കള്ളം, അതല്ല കാര്യം. വേറെന്തോ ഉണ്ട്.
0: വെറുമൊരു കൃമിയാണ് ഞാൻ കൊന്നത് സോണിയ. ഒന്നിനും കൊള്ളാത്ത ഒരു കൊള്ളപ്പലിശക്കാരി കൃമിയെ.
1: അവരൊരു മനുഷ്യജീവിയായിരുന്നു, അക്കാര്യം മറക്കരുത്.
0: അതും എനിക്കറിയാം. അവരൊരു കൃമി മാത്രമല്ലെന്ന്, മറ്റ് പല കാരണങ്ങളും അതിനുണ്ട്. സോണിയ, എന്റെ തല, എന്റെ തല വല്ലാതെ വേദനിക്കുന്നു.
1: നിങ്ങളുടെ മനസ്സിലുള്ളതെല്ലാം പറയൂ നിക്കോവ്, ഞാൻ കേൾക്കാൻ തയ്യാറാണ്.
0: ഇപ്പോൾ എനിക്കറിയാം സോണിയ, ആത്മാവിനും മനസ്സിനും കരുത്തുള്ളവൻ ആരോ അവൻ മറ്റുള്ളവരെ നിയന്ത്രിക്കും. വലിയ ധൈര്യശാലികൾ ചെയ്യുന്നതെന്തും അവരുടെ കണ്ണിൽ ശരിയാണ് എന്നും അങ്ങനെ തന്നെയായിരിക്കും. എന്റെ വിശ്വാസം ഇതാണ് സോണിയ, പിടിച്ചെടുക്കാൻ ചങ്കൂറ്റമുള്ളവന് മാത്രമേ അധികാരം കൈവല്യമാകൂ. ഞാൻ ആ ചങ്കൂറ്റം കാണിക്കാൻ ആഗ്രഹിച്ചു. ഞാൻ അവരെ കൊന്നു.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 47-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, സോണിയ, നിതുന നെവിൽ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 2:30 ആകാശവാണി ടെലിക്യൂസ് തത്സമയ ഫോണിൻ പ്രശ്നോത്തരി. നിങ്ങൾക്ക് വിളിക്കാം 0497295700 എന്ന നമ്പറിൽ. ഇന്ന് 2:30.

ഇന്ന് വൈകുന്നേരം 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻ വാണിയിൽ കുരുമുളക് കൃഷി നടീലും പരിപാലനവും. ഈ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് പായം കൃഷിഭവനിലെ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ശ്രീ സി മധുസൂദനൻ മറുപടി പറയുന്നു. വിളിക്കാം 0497295600 എന്ന നമ്പറിൽ. ഇന്ന് വൈകുന്നേരം 6:50 കിസാൻ വാണിയിൽ വിഷയം കുരുമുളക് കൃഷി നടീലും പരിപാലനവും.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, തത്സമയ ഫോണിൻ പ്രശ്നോത്തരി ആകാശവാണി ടെലിക്യൂസ് 167-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ഇന്ന് ക്യൂസ് മാസ്റ്ററായി നിങ്ങൾക്കൊപ്പമുള്ളത് മുരളീധരൻ സാറാണ്. നമസ്കാരം സാർ.
1: നമസ്കാരം.
0: ആകാശവാണി ടെലിക്യൂസിലേക്ക് സ്വാഗതം. ഇനി പരിപാടിയുടെ നിബന്ധനകളിലേക്ക്. ആദ്യമൊരു പ്രവേശന ചോദ്യം. പ്രവേശന ചോദ്യത്തിന് ശരിയായ ഉത്തരം പറയുന്ന മത്സരാർത്ഥിയോട് വീണ്ടും രണ്ട് ചോദ്യങ്ങൾ, അങ്ങനെ ആകെ മൂന്ന് ചോദ്യങ്ങളാണുള്ളത്. മൂന്ന് ചോദ്യങ്ങൾക്കും ഉത്തരം പറയുന്ന മത്സരാർത്ഥിയെ പരിപാടിയുടെ ആദ്യഘട്ട വിജയിയായി പ്രഖ്യാപിക്കും. പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരവുമായി വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0497295600. സാർ, പ്രവേശന ചോദ്യം ചോദിക്കാം. ആദ്യത്തെ.
1: പ്രിയ ശ്രോതാക്കളെ, നമുക്കറിയാം സാഹിത്യ ലോകത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മാനമാണ് ബുക്കർ പ്രൈസ് എന്നറിയപ്പെടുന്നത്. ഈ 2026 ബുക്കർ സമ്മാനത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടത് തായ്വാനീസ് എഴുത്തുകാരിയായ യാങ് ഷ്വാങ് സി എന്ന നോവലിസ്റ്റിനെയാണ്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്: 2026 ബുക്കർ പ്രൈസിനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് യാങ് ഷ്വാങ് സിയുടെ ഏത് നോവലാണ്? ഒരിക്കൽ കൂടി പറയാം. തായ്വാനീസ് എഴുത്തുകാരിയായ യാങ് ഷ്വാങ് സി, അവരാണ് 2026 ബുക്കർ സമ്മാനത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അവരുടെ ഏത് നോവലിനാണ് ഈ അവാർഡ് ലഭിച്ചത്?
0: ഈ പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരവുമായി വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0497295600.

0: ചോദ്യം ഒരിക്കലും.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ആദ്യ ചോദ്യം ഇതാണ്. നമ്മുടെ ലോകത്തെ സാഹിത്യ മേഖലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മാനമാണ് ബുക്കർ സമ്മാനം ഓർ ബുക്കർ പ്രൈസ് എന്നറിയപ്പെടുന്നത്. 2026 തൈവാനീസ് എഴുത്തുകാരിയായ യാങ് ഷുവാങ് സീ ആണ് ഈ സമ്മാനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടത്. എൻ്റെ ചോദ്യം ഇതാണ്, യാങ് ഷുവാങ് സീ എഴുതിയ ഏത് നോവലിനാണ് ഈ സമ്മാനം ലഭിച്ചത്?

0: നമസ്കാരം. ഹലോ.
1: ഹലോ.
0: ആ നമസ്കാരം. ആകാശവാണി ടെലിക്യൂസിലേക്ക് സ്വാഗതം. പേര് പറയൂ. എവിടുന്നാണ്? എവിടെ?
2: ഈയക്കാട്. നമ്മുടെ സ്ഥിരം ശ്രോതവാണെന്ന് തോന്നുന്നു അല്ലേ?
1: ഇപ്പൊ ചോദിച്ച ചോദ്യം മാറും.
0: ചോദ്യം കഴിഞ്ഞിട്ടില്ല, അതേ ചോദ്യമാണ്.
2: ഉത്തരം
0: പറഞ്ഞോളൂ.
2: കിട്ടുന്നില്ലേ? അയ്യോ, ആ നമ്മളെ പറ്റിച്ചല്ലോ. ആ ഓക്കെ ഓക്കെ എന്നാ.

0: പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ ഇന്നത്തെ 167 എപ്പിസോഡിലെ ആദ്യ ചോദ്യം ഇതായിരുന്നു. ലോകത്തിലെ ഏറെ പ്രശസ്തമായ ഒരു സാഹിത്യ സമ്മാനമാണ് ബുക്കർ സമ്മാനം എന്നറിയപ്പെടുന്നത്. 2026 ബുക്കർ പ്രൈസിനായി തിരഞ്ഞെടുക്കപ്പെട്ടത് തൈവാനീസ് എഴുത്തുകാരിയായ യാങ് ഷുവാങ് സി ആയിരുന്നു. എൻ്റെ ചോദ്യം ഇതാണ്, യാങ് ഷുവാങ് സി എന്ന് പറയുന്ന തൈവാനീസ് എഴുത്തുകാരിയുടെ ഏത് നോവലിനാണ് ഈ സമ്മാനം ലഭിച്ചത്?
1: ഈ പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരവുമായി വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0497295607.

0: ആകാശവാണി ടെലികിസിലേക്ക് സ്വാഗതം. പറയൂ, ആരാണ്?
1: സാവിത്രി.
0: സാവിത്രി ചേച്ചി,
1: ദീപാമേടല്ലേ?
0: ആ, മനസ്സിലായി. ദീപാമേടല്ല, ഇന്ന് ദീപാമേടം ഇല്ല.
1: അയ്യോ,
0: ഓക്കെ. സ്ഥിരമായിട്ട് വിളിക്കുന്ന ചേച്ചിയാണ് അല്ലേ?
1: അതെ.
0: പരിചയപ്പെടാൻ പുതിയതായിട്ടൊന്നുമില്ലല്ലോ. എന്നാ ഉത്തരം പറഞ്ഞോളൂ.
2: തായ്വാൻ ട്രാവലോഗ് എന്ന് പറയുന്ന നോവലിനാണ് യാങ് ജ്വാങ് സി എന്ന് പറയുന്ന തായ്വാനീസ് എഴുത്തുകാരിക്ക് 2026 ബുക്കർ സമ്മാനം ലഭിച്ചിട്ടുള്ളത്. ശരിയായ ഉത്തരമാണ്. അപ്പൊ ഇനി നമുക്ക് അറിയാലോ ഇതിന്റെ കണ്ടീഷൻസ് ഒക്കെ ഓർമ്മയില്ലേ? ഓക്കെ. അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ഇനിയുള്ള ചോദ്യത്തിന്റെ ഉത്തരത്തിന് സമയം അധികം ഉണ്ടായില്ല. ഈ പെട്ടെന്ന് പെട്ടെന്ന് പറയേണ്ടി വരും കേട്ടോ. ഓക്കെ. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഇപ്പോ നമ്മുടെ ലോകം ഏറ്റവും അധികം പ്രാമുഖ്യം കൊടുക്കുന്നത് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതിനാണ്. അപ്പൊ ഞാൻ എന്റെ അടുത്ത ചോദ്യം ഇതാണ്, നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കിയത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 14A എന്ന് പറയുന്ന ഭേദഗതിയിലൂടെയാണോ? ഉത്തരം ശരിയല്ല കേട്ടോ. ഓക്കെ, സാരിയില്ല, കുഴപ്പമില്ല. നമുക്ക് അടുത്ത ഇനിയും സാവിത്രി ചേച്ചിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾക്കായി നമ്മൾ കാത്തിരിക്കാം. പോരെ,
0: ഇനിയുണ്ടല്ലോ ഒരുപാട് അവസരങ്ങൾ അല്ലേ?
2: ഓക്കെ ഓക്കെ ഓക്കെ
0: ഓക്കെ ചേച്ചി.

പ്രിയ ശ്രോതാക്കളെ, അടുത്ത മത്സരാർത്ഥിക്കുള്ള ചോദ്യം ഇതാണ്: വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയത്, ഇന്ത്യയിൽ വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കിയത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്?

0: ഹലോ, ആകാശവാണി ടെലികേസിലേക്ക് സ്വാഗതം.
1: നമസ്കാരം.
0: ഇതാരാണ്?
1: ഞാൻ അഭിലാഷ് പാറക്കാടി.
0: ഓ,
2: അഭിലാഷ് നമ്മുടെ ഒരു സ്ഥിരം ശ്രോതാവാണെന്ന് തോന്നുന്നു അല്ലേ?
1: അതെ, ഞാൻ കത്തുകളൊക്കെ എഴുതാറുണ്ട്.
0: ടെലികേസിലേക്ക് ഇതാദ്യമായിട്ടാണോ?
1: ആദ്യമായിട്ട് വിളിക്കുന്ന.
0: അപ്പം ഉത്തരം പറഞ്ഞോളൂ.
1: ആർട്ടിക്കിൾ 21A എന്നാണ് എന്റെ ഒരു.
2: അതെ, അത് ഭേദഗതിയുടെ നമ്പറാണ്. ഭേദഗതി, അതായത് ഭേദഗതിയിലൂടെ നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ അതിന്റെ നമ്പറാണ്. എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് ഉൾപ്പെടുത്തിയതെന്നാണ് ചോദിക്കുന്നത്.
1: 69
2: ശരിയല്ല. ഓക്കെ, ഏതായാലും അടുത്ത ഇതിലേക്ക് വീണ്ടും മത്സരിക്കാം.
0: ശരിയായ ഉത്തരം കേട്ടോളൂ കേട്ടോ, അടുത്ത മത്സരാർത്ഥി പറയുമെന്ന് നമുക്ക് നോക്കാം.

സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. ബുധനാഴ്ച രാത്രി 8 മണിക്ക് ട്യൂണിംഗ് സ്റ്റാർസിൽ കൈതപ്രം യേശുദാസ് കൂട്ടുകെട്ടിലെ അനശ്വര ഗാനങ്ങൾ കേൾക്കാം. ആലാപനം രേഷ്മ KS, കൂടെ കീബോർഡിൽ വേണുഗോപാലൻ P.

0: ആകാശവാണി ടെലിക്യൂസിലേക്ക് സ്വാഗതം.
1: പവിത്രൻ കൊണ്ടവട്ട
2: നമ്മുടെ സ്ഥിരം,
0: അതെ, സ്ഥിരം മത്സരാർത്ഥിയാണ്.
2: 86ാം ഭേദഗതി ശരിയായ ഉത്തരമാണ്. 2002 ഡിസംബർ 12 പാസാക്കിയ 86ാം ഭേദഗതി. ആ ഭേദഗതിയിലൂടെ നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തപ്പെട്ട വകുപ്പാണ് 21A വകുപ്പ്. ആ വകുപ്പിലൂടെയാണ് നമ്മുടെ രാജ്യത്ത് ഈ പറയുന്ന വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമായി മാറ്റിയത്. ഏത് പ്രായത്തിനടിയിലാണ് ഈ അവകാശമുള്ളത്?
1: 16 ഹലോ,
2: ആ പറഞ്ഞോളൂ, ഏതാ പ്രായം?
1: ഹലോ,
2: ആ ഓക്കെ, 6-14 6 മുതൽ 14 വരെ.
1: ഓക്കെ,
2: അപ്പൊ ശരി, അടുത്ത രണ്ട് ചോദ്യങ്ങളാണ് നിങ്ങളുടെ വിജയ സാധ്യത നിർണയിക്കുന്നത്. അപ്പോ അടുത്ത ചോദ്യം ഇതാണ്, 2026 ജൂലൈ 1 മുതൽ പുതിയ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വരികയാണ്, എന്താണ് അതിന്റെ പേര്?
1: ഹലോ,
2: 2026 ജൂലൈ 1 മുതൽ നിലവിൽ വരുന്ന പുതിയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് എന്താണ്?
1: സാർ കേൾക്കുന്നില്ല സാർ,
0: റേഞ്ച് ഉള്ള സ്ഥലത്തേക്ക് മാറി നിന്ന് നോക്കൂ.
1: ഹലോ,
2: കേൾക്കുന്നില്ലേ?
1: ഇല്ല,
2: ഇവിടുന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്.
0: ഒന്ന് മാറി നിന്ന് നോക്കൂ, റേഞ്ച് ഉള്ളിടത്തേക്ക്.
1: ഒരു മിനിറ്റ്. ഹലോ,
2: ഇവിടെ കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ, അതായിരിക്കും, ഇവിടുന്ന് നമുക്ക് കൃത്യമായിട്ട് നിങ്ങളെ ശബ്ദം കേൾക്കാം.
1: വണ്ടി സൈഡിലാണ്
2: വേഗം, നമ്മുടെ സമയം.

0: ഇങ്ങനെ പോവുകയാണ്. ഓക്കെ
1: സാർ, വികസിത് ഭാരത് റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ
0: കൃത്യമായിട്ട് പറയൂ, അതിന്റെ ചുരുക്കപ്പേര് പറഞ്ഞാൽ മതി. അല്ലല്ല, അതല്ല, അതിന്റെ വിബി ജി റാംജി പദ്ധതി, അതായത് വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ അജീവിക മിഷൻ ഗ്രാമീൺ എന്നാണ് അതിന്റെ പേര്. ശരിയായ ഉത്തരമാണ് വിബി ജി റാംജി പദ്ധതി. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യമാണല്ലോ നിങ്ങളുടെ വിജയ സാധ്യതയെ പൂർണ്ണമായിട്ട് നിശ്ചയിക്കുന്നത്.
2: പെട്ടെന്ന് ഉത്തരം പറയണേ, റേഞ്ച് ഉള്ള സ്ഥലത്ത് തന്നെ നിൽക്കണം.
0: ഇനി റേഞ്ച് പോയാൽ നമുക്ക് കമ്പനിക്ക് ഉത്തരവാദിത്തം ഇല്ല കേട്ടോ.
1: യെസ്.
0: അപ്പൊ അടുത്ത ചോദ്യം ഇതാണ്, ലോകത്തിലെ ഏറ്റവും നീളമേറിയ ഒറ്റ തൂൺ തൂക്കുപാലം തായ്വാനില് മെയ് 12 സഞ്ചാരികൾക്കായി തുറന്നു, എന്താണ് ഇതിന്റെ പേര്? ഓക്കെ സാറില്ല, രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരവായി പറഞ്ഞല്ലോ. ഓക്കെ റൈറ്റ്,
2: നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ.
0: പ്രിയ ശ്രോതാക്കളെ, അടുത്ത മത്സരാർത്ഥിക്കുള്ള ചോദ്യം ഇതാണ്, ലോകത്തിലെ ഏറ്റവും നീളമേറിയ ഒറ്റ തൂൺ തൂക്കുപാലം തായ്വാനില് മെയ് 12 സഞ്ചാരികൾക്കായി തുറന്നുകൊടുത്തു എന്ന വാർത്തയുണ്ടായിരുന്നു, എന്താണ് ഈ ഒറ്റ തൂൺ തൂക്കുപാലത്തിന്റെ പേര്? താംസുയി നദിക്ക് കുറുകെ പണിത പാലമാണ്.

ചൊവ്വാഴ്ചകളിൽ രാത്രി 8 മണിക്ക് കാവ്യകേളി. വീണപൂവും പ്രേമസംഗീതവും ഓമനത്തിങ്കൾ കിടാവുമൊക്കെ സമ്മാനിച്ച സ്നേഹപൂർണ മലയാളത്തെ ചുട്ടുകൊന്ന തലമുറയോടുള്ള കവിയുടെ രോഷമാണ് അമ്മ മലയാളം.

0: പ്രിയ ശ്രോതാക്കളെ, അടുത്ത മത്സരാർത്ഥിക്കുള്ള ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും നീളമേറിയ ഒറ്റ തൂൺ തൂക്കുപാലം തായ്വാനിൽ മെയ് 12 സഞ്ചാരികൾക്കായി തുറന്നുകൊടുത്ത വാർത്തയുണ്ടായിരുന്നു. താംസുയി നദിക്ക് കുറുകെയാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത്. എന്റെ ചോദ്യം ഇതാണ്, എന്താണ് ആ പാലത്തിന്റെ പേര്?
1: ഉത്തരവുമായി വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0497295 6007.

0: ആകാശവാണി ടെലിക്യൂസിലേക്ക് സ്വാഗതം. ഹലോ
1: ഹലോ,
0: പേര് പറഞ്ഞോളൂ.
1: രഞ്ജിഷ.
0: രഞ്ജിഷ, ആദ്യമായിട്ടാണോ രഞ്ജിഷ ടെലിക്യൂസിലേക്ക്? എവിടുന്നാണ്? പെരിയങ്ങാനം,
1: കാസർഗോഡ്.
0: കാസർഗോഡ്. രഞ്ജിഷ എന്താ ചെയ്യുന്നത്?
1: പഠിക്കുന്നു.
0: എന്താ പഠിക്കുക?
1: ഒമ്പതാം
0: ക്ലാസ്സിലാ?
2: അപ്പൊ സാധാരണഗതിയിൽ രഞ്ജിഷ എന്താ ഇന്ന് സ്കൂളിൽ പോയില്ലേ?
1: പനിയായതുകൊണ്ട് പോയില്ല.
2: ആഹാ, അപ്പൊ പനി. ഏത് സ്കൂളിലാ പഠിക്കുന്നേ?
1: വെള്ളരിക്കുണ്ട്.
2: വെള്ളരിക്കുണ്ട്. ആ ആ, സെന്റ് ജൂഡാ? സെന്റ് ജൂഡ് സ്കൂളാണ് അല്ലേ? ആ ആ. അപ്പൊ സാധാരണഗതിയിൽ നമ്മള് സ്കൂൾ കുട്ടികളെ ഇതിൽ പങ്കെടുപ്പിക്കാറില്ല.
0: അതെ, പത്താം ക്ലാസ്സിന് ശേഷമുള്ള കുട്ടികളെയാണ്,
2: പത്ത് കഴിഞ്ഞവരെയാണ് നമ്മൾ ഇതിൽ പങ്കെടുപ്പിക്കാറുള്ളത് കേട്ടോ.
0: ആരാ, അടുത്താരെങ്കിലും ഉണ്ടോ, അമ്മയോ അച്ഛനോ?
1: ഇല്ല,
0: ആരുമില്ല.
2: രക്ഷിതാക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പങ്കെടുക്കാം കേട്ടോ.
0: ഓക്കേ.

0: പ്രിയ ശ്രോതാക്കളെ, അടുത്ത മത്സരാർത്ഥിക്കുള്ള ചോദ്യം ഇതാണ്. ലോകത്തിലെ ഏറ്റവും നീളമേറിയ ഒറ്റത്തൂൺ തൂക്കുപാലം തായ്വാനിൽ May 12 സഞ്ചാരികൾക്കായി തുറന്നുകൊടുത്തു എന്ന വാർത്തയുണ്ടായിരുന്നു. എൻ്റെ ചോദ്യം, ഈ പാലത്തിൻ്റെ പേരെന്താണ്?
1: നമസ്കാരം, ആകാശവാണി ടെലിക്യൂസിലേക്ക് സ്വാഗതം.
2: നമസ്കാരം. നമസ്കാരം.
1: പേര് പറയൂ.
2: എന്റെ പേര് രവി. എന്റെ പേര് രവി എന്നാണ്, പാപ്പിൻശ്ശേരി.
1: ഇടയ്ക്ക് വിളിക്കാറുണ്ടോ?
2: വിളിക്കാറുണ്ട്.
1: എന്താ ചെയ്യുന്നത്? എന്തായിരുന്നു?
2: ഞാൻ ബാങ്കിൽ നിന്ന് എടുക്കാറില്ല, പെൻഷനറാണ്.
1: അപ്പൊ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട് അല്ലേ?
2: കേൾക്കാറുണ്ട്, ആകാശവാണിക്ക് സ്ഥിരം പങ്കെടുക്കാറുണ്ട്. കഴിഞ്ഞ രാത്രി കഴിഞ്ഞ വിളിച്ചപ്പോ എനിക്ക് കിട്ടിയില്ല.
0: ശരിയായ ഉത്തരമാണ്. ലോകത്തിലെ ഏറ്റവും നീളമേറിയ ഒറ്റത്തൂൺ തൂക്കുപാലം താംസുയി നദിക്ക് കുറുകയാണ് നിർമ്മിച്ചിരിക്കുന്നത് തായ്വാനില്. അതിന്റെ പേര് ദാൻ ജിയാങ്. ഓക്കെ, ശരിയായ ഉത്തരമാണ്. ഓക്കെ, അപ്പൊ അടുത്ത രണ്ട് ചോദ്യങ്ങളാണ് നിങ്ങളുടെ വിജയത്തെ നിർണയിക്കുന്നത് എന്നറിയാലോ. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇപ്പോ കേരളത്തില് നമുക്കറിയാം, ഒരു തെരഞ്ഞെടുപ്പൊക്കെ നടന്നു, പുതിയ ഗവൺമെന്റ് ഒക്കെ വന്നു അല്ലേ? അപ്പോ മുഖ്യമന്ത്രിയായി ശ്രീ വി ഡി സതീശനും അതുപോലെ പ്രതിപക്ഷ നേതാവായി ശ്രീ പിണറായി വിജയനും തെരഞ്ഞെടുക്കപ്പെട്ടു. എന്റെ ചോദ്യം ഇതാണ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായിരുന്ന വ്യക്തി ആര്?
2: കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവ്?
0: അതെ അതെ,
2: വി എസ് അച്യുതാനന്ദൻ.
0: വി എസ് അച്യുതാനന്ദൻ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായിരുന്ന വ്യക്തി വി എസ് അച്യുതാനന്ദനാണ്. 14 വർഷവും അതുപോലെ കുറച്ച് 65 ദിവസവും അദ്ദേഹം, 14 വർഷവും അതിൽ കൂടുതൽ ദിവസങ്ങളും അദ്ദേഹം കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിരുന്നു. അപ്പോൾ രണ്ട് ചോദ്യങ്ങളും ശരിയായിരിക്കുകയാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ,
1: അവസാനത്തെ ചോദ്യമാണ്.
0: അതെ അതെ അതെ, വിജയികളെ ഒന്നാംഘട്ട വിജയത്തെ നിർണയിക്കുന്ന ചോദ്യമാണ്. ഓക്കെ, വന്യജീവി സംരക്ഷണത്തിനും വെറ്റിനറി സയൻസിനും മാത്രമായി ലോകത്തിലെ ആദ്യ സംയോജിത ആഗോള സർവകലാശാല ആരംഭിക്കപ്പെട്ടിട്ടുണ്ട്. വൻതാര യൂണിവേഴ്സിറ്റി എന്നാണ് ഇതിന്റെ പേര്. ഇത് എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്? അതായത് ഒരിക്കൽ കൂടി, വന്യജീവി സംരക്ഷണത്തിനും വെറ്റിനറി സയൻസിനും മാത്രമായിട്ട് ലോകത്തിൽ ആദ്യ സംയോജിത ആഗോള സർവകലാശാല സ്ഥാപിക്കപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ പേര് വൻതാര യൂണിവേഴ്സിറ്റി. എവിടെയാണ് ഈ സർവകലാശാല? വൻതാര.
1: നമുക്ക്
0: സമയം കുറവാണ്, ലാസ്റ്റ് ചോദ്യം ആയത്. ഓക്കെ, ഇതെന്താ ഇത്ര വേഗം അടിച്ചോ?
2: ഓക്കെ,
0: അപ്പോ കുഴപ്പമില്ല, രണ്ട് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. ഇത് ഈ ലാസ്റ്റ് ചോദ്യം ആകുമ്പോ കുറച്ചുകൂടി സ്പീഡി ആൻസർ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അതുകൊണ്ടാണ്.
2: ഓക്കെ,
0: ഏതായാലും നിങ്ങളുടെ റെസ്പോൺസ് വളരെ പോസിറ്റീവായി. താങ്ക് യു. അപ്പൊ അടുത്ത മത്സരാർത്ഥിയോട് ചോദിക്കാം. റൈറ്റ്,
1: ഓക്കെ, താങ്ക് യു.
0: അപ്പോ പ്രിയ ശ്രോതാക്കളെ, അടുത്ത മത്സരാർത്ഥിക്കുള്ള ചോദ്യം ഇതാണ്, വന്യജീവി സംരക്ഷണത്തിനും വെറ്റിനറി സയൻസിനും മാത്രമായി ലോകത്തിലെ ആദ്യ സംയോജിത ആഗോള സർവകലാശാല രൂപം കൊണ്ടിട്ടുണ്ട്. അതിന്റെ പേരാണ് വൻതാര യൂണിവേഴ്സിറ്റി. എവിടെയാണ് ഈ സർവകലാശാല സ്ഥാപിതമായത്?

0: പ്രിയ ശ്രോതാക്കളെ, അടുത്ത മത്സരാർത്ഥിക്കുള്ള
1: മത്സരാർത്ഥി എത്തിയിട്ടുണ്ട്. നമസ്കാരം.
2: നമസ്കാരം.
1: പേര് അറിയോ?
2: ആൽബർട്ട്.
1: ആൽബർട്ട് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു.
2: ഞാൻ നേരത്തെ വിളിച്ചിട്ടുണ്ട്.
1: എവിടുന്നാണ് ആൽബർട്ട്?
2: മലപ്പുറം.
1: എന്ത് ചെയ്യായിരുന്നു?
2: ഞാൻ പി എസ് സി കോച്ചിങ്ങിന് പോവാ.
1: ഓ, അപ്പം നമുക്കുള്ള ഇരയാണ് അല്ലേ സർ?
0: പിന്നെ
2: തീർച്ചയായും.
0: കേൾക്കുന്നില്ലേ ഇപ്പൊ പറയുന്നത്?
2: കേൾക്കുന്നുണ്ട്.
0: അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടിയോ?
2: വൻതാര യൂണിവേഴ്സിറ്റി അല്ലേ?
0: അതെ അതെ അതെ, വൻതാര.
2: അത് ഗുജറാത്തിലാണ്.
0: ഗുജറാത്തിൽ എവിടെയാണ്? ഗുജറാത്തില്.
2: അങ്ങനെ
0: കുറച്ച് കൺഫ്യൂഷൻ ആണ്. അപ്പൊ ഏതായാലും ഗുജറാത്തിലാണ്. അപ്പൊ നമ്മുടെ ഗുജറാത്തിലെ ജാംനഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വെറ്റിനറി യൂണിവേഴ്സിറ്റി
2: സ്ഥാപിച്ചത്.
0: അപ്പൊ ശരിയായ ഉത്തരമാണ്, ഗുജറാത്തിലാണ്. അപ്പോ ലോകത്തിലെ ആദ്യത്തെ വന്യജീവി സംരക്ഷണത്തിനും വെറ്റിനറി സയൻസിനുമുള്ള സർവകലാശാലയാണ് വൻതാര യൂണിവേഴ്സിറ്റി. അത് ഗുജറാത്തിലെ ജാംനഗറിലാണ് സ്ഥാപിതമായിട്ടുള്ളത്. അപ്പൊ ശരിയായ ഉത്തരമാണ്. ഇനി അടുത്ത രണ്ട് ചോദ്യങ്ങളാണ് നിങ്ങളുടെ വിജയ സാധ്യത നിർണയിക്കുന്നത്. ഓക്കെ,
2: ജി കെ ചോദിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കിട്ടും.
0: ജി കെ വേഗം കിട്ടും അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അടുത്ത ചോദ്യം ചോദിക്കാം. കാസർഗോഡ് ജില്ലയില് വളരെ പ്രചാരത്തിലുള്ള, കർണാടകത്തിലും കാസർഗോഡ് ജില്ലയിലും പ്രചാരത്തിലുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട കലാരൂപമാണ് യക്ഷഗാനം.
2: അതിന്റെ
0: ചോദ്യം ഇതാണ്, യക്ഷഗാനത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത് ആരാണ്?
2: പാർത്ഥിസുബ്ബ.
0: ശരിയായ ഉത്തരമാണ്. പാർത്ഥിസുബ്ബ എന്ന് പറയുന്ന വ്യക്തിയാണ്, കുമ്പളക്കാരനായ പാർത്ഥിസുബ്ബൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ യക്ഷഗാനത്തിന്റെ പിതാവ് എന്ന നിലയിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാൻ തോന്നല്ലേ?
1: ആൽബർട്ട് ഒരുപാട് നാളായോ ഇത് ട്രൈ ചെയ്യുന്നു പി എസ് സിക്ക് വേണ്ടി? ഏതെങ്കിലും ലിസ്റ്റിലൊക്കെ ഉണ്ടോ?
2: മൂന്ന് ലിസ്റ്റിലുണ്ട്.
1: ഓ, അപ്പൊ കാത്തിരിക്കുകയാണ്.
2: അതെ അതെ,
1: ഇത്രയും പെട്ടെന്ന് ജോലിയിൽ കയറാൻ സാധിക്കട്ടെ.
0: യെസ്. അപ്പൊ അടുത്ത ചോദ്യം, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ജൂൺ 19 പ്രാധാന്യം അറിയാലോ?
2: വായനാ ദിനം.
0: അതെ അതെ. അപ്പൊ വായനാ ദിനത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റില് വളരെ പ്രശസ്തമായ ഒരു വാക്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. പട്ടിണിയായ മനുഷ്യ, നീ ഒരു പുസ്തകം കയ്യിലെടുത്തോളൂ, പുത്തനൊരായുധമാണ് നിനക്കത്, പുസ്തകം കയ്യിലെടുത്തോളൂ. ആരുടെ വാക്യമാണ്?
2: അറിയില്ല. പി എൻ പണിക്കരാണോ?
0: പി എൻ പണിക്കരല്ല. പി എൻ പണിക്കർ വേറെ ഒരു പ്രസ്താവനയാണ് നടത്തിയത് അല്ലേ? ഓക്കെ, അപ്പൊ രണ്ട് ചോദ്യത്തിന് ശരിയായ ഉത്തരം പറഞ്ഞു. ഇത് വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയുടെ, അത് മലയാളിയല്ല, അത് ഒരു മറ്റൊരു രാജ്യത്തുള്ള വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയുടെ ഒരു കോട്ടിങ്സ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പോ വീണ്ടും വിളിക്കുക. ഓക്കെ
1: ഓക്കെ.
0: അപ്പോ പരീക്ഷയിൽ വിജയം ആശംസിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, അടുത്ത മത്സരാർത്ഥിക്കുള്ള ചോദ്യം ഇതാണ്. പട്ടിണിയായ മനുഷ്യ, നീ ഒരു പുസ്തകം കയ്യിലെടുത്തോളൂ, പുത്തനൊരായുധമാണ് നിനക്കത്, പുസ്തകം കയ്യിലെടുത്തോളൂ. ഈ പ്രശസ്ത വാക്യം ഒരു ജർമ്മൻ എഴുത്തുകാരനുമായി ബന്ധപ്പെട്ടതാണ്. ആരാണ് ഈ വാക്യത്തിൻ്റെ ആരുടേതാണ് ഈ വാക്കുകൾ?

0: 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അടുത്ത മത്സരാർത്ഥി എത്തുന്നതിന് മുൻപ് നമുക്കൊരു അറിയിപ്പ് ശ്രദ്ധിക്കാം. ഇന്ന് വൈകുന്നേരം 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻവാണിയിൽ കുരുമുളക് കൃഷി, നടീലും പരിപാലനവും. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് പായം കൃഷിഭവനിലെ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ശ്രീ സി മധുസൂദനൻ തൽസമയം മറുപടി പറയുന്നു. നിങ്ങൾക്ക് വിളിക്കാം 0497295600 എന്ന നമ്പറിൽ. ഇന്ന് വൈകുന്നേരം 6:50 കിസാൻ വാണിയിൽ വിഷയം കുരുമുളക് കൃഷി, നടീലും പരിപാലനവും. നമസ്കാരം, ആകാശവാണി ടെലികാസ്റ്റിലേക്ക് സ്വാഗതം.
2: കോട്ടയം ജില്ലയിലെ തമ്പലക്കാട് ഗോപാലകൃഷ്ണൻ.
1: ഇടയ്ക്ക് വിളിക്കാറുണ്ട്
2: അല്ലേ?
1: അപ്പം പരിചയപ്പെടേണ്ട ആവശ്യമില്ല, ശ്രോതാക്കൾക്ക് പരിചിതനായിരിക്കും.
2: ദീപാമാടത്തിനായ നല്ലതല്ല.
3: അപ്പോ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞോളൂ. ബെർത്തോൾഡ് ബ്രെഹ്ത് ആണ് ഈ ജർമ്മൻ നാടകകൃത്തായിരുന്ന ബെർത്തോൾഡ് ബ്രെഹ്ത്തിന്റെ വാക്യമാണിത്. പട്ടിണിയായ മനുഷ്യ, നീ ഒരു പുസ്തകം കയ്യിലെടുത്തോളൂ, പുത്തനൊരു ആയുധമാണ് നിനക്കത് പുസ്തകം കയ്യിലെടുത്തോളൂ എന്നുള്ളത്. അപ്പോ ശരിയായ ഉത്തരമാണ്. ഓക്കെ,
2: ഓക്കെ.
3: അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അതായത് നമ്മുടെ മ്യൂസിയം ഓഫ് മെഡിക്കൽ ആർക്കൈവ്സ്, ഈ മ്യൂസിയം ഓഫ് മെഡിക്കൽ ആർക്കൈവ്സ് ആണ് ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം. എവിടെയാണ് ഇത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്?
2: കൽക്കട്ടയാണ്.
3: സോറി, അത് ശരിയായ ഉത്തരവല്ല. ഓക്കെ,
1: വീണ്ടും വിളിക്കുക.
3: പ്രിയ ശ്രോതാക്കളെ, അടുത്ത മത്സരാർത്ഥിക്കുള്ള അടുത്ത ചോദ്യം ഇതാണ്. മ്യൂസിയം ഓഫ് മെഡിക്കൽ ആർക്കൈവ്സ്, അതാണ് ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം. എവിടെയാണ് ഈ മെഡിക്കൽ മ്യൂസിയം, സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം സ്ഥാപിതമായിട്ടുള്ളത്?
1: ഈ പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരവുമായി വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0497295600.

0: സ്വാഗതം.
1: ഹലോ.
0: ഹലോ, പേര് പറയൂ.
1: കോഴിക്കോട്, കോഴിക്കോട് ജില്ലയിലെ കണ്ണൻവേള.
0: ഓക്കെ, എപ്പോഴും വിളിക്കുന്ന ആളാണ്.
2: ഓക്കെ ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞോളൂ.
1: അതൊന്നും കൂടി പറയാ ചോദ്യം.
2: ചോദ്യം കേട്ടില്ലേ?
0: ചോദ്യം കേൾക്കാതെയാണ് വിളിച്ചത്.
2: അതായത്, ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം ഏതാണ്? അതാണ് ചോദ്യം. എവിടെയാണ് അത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്? അതെ, ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്?
1: കോഴിക്കോട് ജില്ലയിലെ കൊച്ചി.
2: കോഴിക്കോട് ജില്ലയിലോ? ശരിയായ ഉത്തരമല്ല കേട്ടോ.
0: ഓക്കെ
1: ഓക്കെ,
0: അടുത്ത ആഴ്ച വീണ്ടും ട്രൈ ചെയ്യാം.
2: യെസ്, പ്രിയ ശ്രോതാക്കളെ, അപ്പൊ നമ്മുടെ അടുത്ത മത്സരാർത്ഥിക്കുള്ള

ചോദ്യം വീണ്ടും ആവർത്തിക്കുകയാണ്. മ്യൂസിയം ഓഫ് മെഡിക്കൽ ആർക്കൈവ്സ് ആണ് ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം. എൻ്റെ ചോദ്യം ഇതാണ്, ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്?

0: ആകാശവാണി ടെലി ക്യൂസിലേക്ക് സ്വാഗതം.
1: ഹലോ,
0: ഇതാരാണ്? ഓ,
2: ഹരിദാസ്.
0: സ്ഥിരം ശ്രോതാവാണ്, മത്സരാർത്ഥിയാണ്.
2: ശ്രോതാവും വിജയൊക്കെ ആയിരുന്നു.
1: അതെ അതെ.
2: ഓക്കെ, അപ്പോ എന്താണ് നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം? എന്താണ് തിരുവനന്തപുരം ഉള്ളൂർ? തിരുവനന്തപുരത്ത് ഉള്ളൂര് അത് ഒരു ശിവരാമൻ എന്ന് പറയുന്ന ആളാണ് ഈ മ്യൂസിയം സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യമാണ് ഇത്തരത്തിലൊരു സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം എന്ന് പറയുന്നത്. തിരുവനന്തപുരം ഉള്ളൂരാണ് അത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ശരിയായ ഉത്തരമാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മുടെ ശരീരത്തിൽ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോണിന്റെ പേരെന്താണ്?
1: ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്നു.
2: അതെ, നമ്മുടെ ശരീരത്തില് ഈ ജലത്തിന്റെ അളവ് ബാലൻസ് ചെയ്ത് പോണല്ലോ, ഇല്ലെങ്കിൽ ജലത്തിന്റെ അളവ് കുറഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ശരീരത്തിന് പല പ്രയാസങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പോ ഈ ശരീരത്തിലെ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോണിന്റെ പേര് എന്താണ്?
1: ഹോർമോണിന്റെ പേര് അറിയില്ല.
2: ഇല്ല അല്ലേ? ഓക്കെ, അപ്പൊ അടുത്ത ശ്രോതാവിനോട് ചോദിക്കാം. പ്രിയ ശ്രോതാക്കളെ, അടുത്ത മത്സരാർത്ഥിക്കുള്ള ചോദ്യം ഇതാണ്, ശരീരത്തിലെ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോണിന്റെ പേര് എന്താണ്?

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.

0: ആകാശവാണി ടെലിക്വിസിലേക്ക് സ്വാഗതം. ഹലോ, പറഞ്ഞോളൂ, പേര് പറയൂ.
1: മഹീജൻ.
2: ആരാണ്?
0: മഹീജൻ.
2: ആ, എവിടുന്നാ വിളിക്കുന്നേ? ഓക്കെ, നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? ഹലോ,
0: കേൾക്കുന്നില്ലേ? ഞങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ലല്ലോ.
2: കുറച്ച് ദൂര റേഡിയോയുടെ അടുത്ത് കുറച്ച് ദൂരം മാറി നിൽക്കൂ.
0: ക്ലിയർ ആവുന്നില്ല, നിങ്ങളൊന്ന് റേഞ്ച് ഉള്ള സ്ഥലത്തേക്ക് മാറി നോക്കൂ.
2: ആ, എ ഡി എച്ച്, അതിന്റെ പേരെന്താണ്? കൃത്യമായിട്ട് പറയൂ. വാസോപ്രസിൻ, ശരിയാണ്. ആന്റിഡയൂറിയോട്ടിക് ഹോർമോൺ ആണ് വാസോപ്രസിൻ. അതാണ് നമ്മുടെ ശരീരത്തിലെ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോൺ. ശരിയായ ഉത്തരമാണ്. ഓക്കെ, അപ്പൊ അടുത്ത രണ്ട് ചോദ്യങ്ങളാണ് നിങ്ങളുടെ വിജയസാധ്യത നിർണ്ണയിക്കുന്നത്. അപ്പൊ അടുത്ത ചോദ്യം ഇതാണ്. ഇപ്പൊ നമ്മുടെ ലോക കപ്പ്, ഫിഫ വേൾഡ് കപ്പ്, അതിന് മൂന്ന് ഭാഗ്യ ചിഹ്നങ്ങളുണ്ട്. അത് മാപ്പിൾ, അതുപോലെ സയോ, അതുപോലെ ഈ അമേരിക്കയുടെ പ്രതികരിച്ചുകൊണ്ടുള്ള ഈ ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് അതിന് ഉള്ളത്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഈ ഇതിൽ കനഡയെ പ്രതികരിക്കുന്ന ഭാഗ്യ

0: ചിഹ്നം ഏതാണ്?
1: അതായത്
0: ഒരിക്കൽ കൂടി പറയാം, ഫിഫ വേൾഡ് കപ്പിന്റെ മൂന്ന് ഭാഗ്യ ചിഹ്നങ്ങളിൽ മൂന്ന് രാജ്യങ്ങളെയാണ് ഈ ഭാഗ്യ ചിഹ്നങ്ങൾ പ്രതിനിധീകരിക്കുന്നത്. അതിൽ കാനഡയെ പ്രതിനിധീകരിക്കുന്ന ഭാഗ്യ ചിഹ്നം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്?
2: പെട്ടെന്ന് പറയണേ.
0: ആ, അതിന്റെ ഭാഗ്യ ചിഹ്നം കണ്ടിട്ടില്ലേ? കളി കാണാറുണ്ടോ? ഇല്ല അല്ലേ. ആ ആ ഓക്കെ, അപ്പൊ ഉത്തരം അറിയില്ലേ?
2: വീണ്ടും വിളിക്ക. ഓക്കെ
0: പ്രിയ ശ്രോതാക്കളെ, അടുത്ത മത്സരാർത്ഥിക്കുള്ള ചോദ്യം ഇതാണ്. ഫിഫ വേൾഡ് കപ്പിന്റെ മൂന്ന് ഭാഗ്യ ചിഹ്നങ്ങളുണ്ട്. അതിൽ കാനഡയുടെ, കാനഡ എന്ന് പറയുന്ന രാജ്യം, അതായത് മൂന്ന് രാജ്യങ്ങളാണ് ഈ മത്സരത്തെ ഏറ്റെടുത്തിരിക്കുന്നത്, കാനഡയും മെക്സിക്കോയും അമേരിക്കയും. അപ്പോൾ കാനഡയുമായി ബന്ധപ്പെട്ട ഭാഗ്യ ചിഹ്നം ഏതാണ്?

0: പ്രിയ ശ്രോതാക്കളെ, അടുത്ത മത്സരാർത്ഥി എത്തുന്നതിന് മുൻപ് ഈ ഒരു അറിയിപ്പ് ശ്രദ്ധിക്കാം. ഇന്ന് വൈകുന്നേരം 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻ വാണിയിൽ കുരുമുളക് കൃഷി നടീലും പരിപാലനവും, ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് പായം കൃഷിഭവനിലെ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ശ്രീ സി മധുസൂദനൻ മറുപടി പറയുന്നു. വിളിക്കാം 0497295607 എന്ന നമ്പറിൽ. ഇന്ന് വൈകുന്നേരം 6:50 കിസാൻ വാണിയിൽ വിഷയം ഇതാണ്: കുരുമുളക് കൃഷി നടീലും പരിപാലനവും. ആകാശവാണി ടെലിക്യൂസിലേക്ക് സ്വാഗതം. പേരുപറയോ. രാധചേച്ചി, ഇനി ആരും പരിചയപ്പെടുത്തേണ്ട ആളായി അല്ല അല്ലേ? കഴിഞ്ഞ ആഴ്ചയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉത്തരം പറഞ്ഞോളൂ.
1: അല്ലപ്പ, ഞാൻ ചോദിച്ച ചോദ്യം എന്താണ്? ട്രയോണ്ട എന്ന് പറയുന്നത് അതിന് കളിക്കുന്ന ഫുട്ബോളിന്റെ പേരല്ലേ? ഞാൻ ചോദിച്ചെന്താണെന്ന് വെച്ചാല്, ചോദ്യം ശ്രദ്ധിച്ചോ? അതായത് ഫിഫ വേൾഡ് കപ്പിന്റെ 3 ഭാഗ്യ ചിഹ്നങ്ങളുണ്ട്. അതായത് അത് 3 രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ്. അപ്പോ എന്റെ ചോദ്യം ഇതാണ്, കനഡയെ പ്രതിനിധീകരിക്കുന്ന ഭാഗ്യ ചിഹ്നത്തിന്റെ പേരെന്താണ് എന്നുള്ളതാണ്. കളറല്ല, അമേരിക്കയെ പ്രതിനിധീകരിക്കുന്നത് ക്ലച്ച് എന്ന് പറയുന്ന കഴുകനാണ്. കനഡയെ പ്രതിനിധീകരിക്കുന്നത് എന്താണ്? ഓർമ്മയില്ല സാറില്ല. എല്ലാം ഇപ്പൊ ഓർമ്മ ഉണ്ടാവുന്നൊന്നുമില്ലല്ലോ. നമുക്ക് അടുത്ത ഇതിൽ ചോദിക്കാം. ഓക്കെ, പ്രിയ ശ്രോതാക്കളെ, ഒരിക്കൽ കൂടി മത്സരത്തിലെ ചോദ്യം ആവർത്തിക്കുകയാണ്. അടുത്ത മത്സരാർത്ഥിക്കുള്ള ചോദ്യം ഇതാണ്: ഫിഫ വേൾഡ് കപ്പിന്റെ 3 ഭാഗ്യ ചിഹ്നങ്ങളുണ്ട്, അതില് കനഡയെ പ്രതിനിധീകരിക്കുന്ന ഭാഗ്യ ചിഹ്നത്തിന്റെ പേര് എന്താണ്?
0: ഉത്തരവുമായി വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0497295607.

0: ഹലോ,
1: നമസ്കാരം.
0: ഹലോ,
1: ആകാശവാണി ടെലിക്യൂസിലേക്ക് സ്വാഗതം.
0: ശ്രീരാമേടല്ലേ?
1: ആരാണ്?
0: ശ്രീരാമേടല്ലേ? തമ്പാമാഷാണ്.
1: ശ്രീജാമേടല്ല.
2: മേപ്പിൾ ശരിയായ ഉത്തരമാണ്. മേപ്പിൾ എന്ന് പറയുന്നത് എന്താണ് തമ്പാമാഷെ?
0: ഒരു മാനാന്ന് തോന്നുന്നു സാർ.
2: അതെ അതെ, മാനെന്നും പറയില്ല അല്ലേ. അതായത് വലിയ കൊമ്പുള്ള മാനാണ്. അതായത് മൂന്ന് രാജ്യങ്ങളാണ് സംയുക്തമായി ഈ വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. അമേരിക്കയും മെക്സിക്കോയും കനഡയും. അമേരിക്കയുടെ

0: ആ ഭാഗമായിട്ടാണ് ക്ലച്ച് എന്ന് പറയുന്ന കഴുകൻ, അതുപോലെ മെക്സിക്കോയുടേത് സയു എന്ന് പറയുന്ന പുള്ളിപ്പുലി, കനഡയുടേത് മാപ്പിൾ എന്ന് പറയുന്ന വലിയ കൊമ്പുള്ള മാൻ. ഇങ്ങനെ മൂന്ന് ഭാഗ്യചിഹ്നങ്ങളാണ് ഫിഫ വേൾഡ് കപ്പിൻ്റെ ഭാഗമായിട്ടുള്ളത്. അത് ആതിഥേയരായ മൂന്ന് രാജ്യങ്ങളോടെ പ്രതിനിധീകരിക്കുന്ന ചിഹ്നങ്ങളാണ്. ഓക്കെ, ശരിയായ ഉത്തരമാണ്. ഓക്കെ, അപ്പോൾ
1: അടുത്ത
0: ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, അടുത്തിടെ ഒരു രാജ്യം ഗാബി എന്ന പേരായ ഹ്യൂമനോയിഡ് ബുദ്ധ സന്യാസിയെ അവതരിപ്പിക്കുകയുണ്ടായി. ഇപ്പം നമ്മൾ ജീവിക്കുന്ന കാലം എന്ന് പറയുന്നത് AIയുടെയും റോബോട്ടിക്സിൻ്റെയും മെഷീൻ ലേണിങ്ങിൻ്റെയും ഒക്കെ കാലമാണല്ലോ. അങ്ങനെയാണ് അടുത്തിടെ ഒരു രാജ്യം ഗാബി എന്ന ഒരു ഹ്യൂമനോയിഡ് ബുദ്ധ സന്യാസിയെ അവതരിപ്പിച്ചത്. ബുദ്ധമതത്തെ നവീകരിക്കുന്നതിനും യുവതലമുറയെ ആകർഷിക്കുന്നതിനും വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു റോബോട്ട് രൂപകൽപ്പന ചെയ്തത്. ഏത് രാജ്യത്താണ് ഈ ഗാബി എന്ന് പറയുന്ന ഹ്യൂമനോയിഡ് ബുദ്ധ സന്യാസിയെ അവതരിപ്പിച്ചത്?
2: വായിച്ചിട്ടുണ്ട്, ചൈനയാണെന്ന് എന്റെ സംശയം.
0: ഉത്തരം ശരിയല്ല. ഓക്കെ, അടുത്തെത്തിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത മത്സരാർത്ഥിയോട് ചോദിക്കാം. പ്രിയ ശ്രോതാക്കളെ, അടുത്ത ചോദ്യം ഇതാണ്. അടുത്തിടെ ഒരു രാജ്യം ഗാബി എന്ന് പറയുന്ന ഒരു ഹ്യൂമനോയിഡ് ബുദ്ധ സന്യാസിയെ അവതരിപ്പിക്കുകയുണ്ടായി. ഒരു പ്രത്യേക ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ബുദ്ധമതത്തെ നവീകരിക്കുക, യുവതലമുറയെ അതിലോട്ട് ആകർഷിക്കുക, ഇതിനൊക്കെ വേണ്ടിയാണ് ഈ റോബോട്ട് സന്യാസിയെ നിർമ്മിച്ചത്. ഏത് രാജ്യത്താണ് ഈ ഗാബി എന്ന് പറയുന്ന ഹ്യൂമനോയിഡ് ബുദ്ധ സന്യാസിയെ നിർമ്മിച്ചത്?

0: ഹലോ
1: ഹലോ, ആകാശവാണി ടെലിക്യൂസിലേക്ക് സ്വാഗതം.
0: രാഹില,
1: രാഹില വിളിക്കാറുണ്ടോ? രാഹില എവിടുന്നാ വിളിക്കുന്നത്?
0: അത്തായക്കുന്ന്.
1: ആ, കഴിഞ്ഞ ആഴ്ച വിളിച്ചിട്ടുണ്ടായിരുന്നോ?
0: കഴിഞ്ഞ ആഴ്ച അല്ല, കുറച്ചു മുമ്പ് വിളിച്ചു.
1: വീട്ടമ്മയാണോ?
0: ആ അതെ.
2: ഓക്കെ,
1: ഉത്തരം പറഞ്ഞോളൂ.
2: ഉത്തരം എന്താണ്?
0: സൗത്ത് കൊറിയ.
2: ഓക്കെ ഓക്കെ, അപ്പോ ശരിയായ ഉത്തരമാണ്. അപ്പൊ ഇനി നമുക്കറിയാലോ, നമ്മുടെ അടുത്ത രണ്ട് ചോദ്യങ്ങളാണ്, രണ്ട് ചോദ്യങ്ങളിൽ കിട്ടുന്ന ഉത്തരമാണ് നമ്മുടെ വിജയെ നിർണയിക്കുന്നത്. അപ്പൊ അടുത്ത ചോദ്യം ഇതാണ്, എംഫിസീമ എന്ന് പറയുന്ന രോഗം ബാധിക്കുന്ന ശരീര അവയവം ഏതാണ്? എംഫിസീമ എന്ന രോഗം ബാധിക്കുന്ന ശരീര അവയവം ഏതാണ്? കരളോ? ശരിയായ ഉത്തരമല്ല. ഓക്കെ, സാരില്ല, കുഴപ്പമില്ല. അടുത്ത മത്സരാർത്ഥിക്കുള്ള ചോദ്യം ഇതാണ്, എംഫിസീമ എന്ന രോഗം ബാധിക്കുന്ന ശരീരാവയവം ഏത്?
3: ട്യൂൺ ഇൻ സ്റ്റാർസ്, ആഘോഷത്തിന്റെ ആവിഷ്കാരം. ബുധനാഴ്ച രാത്രി 8 മണിക്ക് ട്യൂണിംഗ് സ്റ്റാർസിൽ കൈതപ്രം യേശുദാസ് കൂട്ടുകെട്ടിലെ അനശ്വര ഗാനങ്ങൾ കേൾക്കാം. ആലാപനം രേഷ്മ KS, കൂടെ കീബോർഡിൽ വേണുഗോപാലൻ P.

0: ആകാശവാണി ടെലിയിക്യൂസിലെ അടുത്ത മത്സരാർത്ഥി എത്തിയിട്ടുണ്ട്. നമസ്കാരം.
1: നമസ്കാരം.
0: പേര് പറയൂ.
1: മാൻകൊടക്കാട്.
0: ആ, ഇപ്പൊ കൊറേ നാളായ വിളിച്ചിട്ട ടെലിയിക്യൂസിലേക്ക്. കൊറച്ച് നാളായി. അപ്പൊ ഇനി ഉത്തരം പറഞ്ഞോളൂ.
2: എന്താണ് ഉത്തരം? എന്താണ് നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം?
1: വൃക്ക.
2: വൃക്ക അല്ലേ? ആ, വൃക്ക എന്ന് പറയുന്ന ഉത്തരം ശരിയല്ല. ഓക്കെ, അല്ല അല്ല അല്ല. ഓക്കെ, പ്രിയ ശ്രോതാക്കളെ, എന്റെ ചോദ്യം ഇതായിരുന്നു. എംഫിസ്

0: അടുത്ത മത്സരാർത്ഥിക്കുള്ള പ്രവേശന ചോദ്യം ഇതാണ്. എംഫിസിമ എന്ന് പറയുന്ന രോഗം ബാധിക്കുന്ന ശരീര അവയവം ഏതാണ്?
1: പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരവുമായി വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0497 2956 0007.

0: ആകാശവാണി ടെലികിസിലേക്ക് സ്വാഗതം. ഹലോ
1: ഹലോ,
0: ഇതാരാണ്?
1: സുനില.
0: സുനില
2: എവിടുന്നാ വിളിക്കുന്നത്?
1: പറക്കളായി നിന്നാ വിളിക്കുന്നത്, കാഞ്ഞങ്ങാടിനടുത്ത്.
0: എന്താ ചെയ്യുന്നത് സുനില?
1: ഒന്നും ചെയ്യുന്നില്ല, ഹൗസ് വൈഫാണ്.
0: ഇതാദ്യമായിട്ടല്ലേ ടെലികിസിലേക്ക്?
1: മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു.
0: കൊറേ മുമ്പാണോ?
1: അതെ അതെ.
2: അപ്പൊ എന്താണ് നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം അല്ലേ? ഇതാണ് ഉത്തരം.
1: ശ്വാസകോശം.
2: ശ്വാസകോശം ശരിയായ ഉത്തരമാണ്. ശ്വാസകോശത്തെ ബാധിക്കുന്ന ഗൗരവമായ ഒരു രോഗമാണ് എംഫിസീമ എന്നറിയപ്പെടുന്നത്. അപ്പോ ഒന്നാമത്തെ ചോദ്യം ശരിയായിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ കണ്ടീഷൻ ഒക്കെ അറിയാലോ?
1: അറിയാം.
2: അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം കേട്ടോ. ഇന്ത്യയുടെ പുതിയ സംയുക്ത സേനാ മേധാവിയായി നിയമിക്കപ്പെട്ടത് ആരാണ്?
1: കൃഷ്ണ സ്വാമിനാഥനല്ല.
2: ഉത്തരം ശരിയല്ല കേട്ടോ.
0: ഓക്കേ സുനില.
2: അപ്പൊ അടുത്ത മത്സരാർത്ഥിക്കുള്ള ചോദ്യം ഇതാണ്, ഇന്ത്യയുടെ പുതിയ സംയുക്ത സേനാ മേധാവിയായി നിയമിക്കപ്പെട്ടത് ആരാണ്?

0: നമസ്കാരം.
1: നമസ്കാരം.
0: പേരും അറിയോ?
1: നെയിം ഷരീഫ്.
0: ആ,
2: നമ്മളെ സ്ഥിരം ശ്രോതാവാണ് അല്ലേ?
0: രണ്ടാം ഘട്ടത്തിലൊക്കെ മത്സരിച്ച്.
2: അതെ അതെ അതെ. ഓക്കെ, അപ്പോ ഒരു ആമുഖത്തിന്റെ ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് ഉത്തരം പറഞ്ഞോളൂ.
1: എൻ എസ് രാജസുബ്രഹ്മണ്യ
2: ആണ് ഇന്ത്യയുടെ പുതിയ സംയുക്ത സേനാ മേധാവിയായി നിയമിക്കപ്പെട്ടിരിക്കുന്നത്. ശരിയായ ഉത്തരമാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അല്ലേ?
1: ഓക്കെ.
2: അവിരാമം എന്ന ആത്മകഥ ഏത് സാഹിത്യകാരന്റേതാണ്?
1: അവിരാമം
2: ഇല്ല, ഒരു ആത്മകഥ ഒരു സാഹിത്യകാരന്റേതാണ്, മലയാളിയാണ്.
1: അവിരാമം.
2: ആ, നമുക്ക് സമയമില്ലേ അടുത്ത ചോദ്യത്തിന്?
1: അവിരാമം കേട്ടിട്ടുണ്ട്.
2: അതെ അല്ലേ? ഓക്കെ ഓക്കെ.
1: അവിരാമം
0: സമയം കഴിഞ്ഞല്ലോ.
2: അതെ അതെ. ഓക്കെ, സാരമില്ല. അപ്രിയ ശ്രോതാക്കളെ, അപ്പൊ അടുത്ത മത്സരാർത്ഥിക്കുള്ള ചോദ്യം ഇതാണ്. അവിരാമം എന്ന ആത്മകഥ ഏത് സാഹിത്യകാരനുമായി ബന്ധപ്പെട്ടതാണ്?

0: സ്വാഗതം.
1: ഹലോ.
0: ഹലോ, താഹിറ. താഹിറ കുറെ മുമ്പ് വിളിച്ചതാ?
1: വിളിച്ചിട്ടുണ്ടായിരുന്നു,
0: പക്ഷേ
1: റേഞ്ചിന്റെ
0: പ്രശ്നമുള്ളതുകൊണ്ട് കട്ടായിരുന്നു. ഉത്തരം പറഞ്ഞോളൂ.
2: സച്ചിദാനന്ദൻ അല്ലേ? ശരിയായ ഉത്തരമാണ്. സച്ചിദാനന്ദന്റെ ആത്മകഥയാണ് അവിരാമം എന്ന പേരിട്ടുള്ള ആത്മകഥ. അപ്പോൾ ശരിയായ ഉത്തരമാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാൻ തോന്നല്ലേ? അതായത് നമ്മുടെ ഇപ്പോൾ വരാൻ പോകുന്ന ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനമാണ് അല്ലേ? ഈ യോഗ പഠനത്തിൽ ശ്രദ്ധേയമായ ഒരു രചനയാണ് യോഗസൂത്ര എന്നറിയപ്പെടുന്നത്. ആരാണ് യോഗസൂത്ര രചിച്ചിട്ടുള്ളത്? അറിയില്ല അല്ലേ? ഓക്കെ, അപ്പൊ അടുത്ത മത്സരാർത്ഥിക്കുള്ള പ്രവേശന ചോദ്യം ഇതാണ്. യോഗസൂത്ര എന്ന പ്രശസ്തമായ യോഗയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രശസ്തമായ യോഗസൂത്ര ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു?
0: ഉത്തരവുമായി വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0497295607.

0: നമസ്കാരം, ആകാശവാണി ടെലികിസിലേക്ക് സ്വാഗതം.
1: നമസ്കാരം, സനീഷ് മാഷാണ്.
0: ആ സനീഷ് മാഷേ, പറഞ്ഞോളൂ, ഉത്തരം പറഞ്ഞോളൂ.
1: ഉത്തരം പതഞ്ജലി മഹർഷി.
2: പതഞ്ജലി മഹർഷി ശരിയായ ഉത്തരമാണ്. കാരണം നമുക്കറിയാം, യോഗ, അഷ്ടാംഗ യോഗ എന്ന് പറയുന്ന യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി ഉൾപ്പെടുന്ന അഷ്ടാംഗ യോഗമാർഗങ്ങളെല്ലാം നമുക്ക് ലഭ്യമായിട്ടുള്ളത് പതഞ്ജലിയിലൂടെയാണ്. അപ്പോൾ ആ പതഞ്ജലിയാണ് യോഗസൂത്ര എന്ന് പറയുന്ന ഏറ്റവും അറിയപ്പെടുന്ന യോഗയുടെ ഒരു ആദ്യ തലത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥം നമുക്ക് ലോകത്തിന് സമ്മാനിച്ചിട്ടുള്ളത്. ശരിയായ ഉത്തരമാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് അടുക്കുകയാണ്. വളരെ വിഖ്യാതമായ ഒരു ഫിലിം ഫെസ്റ്റിവലാണ് കാൻ ഫിലിം ഫെസ്റ്റിവൽ. ആ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സിനിമക്ക് നൽകുന്ന പാം ദോർ പുരസ്കാരം ഫ്രോഡ് എന്ന് പറയുന്ന സിനിമക്കാണ് ലഭിച്ചത്. ആരാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്?
1: അറിയില്ല സർ.
2: അറിയില്ല. ഓക്കെ
0: ഓക്കെ മാഷേ.
2: അപ്പോ അടുത്ത മത്സരാർത്ഥിക്കുള്ള ചോദ്യം ഇതാണ്. വിഖ്യാതമായ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സിനിമക്ക് നൽകുന്ന പാം ദോർ പുരസ്കാരം ഫ്രോഡ് എന്ന് പറയുന്ന സിനിമക്കാണ് ലഭിച്ചത്. ആരാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്?

0: ഒരിക്കൽ കൂടി ചോദ്യം ആവർത്തിക്കുകയാണ്. വിഖ്യാതമായ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ സിനിമക്ക് നൽകുന്ന പാംദൂർ പുരസ്കാരത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട സംവിധായകൻ ആര്?
1: നമ്മുടെ സമയം ഏകദേശം കഴിയാറായി സാർ, അതിൻ്റെ ഉത്തരം പറയാൻ തോന്നുന്നു.
0: പ്രിയ ശ്രോതാക്കളെ, അപ്പോൾ നമ്മുടെ സമയം അവസാനിക്കുകയാണ്. വിഖ്യാതമായ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സിനിമക്ക് നൽകുന്ന പാംദൂർ പുരസ്കാരത്തിന് തെരഞ്ഞെടുക്കപ്പെട്ടത് ക്രിസ്ത്യൻ മിഞ്ചു എന്ന് പറയുന്ന റൊമാനിയൻ സംവിധായകനാണ്. അദ്ദേഹത്തിന് നേരത്തെയും 2007 ഈ സമ്മാനം ലഭിച്ചിട്ടുണ്ട്.

0: അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി ഈ ചോദ്യത്തോടുകൂടി അവസാനിക്കുകയാണ്.
1: ആകാശവാണി ടെലിക്യൂസ് 167-ാമത്തെ എപ്പിസോഡ് ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് ക്യൂസ് മാസ്റ്ററായി എത്തിയ മുരളീധരൻ സാറിന് ആകാശവാണി ടെലിക്യൂസിൻ്റെ നന്ദി. ഇന്നത്തെ മത്സരാർത്ഥികൾക്കും ഇതുവരെ ഈ പരിപാടി കേട്ടുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദി പറയുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, സാങ്കേതിക സഹായം ഷാജു പൊന്നാരത്ത്, നിർവഹണ സഹായം ശ്രീജ കെ കെ. ഇന്ന് ഇതുവരെ നിങ്ങളോടൊപ്പം ഷേണി രഞ്ജിത്ത്.
2: ആകാശവാണി ടെലിക്വിസ്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഞങ്ങളുടെ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. എഫ് എം ബാൻഡിൽ 101.5 മെഗാഹെർട്സിൽ ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ലവ് ഇൻ സിംഗപ്പൂർ എന്ന ചിത്രത്തിൽ യേശുദാസും പി സുശീലയും പാടിയത്. രചന ഏറ്റുമാനൂർ ശ്രീകുമാർ, സംഗീതം ശങ്കർ ഗണേഷ്.

ഒരു ഗാനം കൂടി കേൾക്കും. സൂരജ് സന്തോഷ് പാടിയത് ചിത്രം വാഴാറ്റു. ബി കെ ഹരിനാരായണന്റെ വരികൾ, പ്രഭദേശ് പ്രദീപിന്റെ സംഗീതം.

ഇന്ന് വൈകുന്നേരം 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻ വാണിയിൽ കുരുമുളക് കൃഷി നടീലും പരിപാലനവും എന്ന വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് പായം കൃഷിഭവനിലെ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ശ്രീ സി മധുസൂദനൻ മറുപടി പറയുന്നു. ശ്രോതാക്കൾക്ക് വിളിക്കാം 0497 2950 5600.

എന്ന നമ്പറിൽ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0497295607. വിഷയം കുരുമുളക് കൃഷി, നടീലും പരിപാലനവും. ഇന്ന് വൈകുന്നേരം 6:50 കിസാൻ വാണിയിൽ. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ വി കെ പാർവതിയും സംഘവും അവതരിപ്പിച്ച പുള്ളുവൻ പാട്ട് കേൾക്കാം.

0: വി കെ പാർവതിയും സംഘവും അവതരിപ്പിച്ച പുള്ളുവൻ പാട്ടാണ് ശ്രോതാക്കൾ കേട്ടത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.

0: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
1: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
2: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
3: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
2: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
4: നേത്രപരിചരണ രംഗത്ത് 10 ആണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനൂസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും രെറ്റിന ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനൂസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ ചെട്ടിപ്പീടിക കണ്ണൂർ ചുങ്കം തലശ്ശേരി.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
4: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
5: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
6: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
5: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
6: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
5: ഏറ്റവും പുതിയ റിലീസുകൾ,
6: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
5: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
4: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
5: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
7: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
8: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
9: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
10: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
11: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
12: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
11: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
13: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത്.

0: മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം.

ഇനി യേശുദാസും സുജാതയും പാടുകാനെ കേൾക്കൂ. കെ ജയകുമാറിന്റെ വരികൾ, ജെറി അമൽദേവിന്റെ സംഗീതം. സാഗര നീലിമയോ കണ്ണിൽ ഭാവസാന്ദ്രതയോ.

0: ലളിത ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ. കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
3: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: ജനപ്രതിനിധിയിൽ തുടങ്ങി പൊതുരംഗത്ത് നിന്നുകൊണ്ട് ജീവിതമാർഗത്തിനായി പല വഴികളിലൂടെയും സഞ്ചരിച്ച് ലക്ഷ്യസ്ഥാനത്തെത്താതെ പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന ഈ ചെറുപ്പക്കാരന് ഒടുവിൽ തുണയായത് കൃഷി തന്നെയാണ്. ദാരിദ്ര്യത്തിന്റെ ആഴമറിഞ്ഞ ഇദ്ദേഹം കൃഷി ഉപജീവന മാർഗമാക്കിയപ്പോൾ ജീവിതം മധുരതരമാകാൻ തുടങ്ങി. ഇന്ന് ഇദ്ദേഹത്തിനുള്ളതെല്ലാം കൃഷിയിലൂടെ വന്നതാണ്. നന്നായി ഒരു കുടുംബത്തെയും അച്ഛനമ്മമാരെയും ഒക്കെ സംരക്ഷിക്കാനാകുന്നത് മണ്ണിലെ അധ്വാനത്തിന്റെ ഫലം കൊണ്ട് തന്നെയാണ്. പത്തനംതിട്ട എന്ന കാർഷിക പാരമ്പര്യമുള്ള ജില്ലയിലെ പന്തളം തെക്കേക്കര കൃഷിഭവൻ പരിധിയിലെ ശ്രീ ശരത്കുമാറാണ് കൃഷിയിലൂടെ തന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചത്. ഇന്ന് അദ്ദേഹം തെക്കേക്കര കൃഷിഭവനിലെ മികച്ച കർഷകൻ കൂടിയാണ്. പൊതുപ്രവർത്തന രംഗത്തെ കരുത്തുമായി കൃഷിയിലേക്കിറങ്ങിയ ശ്രീ ശരത്കുമാറിന്റെ കാർഷിക അനുഭവങ്ങൾക്കായി നമുക്ക് കാതോർക്കാം. ആദ്യം പന്തളം തെക്കേക്കര കൃഷി ഓഫീസർ ശ്രീമതി ലാലിയുടെ വാക്കുകളിലേക്ക്.
1: കാർഷിക മേഖലയിലേക്ക് ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കൊണ്ടുവന്നത്. ആദ്യമായി 50 സെന്റിൽ പൂക്കൃഷി നടത്തുകയും അതിൽ നിന്ന് നല്ല ലാഭമുണ്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തന്നെ കൃഷിയിലേക്ക് വളരെ താല്പര്യപൂർവ്വം മുന്നോട്ട് വരികയും 5 ഏക്കർ സ്ഥലം 10 പേരുടെ കയ്യിൽ നിന്ന് പാട്ടത്തിനെടുത്ത് അതിൽ വിവിധ ഇനങ്ങളായ പച്ചക്കറികൾ ഉൾപ്പെടെയുള്ള കൃഷികൾ ചെയ്ത് മാസം തോറും ലക്ഷക്കണക്കിന് രൂപ വരുമാനമുണ്ടാക്കുന്ന ഒരു യുവ കർഷകനാണ്. പാവൽ, ചീര, വെള്ളരി, പയറ്, കുമ്പളം, തടിയൻക, അതുകൂടാതെ തന്നെ സീസണലായിട്ടുള്ള പച്ചക്കറികൾ, കാബേജ്, കോളിഫ്ലവർ 2000 ചുവടാണ് ഈ വർഷം കൃഷി ചെയ്തിപ്പോൾ വിളവെടുത്തുകൊണ്ട് ഇരിക്കുന്നത്. 8 പഞ്ചായത്തിലേക്ക് കഴിഞ്ഞ ഓണ മാർക്കറ്റിന് ആവശ്യമായ പച്ചക്കറികൾ നമ്മുടെ ഈ 5 ഏക്കറിൽ നിന്നുള്ള ഈ ശരത്കുമാറിന്റെ പച്ചക്കറികളാണ് വിപണനത്തിനായി നൽകിയത്. കടത്തിൽ മുങ്ങി നിന്ന അദ്ദേഹത്തിന് കര കയറാനും സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാനും ഈ കൃഷി മൂലം കഴിഞ്ഞു എന്നുള്ളത് വളരെ വിജയകരമായി കാർഷിക മേഖലയിലെ ഒരു പുരോഗതിയായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അദ്ദേഹത്തിന് വേണ്ട എല്ലാ സപ്പോർട്ടുകളും നമ്മുടെ ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ പന്തളം തെക്കേക്കര കൃഷിഭവനും നൽകുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം.
0: എങ്ങനെയാണ് ഈ കാർഷിക രംഗത്തേക്ക് കടന്നു വന്നത്?
2: കാർഷിക രംഗത്തേക്ക് കടന്നു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ കുടുംബപരമായിട്ടും ഒക്കെ സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ട് വന്ന സമയത്ത് പന്തളം തെക്കേക്കരയിലെ കൃഷി ഓഫീസർ തന്നെ ഇങ്ങോട്ട് നിർദ്ദേശിച്ചു. അതായത് 2 കൊല്ലം മുമ്പ് ചെണ്ടുമല്ലി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ കൃഷി ചെയ്യാം, നല്ല റിസൾട്ട് ഉണ്ടാവും എന്ന് കൃഷി ഓഫീസർ തന്നെയാണ് എന്നെ ഈ കാർഷിക രംഗത്തേക്ക് ഇറക്കുന്നത്. അതിനുശേഷം ഞാൻ 50 സെന്റ് സ്ഥലം ആദ്യം പാട്ടത്തിനെടുക്കുകയും അതിനകത്ത് ചെണ്ടുമല്ലി കൃഷി ചെയ്യുകയും മെച്ചപ്പെട്ട ഒരു റിസൾട്ട് അന്ന് ലഭിക്കുകയുണ്ടായി. അങ്ങനെയാണ് ഞാൻ ഈ കൃഷിയിലേക്ക് ഇറങ്ങുന്നത്.
0: കൃഷിയിലേക്ക് വരുന്നതിന് മുൻപ് എന്തായിരുന്നു ജോലി?
2: അതിനു മുമ്പ് ഞാൻ പൊതുപ്രവർത്തനം ഉണ്ടായിരുന്നു, പഞ്ചായത്ത് മെമ്പറായിട്ട് സേവനം അനുഷ്ഠിക്കുമായിരുന്നു. അതുപോലെ തന്നെ പൂജാ സാധനങ്ങൾ വിൽക്കുന്ന ജോലി, അങ്ങനെ ഉള്ള ജോലികളൊക്കെ ആയിരുന്നു.
0: ഇപ്പൊ എന്തൊക്കെ കൃഷികളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്?
2: മെയിനായിട്ട് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പച്ചക്കറികളാണ്. ക്യാബേജ് ഉണ്ട്, കോളിഫ്ലവർ ഉണ്ട്, പയറുണ്ട്, പാവലുണ്ട്, വെള്ളരിയുണ്ട്, കുമ്പളമുണ്ട്, ഏത്തവാഴയുണ്ട്, പച്ചച്ചീര, ചുമന്ന ചീര, തണ്ണിമത്തനുണ്ട്, പിന്നെ കപ്പ. ഇത്ര ഐറ്റങ്ങളാണ് പ്രധാനമായും ഇപ്പൊ ഈ 5 ഏക്കറിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്.
0: അപ്പൊ പൂർണ്ണമായും ജൈവ കൃഷിയാണല്ലോ, അപ്പൊ എന്തൊക്കെ വളങ്ങളാണ് കൊടുക്കുന്നത്? ഇതിന്റെ പരിപാലനം എങ്ങനെയാണ്?
2: നിലം ഒരുക്കുന്ന സമയത്ത് തന്നെ ആദ്യം കുമ്മായി വിട്ട് മണ്ണ് കിളച്ചതിന് ശേഷം നമ്മൾ കോഴിവളം നമ്മൾ ഈ മണ്ണിൽ മിക്സ് ചെയ്യും. മിക്സ് ചെയ്ത് തണുപ്പിച്ചിട്ട് ഏകദേശം 1 ആഴ്ചയ്ക്ക് ശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് വേപ്പ് പിണ്ണാക്ക്, കടല പിണ്ണാക്ക്, അതേപോലെ എല്ലുപൊടി, ചാണകപ്പൊടി, ഇത്രയും സാധനങ്ങൾ മിക്സ് ചെയ്ത് നിലം ഒരുക്കിയതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് വിത്ത് നടുന്നത്. പിന്നെ അതിനുശേഷം ഫിഷ് അമിനോ, വേപ്പിൻ കഷായം, മുളക് കഷായം, ഇങ്ങനെയുള്ള കഷായങ്ങൾ സ്പ്രേ ചെയ്തും കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെയെന്ന് പറയുമ്പോൾ നമുക്ക് ജൈവ കൃഷി ആകുമ്പം നല്ല പച്ചക്കറികൾ ഇതിനകത്ത് നിന്ന് ലഭിക്കുകയും നല്ല രീതിയിൽ അതിൻ്റെ വിപണനം നടക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ജൈവ പച്ചക്കറിക്ക് ആകുമ്പോൾ മാർക്കറ്റിൽ ഇച്ചിരി കൂടെ ഡിമാൻഡും കൂടുതലാണ്. ആ പച്ചക്കറിക്ക് ക്വാളിറ്റി ഉണ്ടാവും, അത് കാണുമ്പം തന്നെ ഗുണഭോക്താക്കൾക്ക് തിരിച്ചറിയാനും സാധിക്കും. ഡെയിലി രാവിലെ എന്നും എനിക്ക് 7 മണി തൊട്ട് 10 മണി വരെ ഒരു ചെറിയ മാർക്കറ്റ് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. എന്നും രാവിലെ 3.5 മണിക്കൂർ വിളവെടുക്കുന്ന പച്ചക്കറിയുടെ സെയില് ഡെയിലി ഉണ്ടാവും. അതേപോലെ തന്നെ ഈ നാടൻ സാധനമായതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പച്ചക്കറി വാങ്ങിക്കാൻ ഒരുപാട് ആൾക്കാരും മറ്റു പഞ്ചായത്തുകളിൽ നിന്ന് പോലും നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്.
0: കൃഷിയിൽ വന്ന ശേഷം ജീവിതത്തിൽ വന്ന ഒരു മാറ്റം എന്താണ്?
2: വളരെ നല്ല മാറ്റങ്ങളായിരുന്നു. നല്ല മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ഭദ്രത എനിക്ക് മെച്ചപ്പെടുത്താൻ സാധിച്ചു, എനിക്ക് എൻ്റെ ബാധ്യതകളെല്ലാം തീർക്കാൻ സാധിച്ചു, അതിനുശേഷം എനിക്ക് സ്വന്തമായി വാഹനം മേടിക്കാൻ സാധിച്ചു, അതേപോലെ തന്നെ കുറച്ച് പേർക്ക് തൊഴിൽ കൊടുക്കാൻ സാധിച്ചു. ഇനിയിപ്പം ഞാൻ അടുത്തൊരു 5 ഏക്കർ സ്ഥലം പാട്ടത്തിനടുത്ത് തരിശായി കിടക്കുന്നതെന്ന് പറയുമ്പോൾ നല്ല ഹൈറ്റിൽ കാടായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ്, കൃഷി ചെയ്യാൻ ആളില്ലാതെ കിടക്കുന്ന ആ സ്ഥലം ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ കൂടുതൽ ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കാനും സാധിക്കും. ഇപ്പം നല്ല രീതിയിൽ ഒരു സാമ്പത്തിക ഭദ്രത എൻ്റെ കയ്യിൽ വന്നു.
0: കുടുംബത്തിന്റെ പിന്തുണ എങ്ങനെയാണ്?
2: അതായത് എനിക്ക് എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ അച്ഛൻ നല്ല സപ്പോർട്ടായിട്ട്, ഏതെങ്കിലും ഒരു കൃഷിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു പോരായ്മ വന്നാൽ പോലും അച്ഛൻ അത് പറയും, കുഴപ്പമില്ല നമുക്ക് അടുത്തതിനകത്ത് അത് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ടുന്ന നിർദ്ദേശങ്ങൾ തന്ന്, അല്ലെങ്കിൽ അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി മാർഗനിർദ്ദേശങ്ങൾ തന്ന് എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അതേപോലെ എൻ്റെ വൈഫിൻ്റെ അച്ഛനും എല്ലാ കാര്യത്തിനും എന്നും ഇവിടെ വരും. പിന്നെ കൂടാതെ അമ്മ, അമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും അമ്മയെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വന്ന് കള പറിച്ചു തരികയും ഒക്കെ ചെയ്യും. പിന്നെ വൈഫും ചേട്ടത്തിയും വന്നിട്ട് വൈകിട്ട് വെള്ളം കോരാൻ ഉൾപ്പെടെയുള്ള കാര്യത്തിന് സഹായിക്കും. അതേപോലെ തന്നെ പച്ചക്കറികൾ വിളവെടുക്കാനും അവരെ എന്നെ സഹായിക്കും. കുടുംബത്തിന്റെ പൂർണ്ണ സപ്പോർട്ട് എനിക്ക് കൃഷിയിലുണ്ട്.
0: ഈ കീടരോഗ നിയന്ത്രണത്തിനായിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
2: ഇല്ല, പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ സ്വാഭാവികമായിട്ട് ഇതിനകത്ത് ജൈവ കൃഷി രീതി ഫോളോ അപ്പ് ചെയ്ത് വരുന്നതുകൊണ്ട് ഇതിനകത്തേക്ക് വലിയ കീടങ്ങൾ ഒന്നും തന്നെ വരാറില്ല. പിന്നെ നമുക്ക് വന്നാൽ തന്നെ എന്ന് പറഞ്ഞാൽ കീടങ്ങളല്ല, ഈ കപ്പയ്ക്കകത്ത് എലിയുടെ ശല്യം അങ്ങനെയുള്ള ശല്യങ്ങളെ വരാറുള്ളൂ. അതേപോലെ തന്നെ പാവലിനകത്ത് നമ്മൾ ഉറികെട്ടിയിടും. ഉറികെട്ടിയിടുക എന്ന് പറഞ്ഞാൽ പഴവും ശർക്കരയും കൂടെ ഞെരടി ഈച്ചകൾക്കും പ്രാണികൾക്കും കഴിക്കാനുള്ള നമ്മളത് പ്രത്യേകം അവിടെ കരുതി വെക്കും. അപ്പം നമുക്ക് ഇതിലേക്കധികം പ്രശ്നങ്ങൾ വരാറില്ല.
0: ഇവിടെ കണ്ട ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇടവിള കൃഷി, വാഴയുടെ ഇടയിൽ തന്നെ കോളിഫ്ലവർ, ക്യാബേജ്. അപ്പൊ അതെങ്ങനെയാണ്, ആ കൃഷി ലാഭകരമാണോ, എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുന്നത്?

0: നമ്മൾ ഇവിടെ എന്ന് പറയുമ്പോൾ കപ്പക്കിടയിൽ ചീര നടും, അതേപോലെ തന്നെ ഏത്തവാഴക്കിടയിൽ കുമ്പളം, വെള്ളരി, ക്യാബേജ്, കോളിഫ്ലവർ അങ്ങനെയുള്ള തണ്ണിമത്തൻ അടക്കം ഈ വാഴക്കിടയിലാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അത് ഏറ്റവും ലാഭകരമായ ഒരു കൃഷി രീതിയാണത്. നമുക്ക് കുറച്ച് സ്ഥലമുള്ളെങ്കിലും കൂടുതൽ കൃഷികൾ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ കളകൾ കയറാതെ നമുക്ക് കിട്ടും. അതേപോലെ തന്നെ അതിൽ നിന്നും കിട്ടുന്ന വരുമാനം നമുക്ക് ഈ അതിൽ എന്ത് കൃഷിയാണോ നമ്മൾ ചെയ്യുന്നത് അതിന് വേണ്ടുന്ന കാര്യങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ സാമ്പത്തികം ഉപയോഗിക്കാനും സാധിക്കും.
1: കൃഷിയിൽ പൂർണ്ണ സംതൃപ്തനാണ്.
0: തീർച്ചയായിട്ടും ഇപ്പം എനിക്ക് 24 മണിക്കൂർ എന്ന് പറയുന്ന സമയം തികയുന്നില്ല. അതേപോലെ തന്നെ ഞാൻ കുറച്ച് സമയം കൂടെ എങ്ങനെ നീട്ടി കിട്ടിയായിരുന്നെങ്കിലും എന്നുള്ള രീതിയിലാണ്. ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ആവുന്നത് പോലും അറിയുന്നില്ല. ഇതിൻ്റെ പച്ചക്കറികൾക്കകത്ത് ജോലി, അതിൻ്റെ വിപണനവും, പിന്നെ ഇവിടെ ആൾക്കാർ ഇത് വാങ്ങിക്കാൻ വരും. ഇപ്പം എല്ലാം കൂടെ ഒക്കെ ആകുമ്പം സമയം പോകുന്നത് അറിയത്തില്ല. നമുക്ക് സമയം തികയുന്നില്ല. ഇപ്പോൾ വളരെ സന്തുഷ്ടനാണ്.
1: ജലസേചന മാർഗം എന്താണ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത്?
0: ഇവിടെ ഇപ്പം നമുക്കെന്ന് പറഞ്ഞാല് ഈ കനാൽ തുറന്നു വിടുമ്പം നമുക്ക് ഇതുവഴി അടുത്തോടൊരു തോടുണ്ട്. നമ്മൾ അതുവഴി പൈപ്പിട്ട് വെള്ളം ഇതിലേക്ക് എത്തിക്കുന്നുണ്ട്. അത് കൂടാതെ നമ്മൾ ഇതിനകത്തേക്ക് ഒരു കുളം നിർമ്മിച്ചിട്ടുണ്ട്. ആ കുളത്തിനകത്ത് നമ്മൾ മോട്ടോർ ഇട്ടിട്ടുണ്ട്. അതുവഴി ഡ്രിപ്പ് ഇറിഗേഷൻ വഴി നമ്മൾ ഇതെവിടെയെല്ലാം വെള്ളം എത്തിക്കും.
1: സാധാരണ കർഷകർ പറഞ്ഞു കേൾക്കുന്നുണ്ട് വന്യമൃഗങ്ങളുടെ ശല്യം ഈ ഏരിയയിൽ കൂടുതലാണെന്ന്. അപ്പൊ അത് എങ്ങനെ കൃഷിയെ ബാധിക്കുന്നുണ്ടോ? അപ്പൊ അതിനെന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? അതിനെ കുറിച്ചൊന്ന് പറയാമോ?
0: ഇവിടെ നമുക്ക് കാട്ടുപന്നിയുടെ ശല്യമാണ് ഏറ്റവും കൂടുതലുള്ളത്. കാട്ടുപന്നിയുടെ ശല്യം രൂക്ഷമായതിനാൽ ഒരുപാട് കർഷകർ കൃഷിയിൽ നിന്നും പിന്മാറി നിൽക്കുന്ന സാഹചര്യത്തിലാണ് സോളാർ ഫെൻസിങ് പദ്ധതി ആലോചിക്കുകയും അതിനുശേഷം എൻ്റെ ഉൾപ്പെടെയുള്ള കൃഷി സ്ഥലത്ത് നമ്മുടെ പഞ്ചായത്തിലെ ഒരുപാട് കർഷകർക്ക് സോളാർ വേലി ഇട്ടുകൊടുത്തു. സോളാർ വേലി ഇപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സോളാർ വേലി ഇടുന്നത് മൂലം കാട്ടുപന്നിയുടെ ശല്യം തടയുകയും ഇപ്പം തന്നെ എൻ്റെ 5 ഏക്കർ സ്ഥലത്ത് ഫുള്ള് സോളാർ വേലിയാണ്. അതിനാൽ നമുക്ക് യാതൊരു ടെൻഷനും ഇല്ല. യാതൊരു തരത്തിലുള്ള വന്യമൃഗങ്ങളുടെ ശല്യവും ഇപ്പം കൃഷിക്ക് ഇല്ല. അതേപോലെ തന്നെ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ കാണും, സോളാർ വേലി ഇടുമ്പോൾ ഒരുപാട് പൈസയാവും എന്നൊക്കെ. അങ്ങനെയുള്ള ധാരണയൊന്നും വേണ്ട. 5 സെന്റ് മുതൽ 5 ഏക്കർ വരെ ചെയ്യുന്നതിന് ബാറ്ററിക്കും പാനലിനും ഒരു ഫിക്സ്ഡ് റേറ്റ് ഉണ്ട്. എനിക്കിപ്പോൾ തന്നെ 5 ഏക്കർ സ്ഥലം ഏതാണ്ട് സോളാർ ചെയ്തപ്പോഴത്തേനും 1.5 ലക്ഷം രൂപ ആയിട്ടുള്ളൂ. അപ്പം നമുക്ക് ഒരുപാട് എമൗണ്ട് ഒന്നും വേണ്ട. 20 സെന്റ് അല്ലെ 50 സെന്റ് ഒക്കെ ചെയ്യുമ്പം ഒരു 50,000-60,000 രൂപയ്ക്ക് തീരുന്ന കാര്യങ്ങളേ ഉള്ളൂ. കർഷകർക്ക് അത് അടുത്ത കൃഷിയിൽ നിന്നും അത് നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. അതുപോലെ മനുഷ്യർക്ക് ഒരു തരത്തിലുമുള്ള അപകടങ്ങളും സംഭവിക്കത്തില്ല സോളാർ വേലി കൊണ്ട്. ഈ സോളാർ വേലി എന്ന് പറയുമ്പോൾ വന്യമൃഗങ്ങളെ തുരുത്തി ഓടിക്കാം, ചെറിയൊരു ഷോക്ക് ഉണ്ടാവും. അത് രാത്രികാലങ്ങളിൽ മാത്രമായിരിക്കും, യാതൊരു പ്രശ്നവുമില്ല. അത് എല്ലാ കർഷകർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്.
1: യുവ കർഷകനാണല്ലോ, അപ്പൊ കൃഷിഭവന്റെ എന്തെങ്കിലും അവാർഡോ പഞ്ചായത്തിന്റെ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ?
0: തീർച്ചയായിട്ടും എനിക്ക് കഴിഞ്ഞ വർഷം പഞ്ചായത്തും കൃഷിഭവനും കൂടെ ചേർന്ന് ചിങ്ങമൊന്നിന് പഞ്ചായത്തിലെ ഏറ്റവും മികച്ച യുവ കർഷകനായിട്ട് എന്നെ ആദരിച്ചു. എനിക്കൊരു ലക്ഷ്യമുള്ളതെന്ന് പറഞ്ഞാല് 5 ഏക്കർ ആയിട്ടുണ്ട്. അടുത്ത 5 ഏക്കർ സ്ഥലത്ത് പണി തുടങ്ങാൻ പോവുകയാണ്. ഈ വർഷം 20 ഏക്കർ തരിശുഭൂമി എടുത്ത് കൃഷിയോഗ്യമാക്കണം എന്നാണ്. അതിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഈ ജില്ലയിലെ ഏറ്റവും മികച്ച കർഷകനായിട്ടും അതേപോലെ തന്നെ അടുത്ത പടിയായിട്ട് മുകളിലേക്ക് ഉയർന്നു പോകണമെന്നും ആണ് ആഗ്രഹം.
1: ജനസേവകൻ എന്ന വാക്കിനർത്ഥം ജനങ്ങളുടെ ഏതാവശ്യത്തിനും ഒരു സേവകനാകുക എന്നതാണ്. ശ്രീ ശരത് കുമാർ ഇത് പ്രാവർത്തികമാക്കിയത് കൃഷിയിലൂടെയാണ്. നാട്ടിലെ ജനങ്ങൾക്ക് നല്ല ഭക്ഷണം ഉറപ്പാക്കുക, അവരെ ആരോഗ്യമുള്ള ഒരു സമൂഹമാക്കി മാറ്റുക, ഒപ്പം തന്റെ അന്നത്തിന്റെ വഴി അതിലൂടെ കണ്ടെത്തുക. ജനത്തിന്റെ കയ്യൊപ്പുള്ള ഈ ജനസേവകനായ കർഷകന്റെ കാർഷിക അഭിവൃദ്ധിക്കായി നമുക്കും ആശംസകൾ നേരാം.

ഇനി കാർഷിക വാർത്തകൾ. തിരുവനന്തപുരം ജില്ലയിൽ ആത്മ 2026-27 പദ്ധതിയുടെ ഭാഗമായി യുവജനങ്ങൾക്കായി വിവിധ കാർഷിക വിഷയങ്ങളെ ആസ്പദമാക്കി 25 ദിവസം ദൈർഘ്യമുള്ള സൌജന്യ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കാർഷിക കോളേജ് വെള്ളായണി, IFSRS കരമന, കൃഷി വിജ്ഞാന കേന്ദ്രം, മിത്രനികേതൻ എന്നിവിടങ്ങളിലായി ജൂൺ ജൂലൈ മാസങ്ങളിലായി സംഘടിപ്പിക്കുന്ന പരിശീലന പരിപാടിയിൽ നൂതന കൃഷിരീതികളായ ഹൈഡ്രോപോണിക്സ്, അക്വാപോണിക്സ്, മൈക്രോഗ്രീൻസ് എന്നിവയ്ക്കു പുറമെ ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ്, കൂൺ കൃഷി, തേനീച്ച വളർത്തൽ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, അലങ്കാര സസ്യകൃഷി, ഉദ്യാന പരിപാലനം, ജൈവ കീടനാശിനി നിർമ്മാണം, ചെറുകിട കാർഷിക യന്ത്രങ്ങളുടെ പ്രവർത്തനം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ പ്രായോഗിക പരിശീലനം നൽകുന്നതാണ്. പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ അതാത് കൃഷിഭവനുകളിൽ ജൂൺ 19 മുൻപായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9383471980 9383471995 എന്നീ

0: നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് ബ്ലോക്ക് പരിധിയിലെ ആനാട്, വെമ്പായം, അരുവിക്കര, നെടുമങ്ങാട്, കരകുളം, വട്ടിയൂർക്കാവ്, കുടപ്പനക്കുന്ന് എന്നീ കൃഷിഭവനുകളിൽ ആറിനം വിത്തുകളുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ 20 രൂപ നിരക്കിൽ ലഭ്യമാണ്. കർഷകർ അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടുക. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ കരവാളൂർ, തൃക്കടവൂർ കൃഷിഭവനുകളിലും പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പുഴശ്ശേരി കൃഷിഭവനിലും ഗുണമേന്മയുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ 10 രൂപ നിരക്കിൽ വിൽപ്പനയ്ക്ക് തയ്യാറാണ്. താൽപര്യമുള്ള കർഷകർ കൃഷിഭവനുമായി ബന്ധപ്പെടുക.
1: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെ ഇവേനിലെത്തി. സുസ്ഥിരമായ ഒരു ഭൂമിക്കായി കൂട്ടായ ശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഇന്ത്യ പ്രതിജ്ഞാബദ്ധത തുടരുമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്കാർ യോജന പരിപാടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച വെർച്വലായി അഭിസംബോധന ചെയ്യും. EPF റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്തും പരിപാടി സംഘടിപ്പിക്കും. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് തുടക്കമായി. ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിക്കൊണ്ട് സെൻസസ് ഒന്നാം ഘട്ടത്തിന് തുടക്കം കുറിച്ചു. വിവിധ കേന്ദ്ര ഏജൻസികളുടെയും പൊതുജനങ്ങളുടെയും സഹകരണത്തോടെ മയക്കുമരുന്ന് ശൃംഖലകളുടെ വേരറക്കുകയാണ് ഓപ്പറേഷൻ തൂഫാന്റെ ലക്ഷ്യമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കൂടുതൽ ശാസ്ത്രീയ മാർഗങ്ങൾ അവലംബിച്ച് അന്വേഷണം വ്യാപകമാക്കുമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ചെറിയ ഗ്രാമങ്ങളിൽ കഫ് സിറപ്പുകളുടെ വിൽപ്പനയ്ക്ക് നൽകിയിരുന്ന ഇളവ് പിൻവലിച്ച് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. കഫ് സിറപ്പുകളുടെ വിൽപ്പനയും വിതരണവും ലൈസൻസുള്ള ഫാർമസികൾ വഴി മാത്രമേ ഇനി മുതൽ നടത്താൻ സാധിക്കൂ. സംസ്ഥാനത്തെ നിപ്പ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പകർച്ചവ്യാധികൾ തടയാനുള്ള മാർഗ്ഗങ്ങൾ വിദഗ്ധരുമായി ചർച്ച ചെയ്തതായി മന്ത്രി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ജൂൺ 19 വായനാ ദിനാഘോഷം കനകക്കുന്നിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. വായനയാണ് വികസനം എന്നതാണ് ഇത്തവണത്തെ വായനാ ദിന മുദ്രാവാക്യം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ ഫ്രാൻസ് സെനഗലിനെ നേരിടും. നോർവേ ഇറാഖ് പോരാട്ടം നാളെ പുലർച്ചെ 3:30. നാളെ രാവിലെ 6:30 അർജന്റീന അൾജീരിയ മത്സരം. FM പ്രധാന വാർത്തകൾ കഴിഞ്ഞു.
3: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം.

ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 4 മിനിറ്റും 30 സെക്കൻഡും. ആകാശവാണി കണ്ണൂർ. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ

0: African Development Bank. See, India's regular presence at this summit is highly significant. India has truly emerged as a major global power. Today, the entire world is looking toward New Delhi for real solution to complex crisis. Saira, if you see, India is now actively setting the global agenda to resolve these problems. This massive shift is a direct result of Prime Minister's strong diplomacy and his excellent personal rapport with world leaders. Saira.
1: Well, thank you so much, Ankit, for that update. Moving on the sidelines of the summit, Prime Minister Modi is scheduled to hold bilateral meetings with Canadian Prime Minister Mark Carney, United Kingdom Prime Minister Keir Starmer, and President of the UAE Sheikh Mohammed bin Zayed Al Nahyan. Later tonight, he will attend a gala dinner hosted by French President Emmanuel Macron. A key engagement during the visit will be PM Modi's meeting with US President Donald Trump tomorrow. The two leaders are expected to discuss ways to further strengthen bilateral cooperation across sectors. Prime Minister Modi will reach Paris tomorrow evening as part of his visit to France. US allies at the Group of Seven summit of major industrialized nations worked today to push the war in Ukraine back up the agenda of President Donald Trump after more than 4 years of the conflict. Host President Emmanuel Macron of France said he'll seek to persuade Mr. Trump to continue supporting Ukraine and increase pressure on Russia to help reach a peace agreement. As the US under Mr. Trump has cut back aid to Ukraine, France and its European allies are now the biggest providers of military and financial support to Kyiv. Ukrainian President Volodymyr Zelensky also joined G7 leaders for a morning working session, but talks wrapped quickly as leaders gathered for just 75 minutes. Back home, Agriculture and Farmers Welfare Minister Shivraj Singh Chauhan today held a high-level agriculture review meeting in New Delhi and conducted a detailed review of preparations across the country for the Kharif 2026 season. The Agriculture Ministry said in a statement that in the context of possible El Nino conditions, he placed special emphasis on increasing cotton production, achieving self-reliance in buses, and advanced contingency plans for low rainfall districts. He gave a clear message that protecting farmers' interests is the government's top priority under the guidance of Prime Minister Narendra Modi. Ahead of the re-examination of National Eligibility Cum Entrance Test or NEET UG 2026, which is scheduled for 21st of June, the government has restricted online messaging and social media app Telegram till the 22nd of this month. The National Testing Agency or NTA has welcomed the decision. In a statement, the NTA said that the platform has also been directed to disable the message editing feature for already posted messages until the 30th of this month. Extending the rally for a third consecutive session, domestic benchmark equity indices ended today's trade with gains of more than 0.5%. Sensex jumped 544 points to close at 76,808, while Nifty rose 135 points to settle at 23,989. And in women's hockey, India has stormed into the semifinals of the FIH Hockey Nations Cup in Auckland, New Zealand. India defeated Japan in their second pool A match. And that is the end of this news bulletin.
2: ആകാശവാണി കോഴിക്കോട് ജില്ലാ വൃത്താന്തം കാസർഗോഡ് ജില്ല.
3: കാസർഗോഡ് ജില്ലയുടെ ഏറ്റവും അനിവാര്യമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് അതാത് വകുപ്പുകളുടെ പ്രത്യേക യോഗം വിളിച്ചു ചേർക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി കാസർഗോട്ട് പറഞ്ഞു. കാസർഗോട്ട് അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പട്ടികജാതി പട്ടികവർഗ മേഖലയിൽ വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് തടയുന്നതുൾപ്പെടെ ആ മേഖലയിൽ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് ആവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു. മെഡിക്കൽ കോളേജ് പൂർണ്ണമായും യാഥാർത്ഥ്യമാക്കൽ, എൻഡോസൾഫാൻ മേഖലയിലെ ഇടപെടലുകൾ, ജീവനക്കാരുടെ ക്ഷാമം പരിഹരിക്കൽ തുടങ്ങി എല്ലാ പ്രവർത്തനങ്ങളും കൂട്ടായി ചെയ്തു തീർക്കാമെന്നും കാസർഗോഡിന്റെ മുഖം മാറ്റാനുതകുന്ന പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ജില്ലയിലെ MLA മാരായ AK അഷറഫ്, കല്ലട്ട മാഹിൻ, KNീലകണ്ഠൻ, ഗോവിന്ദൻ പള്ളിക്കാപ്പൽ എന്നിവരും അവലോകന യോഗത്തിൽ പങ്കെടുത്തു. വൈദ്യുതി മുടക്കം, വോൾട്ടേജ് ക്ഷാമം, മഴക്കാലത്തെ പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച് ജനങ്ങളുടെ പരാതികൾക്ക് പെട്ടെന്ന് പരിഹാരം കാണാൻ MLAയുടെ നേതൃത്വത്തിലുള്ള നിയോജക മണ്ഡലം തല കമ്മിറ്റികൾ

0: സജീവമാക്കണമെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിൽ ഉൾപ്പെട്ട KCB യുടെ ഉത്തരമലബാർ മേഖലാ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ വിളിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജനങ്ങൾ ഫോൺ വഴി ഉന്നയിക്കുന്ന പരാതികൾക്ക് പരിഹാരം കാണാൻ ഉദ്യോഗസ്ഥർ കൂടുതൽ ജാഗ്രത പുലർത്തണം. വൈദ്യുതി മുടക്കത്തിന് പുറമെ വോൾട്ടേജ് ക്ഷാമവും മലബാറിലെ ചില ഭാഗങ്ങളിലുണ്ട്. അറ്റകുറ്റപ്പണി കാരണമോ പെട്ടെന്നുണ്ടായ സംഭവങ്ങൾ മൂലമോ വൈദ്യുതി മുടങ്ങുകയാണെങ്കിൽ അക്കാര്യം ഉപഭോക്താക്കളെ പ്രാദേശിക തലത്തിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ, വെബ്സൈറ്റ് മാധ്യമങ്ങൾ വഴി അറിയിക്കണം. പകൽ സമയത്ത് സൗരോർജ്ജം ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് രാത്രി പീക്ക് സമയങ്ങളിൽ വിതരണം ചെയ്യുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പദ്ധതിയിൽ 3 പദ്ധതികൾ അടുത്ത മാർച്ചിന് മുമ്പ് കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്ന് വൈദ്യുതി വകുപ്പ് അധികൃതർ അറിയിച്ചു. ഇതിൽ കേരളത്തിലെ ആദ്യത്തെ പദ്ധതി കാസർകോട്ട് മൈലാട്ടിയിൽ ഈ ഡിസംബറിൽ കമ്മീഷൻ ചെയ്യും. 125 MW ആണ് രാത്രി 4 മണിക്കൂർ നേരം വിതരണം ചെയ്യാനായി ഈ പദ്ധതിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുക. മഴക്കാലത്ത് രാത്രികളിൽ ഒരു അധിക ലൈൻമാന്റെ ഡ്യൂട്ടി അനുവദിക്കാനുള്ള പ്രപ്പോസൽ തയ്യാറാക്കി നൽകാൻ മന്ത്രി സണ്ണി ജോസഫ് നിർദ്ദേശം നൽകി. അത്യാധുനിക സൌകര്യങ്ങളോടുകൂടിയ ഡയാലിസിസ് കേന്ദ്രം കാസർഗോഡ് അജാനൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. വൃക്കരോഗികൾക്ക് ഗുണമേന്മയുള്ള ചികിത്സാ സേവനം പ്രാദേശിക തലത്തിൽ തന്നെ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽസ് ലിമിറ്റഡിന്റെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ടിൽ നിന്നുള്ള 1,10,00,000 രൂപയും പഞ്ചായത്തിന്റെ തനത് ഫണ്ടും ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കിയത്. ഡയാലിസിസ് ഉപകരണങ്ങൾ പൂർണ്ണമായും CRS ഫണ്ടിലൂടെയാണ് സമാഹരിച്ചത്. അജാനൂർ കടപ്പുറത്തെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഒരു ഭാഗം നവീകരിച്ചാണ് ഡയാലിസിസ് യൂണിറ്റ് സജ്ജമാക്കിയത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർമ്മിതി കേന്ദ്രവും നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് 8,00,000 രൂപ ചെലവഴിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. രോഗികൾക്ക് സുരക്ഷിതവും സൌകര്യപ്രദവുമായ അന്തരീക്ഷം ഉറപ്പാക്കിയാണ് ഡയാലിസിസ് കേന്ദ്രം സജ്ജമാക്കിയിരിക്കുന്നത്. കാസർഗോഡ് മെഡിക്കൽ കോളേജിന്റെ ജോലികൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനും മെഡിക്കൽ കോളേജിന്റെ ഭാഗമായി അമ്മയും കുഞ്ഞും ആശുപത്രി, സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി, പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്, സീവേജ് പ്ലാന്റ് എന്നിവ പുതുതായി തുടങ്ങാനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കുമെന്ന് കല്ലട്ര മാഹിൻ MLA അറിയിച്ചു. പ്രതിമാസ അവലോകനത്തിനായി ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് മെഡിക്കൽ കോളേജ് സന്ദർശനം നടത്തിയപ്പോഴാണ് MLA ഇക്കാര്യം പറഞ്ഞത്. അസോസിയേറ്റ് പ്രൊഫസർ ഉൾപ്പെടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സയ്ക്ക് ആവശ്യമായ തസ്തികകൾ അനുവദിക്കുന്നതിന് സർക്കാരിനോട് ആവശ്യപ്പെടും. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ന്യൂറോ വിഭാഗത്തിന്റെ സേവനങ്ങൾ കൂടുതൽ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയാണിത്. പൂർണ്ണസജ്ജമായി പ്രവർത്തനം ആരംഭിക്കുന്നതോടെ കാസർകോട്ടെ മലയോര മേഖലയിൽ താമസിക്കുന്നവർക്കും എൻഡോസൾഫാൻ ദുരിതബാധിതർക്കും മെഡിക്കൽ കോളേജ് ആശ്രയമാകണമെന്ന് MLA പറഞ്ഞു. മഴക്കാല രോഗങ്ങളെയും പകർച്ചവ്യാധികളെയും പ്രതിരോധിക്കുന്നതിനായി കാഞ്ഞങ്ങാട് നഗരസഭയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. കാഞ്ഞങ്ങാട് നഗരസഭ, സ്ത്രീകളുടെയും കുട്ടികളുടെയും ഗവൺമെന്റ് ആശുപത്രി, ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റ്, ബെല്ല ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി നടത്തിയത്. പരിപാടിയുടെ ഭാഗമായി ഗൃഹസന്ദർശനം, ബോധവൽക്കരണ ലഘുലേഖ വിതരണം, കൊതുക് കൂത്താടി നിരീക്ഷണം, ഉറവിട നശീകരണം എന്നിവ സംഘടിപ്പിച്ചു. ചെമ്മട്ടംവയൽ, നെല്ലിക്കാട്ട്, കാഞ്ഞിരവയൽ, മാങ്ങോട്, കോട്ടച്ചേരി കുന്നുമൽ, അതിയാമ്പൂർ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ആദ്യഘട്ട പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഉദ്ഘാടനം കാഞ്ഞങ്ങാട് നഗരസഭ വൈസ് ചെയർപേഴ്സൺ ലത ബാലകൃഷ്ണൻ നിർവഹിച്ചു.
1: കാസർഗോഡ് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കാസർഗോഡ് പ്രതിനിധി ജഗന്നിവാസൻ വെള്ളിക്കോത്ത്.

ആകാശവാണി കണ്ണൂർ. അറിയിപ്പുകൾ. ഈ നിലയത്തു നിന്നും ഞങ്ങൾ ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കിസാൻ വാണി, തത്സമയ ഫോണിൻ പരിപാടി, കുരുമുളക് കൃഷി, നടീലും പരിപാലനവും, പായം കൃഷിഭവനിലെ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ശ്രീ സി മധുസൂദനൻ മറുപടി പറയുന്നു. 7:20 കമ്പോള വില നിലവാരം, 7:35 സയൻസ് കഫേയിൽ കാലം, കലണ്ടർ, ജ്യോതിശാസ്ത്രം ഈ വിഷയത്തെ ആധാരമാക്കി സംസാരിക്കുന്നു ശാസ്ത്രലേഖകനും ശാസ്ത്ര പ്രചാരകനുമായ ടി കെ ദേവരാജൻ. 8:00 കാവ്യകേളി, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 ഗാനലോക വീഥികളിൽ ചലച്ചിത്ര സംഗീതത്തിന്റെ ചരിത്ര വീഥികളിലൂടെ ഒരു പര്യടനം, 10:00 കഥകളി പദങ്ങൾ, കലാനിലയം സിനിമ സംഘവും അവതരിപ്പിച്ചത് കഥ ദക്ഷയാഗം, 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തീകരിച്ചതിന്റെ ഭാഗമായുള്ള പ്രത്യേക പരിപാടി.

ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആലീസ് ജോസ്. 6:00 FM പ്രധാന വാർത്തകൾ, തുടർന്ന് അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലിയിൽ ആറ്റുവക്കത്ത്, ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കവിത. അലവനം പാണപ്പുഴ പത്മനാഭ പണിക്കർ. 6:15 അർച്ചന. 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. മേളത്തിന്റെ തമ്പുരാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ പങ്കെടുക്കുന്നു. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ITI FM ഡയറി. ഇതിൽ പാട്ടിൽ ഈ പാട്ടിൽ നിങ്ങൾക്കറിയാമോ? MVR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ആൻഡ് റിസർച്ച് സ്റ്റഡീസ് പരശ്ശിനിക്കടവ് സയൻസ് കഫേ. കാർബണിന്റെ ലോകം, മൂലകങ്ങളിൽ പ്രധാനപ്പെട്ട കാർബൺ മൂലകത്തെക്കുറിച്ച് സംസാരിക്കുന്നു. പയ്യന്നൂർ കണ്ടങ്കാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രധാന അധ്യാപകനും ശാസ്ത്രാധ്യാപകനുമായ MK രമേഷ് കുമാർ. തുടർന്ന് ചിന്താകിരണം. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീത മാധുരി. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9:00 ഗാനാമൃതം ചലച്ചിത്ര ഗാന പരിപാടി. 10:00 NHM സ്പോൺസേഡ് പ്രോഗ്രാം റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:30 ഗാനലോക വീഥികളിൽ പുനഃപ്രക്ഷേപണം. 11:00 ഡോക്ടറോട് ചോദിക്കാം. 12:10 സേവന വാർത്തകൾ. 12:15 തോറ്റം പാട്ട്, പി വലിയകണ്ണൻ പണിക്കരും സംഘവും അവതരിപ്പിച്ചത്. ആരോഗ്യദീപ്തി. ആസ്മ ലക്ഷണങ്ങളും ഹോമിയോപ്പതി ചികിത്സയും. കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രി നാഷണൽ ആയുഷ് മിഷൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനുഷ ഉള്ളാട്ടിൽ സംസാരിക്കുന്നു. 1:00 പല്ലവി അനുപല്ലവി. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർനാടകം. 2:30 ചിത്രപൂർണിമ. 3:00 കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തീകരിച്ചതിന്റെ ഭാഗമായുള്ള പ്രത്യേക പരമ്പര. 5:00 ഹിന്ദി പാഠം. 5:15 അഷ്ടപതി, KV ശശീന്ദ്രൻ അവതരിപ്പിച്ചത്. 5:30 ലളിതഗാനങ്ങൾ. 5:43 ഞാറ്റുവേല. FM പ്രധാന വാർത്തകൾ. 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം. 6:15 അറിയിപ്പുകൾ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 ഹരിതവീതി. നെല്ല് പച്ചക്കറി കൃഷി വിശേഷങ്ങളുമായി കരിവള്ളൂർ പാലത്തെരു സ്വദേശി വി ശശിധരൻ. തുടർന്ന് കപ്പയും കാന്താരിയും. 7:20 കമ്പോള വില നിലവാരം. 7:35 അങ്കണം. 8:00 ടൂണിൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. കൈതപ്രം യേശുദാസ് കൂട്ടുകെട്ടിൽ പിറന്ന ചില മലയാള ചലച്ചിത്ര ഗാനങ്ങൾ. ആലാപനം രേഷ്മ കെ.എസ്. കീബോർഡ് വേണുഗോപാൽ പി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സംഗീത കച്ചേരി. 10:30 നിശാസ്വരബി, തുടർന്ന് ഗസലുകൾ. ഈ നിലയത്തു നിന്നും ഞങ്ങൾ ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ഡൽഹിയിലെ.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ആഗോളതലത്തിലെ സുപ്രധാന വിഷയങ്ങൾ ലോക നേതാക്കളുമായി ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി. സെൻസസ് നടപടികളുമായി എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഗവർണറും മുഖ്യമന്ത്രിയും.

0: സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈ പവർ കമ്മിറ്റി രൂപീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഈ മാസം ഷിഗല്ല സ്ഥിരീകരിച്ചത് 70 പേർക്ക്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 10 കോടിയിലധികം രൂപയുടെ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കഫ് സിറപ്പുകളുടെ വിൽപ്പന ഇനി മുതൽ ലൈസൻസ് ഉള്ള ഫാർമസികൾ വഴി മാത്രമേ പാടുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. വാർത്തകൾ വിശദമായി. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെ ഇവിയനിലെത്തി. അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുക എന്ന വിഷയത്തിൽ നടക്കുന്ന വർക്കിംഗ് സെഷനിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുക. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അദ്ദേഹത്തെ ഔദ്യോഗികമായി സ്വാഗതം ചെയ്യും. കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി, യുകെ പ്രധാനമന്ത്രി കിയ സ്റ്റാമർ, യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായേദ് അൽ നഹ്യാൻ എന്നിവരുമായി ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ആഗോളതലത്തിൽ നിലനിൽക്കുന്ന സുപ്രധാന വിഷയങ്ങൾ നേതാക്കളുമായി ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ശ്രീ മോദി നാളെ കൂടിക്കാഴ്ച നടത്തും. സ്ലോവാക്യ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയ ശേഷമാണ് പ്രധാനമന്ത്രി ഫ്രാൻസിലെത്തിയത്. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മുഖ്യമന്ത്രി വി ഡി സതീശനും സെൽഫ് എന്യൂമറേഷൻ നിർവഹിച്ചതോടെയാണ് നടപടികൾക്ക് ഔദ്യോഗികമായി തുടക്കമായത്. സെൻസസ് നടപടികളുമായി എല്ലാവരും സഹകരിക്കണമെന്ന് ഗവർണർ അഭ്യർത്ഥിച്ചു. നാടിന്റെ വികസനത്തിന് ആവശ്യമായ നിർണായക പദ്ധതികൾ തീരുമാനിക്കുന്നത് സെൻസസിലൂടെയാണെന്നും എല്ലാവരും സെൻസസിൽ സജീവ പങ്കാളികളാകണമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടൽ വഴി കുടുംബ വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. ഈ വിവരങ്ങൾ ഫീൽഡ് സന്ദർശനത്തിനിടെ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കും. സംസ്ഥാനത്തെ നിപ ഷെഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. WHO കൺസൾട്ടന്റായ ഡോക്ടർ SS ലാലാണ് സമിതി ചെയർമാൻ. തിരഞ്ഞെടുപ്പ് കാരണം മഴക്കാലപൂർവ്വ ശുചീകരണം തടസ്സപ്പെട്ടതിനാൽ പകർച്ചവ്യാധിയുടെ വ്യാപനം ഈ വർഷം കൂടുതലാണെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഈ മാസം 70 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചതായും മലപ്പുറം കോഴിക്കോട് തൃശൂർ ജില്ലകളിലായി 5 പേർ ഷിഗല്ല ബാധിച്ചു മരിച്ചതായും മന്ത്രി പറഞ്ഞു.
1: ഈ മാസം റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസ് 70, ജാനുവരി മുതൽ ജൂൺ വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മൊത്തം കേസുകൾ 146, മരണം 5. മരണം നടന്നിട്ടുള്ളത് മലപ്പുറം, കോഴിക്കോട്, തൃശ്ശൂര്. കോഴിക്കോടുള്ള ഒരു കുട്ടിയുടെ നില ഗുരുതരം. നിപയുടെ കേസുകളിൽ ഇതുവരെ 38 ടെസ്റ്റുകൾ നടത്തി. 38-ൽ 37 കേസുകളും നെഗറ്റീവാണ്.
0: ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 10 കോടിയിലധികം വിലമതിക്കുന്ന നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് ആസ്ഥാനത്ത് IB ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ ഉദ്യോഗസ്ഥരുമായി നടത്തിയ യോഗത്തിനുശേഷം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിർത്തി കടന്നാണ് കേരളത്തിലേക്ക് ലഹരി മരുന്ന് എത്തുന്നതെന്നും ലഹരി വിൽപ്പനയുടെ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കുകയാണ് ഓപ്പറേഷൻ തൂഫാന്റെ ലക്ഷ്യമെന്നും മന്ത്രി അറിയിച്ചു. കാരവനുകളിലും DJ പാർട്ടികളിലും 5-സ്റ്റാർ ഹോട്ടലുകളിലും അടക്കം പരിശോധന നടത്തും. മയക്കുമരുന്നിനെതിരെ തൂഫാൻ വാരിയറായി പ്രവർത്തിക്കാൻ നടൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രമുഖർ സന്നദ്ധത അറിയിച്ചതായും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു.
2: സൌത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഏജൻസികളുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗമായിരുന്നു. ഏത് കാരവാനാണെങ്കിലും ഇതിന്റെ ഉപയോഗം ഉണ്ടെങ്കിൽ അവിടെ പോലീസ് പരിശോധിക്കും. ഏത് ബോട്ടിലാണെങ്കിലും ഇതുണ്ടെങ്കിൽ പരിശോധിക്കും. DJ പാർട്ടികൾ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ പരിശോധിക്കും. 5-സ്റ്റാർ ഹോട്ടലുകളിൽ ഇത് സെല്ല് ചെയ്യുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നുണ്ട്, അവിടെ പരിശോധിക്കും. ഇത് എവിടെ നിന്ന് വരുന്നു, ആര് കൊണ്ടിരുന്നു, ഏതെല്ലാം രീതിയിലാണ് വരുന്നത്. 4 എയർപോർട്ടുകളിലും ഇത്തരം മീറ്റിംഗ് ഉണ്ടാകും. സീപോർട്ടുകളിൽ ഈ മീറ്റിംഗ് ഉണ്ടാകും. സമൂഹത്തിൽ പ്രധാനപ്പെട്ട ആളുകളെ മുഴുവൻ തൂഫാൻ വാരിയേഴ്സ് ആക്കുകയാണ്. കാരണം അവരതിന്റെ അംബാസഡർമാരാകുകയാണ്.
0: കഴിഞ്ഞ 12 വർഷം രാജ്യത്ത് സമാനതകളില്ലാത്ത വികസനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കാഴ്ചവച്ചതെന്ന് രാജ്യസഭാ MP സി സദാനന്ദൻ മാസ്റ്റർ. സബ്കാ സാത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്ന മന്ത്രം സമൂഹത്തിലെ ഓരോ വ്യക്തിയിലേക്കും എത്തിക്കാൻ സർക്കാരിന് സാധിച്ചതായും അദ്ദേഹം കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 25 കോടി ജനങ്ങളെ സർക്കാർ ദാരിദ്ര്യത്തിൽ നിന്ന് പൂർണ്ണമായും മോചിപ്പിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കഫ് സിറപ്പുകളുടെ വിൽപ്പനയും വിതരണവും ലൈസൻസ് ഉള്ള ഫാർമസികൾ വഴി മാത്രമേ ഇനി മുതൽ പാടുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ. ചെറുഗ്രാമങ്ങളിൽ കഫ് സിറപ്പ് വിൽപ്പനയ്ക്ക് നൽകിയിരുന്ന ഇളവ് പിൻവലിച്ച് സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. കഫ് സിറപ്പുകൾ ഡോക്ടറുടെ കുറിപ്പടിയോടെ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നും അനാവശ്യ മരുന്ന് ഉപയോഗം നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഈ നടപടി സ്വീകരിച്ചതെന്നും IMM റിസർച്ച് സെൽ കൺവീനർ ഡോക്ടർ രാജീവ് ജയദേവൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
4: ഒരു കോഫ് സിറപ്പ് എന്നാൽ അതിനകത്ത് ഒന്നിലധികം തരം മരുന്നുകളുടെ അംശം ഉണ്ടാകാനിടയുണ്ട്. കോഫ് സിറപ്പ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഈ മരുന്നുകളുടെ ആവശ്യം ഉണ്ടാകണമെന്നില്ല. ഈ മരുന്നുകൾ ഇതിനകത്തുണ്ടെന്നോ ഈ മരുന്നുകളുടെ ആവശ്യം പേഷ്യന്റ്

0: മറുപടിയായിട്ടാണ് ഇതിനെ കാണുന്നത്.
1: കോഴിക്കോട് ജില്ലയിൽ ഒരാൾക്ക് കൂടി മലേറിയ റിപ്പോർട്ട് ചെയ്തു. ഒളവണ്ണ സ്വദേശിക്കാണ് രോഗബാധ. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ ആരംഭിച്ചു. ഇന്നലെ തിക്കോടിയിൽ മധ്യപ്രദേശ് സ്വദേശിക്കും മലേറിയ സ്ഥിരീകരിച്ചിരുന്നു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി നിലവിൽ വന്നതോടെ വെള്ളയും നീലയും നിറത്തിലുള്ള ഓർഡിനറി ബസ്സുകൾ സിറ്റി ഫാസ്റ്റ് ബസ്സുകളാക്കി മാറ്റുന്നുവെന്ന പ്രചാരണം വ്യാജവും അടിസ്ഥാനരഹിതവുമെന്ന് KSRTC. ഓർഡിനറി വിഭാഗത്തിൽ മുൻപുണ്ടായിരുന്ന എല്ലാ സർവീസുകളും തുടർന്നും ഓർഡിനറി സർവീസായി തന്നെ നിലനിർത്തിയിട്ടുണ്ടെന്നും തമ്മിൽ മാറിപ്പോകാതിരിക്കാനാണ് സിറ്റി ഫാസ്റ്റ് എന്ന സ്റ്റിക്കർ പതിച്ചതെന്നും KSRTC അറിയിച്ചു. KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൌജന്യ യാത്ര സ്വകാര്യ ബസ് മേഖലയെ തകർക്കുന്നതായി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ. KSRTC എന്ന പോലെ സൌജന്യ യാത്ര സ്വകാര്യ ബസ്സുകളിലും നടപ്പാക്കി ആ തുക സർക്കാർ സബ്സിഡിയായി നൽകണം എന്ന ആവശ്യം സംഘടന മുന്നോട്ടുവച്ചു. ഉപാധികൾ അംഗീകരിച്ചില്ലെങ്കിൽ സമരമാർഗ്ഗങ്ങൾ സ്വീകരിക്കുമെന്നും ബസ് ഉടമകൾ പറഞ്ഞു. കൊച്ചി സിറ്റി പോലീസ് പരിധിയിലെ ബാർ ഹോട്ടലുകളിലും മറ്റും നടത്തിവരുന്ന DJ പാർട്ടികൾക്കും ഉയർന്ന ഡെസിബൽ സംഗീത പരിപാടികൾക്കും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണം 15 ദിവസത്തേക്ക് കൂടി നീട്ടി. രാത്രി 11 മണിക്ക് ശേഷം ഇവ നടത്താൻ പാടില്ല എന്ന സിറ്റി പോലീസ് കമ്മീഷണറുടെ ഉത്തരവാണ് ദീർഘിപ്പിച്ചത്. ഈ മാസം 21 നടക്കുന്ന അന്താരാഷ്ട്ര യോഗാ ദിനത്തിനോടനുബന്ധിച്ചുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. കൊൽക്കത്തയിൽ യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. രാത്രി 12:30 മത്സരം. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ നോർവെ ഇറാഖിനെയും 6:30 അർജന്റീന അൾജീരിയയെയും നേരിടും. ഇന്ന് രാവിലെ നടന്ന ഇറാൻ ന്യൂസിലൻഡ് മത്സരം സമനിലയിൽ കലാശിച്ചു. ICC T20 വനിതാ വേൾഡ് കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. രാത്രി 7 മണിക്ക് ന്യൂസിലൻഡ് ശ്രീലങ്കയെയും 11 മണിക്ക് ഇംഗ്ലണ്ട് അയർലൻഡിനെയും നേരിടും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 544 പോയിന്റ് ഉയർന്ന് 76,808-ലും നിഫ്റ്റി 135 പോയിന്റ് നേട്ടത്തിൽ 23,989-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 1,11,000 രൂപയും ഗ്രാമിന് 13,875 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ആഗോളതലത്തിലെ സുപ്രധാന വിഷയങ്ങൾ ലോക നേതാക്കളുമായി ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി. സെൻസസ് നടപടികളുമായി എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഗവർണറും മുഖ്യമന്ത്രിയും. സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി ആരോഗ്യമന്ത്രി K.മുരളീധരൻ. സംസ്ഥാനത്ത് ഈ മാസം ഷിഗല്ല സ്ഥിരീകരിച്ചത് 70 പേർക്ക്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 10 കോടിയിലധികം രൂപയുടെ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കഫ് സിറപ്പുകളുടെ വിൽപ്പന ലൈസൻസുള്ള ഫാർമസികൾ വഴി മാത്രമേ പാടുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം യേശുദാസ് പാടിയത്, ചിത്രം ധ്വനി. യൂസഫലി കച്ചേരിയുടെ വരികൾ, ഈണമിട്ടത് നൌഷാദ്.

അടുത്ത ഗാനത്തിന് മുമ്പ് ഈ അറിയിപ്പ് ശ്രദ്ധിക്കും. ഇന്ന് 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻ വാണിയിൽ കുരുമുളക് കൃഷി നടീലും പരിപാലനവും എന്ന വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് പായം കൃഷിഭവനിലെ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ശ്രീ സി മധുസൂദനൻ തത്സമയം മറുപടി നൽകുന്നു. ശ്രോതാക്കൾക്ക് പരിപാടിയിൽ പങ്കെടുക്കാനായി വിളിക്കാം 0479725607 എന്ന നമ്പറിൽ. നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു, 0479725607. വിഷയം കുരുമുളക് കൃഷി നടീലും പരിപാലനവും. വിളിക്കേണ്ടത് വൈകുന്നേരം 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻ വാണി. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്ര ഗാനങ്ങളിൽ തുടരുന്നു. ഇനി ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കൂ. ചിത്രം കാലം മാറി കഥ മാറി. പി ഭാസ്കരന്റെ വരികൾ, എ ടി ഉമ്മറിന്റെ സംഗീതം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആകാശവാണി കണ്ണൂർ.

0: കർഷക പക്ഷത്തു നിന്നും കണ്ണൂർ ആകാശവാണിയുടെ ഹരിത ദർശനം.
1: സമർപ്പണം കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കിസാൻ വാണി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. കുരുമുളക് കൃഷി, നടീലും പരിചരണവും എന്നതാണ് ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് പായം കൃഷിഭവനിലെ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ശ്രീ സി മധുസൂദനൻ മറുപടി പറയും. ശ്രോതാക്കൾക്ക് ആകാശവാണിയുടെ 0497295600 എന്ന നമ്പറിലേക്ക് ഇപ്പോൾ വിളിക്കാം. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0497295600. നമസ്കാരം സാർ.
3: നമസ്തേ.
2: നമുക്കറിയാം കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന കുരുമുളക് സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ഒരു പ്രസക്തിയും പ്രാധാന്യമൊക്കെ അതിൽ തന്നെ വളരെ ക്ലിയറാണ് അല്ലേ?
3: അതെ.
2: അപ്പം നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ കർഷകർക്ക് താരതമ്യേന നല്ലൊരു വില കിട്ടുന്ന ഒരു കാർഷിക ഉൽപ്പന്നം കൂടിയാണ് കുരുമുളക്. അപ്പോൾ ഈ ഇതിൻ്റെ ഒരു നടീലും പരിചരണവും നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിക്കും.

0: നമുക്കതിൻ്റെ ഒരു മണ്ണൊരുക്കത്തെ പറ്റി ഒന്ന് പറയാൻ പറ്റും.
1: ശരി, എല്ലാവർക്കും നമസ്കാരം. കുരുമുളക് നമ്മുടെ കാർഷിക മേഖലയിൽ വളരെ അധികം പഴക്കമുള്ള ഒരു കാർഷിക വിളയാണ്. ഔഷധമായിട്ടാണ് ഇപ്പോൾ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്. ഇന്ന് അതിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് വില തന്നെയാണ്, മാർക്കറ്റാണ്. ഏത് കാർഷിക വിളയുടെയും നിലനിൽപ്പ് അതിൻ്റെ വില ആശ്രയിച്ചിട്ടാണ്. എന്നാൽ നമ്മുടെ ഉൽപ്പാദനം വളരെ കുറവായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. കേരളത്തിലെ പെപ്പറിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞിട്ടുണ്ട്. കാരണം രോഗങ്ങളും വില ഇല്ലായ്മയും അതിൻ്റെ ഒരു പ്രധാന ഘടകം.
0: ഒരു സമയത്ത് അങ്ങനെ ആയിരുന്നു അല്ലേ ഇതിൻ്റെ ഒരു?
1: ആ അതെ അതെ അതെ, ഒന്ന് വിലയില്ലാത്തൊരു കാലം. പറിച്ചാൽ നമുക്ക് കർഷകന് ഒന്നും കിട്ടാത്ത ഒരു കൂലി കൊടുക്കാൻ കിട്ടാത്തൊരു കാലഘട്ടമുണ്ട്. അപ്പം അതിൽ നിന്നെല്ലാം മാറി ഇന്നിപ്പം 700 രൂപ വരെ കുരുമുളകിന് വില വന്നു. അവിടെയാണ് ഈ കൃഷി രീതികളുടെ ആവശ്യകതയും കർഷകന്റെ വരുമാനം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഉപാധികൾ നമ്മൾ നടപ്പിലാക്കേണ്ട സാഹചര്യം വന്നിട്ടുള്ളത്.
0: ഓക്കെ, നമുക്ക് ഇതിന്റെ മണ്ണൊരുക്കത്തെ കുറിച്ച് പറയുന്നതിന് മുന്നേ ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ
2: ഹലോ സാർ,
0: നമസ്കാരം, കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ആരാണ്
2: സാർ? എനിക്ക് 25 സെന്റ് സ്ഥലമുള്ള.
0: പേര് പറയൂ.
2: പേര് രാഘവൻ.
0: എവിടുന്ന വിളിക്കുന്നേ?
2: വെസ്റ്റ് പഞ്ചായത്ത്.
0: ശരി ശരി ശരി, എന്താണ് ചോദിക്കാനുള്ളത്? ചോദിക്കൂ.
2: 25 സെന്റ് സ്ഥലത്ത് ഒരു 40 റബ്ബർ മരമുണ്ട്.
1: ഓക്കെ,
2: ഈ റബ്ബർ മരത്തിന് നമുക്ക് ഈ കുരുമുളക് വള്ളി നട്ടു പിടിപ്പിക്കാൻ കഴിയുമോന്ന് അറിയാൻ വേണ്ടിയാ.
1: റബ്ബറിൽ നിന്ന് ഇപ്പം ടാപ്പ് ചെയ്യാൻ പറ്റുന്നില്ലേ?
2: ടാപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതുവരെ ഒരു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു 5-6 മരം റബ്ബർ മരത്തിന് കൂടി നട്ടായിരുന്നു.
1: ഓക്കെ, അപ്പൊ റബ്ബറിന് ഇപ്പൊ ഷീറ്റിന് 300 രൂപ വിലയുണ്ടല്ലോ, അപ്പൊ പിന്നെ എങ്ങനെ കൊടി നടുക?
2: അല്ല, അതിനിപ്പോ ഇത് ഉപേക്ഷിക്കേണ്ട സാഹചര്യം ഇല്ലല്ലോ.
1: അല്ലാതെ നമുക്ക് ടാപ്പിംഗ് ഏരിയ വിട്ടിട്ട് മേലേക്ക് വളർത്താൻ പറ്റുന്ന രീതിയിൽ പെപ്പർ വൈൻസിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കോ നിങ്ങൾക്ക്?
2: അങ്ങനെ പറ്റും.
1: ടാപ്പിംഗിന് പ്രയാസകരമല്ലെങ്കിൽ അത് ചെയ്യാം കേട്ടോ.
2: അത് അങ്ങനെ ചെയ്യാൻ പറ്റുമോ?
1: യാതൊരു സംശയവും വേണ്ട. തണല് 1500 പറ്റില്ല കേട്ടോ. ഇല്ല, 1500 രണ്ടിനും സൂട്ടബിൾ ആണ്. ഷെയ്ഡബിളും ഓപ്പൺ ഏരിയയിലും പറ്റും, 1500 പറ്റും. അത് നമ്മള് ഈ കുരുമുളക് കൃഷിക്ക് ഇറങ്ങുന്ന കർഷകൻ ആദ്യം ചെയ്യേണ്ടത് തന്റെ കൃഷിസ്ഥലത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കി അതിനനുയോജ്യമായ ഇനം നമ്മൾ നടണം കേട്ടോ. 1510 വരെയുള്ള ഇനങ്ങൾ ഇപ്പം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ 1510 നല്ല വെയിൽ കാച്ചൽ ഉള്ളെടുത്ത് നടേണ്ടതാണ്. അതാണ് നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ടുള്ളത്. അപ്പോൾ അത് ശ്രദ്ധിച്ച് അത് ഇനം ചോദിച്ച് PRSൽ പോയി അല്ലെങ്കിൽ കൃഷി ഓഫീസുമായി ബന്ധപ്പെട്ടിട്ട് ഷെയ്ഡ് നിഴലിൽ നടാൻ പറ്റിയ ഇനങ്ങൾ നോക്കി വാങ്ങി നടണം കേട്ടോ. ഒരു ഒന്നര മീറ്റർ ഡിസ്റ്റൻസിൽ ചെടികൾ നടണം. ഇതിന്റെ നടിയിൽ തലകൾ വാങ്ങിയോ തൈകളോ നല്ല നഴ്സറിയിൽ നിന്ന് വാങ്ങി നിങ്ങൾ നടണം. ഒരു കുഴി എടുക്കണം.
2: തൈകൾ കിട്ടുന്നുണ്ടല്ലോ, പോയി അവിടുന്ന് വാങ്ങിച്ചാലും പോരെ.
1: എവിടെ?
2: ഇവിടെ നമ്മൾ എല്ലായിടത്തും ഇങ്ങനെ തൈ, തെങ്ങും തൈ, കവുങ്ങും തൈ എല്ലാം കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ.
1: നമ്മൾ എന്താണെന്നറിയോ, ഈ നടിയിൽ മാതൃവൃക്ഷം, അതായത് മാതൃചെടി ഉണ്ടല്ലോ നമ്മൾ തൈ എടുക്കുന്നേ, അതിന് 4-5 ഗുണങ്ങളുണ്ട്. ആ 4-5 ഗുണങ്ങളും ഇണങ്ങിയ തൈകൾ നമ്മൾ സെലക്ട് ചെയ്യണം കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് വേണേ പറഞ്ഞു തരാം, സമയം അനുവദിക്കോ?
2: ഓക്കെ സാർ. അന്നേരം ഇതിന് എത്ര ഇതിന് വളം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് പറഞ്ഞു നല്ലതായിരുന്നു.
1: പ്രധാനമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് തണലിൽ പറ്റിയ ഇനം സെലക്ട് ചെയ്തെടുക്കുക. 1, 2, ഇതിന്റെ മാതൃവൃക്ഷം 5 വർഷത്തിന് മേലെ പ്രായമുള്ള വള്ളിയിൽ നിന്നായിരിക്കണം നടിയിൽ തലകൾ എടുക്കേണ്ടത്. ഓക്കെ, 5 വർഷം പ്രായമുള്ള, മേൽപ്രായമുള്ളത്. പിന്നെ റണ്ണർ ഷൂട്ട് എടുക്കുക. റണ്ണർ ഷൂട്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഇതിന്റെ ചുവട്ടിൽ നിന്നും ഒരു കണ പൊട്ടി വരും. അതിനെ തിരിച്ച് ഒരു കുറ്റിയിൽ നിർത്തിയിട്ട് വേണം നമ്മൾ റണ്ണർ ഷൂട്ട് എടുക്കുക. ഓക്കെ,
2: അത് അന്നേരം ഇത് അന്നേരം ഒരു വർഷം കൂടെ പിന്നെ നീണ്ടു പോകില്ലേ ഈ വിത്തെടുത്ത് വരുമ്പോ?
1: ഇനി ഈ വർഷം നടണമെങ്കിൽ പുതിയ തല ചോദിച്ചു വാങ്ങിയാ മതി. അല്ല, ഇപ്പൊ നിങ്ങൾക്ക് ഈ നടിയിൽ തലകൾ മുറിച്ച് നടാമല്ലോ. ഇപ്പൊ നടാം. അതില് ആ തലകള്

0: ഇപ്പൊ ശ്രദ്ധിക്കേണ്ടത് ഈ നടീൽ തലകൾ മുറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഹാർഡായിട്ടുള്ള ചുവട് ഭാഗവും ഇളം തലയും മുറിച്ചു മാറ്റണം, ഒഴിവാക്കണം കേട്ടോ,
1: ഒഴിവാക്കണം.
0: എന്നിട്ട് സെൻട്രൽ സൂട്ട്, അതായത് നാലിൽ മൂന്ന് ഭാഗമേ നടാൻ ഉപയോഗിക്കാവൂ.
1: അപ്പൊ ഒരു മീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് മുക്കാൽ മീറ്റർ എടുക്കാൻ കഴിയുള്ളൂ,
0: അത്രയേ കിട്ടുള്ളൂ. അങ്ങനെ ശ്രദ്ധിക്കണം അത്. പിന്നെ ഇടതിങ്ങിയ നല്ല തുടർ ഉൽപാദനം, എല്ലാ വർഷവും ഉൽപാദനമുള്ള മാതൃവൃക്ഷമായിരിക്കണം, മാതൃതൈയായിരിക്കണം, അത് ശ്രദ്ധിക്കണം. എല്ലാ വർഷവും ഉൽപാദനം ഉള്ളത്. ഓക്കെ,
1: അപ്പൊ അന്നേരം
0: അതായത് നടുമ്പോ നിങ്ങൾ റബ്ബർ തോട്ടത്തിലായതുകൊണ്ട് 50 ഒരു മീറ്റർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക റബ്ബറിന്റെ ചുവട്ടിൽ നിന്ന്. 50 സെന്റിമീറ്റർ അകലത്തിലുള്ള കുഴിയെടുക്കുക, ആ കുഴിയിൽ മേൽമണ്ണും ചാണകവളവും മിക്സ് ചെയ്ത്, പറ്റുമെങ്കിൽ വേപ്പും പിണ്ണാക്കും കൂടി ചേർത്തുള്ളൂ, മിക്സ് ചെയ്ത് അതിനകത്ത് ഈ റണ്ണർ നടാവുന്നതാണ്. രണ്ടോ മൂന്നോ തലകൾ നടുക. എന്നിട്ട് മരത്തിലേക്ക്, റബ്ബർ മരത്തിലേക്ക് താങ്ങായിട്ട് എന്തെങ്കിലും മറ്റ് തണ്ടോ മറ്റോ വച്ചു കൊടുത്ത് അതിലേക്ക് തൈകളെ കൊണ്ടുവരണം. എന്നാലും നിങ്ങൾക്കുള്ള ടാപ്പിംഗ് ഏരിയ വിട്ട് ഇതിനെ കേറ്റണ്ടേ?
1: അത് ചെയ്യാൻ കഴിയുമല്ലോ.
0: ആ രീതിയിൽ ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല, റിസ്ക് ആണ്. കാരണം ടാപ്പ് ചെയ്യാൻ നിങ്ങൾക്കത് സാങ്കേതികമായിട്ട് അല്പം ചിലപ്പോൾ തടസ്സം വന്നേക്കും. ഇനി ഇപ്പോഴൊക്കെ ടാപ്പ് ചെയ്യാം, കൊടിയങ്ങ് വളർന്ന് ചെയ്തിട്ടാകുമ്പോൾ പിന്നെ ടാപ്പ് ചെയ്യുന്നില്ല എന്ന് വെച്ചാലും നിങ്ങൾക്ക് കൊമ്പിറക്കി കൊടുത്താലൊക്കെ മതിയാവും കുറച്ച്.
1: അല്ല, ഇതുപോലെ തന്നെ വേറെ കൃഷിക്കാരൻ ഒരു 2 മാസം മുമ്പ് ഇതുപോലെ റബ്ബർ മരത്തെ കൃഷി ചെയ്തിട്ട് ലാഭകരമെന്ന് പറഞ്ഞ് കേട്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ
0: അത് പ്രധാനമായിട്ട് സ്ലോട്ടർ അടിക്കുന്ന മരങ്ങളിലൊക്കെയാണ് അത് ചെയ്യാറുള്ളത്. മെയിൻ വുഡ് നന്നായിട്ട് തോട്ടം പരിപാലിക്കുന്ന റബ്ബർ തോട്ടങ്ങളിൽ റബ്ബർ തന്നെയായിട്ട് ചെയ്യുന്നതാണ് ഉത്തമം. മുറിച്ച് മരം വിൽക്കുന്നതിനേക്കാൾ ലാഭം ഇപ്പോ ഈ പെപ്പർ വൈൻസ് കയറ്റി വിടുന്നതാണ് കേട്ടോ. പിന്നെ പരമാവധി വെട്ടി കറിയെടുക്കുക ആ രീതിയിൽ.
1: അല്ല, റബ്ബർ കളയാനല്ല, പിന്നെ അതിനൊരു ഇടവിളയായിട്ട് കിട്ടുവാണെങ്കിൽ.
0: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അതിൽ രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് കുമ്മായം ചേർക്കേണ്ടതാണ്. ഇപ്പൊ നിങ്ങൾക്ക് കുരുമുളകുണ്ടോ?
1: കുരുമുളക് അത്യാവശ്യം ഉണ്ട്.
0: ആ എത്ര ഉൽപാദനം കിട്ടുന്നുണ്ട്? എല്ലാ വർഷവും ഉണ്ടോ?
1: എല്ലാ വർഷവും ഒരു ചെറിയ തോതിൽ നമ്മുടെ സ്വന്തം ആവശ്യം കഴിഞ്ഞിട്ട് ഒരു കുറച്ച് കുറച്ച് കൊടുക്കാം. അപ്പൊ അതെ ഒരു 10-40 മരത്തിന് പിടിപ്പിക്കുവാണെങ്കിൽ ഒരു നമുക്കൊരു ആണ്ടിൽ ഒരു വരുമാനം ആകുമല്ലോ. നിങ്ങൾ കൂട്ടിയ ഞാനിപ്പോ ഈ പദ്ധതി ആലോചിച്ചത്
0: ഒരു 25 സെന്റ് തനിമര തരിശായിട്ടൊക്കെ ഉള്ള ഭാഗമാണെങ്കിൽ നമുക്ക് പെപ്പർ പ്ലാന്റേഷൻ ഇപ്പം വളരെ ആദായകരമാണ്. കാരണം വെച്ചാല് ഭാവിയിലും കുറെ ഒരു 5-10 വർഷക്കാലം പെപ്പറിനുള്ള ആഗോള ഡിമാൻഡ് നിലനിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ഒരു സ്വയം ഒരു തൊഴിലായിട്ട് തന്നെ ആ മേഖലയെ മാറ്റിയെടുക്കാൻ പറ്റും. തനി വിളയായിട്ട് തന്നെ കൃഷി ചെയ്ത് 1 ഒരു ഹെക്ടറിലെ ഉൽപാദനം 8,000 കിലോ ആണ്.
1: 8,000 കിലോ കിട്ടും?
0: ആ 1 മാത്രമേ, ബാക്കിയുള്ളതിനെല്ലാം 3,000-4,000 കിലോ. അപ്പൊ അത് ഒരു ഹെക്ടറിലേക്കുള്ള ഉൽപാദനമാണ്. അതെ, ഞാൻ പറഞ്ഞല്ലോ, 1 നല്ല ഓപ്പൺ എയറില്, അതായത് തുറസായ സ്ഥലത്ത് കൃഷി ചെയ്യേണ്ടതാണ്. ഓക്കെ, പിന്നെ വളപ്രയോഗമൊക്കെ എല്ലാ, പിന്നെ നമ്മളെ പൊതുവെ കുരുമുളക് ദ്രുതവാട്ടം എന്ന് പറയുന്ന രോഗത്തിനാണ് പെട്ടെന്ന് നമ്മളെ അഡിക്റ്റ് ആവുന്നത്, ഈ ചെടി നശിച്ചു പോകുന്നത്. അങ്ങനെയാണ് നമ്മുടെ കേരളത്തിലെ മുഴുവൻ കുരുമുളക് തോട്ടങ്ങളും നശിക്കാനുണ്ടായ കാരണം, ദ്രുതവാട്ടത്തെ അതിജീവിക്കുക. അതിന് ഏറ്റവും നല്ലത് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അപ്പം നീർവാർച്ച, മണ്ണിലെ നീർവാർച്ച നമ്മൾ പൂർണ്ണമായിട്ട് ഉറപ്പുവരുത്തണം. ഓക്കെ,
1: മണ്ണിന്റെ കുഴപ്പമാണോ? മണ്ണ് പരിശോധിക്കാൻ തന്നെ, മണ്ണ് പരിശോധിച്ച് നോക്കാൻ അറിയായിരിക്കും അല്ലേ?
0: ആ മണ്ണ് പരിശോധന വളപ്രയോഗത്തിന് വേണ്ടിയാണ് കേട്ടോ. ഈ രോഗം തടയുന്നതിന് മണ്ണിൽ തന്നെ, നമ്മൾ മണ്ണ് നടുന്ന സമയത്ത് തന്നെ ഹീപ്പായിട്ട് ഒരു കപ്പക്കൂടം പോലെ കൊത്തി നടുന്നതായിരിക്കും ഉത്തമം. കാരണം വെള്ളം കെട്ടി നിൽക്കാൻ, ഒഴുക്കൽ ഒഴിവാക്കാൻ എപ്പോഴും ഈ കുരുമുളകിന്റെ ചെടിയുടെ ചുവട് അല്പം ഉയർന്നു നിൽക്കുന്നതാണ് വെള്ളക്കൊട്ട ഒഴിവാക്കാൻ നല്ലത് കേട്ടോ. ആ
2: ഓക്കെ, മറ്റു സംശയങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ?
1: ശരി സാർ,
2: ശരി
1: കാര്യം പറഞ്ഞു, ഞാൻ അതുപോലെ ചെയ്ത് നോക്കാം, എന്നിട്ട് അടുത്ത് പിന്നെ സാർ കാണുമല്ലോ.
2: ശരി ശരി ശരി, വിളിച്ചതിൽ സന്തോഷം.
0: ഓക്കെ,
2: നമ്മൾ പറഞ്ഞു വന്നത് ഇതിന്റെ ഒരു മണ്ണൊരുക്കത്തെ
0: പറ്റിയാണ്, അവിടത്തേക്കാണ്. അപ്പം ഒന്നെങ്കിലും നന്നായിട്ട് കിളച്ച്, ഈ നമ്മുടെ കാലാവസ്ഥ ഒരു 40 ഡിഗ്രി സെൽഷ്യസിലാണ് ഈ പൊതുവെ പെപ്പർ സർവൈവിൽ ആയി നിൽക്കുന്നത്. പിന്നെ മിനിമം 10 ഡിഗ്രി സെൽഷ്യസിൽ. അപ്പൊ കേരളത്തിന്റെ ക്ലൈമാറ്റിക് കണ്ടീഷൻ ഏറ്റവും സൂപ്പറാണ് കുരുമുളക് കൃഷിക്ക്. അതിൽ നമ്മൾ ലാൻഡ് സെലക്ഷൻ ഒന്ന് ഹൈ റേഞ്ച് ഏരിയയുണ്ട്, പിന്നെ നമ്മുടെ നിരപ്പായ ഭൂപ്രദേശങ്ങളുണ്ട്. അപ്പം അതിൽ

0: നമ്മൾ ഇപ്പോഴത്തെ രീതി അനുസരിച്ചിട്ട് ജെ സി തരിശു ഭൂമിയൊക്കെ ആണെങ്കിൽ ജെ സി ബിക്കും മറ്റും കാര്യങ്ങളാണ് നമ്മൾ പെട്ടെന്ന് ലാൻഡ് പ്രിപ്പറേഷൻ ചെയ്യാൻ എളുപ്പം. അപ്പോൾ അത് ഹീപ്പായിട്ട് ചാലുകളായിട്ട് കോരി ഒരു വരമ്പ് പോലെയാക്കി നടുന്നതാണ് നമുക്ക് വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ഉത്തമം. നീർവാർച്ച ഉറപ്പുവരുത്തണം ഈ മണ്ണിൽ. രണ്ട്, മണ്ണ് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ പി എച്ച് കറക്റ്റ് ആക്കണം. എപ്പോഴും വളരെ സെൻസിറ്റീവായ ഒരു പ്ലാന്റ് ആണ് ഈ പെപ്പർ വൈൻ, പെപ്പർ എന്ന് പറയുന്ന സാധനം, കുരുമുളക് ചെടി വളരെ സെൻസിറ്റീവ് ആണ്. അപ്പം നമ്മൾ നൽകുന്ന വളം കൃത്യമായി വലിക്കണം. ഏത് വളം കൃത്യമായി ആവശ്യമുണ്ട് എന്നുള്ളൊക്കെ അറിയണമെങ്കിൽ മണ്ണ് പരിശോധന നടത്തി ലൈം അപ്ലിക്കേഷൻ. ഒരു വലിയ പെപ്പർ വൈനിന് 1 കിലോ കുമ്മായം 3 ഡോസ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം.
1: ഓ ശരി,
0: 3 ഡോസ്, 3 ഡോസ് ആയിട്ട് നമ്മൾ 1 കിലോ കുമ്മായം അപ്ലൈ ചെയ്യേണ്ടതാണ്. അത് ആ രീതിയിൽ മണ്ണ്, പിന്നെ കുഴിയെടുക്കല്, 3 മീറ്റർ ആണ് ഡിസ്റ്റൻസ് അകലം. ശരാശരി നടി തനി വിളയായിട്ട് കൃഷി ചെയ്യുമ്പോൾ 3 മീറ്റർ ചെടികൾ തമ്മിലുള്ള അകലത്തിന് നമ്മൾ നിർബന്ധമായും പ്രാധാന്യം കൊടുക്കണം. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ 1 ഏക്കറിലേക്ക് 450 വൈൻസ് ആണ് നമുക്ക് നടാൻ പറ്റുള്ളൂ. ഒരിക്കലും നമ്മൾ അടുപ്പിച്ച് നടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കരുത്.
1: ഓക്കെ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ഹലോ,
2: ഹലോ,
1: നമസ്കാരം, കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ആരാണ്, പേര് പറയൂ. ഹലോ, ഹലോ, ഹലോ, കേൾക്കുന്നില്ലേ? ആ കേൾക്കുന്നില്ലേ? ഹലോ, ഹലോ,
2: ഹലോ സാറേ.
1: ആ പേര് പറയൂ.
2: ഉദയഭാനു.
1: ആ എന്താണ് സംശയം, പറയൂ.
2: എന്റെ പറമ്പിൽ ഒരു 50 വർഷം പഴക്കമുള്ള ഒരു കരിമുണ്ടക്കുടി കുരുമുളക് വല്ലിയുണ്ട്.
0: ഓക്കെ.
2: ആ അതില് ഞാന് ബാക്കി ഒരു കഴിഞ്ഞ വർഷം ഒരു 40 ചൂടിന് ഇതിന്റെ നേരെ മുകളിലോട്ട് കയറി പോകുന്ന സ്ഥലമുണ്ടല്ലോ, പറ്റി പിടിച്ചു പോകുന്നു. അത് 1 മീറ്റർ നീളത്തിന് മുറിച്ചിട്ട് അത് അതിനെ കുരുമുളക് ഈ വർഷം കായ്ച്ചതുണ്ടാവും, അത് മണ്ണിൽ വെക്കും നടുവേ. അപ്പം അങ്ങനെ വെച്ച് കഴിഞ്ഞാല് ഇതുവരെ കഴിഞ്ഞ വർഷം നടത്തുമ്പേ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഒന്നിന് വെച്ചു, അത് നല്ല വിളവ് വരുന്നുണ്ട്.
0: അപ്പൊ
2: ഇതിന് ദീർഘായുസ് കിട്ടോ ഇല്ലയോ എന്നറിയാനാണ്.
0: ആ നമ്മൾ നടിൽ തലകള് പ്രധാനമായിട്ട് ഈ റണ്ണർ ഷൂട്ട് എന്ന് പറയുന്ന ചുവട്ടിൽ നിന്നും പൊട്ടുന്ന തലകളാണ് എടുക്കാറ്. എന്നാൽ കുറ്റിക്കുരുമുളക് പോലെ, അതായത് ഷ്രബായിട്ട് ഒരു 3 മീറ്റർ 4 മീറ്റർ ഉയരത്തിൽ വളരുന്നതിന് ആവശ്യമായിട്ട് പറ്റുതലകൾ മുറിച്ചിടും. പറ്റുതല, അതാണ് നിങ്ങൾ ചെയ്തത്. ഈ പറ്റുതലയാണ് മുറിച്ചിട്ടത്. ആയുസ് ഉണ്ട്. ഇപ്പൊ കുരുമുളക് ചെടിയുടെ ആയുസ് ഒരു 50 വർഷം ആവുമ്പം അതിന്റെ ആയുസ് ഏകദേശം കുറയും. 20 വർഷമാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതിന്റെ ഉൽപാദനം കുറയും, പിന്നെ ചെടി നശിച്ചു പോവും. അങ്ങനെയൊക്കെയുള്ളത് വാർദ്ധക്യ സഹജമായ അസുഖം അതിനും ഉണ്ടാവും. 20 വർഷം നമ്മൾ പറയുന്നുണ്ട്. അതിനുശേഷം റീപ്ലാന്റിങ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് റീപ്ലാന്റിങ് എന്ന് പറഞ്ഞാല് പുതിയ നടിൽ തലകൾ നട്ടുകൊടുക്കുക എന്നുള്ളതാണ്. വളരെ സന്തോഷമുണ്ടല്ലോ, 50 വർഷം പ്രായമായിട്ട് നിങ്ങളുടെ പറമ്പിൽ കരിമുണ്ട.
2: അതിന്റെ തല വീണ്ടും എടുക്കാൻ പറ്റുമോ?
0: ആ ഉപയോഗിക്കാം.
2: അല്ല, അതിനാ ഈ പറഞ്ഞ 20 വർഷം തന്നെയുള്ള
0: 5 വർഷം പ്രായ മുകളിലേക്കാണ് പറയുന്നത്. അപ്പൊ നല്ല തല അത്. ഒന്ന്, ഇപ്പൊ നമ്മൾ ഈ നടിയിൽ തല ഉപയോഗിക്കുമ്പം രോഗ പ്രതിരോധ ശേഷി ഉള്ള മരമായതുകൊണ്ടാണല്ലോ അത്രയും നിലനിൽക്കുന്നത്. 12 വർഷം വരെയാണ് ഈൽഡ് പറയുന്നത്. 12 വർഷത്തിന് ശേഷമുള്ളത് ഉപയോഗിക്കരുതെന്നാണ് പറയുന്നത്. നിങ്ങൾ ചെടിയുടെ ആരോഗ്യവും കാര്യങ്ങളൊക്കെ നോക്കുക, അതിനനുസരിച്ച് 5 മുതൽ 12 വർഷമാണ് തൈകൾക്ക് വേണ്ടി നമ്മൾ എടുക്കുന്നത്.
2: ഓക്കെ. വളം ചെയ്യുമ്പോഴേ എല്ലാ വർഷവും കുമ്മായം ഇട്ടേക്ക് വേണം ചെയ്യാൻ.
0: അത് അത് വേണം, പറ്റുമെങ്കിൽ മണ്ണ് പരിശോധിച്ചോളൂ. 1 കിലോ കുമ്മായം ആണ് നമ്മൾ പറയുന്നത്. അല്ല, ഒരിക്കലും അല്ല. ബോറാക്സ്, ബോറോൺ എന്ന് പറയുന്ന മൈക്രോന്യൂട്രിയൻസ് പ്രദാനം ചെയ്യുന്ന ഒരു ഘടകം മാത്രമാണ്. മൈക്രോന്യൂട്രിയൻസിന്റെ ഒരുപാട് ഘടകങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. കോപ്പർ, ചെമ്പ്, ഇരുമ്പ്, അലൂമിനിയം, സിലിക്കോൺ, അങ്ങനെ ഒരുപാട് എന്താ കാൽസ്യം, ഇങ്ങനെ ഒരുപാട് മൈക്രോന്യൂട്രിയൻസ് ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. അതിലൊരു ഘടകമാണ് ബോറോൺ. ഓക്കെ. അപ്പോൾ മൈക്രോന്യൂട്രിയൻസിന്റെ പാക്കറ്റ് നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഇപ്പോൾ ഇലകളിൽ തളിച്ചു കൊടുക്കേണ്ടതും കിട്ടാറുണ്ട്, പിന്നെ ചുവട്ടിലിട്ട് കൊടുക്കേണ്ടതും കിട്ടാറുണ്ട്. അത് വാങ്ങി ചെയ്താൽ മതി.
2: ആയിക്കോട്ടെ, ആയിക്കോട്ടെ.
0: ഓക്കെ.
1: വളരെ സന്തോഷം വിളിച്ചതിൽ. സർ, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കാലാവസ്ഥക്ക് അനുയോജ്യമായ ഇനങ്ങളെ കുറിച്ചൊന്ന് പറയാമോ?
0: നമ്മുടെ നാടൻ ഇനങ്ങളുണ്ട്, കൊട്ടനാടൻ എന്ന് പറയുന്ന ഒരു ഇനം ഉണ്ട്, തിരുവിതാംകൂർ സൈഡിലേക്കാണ്. പിന്നെ കുതിരവാലി. നാടൻ ഇനങ്ങൾ നമ്മുടെ കരിമുണ്ട ഉൾപ്പെടെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് പറ്റുന്നതാണ്. അപ്പൊ ബി ആർ എസ് ഉൽപ്പാദിപ്പിച്ച തൈകളും റിസർച്ച് സ്റ്റേഷൻ പന്നിയൂർ ഉൽപ്പാദിപ്പിച്ച തൈകളൊക്കെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ തൈകളാണ്. പിന്നെ ഹിൽ ഏരിയയിലേക്കുള്ളതും അത് ആ ഇനങ്ങൾ വേറെ തന്നെയുണ്ട്. ഇപ്പം നമ്മുടെ കൊട്ടിയൂർ പോലുള്ള സ്ഥലങ്ങളിൽ കൊട്ടിയൂർ വെറൈറ്റി തന്നെ നമ്മൾ ഇപ്പോൾ അവിടെയുള്ള കർഷകരത് ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ട് ഇപ്പോഴത്തെ ഉൽപ്പാദന വർധനവ് ലക്ഷ്യമാക്കി കൃഷി ചെയ്യുന്നതിന് ഉത്തമമായിട്ടുള്ള വിജയ്, പന്നിയൂർ വൺ, പിന്നെ ശുഭകര, അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റി ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള ഇനങ്ങളുണ്ട്. കർഷകന് ഏറ്റവും അനുഭവ സമ്പത്ത് കിട്ടിയത് ഈ പന്നിയൂർ വൺ ആണ്.
1: നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇപ്പൊ ചിലതിന് നല്ല വെയില് വേണം, ചിലത് ഷെയ്ഡിൽ വളരും, അങ്ങനെയൊക്കെ സാർ സൂചിപ്പിച്ചല്ലോ. അപ്പൊ അങ്ങനെയുള്ള വ്യത്യസ്തമായ ഇനങ്ങളെ കുറിച്ച് പറയുമ്പോൾ
0: അങ്ങനെയുള്ള വ്യത്യസ്തമായ ഇനങ്ങളുണ്ട്. അതില് പന്നിയൂർ അഞ്ച് ഒരു രണ്ട് കാലാവസ്ഥ, അതായത് ഷെയ്ഡിൽ ഉപയോഗിക്കാം, നമുക്ക് ഓപ്പൺ എയറിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. മിക്ക ഇടവിളയായിട്ടൊക്കെ നമുക്കത് കൃഷി ചെയ്യാം, പന്നിയൂർ അഞ്ച്. പിന്നെ നമ്മുടെ ഇവിടുന്ന് വരുന്ന, ഇടുക്കിയിൽ നിന്ന് വരുന്ന പുതിയ ഒരു ഇനമുണ്ടല്ലോ നാടൻ, അവിടുത്തെ കർഷകർ ഉൽപ്പാദിപ്പിച്ച ഒരു ഇനമാണ്. എന്താണ്, ഞാൻ മറന്നുപോയല്ലോ,
1: കൊമ്പുക്കൽ.
0: ആ കൊമ്പുക്കൽ, അവരുടെ ആ ഒരു വെറൈറ്റി
1: ചന്ദ്ര എന്നൊക്കെ പറഞ്ഞപ്പോൾ
0: അവരുടെ കുറച്ച് ഇനങ്ങളുണ്ട്, കർഷകർ കണ്ടെത്തിയിട്ട് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള ഇനങ്ങൾ. ആ ഇനങ്ങളൊക്കെ നമ്മുടെ പ്രാദേശിക കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഇനങ്ങളാണ്.
1: ഓക്കെ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ഹലോ,
2: ഹലോ,
1: നമസ്കാരം, കിസാൻവാണിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: നമസ്കാരം.
1: ആ, പേര് പറയൂ.
2: തലശ്ശേരി കരിയാട്.
1: ഓക്കെ ഓക്കെ, എന്താണ് ചോദിക്കാനുള്ളത്?
2: ഞാനൊരു അഞ്ചു ഇവിടെ കുരുമുളക് നട്ടിട്ടുണ്ട് ചെടി.
1: റേഡിയോയുടെ അടുത്താണോ നിൽക്കുന്നേ? റേഡിയോ ഉണ്ടോ അടുത്ത്?
2: റേഡിയോ കുറച്ച് ദൂരെയാണല്ലോ.
1: അല്പം നകന്ന് നിൽക്കുവോ?
2: ആ ശരി.
1: ചോദിച്ചോ, ഇനി ചോദിച്ചോളൂ.
2: അപ്പൊ പിന്നെ അതിന് ഈ മെയ് മാസം മഴ പെയ്തപ്പോ ചിരിയിട്ടു, അതായത് പൂവിട്ടു. ഇപ്പോഴതെല്ലാം താഴ്ന്ന് കരിഞ്ഞു പോവാണ്, കരിഞ്ഞില്ല വീണു പോവാണ് ഇപ്പൊ മഴ പെയ്തപ്പോ.
0: ആ, അതായത് നട്ടിട്ട് എത്ര മാസമായി? അഞ്ചെട്ട് വർഷമായതാണ്. അപ്പം ഈ കുരുമുളകിന്റെ ഉൽപാദന പ്രക്രിയ നടക്കുന്ന ഒരു ടൈമാണ് ഇപ്പോൾ. തിരിയും, തളിരും തിരിയും വരുന്ന ഒരു സമയമാണ് ഇതിൽ. ഈ കുരുമുളകിന്റെ 20 ദിവസം തുടർച്ചയായ മഴയാണ് ഈ കുരുമുളകിനെ ഉൽപാദനപരമായി നിലനിർത്തുന്നത്. അപ്പൊ ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് കാലാവസ്ഥാ വ്യതിയാനം കുരുമുളകിന്റെ ആ ഫ്ലവറിങ്ങിനെ, പൂവിടുന്നതിനെ ബാധിച്ചിട്ടുണ്ട്, ഒന്ന്. ആ രണ്ട്, അതായത് അതിന്റെ പരാഗണത്തെ ബാധിച്ചിട്ടുണ്ട്. പരാഗണം നടക്കാതെ കണ്ട് ആ തിരി വീണുപോയതാവാൻ മതി. രണ്ട്, ദ്രുതവാട്ടമെന്നോ അല്ലെങ്കിൽ അഴുകൽ രോഗം, ഫുട്ട് റോട്ട് എന്ന് പറയുന്ന രോഗത്തിനുള്ള സാധ്യതയുണ്ട്. ഇതിന് ബോഡോ മിശ്രിതം അല്ലെങ്കിൽ സ്യൂഡോമോണസ് സ്പ്രേയിങ്ങും അതിന്റെ ബേസിൽ ഒരു 4 മുതൽ 5 ലിറ്റർ ബോഡോ മിശ്രിതം അല്ലെങ്കിൽ COC കോപ്രോക്സി ക്ലോറൈഡ് വാങ്ങി മണ്ണ് ട്രഞ്ച് ചെയ്ത് കൊടുക്കുക, മണ്ണ് ഡ്രസ് ചെയ്ത് കൊടുക്കുക. മണ്ണിൽ ഒരു 45 സെന്റിമീറ്റർ അകലത്തിൽ 4 മുതൽ 5 ലിറ്റർ ബോഡോ മിശ്രിതം 1% വീര്യത്തിൽ ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, സാധ്യതയുണ്ട്. ഇപ്പൊ മഴ 2 ദിവസം അടുപ്പിച്ച് പിടിച്ചാൽ ഉടനെ അത് സർവൈവലായിട്ട് ആണ്. പിന്നെ വേപ്പ് പിണ്ണാക്ക് 5 വർഷമായതല്ലേ? ആ 2 കിലോ വേപ്പും പിണ്ണാക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പം 2 ഡോസ് ആയിട്ട് കൊടുത്താൽ മതി, 1 കിലോ വീതം കൊടുക്കുക. ആ പിന്നെ കുമ്മായം കൊടുക്കാറുണ്ടോ? കുമ്മായം കൊടുക്കാറുണ്ടോ? കുമ്മായം
2: കൊടുക്കാറുണ്ട്.
0: ആ, അത് എപ്പോഴാ കൊടുത്തത്?
2: കുമ്മായം മഴക്ക് മുമ്പാണ് കൊടുത്തത്.
0: മഴക്ക് മുമ്പ് കൊടുത്താണെങ്കിൽ ഇനി ഇപ്പൊ വേണ്ട, ഇനി ഒരു 3 മാസത്തെ ഗ്യാപ്പ് ഇട്ടിട്ട് കുമ്മായം 1 കിലോ 1 വർഷത്തിൽ കൊടുക്കണം കേട്ടോ.
3: ഓഹോ, ഒരു വർഷത്തേക്ക് ഒരു 1 കിലോ
0: ഒരു 350 ഗ്രാം വെച്ചിട്ട് ഇതിന്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കണം.

0: അതിനുശേഷം 14 ദിവസത്തിന് ശേഷം വേപ്പും പിണ്ണാക്ക് ഇട്ട് കൊടുക്കണം.
1: എത്ര വേണം?
0: 2 കിലോ 3 സ്പ്ലിറ്റ് ഡോസ് ആക്കുമ്പം എത്ര കിട്ടും? ആ രീതിയിൽ കട്ട് ചെയ്തേക്കാം.
1: ശരി, വളരെ നന്ദി പറഞ്ഞു തന്നതിൽ.
0: ഓക്കെ ഓക്കെ, നന്ദി.
2: ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. നമ്മളിപ്പം ഇതിൻ്റെ വ്യത്യസ്ത ഇനങ്ങളെ കുറിച്ച് സാറ് പറഞ്ഞു, അതുപോലെ തന്നെ ഇതിൻ്റെ നടീൽ രീതികളെ കുറിച്ചൊന്ന് പറയാം.
0: ആ ഞാൻ പറഞ്ഞല്ലോ, മാതൃവൃക്ഷം മാതൃവൃക്ഷം സെലക്ട് ചെയ്യേണ്ട രീതി ഞാൻ പറഞ്ഞു. അതിൽ 5 ഗുണങ്ങൾ ഈ മാതൃവൃക്ഷങ്ങൾക്ക് വേണം. അപ്പോൾ കൂടാതെ നടി പ്രധാനമായിട്ട് പ്രവർദ്ധനം നടക്കുന്നത് ഒന്ന്, അത് പ്രവർദ്ധനം എന്നാ പറയാ, കുരുമുളക് തേയുടെ ഉൽപ്പാദനത്തിന് ഒന്ന് റണ്ണർ ഷൂട്ട് നമ്മൾ നടീൽ വസ്തുവായിട്ട് ഉപയോഗിക്കും. 2, ഈ റണ്ണർ ഷൂട്ട് എന്ന് പറയുന്നത് ഇതിന്റെ ചുവട്ടിൽ നിന്ന് പൊട്ടി വരുന്നതാണ്. അപ്പൊ അതിനെ നമ്മൾ ഒരു സ്ക്രോളായിട്ട് തിരിച്ചു വെച്ചിട്ട് വേണം ഏപ്രിൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വേണം മുറിച്ചെടുത്ത് നഴ്സറികളിലേക്ക് കൊണ്ടുപോയി നമുക്കിത് ഉൽപ്പാദനം നടത്താം. അപ്പോൾ ഒരു കട്ടിങ്സ് പറഞ്ഞാൽ ഒരു 3 നോട്ട്സ് 3 നോട്ട്സ് ഉണ്ടായാൽ മതി. അപ്പം ഇത് അത് സ്യൂഡോമോണസ് ട്രീറ്റ് ചെയ്യണം. പിന്നെ പോട്ടിൻ മിക്സ്ചർ ഉണ്ടാക്കണം. പോട്ടിൻ മിക്സ്ചറിൽ ട്രൈക്കോഡെർമ അതുപോലുള്ള ജീവാണു വളങ്ങൾ നമ്മൾ ചേർക്കുന്നത് ഈ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. അങ്ങനെ നഴ്സറികളിൽ നമുക്ക് തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാം. കർഷകൻ ഇനി നേരിട്ട് നടുകയാണെങ്കിൽ ഒരു 4 മുട്ടുള്ള നടീൽ തലകൾ ഈ സീസൺ നമുക്ക് കറക്റ്റ് ഇപ്പോൾ സീസണാണ്.
2: നമ്മൾ പണ്ട് തിരുവാതിര
0: ഞാറ്റുവേല കഴിഞ്ഞിട്ടുള്ള ആ സമയമായതുകൊണ്ട് നമുക്ക് ഒന്നുകിൽ മാത്ര ഇത് താങ്ങുകാലുണ്ടെങ്കിൽ, ഇനി തനിവിളയാണെങ്കിലും ഒരു മീറ്റർ താങ്ങുകാലുള്ള തെങ്ങോ കവുങ്ങ് മറ്റു മരങ്ങളൊക്കെ ആണെങ്കിൽ 1 മീറ്റർ ഗ്യാപ്പിൽ ഏകദേശം നട്ടിട്ട് ഇത് മണ്ണിൽ മൂടി വെച്ചാൽ മതി. നന്നായിട്ട് മണ്ണ് ചവിട്ടി ഉറപ്പിക്കണം. ഈ കുഴിയെടുത്ത് മേൽവളവും ചാണകവും കമ്പോസ്റ്റും ഒക്കെ ചേർത്ത് വേപ്പുമിണ്ണാക്കും ചേർത്ത് ഈ മിക്സ് ചെയ്തതിനു ശേഷം നട്ട് കുഴി ചവിട്ടി ഉറപ്പിച്ച് നടീൽ തലകൾ മണ്ണിൽ വെക്കണം.
2: ഓക്കെ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ. ആ നമസ്കാരം, കിസാൻവാണിയിലേക്ക് സ്വാഗതം. ആരാണ്?
3: മാധവൻ, മരുതായി.
2: ആ എന്താണ് ചോദിക്കാനുള്ളത്?
3: ഇപ്പൊ ചോദിക്കാനുള്ളത് സാർ, ഇപ്പൊ ഞാൻ ഒരു 6 മരത്തിന് 1 മരം ചെടി നടന്ന ഉദ്ദേശമുണ്ട്.
0: ആ
3: അതിന് അതിനെന്താ ചെയ്യണ്ടേ?
0: തൈകൾ കിട്ടിയിട്ടുണ്ടോ?
3: ആ തൈകൾ ഇത് ഫാമിന് മേടിച്ചോണ്ടിട്ടുണ്ട്.
0: ആ അത് ഒരു പാക്കറ്റില് 5 എണ്ണം വീതുള്ളതാണോ 4 എണ്ണം വീതുള്ളതാണോ? ഓക്കെ, അത് എത്ര എത്ര ഇല വന്നു? ഒരുവിധം വളർച്ച ആയതല്ലേ? ശരി, നിങ്ങൾ നടിയിൽ മരം ഏതാണ്? ആ പ്ലാവാണ്. ഏതായാലും ആ പ്ലാവിൽ നിന്റെ ഒരു 1.5 മീറ്റർ വിട്ട് വടക്കുഭാഗം, കേട്ടോ, ആ അതായത് തെക്കൻ വെയിൽ നേരിട്ട് ഈ ചെടിക്ക് കൊള്ളുന്നത് നമുക്ക് ഒഴിവാക്കാം. അപ്പം വടക്കു ഭാഗം നോക്കി ഒരു 50 സെന്റിമീറ്റർ അകലത്തിലുള്ള ഒരു കുഴിയെടുക്കുക താഴ്ചയിലും. അതില് ഈ പറഞ്ഞ ജൈവവളങ്ങളും മേൽമണ്ണും ചേർത്ത് നിറയ്ക്കുക. ചാണകപ്പൊടി, കമ്പോസ്റ്റ് ഏതാണോ നിങ്ങൾക്ക് കിട്ടുന്നത്? ആ അപ്പൊ അത് ചാണകപ്പൊടിയാണെങ്കിൽ ചാണകപ്പൊടി, അത് ഏതാണോ അത് കിട്ടുന്നത് അതും, അതൊരു 2 കിലോ അതും ഈ മേൽമണ്ണും ചേർത്ത് മിക്സ് ചെയ്ത് ഈ ചെറു കുഴിയിലേക്ക് പോളിത്തീൻ ബാഗ് ചുവടെ ഇളകാതെ, അപ്പൊ സൈഡ് ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് അത് മല്ലനെ ആ പോളിത്തീൻ ഷീറ്റ് മാറ്റി അതിൽ നിന്ന് 2 തലയായിട്ട് നട്ടാൽ മതിയാവും. 4 5 ഉണ്ടാവും ആ ഒരു കൂടിനകത്ത്. അതിൽ നിന്ന് 2 എണ്ണം അടർത്തിയെടുത്ത് ഇളക്കം തട്ടാതെ ഈ വൈകുന്നേരങ്ങളിൽ നടുക കേട്ടോ.
3: അല്ല സാർ, ഒരു ചോദ്യം, 4 തലയാണ് 2 തലം വേര് വിട്ടുപോലെ?
0: വേര് പൊട്ടാതെ അടർത്തിയെടുത്താ മതി.
3: അതിപ്പോ എങ്ങനെ സാർ, റിസ്ക് അല്ലേ?
0: ട്രൈ ചെയ്യുക, ഇല്ലെങ്കിൽ 4 നടുക. അത് അധികമാണ്, വേണ്ട, 2 എണ്ണേ വേണ്ടു ഒരു കുഴിയില്. എന്നിട്ട് വൈകുന്നേരം നട്ട് നനച്ചു കൊടുത്ത് ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് ഒരു തണലും കുത്തി കൊടുക്കേണ്ടി വരും. കാരണം പിറ്റേന്ന് നട്ടതിന്റെ പിറ്റേന്ന് രാവിലെ കടും വെയിലാണെങ്കിൽ

0: വാടിപ്പോവും. അപ്പൊ അത് ശ്രദ്ധിക്കുക, എന്നിട്ട് നന്നായിട്ട് ചുവട് ചവിട്ടി ഉറപ്പിച്ച് ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഓക്കെ. പൊതയിടല് കുരുമുളക് ചെടികൾക്ക് പൊതയിടൽ അനിവാര്യമാണ്, ആവശ്യമാണ്. മരപ്പൊടി, തേങ്ങാത്തൊണ്ട്, അടക്കത്തൊണ്ട് എല്ലാം നമുക്ക് ഉപയോഗിക്കാം. ഏറ്റവും നല്ലത് ശീമക്കൊന്നയാണ്. ശീമക്കൊന്ന ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മണ്ണിലെ നിമാ വിരകളെ തോളർ ചെയ്യും, എതിർക്കും ഈ ശീമക്കൊന്നയില.
1: ആ
0: അത് കൊത്തി ഇട്ട് കൊടുത്തോ. പിന്നെ സ്യൂഡോമോണസ് ലായനി കൃഷിഭവനിൽ നിന്നോ സ്യൂഡോമോണസ് കിട്ടും, അത് വാങ്ങി തളിച്ചു കൊടുക്കണം കേട്ടോ. സ്യൂഡോമോണസ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളം. ഏതാ സ്യൂഡോമോണസ് തന്നെ? അത് തന്നെ സ്യൂഡോമോണസ്. ചെടികൾക്ക് തളിച്ചു കൊടുക്കുക, ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക, അതൊക്കെ ചെയ്യണം. വലിയ മരങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. കാരണം അഴുകൽ രോഗം, അത് കുരുമുളകിന്റെ ഒരു ഒരു ഒരു വലിയ ശത്രുവാണ് അഴുകൽ രോഗം, ഫംഗസ്. അത് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് തളിക്കാം, ചുവട്ടിൽ ഒഴിച്ചും കൊടുക്കാം. പിന്നെ ഈ ഈ നടീൽ രക്ഷാപ്രവർത്തനങ്ങളും ചെടിക്ക് ചെയ്തു കൊടുക്കണം. ഓക്കെ. വളവും കൊടുക്കണം കേട്ടോ.
2: ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. നമ്മുടെ പരിപാടിയുടെ സമയം ഏകദേശം തീരാറായി.
0: അതെ, പിന്നെ നമുക്കിപ്പം ഈ കർഷകരധികം ശ്രദ്ധിക്കാത്തത് ഇപ്പം നമ്മൾ നേരത്തെ കർഷകരോട് പറയാൻ വിട്ടുപോയതാണ്.
2: ഒന്ന് പറയൂ,
0: ഈ പ്രൂണിങ് എന്ന് പറയുന്നത് കുരുമുളകിന്റെ അവശ്യ ഘടകമാണ്. അതായത് ഒരു ഒരു മാർച്ച് മാസം ആകുമ്പോൾ കുരുമുളകിന്റെ അമിത തലകൾ മുഴുവൻ മുറിച്ചു മാറ്റുക, മരത്തെ പ്രൂൺ ചെയ്യുക, എന്നിട്ട് നല്ല പുതിയ തലകൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയുള്ള മോട്ടിവേഷൻ കൊടുക്കുന്നതാണ് പ്രൂണിങ്. അത് നമ്മുടെ കൃഷിക്കാർ ചെയ്യുക പലയിടത്തും കാണാറില്ല. 2, അടുപ്പിച്ചൊരിക്കലും നടാതിരിക്കുക. കാരണം അത് എന്തുകൊണ്ടാണെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, നിഴൽ തണല്, ഒരു മരത്തിന്റെ തണല് മറ്റൊരു മരത്തിന്റെ തണലായി വരുമ്പോൾ ഉൽപ്പാദനം വളരെ കുറഞ്ഞു പോകും, കായുണ്ടാവില്ല. അതങ്ങനെ ഒരു പ്രശ്നം കർഷകരുടെ ഇടയിൽ ശ്രദ്ധിക്കാറുണ്ട്.
2: ഓക്കെ, ഇതിന്റെ മറ്റ് വിശദമായ ചർച്ച നമുക്ക് മറ്റൊരു അവസരത്തിലേക്ക് നടത്താം. ഏതായാലും ഇത്രയും സമയം ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയതിന് വളരെ നന്ദി.
0: നന്ദി, താങ്ക് യു.
2: പ്രിയ ശ്രോതാക്കളെ, കിസാൻ വാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ കുരുമുളക് കൃഷി നടീലും പരിചരണവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് പായം കൃഷിഭവനിലെ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ശ്രീ സി മധുസൂദനൻ മറുപടി പറയുകയായിരുന്നു. ഇതുവരെ സാങ്കേതിക സഹായം സജിത് കുമാർ തലശ്ശേരി, നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ PV പ്രഭാത്.

0: ആകാശവാണി കണ്ണൂർ. ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കണ്ണൂർ 25,333 രൂപ, കാഞ്ഞങ്ങാട് 26,000 രൂപ, കാസർഗോഡ് 30,000 രൂപ, തളിപ്പറമ്പ് 24,660 രൂപ. കൊപ്ര ക്വിന്റലിന് കണ്ണൂർ 13,300 രൂപ, തലശ്ശേരി, കാസർഗോഡ്, തളിപ്പറമ്പ് എന്നീ കേന്ദ്രങ്ങളിൽ 12,000 രൂപ, കാഞ്ഞങ്ങാട് 11,000 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് കണ്ണൂർ 3,700 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് ക്വിന്റലിന് കണ്ണൂർ, തളിപ്പറമ്പ് എന്നീ കേന്ദ്രങ്ങളിൽ 4,000 രൂപ, തലശ്ശേരി 4,100 രൂപ, കാസർഗോഡ് 3,700 രൂപ. കുരുമുളക് ക്വിന്റലിന് തലശ്ശേരി, കാഞ്ഞങ്ങാട് എന്നീ കേന്ദ്രങ്ങളിൽ 67,000 രൂപ, തളിപ്പറമ്പ് 66,500 രൂപ, കാസർഗോഡ് 65,000 രൂപ. റബ്ബർ ക്വിന്റലിന് തളിപ്പറമ്പ് 22,000 രൂപ, കാഞ്ഞങ്ങാട് 24,000 രൂപ. കൊട്ടപ്പാക്ക് ക്വിന്റലിന് തളിപ്പറമ്പ് 41,000 രൂപ, കാഞ്ഞങ്ങാട് 44,000 രൂപ, കാസർഗോഡ് 50,000 രൂപ, തലശ്ശേരി 39,500 രൂപ. നേന്ത്രക്കായ ക്വിന്റലിന് കണ്ണൂർ, തലശ്ശേരി എന്നീ കേന്ദ്രങ്ങളിൽ 5,000 രൂപ, തളിപ്പറമ്പ് 4,300 രൂപ, കാഞ്ഞങ്ങാട് 4,500 രൂപ, കാസർഗോഡ് 5,000 രൂപ. പച്ചക്കപ്പ ക്വിന്റലിന് കണ്ണൂർ 3,000 രൂപ. കോഴിമുട്ട 100 എണ്ണത്തിന് കണ്ണൂർ 630 രൂപ, തളിപ്പറമ്പ് 710 രൂപ, തലശ്ശേരി 690 രൂപ. അടയ്ക്ക പഴുത്തത് 1,000 എണ്ണത്തിൽ തലശ്ശേരി 4,200 രൂപ, കാസർഗോഡ് 4,500 രൂപ. ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ സമാപിച്ചു. തയ്യാറാക്കിയത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം. ഇന്ന് 7:35 സയൻസ് കഫേയിൽ കാലം, കലണ്ടർ, ജ്യോതിശാസ്ത്രം ഈ വിഷയത്തെ ആധാരമാക്കി സംസാരിക്കുന്നു ശാസ്ത്രലേഖകനും ശാസ്ത്ര പ്രചാരകനുമായ ടി കെ ദേവരാജൻ. ഇന്ന് 7:35 സയൻസ് കഫേയിൽ ഇന്ന് രാത്രി 9:30 ഗാനലോക വീഥികളിൽ ചലച്ചിത്ര സംഗീതത്തിന്റെ ചരിത്ര വീഥികളിലൂടെ ഒരു പര്യടനം. 10:00 കഥകളി പദങ്ങൾ കലാനിലയം സിനുവും സംഘവും അവതരിപ്പിച്ചത്. കഥ ദക്ഷയാകും. രാത്രി 11:00 കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തീകരിച്ചതിന്റെ ഭാഗമായുള്ള പ്രത്യേക പരിപാടി കേൾക്കാം. ഇന്ന് രാത്രി 11:00.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
0: ആകാശവാണി കണ്ണൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം ഇറലേ.
3: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സുസ്ഥിരമായ ഭൂമിക്കായി ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി. അടുത്തഘട്ട പ്രവർത്തനങ്ങൾ ജൂലൈ 1 മുതൽ. ചെറിയ ഗ്രാമങ്ങളിൽ കപ്സിറപ്പുകളുടെ വിൽപ്പനയ്ക്ക് നൽകിയിരുന്ന ഇളവ് പിൻവലിച്ചു കേന്ദ്ര സർക്കാർ. വിൽപ്പന ഇനി ലൈസൻസ് ഉള്ള ഫാർമസികൾ വഴി മാത്രം. കേരളത്തിൽ കോഴിക്കോട് ഒരാൾക്ക് കൂടി മലേറിയ. സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. യുക്രൈൻ റഷ്യ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്കായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രാൻസിലെ ഇവീനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുക എന്ന വിഷയത്തിൽ നടക്കുന്ന വർക്കിംഗ് സെഷനിലാണ് ശ്രീ മോദി ഇന്ന് പങ്കെടുക്കുക. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഔദ്യോഗികമായി സ്വാഗതം ചെയ്യും. സുസ്ഥിരമായ ഭൂമിക്കായി ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വിശദാംശങ്ങളിലേക്ക്.
4: കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി, യുകെ പ്രധാനമന്ത്രി കെ സ്റ്റാമർ, യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് അൽ നഹ്യാൻ എന്നിവരുമായി ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. G7

0: രാജ്യങ്ങളിലെ നേതാക്കൾ, പങ്കാളി രാജ്യങ്ങൾ, ലോകബാങ്കിന്റെയും ആഫ്രിക്കൻ വികസന ബാങ്കിന്റെയും പ്രധാന പ്രതിനിധികൾ എന്നിവർ സെഷനിൽ പങ്കെടുക്കും. G7 ഉച്ചകോടിയിൽ ഇത് 13-ാം തവണയാണ് ഇന്ത്യ പങ്കാളിയാകുന്നത്. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നാളെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും കൂടിക്കാഴ്ച നടത്തും. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണത്തെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച നടത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: വികസിത ഭാരതം എന്ന ദർശനം സാക്ഷാത്കരിക്കാൻ രാജ്യത്തെ ജനങ്ങൾക്കായി പുതുതലമുറ അടിസ്ഥാന സൌകര്യങ്ങൾ നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തിന്റെ അടിസ്ഥാന സൌകര്യത്തിൽ വളർച്ചയുടെ പുതിയ വഴികൾ തുറന്നതായും ശ്രീ മോദി വ്യക്തമാക്കി. സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. രാജ്യം 100% റെയിൽവേ വൈദ്യുതീകരണത്തിലേക്ക് നീങ്ങുന്നതാണെന്നും ഇറക്കുമതി ചെയ്യുന്ന ഡീസലിനെ ആശ്രയിക്കുന്നത് നിർത്തുന്നതോടെ ഇന്ത്യയുടെ സുസ്ഥിര വളർച്ചയ്ക്കും അടിസ്ഥാന സൌകര്യ വികസനവും ശക്തിപ്പെടുമെന്നും കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. വിജയവാഡയിൽ രായണപാടു റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ വികസന പ്രവർത്തനങ്ങളുടെ പുരോഗതി അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഫ്രാൻസിലെ നീസ് മസേനയിൽ ആരംഭിച്ച UPI പണമിടപാട് സംവിധാനം കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ ലോകോത്തര ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമിനെ ഫ്രാൻസിന്റെ മുൻനിര റീറ്റെയിൽ മേഖലകളിലൊന്നിലേക്ക് കൊണ്ടുവന്നത് സുപ്രധാന ചുവടുവയ്പ്പുകളൊന്നായാണെന്ന് ശ്രീ ഗോയൽ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കാലാവസ്ഥാ വ്യതിയാനം തടയാനുള്ള നടപടി, ഹരിതഗ്രഹവാതക പുറന്തള്ളൽ കുറയ്ക്കുക, സുസ്ഥിര വികസന സംരംഭങ്ങൾ എന്നിവയിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി പാരീസ് കരാറിന്റെ കീഴിൽ സംയുക്ത ക്രെഡിറ്റ് മെക്കാനിസം നടപ്പാക്കുന്നതിനെ അംഗീകരിച്ച് ഇന്ത്യയും ജപ്പാനും. കഴിഞ്ഞ വർഷം ഒപ്പുവച്ച സഹകരണ ഉടമ്പടി പ്രകാരമാണ് ഇരു രാജ്യങ്ങളും നിയമങ്ങൾ അംഗീകരിച്ചത്. 4 വർഷമായി യുക്രൈനും റഷ്യയുമായി നടക്കുന്ന സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്കായി G7 ഉച്ചകോടിയിൽ വെച്ചോ അമേരിക്കയിൽ വെച്ചോ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറെന്ന് യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ഏവിയൻ ലെസ് ബെയിൻസിൽ നടക്കുന്ന സമ്മേളനത്തിലേക്ക് റഷ്യൻ പ്രസിഡന്റിനെ ക്ഷണിക്കാൻ അമേരിക്ക സമ്മതിച്ചതായും ഇതൊരു മികച്ച അവസരമാണെന്നും മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ സെലൻസ്കി പറഞ്ഞു. ചെറിയ ഗ്രാമങ്ങളിൽ കഫ് സിറപ്പുകളുടെ വിൽപ്പനയ്ക്ക് നൽകിയിരുന്ന ഇളവ് പിൻവലിച്ചുകൊണ്ട് വിജ്ഞാപനം പുറപ്പെടുവിച്ച കേന്ദ്ര സർക്കാർ. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇനി മുതൽ ചെറിയ ഗ്രാമങ്ങളിൽ കഫ് സിറപ്പുകളുടെ വിൽപ്പനയും വിതരണവും ലൈസൻസ് ഉള്ള ഫാർമസികൾ വഴി മാത്രമേ നടത്താൻ സാധിക്കൂ. നേരത്തെ 1000-ൽ താഴെ ജനസംഖ്യയുള്ള ഗ്രാമങ്ങളിൽ ലൈസൻസിംഗ് വ്യവസ്ഥകൾ പാലിക്കാതെ തന്നെ കഫ് സിറപ്പുകളുടെ വിൽപ്പന അനുവദിച്ചിരുന്നു. UPSC സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നെന്ന തരത്തിൽ പ്രചരിക്കുന്ന സാമൂഹ്യമാധ്യമ പോസ്റ്റുകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരം തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്നും മാത്രമേ വിവരങ്ങൾ പങ്കുവയ്ക്കാവൂ എന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ സെൻസസ് 2027 1-ാം ഘട്ട നടപടിക്രമങ്ങൾക്ക് തുടക്കമായി. ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിയതോടെയാണ് സെൻസസ് 1-ാം ഘട്ടത്തിന് തുടക്കമായത്. മുഖ്യമന്ത്രി VD സതീശനും ചീഫ് സെക്രട്ടറി എ ജയതിലകും സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളായി. സെൻസസ് പ്രക്രിയയിൽ എന്യൂമറേറ്ററുമാരുമായി ജനങ്ങൾ പൂർണ്ണമായും സഹകരിക്കണമെന്ന് ഗവർണർ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു.
3: ഓൾ ദ പീപ്പിൾ വിൽ ബി ഗോയിങ് ഇൻ ടു ഫോർ എ വെരി മാസീവ് എക്സർസൈസ് ഓഫ് സെൻസസ് 2027. വൺ മോർ സിഗ്നിഫിക്കന്റ് സ്റ്റെപ്പ് വി ആർ ടേക്കിംഗ് ഇൻ ദിസ് സെൻസസ് ഈസ് ദിസ് സെൻസസ് is being done fully digitally. I congratulate all the officers of the census.
1: ഇന്നു മുതൽ 15 ദിവസത്തേക്ക് sc.census.gov.in എന്ന പോർട്ടലിലൂടെ ജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. അടുത്തഘട്ട പ്രവർത്തനങ്ങൾ കേരളത്തിൽ July 1 മുതൽ ആരംഭിക്കും. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് ഈ ഘട്ടത്തിൽ നടക്കുക. 2-ാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിൽ നടക്കും. സെൻസസുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും പരാതികൾക്കും പൊതുജനങ്ങൾക്ക് 1855 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. സംസ്ഥാനത്തെ നിപ്പ ഷിഗെല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. WHO കൺസൾട്ടന്റായ ഡോക്ടർ SS ലാലാണ് സമിതി ചെയർമാൻ. തിരഞ്ഞെടുപ്പ് കാരണം മഴക്കാല പൂർവ്വ ശുചീകരണം തടസ്സപ്പെട്ടതിനാൽ പകർച്ചവ്യാധിയുടെ വ്യാപനം ഈ വർഷം കൂടുതലാണെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഈ മാസം

0: 70 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചതായും മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിലായി 5 പേർ ഷിഗല്ല ബാധിച്ചു മരിച്ചതായും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ ഒരാൾക്ക് കൂടി മലേറിയ റിപ്പോർട്ട് ചെയ്തു. ഒളവണ്ണ സ്വദേശിക്കാണ് രോഗബാധ. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ ആരംഭിച്ചു. ഇന്നലെ തിക്കോടിയിൽ മധ്യപ്രദേശ് സ്വദേശിക്കും മലേറിയ സ്ഥിരീകരിച്ചിരുന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. രാത്രി 12:30 മത്സരം. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ നോർവേ ഇറാഖിനെയും 6:30 അർജന്റീന അൾജീരിയയും നേരിടും. ഇന്ന് രാവിലെ നടന്ന ഇറാൻ ന്യൂസിലൻഡ് മത്സരം സമനിലയിൽ കലാശിച്ചു. ഐസിസി T20 വനിതാ വേൾഡ് കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ന്യൂസിലൻഡ് ശ്രീലങ്കയെ ബാറ്റിംഗിന് അയച്ചു. രാത്രി 11:00 നടക്കുന്ന 2 മത്സരത്തിൽ ഇംഗ്ലണ്ട് അയർലൻഡിനെ നേരിടും. ഈ വർഷത്തെ ഖാരിഫ് സീസണ് മുന്നോടിയായുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ നേതൃത്വത്തിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല അവലോകന യോഗം ചേർന്നു. പ്രതികൂല കാലാവസ്ഥയിൽ നിന്ന് കൃഷിയെയും കർഷകരെയും സംരക്ഷിക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും മുൻകൂട്ടി സ്വീകരിക്കണമെന്ന് ശ്രീ ചൌഹാൻ നിർദ്ദേശിച്ചു. അമേരിക്കയുമായി ഒപ്പുവച്ച കരാറിന്റെ ഭാഗമായി ഇസ്രായേൽ ലബനനിൽ നിന്ന് പിന്മാറണമെന്ന് ഇറാൻ. തെക്കൻ ലബനനിൽ ഇസ്രായേൽ തുടരുന്ന അധിനിവേശം അമേരിക്കയും ഇറാനും തമ്മിലുള്ള ധാരണാപത്രത്തിന്റെ ലംഘനമാണെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞു. അതേസമയം കരാറിനെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനമായാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിശേഷിപ്പിച്ചത്. ഇസ്രായേലിന് സ്വന്തമായ മുൻഗണനകളുണ്ടെന്നും ആവശ്യമുള്ളിടത്തോളം കാലം ലബനനിൽ തുടരുമെന്നും അഭിപ്രായപ്പെട്ടു. അന്താരാഷ്ട്ര യോഗാദിനത്തിന് മുന്നോടിയായി നാളെ മുംബൈയിലെ ഓർലി സൈക്കിൾ ട്രാക്കിൽ ഫിറ്റ് ഇന്ത്യ സൈക്ലത്തോൺ നടക്കും. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ നിന്നുള്ള 250 സൈക്ലിസ്റ്റുകൾ മന്ത്രിയോടൊപ്പം പരിപാടിയുടെ ഭാഗമാകും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 544 ഉയർന്ന് 76,808 നിഫ്റ്റി 135 നേട്ടത്തിൽ 23,989 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 120 കുറഞ്ഞ് 111,000 ഗ്രാമിന് 13,875 ഇന്നത്തെ വില. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സുസ്ഥിരമായ ഭൂമിക്കായി ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി. അടുത്തഘട്ട പ്രവർത്തനങ്ങൾ July 1 മുതൽ. ചെറിയ ഗ്രാമങ്ങളിൽ കഫ് സിറപ്പുകളുടെ വിൽപ്പനയ്ക്ക് നൽകിയിരുന്ന ഇളവ് പിൻവലിച്ച കേന്ദ്ര സർക്കാർ. വിൽപ്പന ഇനി ലൈസൻസുള്ള ഫാർമസികൾ വഴി മാത്രം. കേരളത്തിൽ കോഴിക്കോട് ഒരാൾക്ക് കൂടി മലേറിയ. സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. യുക്രൈൻ റഷ്യ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്കായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി കണ്ണൂർ. സയൻസ് കഫേ പരിപാടിയിലേക്ക് പ്രിയ ശ്രോതാക്കളെ ഏവർക്കും സ്വാഗതം. മനുഷ്യൻ പണ്ടുകാലം മുതൽ തന്നെ സമയത്തെ മനസ്സിലാക്കുവാനും പ്രകൃതിയുടെ ചക്രങ്ങളെ തിരിച്ചറിയുവാനും ശ്രമിച്ചിട്ടുണ്ട്. സൂര്യന്റെ ഉദയവും അസ്തമയവും ചന്ദ്രന്റെ വളർച്ചയും ഋതുക്കളുടെ മാറ്റങ്ങളും മനുഷ്യനെ കാലഗണനയിലേക്ക് നയിച്ചു. ഈ നിരീക്ഷണങ്ങളുടെയും കണക്കുകൂട്ടലുകളുടെയും ഫലമായാണ് കലണ്ടറുകൾ രൂപം കൊണ്ടത്. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കണക്കാക്കുന്നതിൽ മാത്രമല്ല, നമ്മുടെ വിശേഷ ദിവസങ്ങളായ വിഷു, ഓണം, ഈദ്, ക്രിസ്തുമസ് എന്നീ ആഘോഷങ്ങളുടെ തീയതികൾ നിർണയിക്കുന്നതിലും ചന്ദ്ര സൌരചക്രങ്ങൾക്ക് നിർണായക സ്ഥാനമാണുള്ളത്. ഇന്നത്തെ സയൻസ് കഫേയിലൂടെ നമുക്ക് കാലത്തെ അളക്കാനുള്ള മനുഷ്യന്റെ അത്ഭുതകരമായ അന്വേഷണത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കാം. കാലം, കലണ്ടർ, ജ്യോതിശാസ്ത്രം, ഈ വിവരങ്ങൾ നമുക്കായി പങ്കുവയ്ക്കുന്നത് ശാസ്ത്രലേഖകനും ശാസ്ത്രപ്രചാരകനുമായ TK ദേവരാജൻ.
2: നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തുന്നതിന് ഏറ്റവും ആവശ്യമായ സംഗതിയാണ് കാലഗണന. അതിന് നമ്മെ സഹായിക്കാനുള്ളതാണ് കലണ്ടറുകൾ. കൃഷി, തൊഴിൽ, വിദ്യാഭ്യാസം, യാത്ര, എന്നിങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നാം കലണ്ടർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. നിത്യജീവിതത്തിന് മാത്രമല്ല, ഭൂതകാലത്തെ ഓർമ്മിച്ചെടുക്കാനും ഭാവിയെ ആസൂത്രണം ചെയ്യാനും നമുക്ക് കലണ്ടർ ആവശ്യമാണ്. ഇന്നത് വീട്ടിലും പണിയിടത്തിലും ഭിത്തിയിൽ തൂക്കിയിടുക മാത്രമല്ല, എപ്പോൾ വേണമെങ്കിലും ലഭ്യമാകാൻ ഉതകും വിധം വാച്ച്, ഫോൺ തുടങ്ങിയ വിവിധ ഉപകരണങ്ങൾ

എപ്പോൾ തുടങ്ങുന്നു എന്ന് എങ്ങനെയാണ് തീരുമാനിക്കപ്പെട്ടത്? നമ്മൾ ഉപയോഗിക്കുന്ന കലണ്ടറിൽ പുതുവർഷം അഥവാ പഴയ ക്രിസ്തുവർഷത്തെ കൂടാതെ കൊല്ലവർഷം, ശകവർഷം, ഹിജറാവർഷം എന്നിവയും രേഖപ്പെടുത്തി കാണാറുണ്ട്. വ്യത്യസ്തമായ വർഷങ്ങളും മാസങ്ങളും ഉള്ള കലണ്ടറുകൾ എന്തുകൊണ്ടാണ് ഉണ്ടായത്? ആചാരപരമായ കാര്യങ്ങളിൽ ദിവസത്തെ തിഥി, നക്ഷത്രം എന്നിവയിൽ വിളിക്കുകയും കലണ്ടറിൽ രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അവയും തീയതിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പുതുവർഷ കലണ്ടറിൽ 30-31 ദിവസങ്ങളുള്ള മാസങ്ങളും 28-29 ഉള്ള ഒരു മാസവും വന്നത് എങ്ങനെയാണ്? അതുപോലെ മലയാളം കലണ്ടറിലും മാസങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്താണ്? എന്തുകൊണ്ടാണ് റംസാനും ബക്രീദുമെല്ലാം നേരത്തെ വരുന്നത്? ആചാരങ്ങളും വിശേഷ ദിവസങ്ങളും കലണ്ടറിൽ നിശ്ചയിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ കലണ്ടർ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരാം. ഇവയ്ക്ക് ഉത്തരം തേടുന്നത് കലണ്ടറിനെ നന്നായി മനസ്സിലാക്കാൻ മാത്രമല്ല, കാലങ്ങളായി കലണ്ടറുകൾ നിമിത്തമാക്കി കൈമാറ്റം ചെയ്യപ്പെട്ട പല അബദ്ധധാരണകളെയും തിരുത്താനും സഹായകമാണ്. രാവും പകലും കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങളും ചേർന്ന അനുഭവമാണ് കാലത്തെ തിരിച്ചറിയാൻ പ്രാചീന മനുഷ്യനെ സഹായിച്ചത്. എന്നാൽ അവയ്ക്കെല്ലാം ചില ആകാശ പ്രതിഭാസങ്ങളുമായി ബന്ധമുണ്ടെന്ന തിരിച്ചറിവ് കാലത്തെ വേർതിരിച്ചറിയാനും മുൻകൂട്ടി മനസ്സിലാക്കാനും സഹായകമായി. പിന്നീട് അവയെ കൃത്യമായി അളക്കാനും പരസ്പരം ആശയവിനിമയം നടത്താനായി അവ രേഖപ്പെടുത്തുകയും ചെയ്തതോടെ കലണ്ടർ ജന്മം കൊണ്ടു. നായാടി നടന്ന മനുഷ്യർക്ക് രാത്രികാല വെളിച്ചത്തിൽ മാറ്റം വരുത്തുന്ന ചന്ദ്രന്റെ നിരീക്ഷണം പ്രധാനമായിരുന്നു. കൃഷി ആരംഭിച്ചപ്പോഴാകട്ടെ ഋതുക്കളിൽ മാറ്റം വരുന്ന വർഷം ഗണിക്കേണ്ടി വരികയും അതിന് സൂര്യന്റെ സ്ഥാനവും തമ്മിൽ ബന്ധമുണ്ടെന്നും മനസ്സിലാക്കാനായി. കച്ചവടവും പണമിടപാടുകളും ആരംഭിച്ചപ്പോൾ വിവിധ കാലയളവുകൾ പരസ്പരം ബന്ധിക്കുന്ന കലണ്ടറും അതിനായി കൃത്യമായ വാന നിരീക്ഷണവും വേണ്ടിവന്നു. ആകാശ ദൃശ്യങ്ങളിലെ വിവിധ പാറ്റേണിൽ കാണപ്പെടുന്ന നക്ഷത്രങ്ങളും അവയുടെ ഇടയിൽ സഞ്ചരിക്കുന്നതായി കാണുന്ന ഗ്രഹങ്ങളും ദേവലോകവും ദേവന്മാരുമായി സങ്കല്പിക്കപ്പെട്ടത് അവയെ പ്രീതിപ്പെടുത്താൻ ആചാരങ്ങളും ഉത്സവങ്ങളും ആരംഭിക്കാൻ കാരണമായി. ഇവയെല്ലാം കൃത്യതയോടെ കണക്കുകൂട്ടാൻ ചിട്ടയായ വാനനിരീക്ഷണം വേണ്ടി വന്നപ്പോൾ അത്തരം പഠന പ്രവർത്തനങ്ങൾ പ്രാചീന സംസ്കാരങ്ങളുടെ അവിഭാജ്യ ഭാഗമായി. ബാബിലോണിയയിലും ഈജിപ്തിലും ഗ്രീസിലും ഭാരതത്തിലും ചൈനയിലുമെല്ലാം ഈ വിധം വാനനിരീക്ഷണവും കലണ്ടറും വികസിപ്പിച്ചുകൊണ്ടിരുന്നു. അവയെക്കുറിച്ചുള്ള പരസ്പര അറിവിലൂടെയും കലണ്ടറുകൾ നിരന്തരം പരിഷ്കരിക്കപ്പെട്ടു. അതിന്റെ സംക്ഷിപ്ത ചരിത്രമാണ് ഇവിടെ ഇനി വിവരിക്കുന്നത്. ദിവസത്തിന് പുറമെ ആദ്യം രേഖപ്പെടുത്തിയ കാലയളവ് മാസമാണ്. ഒരു മാസം എന്നത് ചന്ദ്രന്റെ ബുദ്ധിക്ഷയത്തിലുള്ള കാലയളവാണ്. മിക്ക ഭാഷയിലെയും മാസത്തിന്റെ പദം ചന്ദ്രനുമായി ബന്ധപ്പെട്ടായത് അതിനാലാണ്. ഏകദേശം 37,000 വർഷം മുമ്പെങ്കിലും ചന്ദ്രന്റെ ബുദ്ധിക്ഷയം രേഖപ്പെടുത്തി വെക്കാൻ അന്നത്തെ നായാടി മനുഷ്യർ ശ്രമിച്ചിരുന്നതായി തെളിവുകളുണ്ട്. ഫ്രാൻസിലും ആഫ്രിക്കയിലും ചന്ദ്രന്റെ മാറ്റം രേഖപ്പെടുത്തിയ എല്ലിങ് കഷ്ണങ്ങളും പാറക്കഷ്ണങ്ങളും കണ്ടെത്തിയതിന്റെ കാലപ്പഴക്കം 37,000 വർഷമാണ്. ചന്ദ്രന്റെ വൃദ്ധിക്ഷയ കാലയളവ് 29.53 ദിവസമാണെന്ന് ഇന്ന് നമുക്ക് കൃത്യമായി അറിയാം. പക്ഷേ പണ്ട് കാലത്തത് 30-29 ദിവസങ്ങൾ ഇടവിട്ട് വരുന്നതായാണ് കണക്കുകൂട്ടിയത്. കൃഷി ചെയ്യാൻ ആരംഭിച്ച മനുഷ്യർ ഋതുക്കൾ മാറി വരുന്ന കാലയളവ് കണക്കാക്കാൻ ശ്രമിച്ചതാണ് വർഷത്തിന്റെ അടിസ്ഥാനം. കാലം മാറുന്നതോടൊപ്പം വരുന്ന മറ്റു രണ്ട് കാര്യം കൂടി അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. രാത്രിയുടെയും പകലിന്റെയും ദൈർഘ്യത്തിൽ വരുന്ന വ്യത്യാസവും സൂര്യന്റെ ഉദയസ്ഥാനങ്ങളിൽ വരുന്ന മാറ്റവും, ഇത് രണ്ടും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും അവർ മനസ്സിലാക്കി. സൂര്യൻ കിടക്കുതിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നതെങ്കിലും നേരെ കിടക്കുതിക്കുന്നത് 2-2 ദിവസമാണ്. ആ ദിവസങ്ങളിൽ രാത്രിയും പകലും തുല്യമായിരിക്കും. വലിയ ചൂടോ തണുപ്പോ ഇല്ലാത്ത കാലത്തിലാണവ. ഇന്നത്തെ നമ്മുടെ കലണ്ടർ പ്രകാരം 21 സെപ്റ്റംബർ 22 ആണ് ആ ദിനങ്ങൾ. 21 ശേഷം സൂര്യന്റെ ഉദയസ്ഥാനം അല്പാൽപമായി വടക്കോട്ട് നീങ്ങും. ഏകദേശം 3 മാസത്തിന് ശേഷം, അതായത് ഇന്നത്തെ ജൂൺ 22, നേർ കിഴക്ക് നിന്ന് പരമാവധി വടക്കെത്തി മടങ്ങും. ഇന്നത്തെ കണക്കിൽ ഈ മാറ്റം 21 ഡിഗ്രി എന്ന് പറയും. ആ ദിവസം പകലിന്റെ ദൈർഘ്യവും പരമാവധിയായിരിക്കും. സെപ്റ്റംബർ 22 സൂര്യൻ സമരാത്ര ദിനത്തിൽ നേരെ കിഴക്കെത്തും. അതിന് കഴിഞ്ഞ് വീണ്ടും തെക്കോട്ട് നീങ്ങി 3 മാസം പിന്നിട്ട് ഡിസംബർ 21 പരമാവധി തെക്ക് ഭാഗത്തെത്തും. അതായത് 21 ഡിഗ്രിക്ക് തെക്ക് മാറി ഉദിക്കും. അത് മഞ്ഞുകാലമാണ്. രാത്രിയുടെ ദൈർഘ്യം ആ ദിവസം ഏറ്റവും കൂടുതലായിരിക്കും. പിന്നീട് തിരിച്ച് വടക്കോട്ടുള്ള മടക്കയാത്ര ആരംഭിക്കും. അതായത് രാപകലിലെ വ്യത്യാസം നോക്കിയോ അതിനേക്കാൾ എളുപ്പമായി സൂര്യന്റെ സ്ഥാനം നോക്കിയോ ഋതുക്കൾ മാറി വരാൻ വേണ്ടുന്ന കാലം അഥവാ വർഷം ഗണിക്കാനാവും. വർഷാരംഭമായി ചിലർ വേനലിന് മുമ്പ് വരുന്ന സമരാത്ര ദിനത്തെ അഥവാ വസന്ത വിഷുവത്തെ എടുത്തു. നമ്മുടെ വിഷുവിന്റെ അടിസ്ഥാനം അതാണ്. അതേസമയം യൂറോപ്യന്മാർ സൂര്യന്റെ വടക്കൻ യാത്ര ആരംഭിക്കുന്ന അഥവാ പകലിന്റെ ദൈർഘ്യം കൂടാൻ തുടങ്ങുന്ന ദിവസമാണ് വർഷാരംഭമായി എടുത്തത്. ഇംഗ്ലീഷിൽ അതിനെ വിന്റർ സോൾസ്റ്റൈസ് എന്ന് പറയും. നമ്മുടെ മകരസംക്രാന്തിയുടെ പ്രാധാന്യവും അതുതന്നെയാണ്. ഈ വിധം

കണക്കാക്കിയപ്പോൾ വർഷം 365 ദിവസം എന്ന ധാരണയിലേക്ക് അവർ എത്തിയിരിക്കാം. BCE 15 നൂറ്റാണ്ടിൽ ചൈനക്കാർ വർഷം ഈ വിധം കണക്കാക്കിയിരുന്നതായി രേഖകളുണ്ട്. വിൻഡർ സോൾസ്റ്റൈസ് അവർ കൃത്യമായി നിർണയിച്ചത് നിഴലിന്റെ നീളം ഏറ്റവും കുറഞ്ഞു വരുന്ന ദിവസം കണ്ടെത്തിയാണ്. പിന്നീട് BCE 8 നൂറ്റാണ്ടോടെ 365 എന്ന കുറെ കൂടി കൃത്യമായ അളവിലേക്കും അവർ എത്തി. ഈജിപ്തുകാർ മറ്റൊരു വിധത്തിലാണ് വർഷം കണക്കാക്കിയത്. ആകാശത്തെ ഏറ്റവും ശോഭയേറിയ നക്ഷത്രമായ സിറിയസ് പ്രഭാതത്തിൽ കണ്ടു തുടങ്ങുന്ന ദിവസമാണ് നൈൽ നദിയിൽ വെള്ളപ്പൊക്കം ആരംഭിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. അവരുടെ കൃഷിയും ഉപജീവനവും അതിനെ ആശ്രയിച്ചായിരുന്നതിനാൽ അതവർക്ക് പ്രധാനവുമായിരുന്നു. അത് ആവർത്തിക്കുന്നത് 365 ദിവസം കൊണ്ടാണെന്ന് BCE 2500 തന്നെ അവർ മനസ്സിലാക്കി. വീണ്ടും കുറെ വർഷത്തെ നിരീക്ഷണത്തിലൂടെ വർഷത്തിന്റെ കാലയളവ് 365 ദിവസമെന്ന് അവർ തീർച്ചപ്പെടുത്തി. മാസവും വർഷവും എങ്ങനെ ആരംഭിക്കപ്പെട്ടു എന്ന് ഇപ്പോൾ മനസ്സിലായി കാണും. എന്നാൽ ഈ രണ്ട് കാലയളവും തമ്മിൽ ഒരു ബന്ധം വേണ്ടേ? അതിനായുള്ള ശ്രമവും ഇതോടൊപ്പം മുന്നേറി. 12 ചാന്ദ്രമാസം കൊണ്ടാണ് കാലം മാറുന്നതായി ആദ്യകാലത്ത് ധരിച്ചു വന്നത്. എന്നാൽ പിന്നീട് വർഷം 365 ചാന്ദ്രമാസം 29.5 കണ്ടെത്തിയപ്പോൾ 12 ചാന്ദ്രമാസം ഒരു വർഷം എന്ന കണക്ക് ശരിയാകാതെ വന്നു. ഒരു വർഷത്തിൽ 10 or 11 ദിവസത്തിന്റെ കുറവ്. അത് ശരിയാക്കാൻ 3 വർഷം കൂടുമ്പോൾ 13-ാമതൊരു മാസം കൂടി ചില സംസ്കാരങ്ങൾ പരീക്ഷിച്ചു നോക്കി. അതിവർഷം എന്നാണ് അതിന് പറയുക. അതായത് 355 ദിവസങ്ങളുള്ള രണ്ട് തുടർച്ചയായ വർഷങ്ങൾക്ക് ശേഷം 384 ദിവസമുള്ള ഒരു അതിവർഷം കൂടി ചേർക്കും. പക്ഷെ അത് പലതരം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതോടെ അതിനും മാറ്റം വേണ്ടി വന്നു. കൃഷി പ്രധാനമായ ദേശങ്ങൾക്കെല്ലാം കാലചക്രത്തെ സൂചിപ്പിക്കുന്ന 365 ദിവസമുള്ള വർഷം ഒഴിവാക്കാനാകുമായിരുന്നില്ല. അതിനാൽ 12 മാസം സമം ഒരു വർഷം എന്ന കണക്ക് ഒപ്പിക്കാനായി മാസത്തെ ചന്ദ്രനുമായുള്ള ബന്ധത്തിൽ നിന്ന് അവർ വേർപെടുത്തി. ഓരോ മാസത്തിനോടും ഒരു ദിവസം കൂട്ടി 30-31 ദിവസങ്ങളുള്ള മാസങ്ങൾ എന്ന കണക്കിൽ 365 ദിവസം ശരിയാക്കി. ഈ മാസങ്ങളെ സൗരമാസങ്ങൾ എന്നാണ് പറയാറുള്ളത്. അറേബ്യൻ നാടുകളിൽ മരുഭൂമിയിൽ രാത്രികാലത്ത് സഞ്ചാരം വേണ്ടി വരുന്ന കച്ചവടമായിരുന്നു മുഖ്യ ജീവിതമാർഗം. അതിനവരെ സഹായിക്കുന്നത് ചന്ദ്രനായതിനാൽ ചന്ദ്രന് വലിയ ദൈവിക പരിവേഷം അവർ നൽകി. കർത്താവിന് ശേഷം ചന്ദ്രനെ കാണാൻ ആരംഭിക്കുന്ന ദിവസമാണ് അവർ മാസാരംഭമായി പരിഗണിച്ചിരുന്നത്. 12 ചാന്ദ്രമാസം ചേർന്ന 355 ദിവസങ്ങളെ ഒരു വർഷമായി അവർ പരിഗണിച്ചു. ഹിജ്റ വർഷം അതിന്റെ അടിസ്ഥാനത്തിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ബക്രീദും റംസാനും എല്ലാം പൊതു കലണ്ടർ പ്രകാരം 10 or 11 ദിവസം മുമ്പേ വരാൻ കാരണം അതാണ്. ഹിന്ദു ആചാരങ്ങൾ മിക്കതും അമാവാസി പൗർണമി ദിനങ്ങളുമായി ബന്ധപ്പെട്ടായതിനാൽ 29-30 ദിവസങ്ങളുള്ള ചാന്ദ്രമാസങ്ങളാണ് ഇന്ത്യയിലെ ഹൈന്ദവ കലണ്ടറുകളിലും ആധാരമാക്കുന്നത്. 32.5 മാസങ്ങൾ പിന്നിടുമ്പോൾ ഒരു അതിമാസത്തെ ഉൾപ്പെടുത്തിയാണ് കാലത്തെ അടിസ്ഥാനമാക്കിയ വർഷവുമായി അതിനെ അവർ യോജിച്ചതാക്കുന്നത്. പഴയ ശകവർഷം, വിക്രമവർഷം എന്നിവ ഉദാഹരണങ്ങൾ. ശകവർഷത്തിൽ ചാന്ദ്രമാസങ്ങളുടെ പേര് നിശ്ചയിച്ചിട്ടുള്ളത് പൗർണമി ഏത് നക്ഷത്രത്തിനടുത്തെത്തുമ്പോൾ എന്നതിനെ ആസ്പദമാക്കിയാണ്. അതായത് ചൈത്രമാസത്തിൽ ചിത്തിര നക്ഷത്രത്തിനടുത്തും കാർത്തിക മാസത്തിൽ കാർത്തിക നക്ഷത്രത്തിനടുത്തും ചന്ദ്രൻ വരുമ്പോഴാണ് പൗർണമി. നമ്മുടെ പ്രവൃത്തികൾക്ക് ആവർത്തന സ്വഭാവം നൽകുന്നത് സൗകര്യപ്രദമായതിനാലാവാം അതിനനുയോജ്യമായ കാലത്തിന്റെ യൂണിറ്റുകൾ സൃഷ്ടിക്കപ്പെട്ടത്. ഏതെങ്കിലും ജ്യോതിശാസ്ത്ര പ്രതിഭാസം വഴി ലഭിച്ചതല്ലാത്ത ഒരു കാലയളവാണ് ആഴ്ച. ദിവസത്തിനും മാസത്തിനുമിടയിൽ ആവർത്തനത്തിന് സൗകര്യപ്രദമായ ഒരു യൂണിറ്റാണ് ആഴ്ച. അതിനും നാം കടപ്പെട്ടിരിക്കുന്നത് BCE 4000 കാലത്തുള്ള ബാബിലോണിയക്കാരോടാണ്. പുറംകണ്ണുകൊണ്ട് കാണാവുന്ന 5 ഗ്രഹങ്ങളും സൂര്യനും ചന്ദ്രനും ചേർന്ന ആകാശഗോളങ്ങളെ അവർ ദേവന്മാരായി സങ്കല്പിക്കുകയും ഓരോ ദേവനും ഒരു ദിവസം നീക്കിവെക്കുകയും ചെയ്തു. അതാണ് 7 എന്ന സംഖ്യയ്ക്കും ആഴ്ചയിലെ പേരുകൾക്കും അടിസ്ഥാനം. പക്ഷെ ആദ്യകാലത്ത് ഈജിപ്തുകാർ 10 ദിവസമുള്ള ആഴ്ചയും റോമക്കാർ 8 ദിവസമുള്ള ആഴ്ചയും ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഇന്ന് ലോകമെങ്ങും ആഴ്ച 7 ദിവസവും പേര് മിക്കവാറും ഈ ആകാശഗോളങ്ങളുമായി ബന്ധപ്പെട്ടതുമാണ്. തീയതി ഉപയോഗിച്ചാണ് ഇന്ന് നമ്മൾ ദിവസത്തെ സൂചിപ്പിക്കുന്നത്. ദിവസത്തെ വേർതിരിച്ചറിയാനും തമ്മിലുള്ള കാലവ്യത്യാസം തിരിച്ചറിയാനും അത് ഏറെ സഹായകമാണ്. എന്നാൽ പ്രാചീന കാലത്ത് തീയതികളായിരുന്നില്ല ദിവസത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നത്. ഭാരതത്തിൽ 2 രീതികളുണ്ടായിരുന്നു, തിഥിയും നക്ഷത്രവും. ചന്ദ്രന്റെ വൃദ്ധിക്ഷയത്തിന് 30 ദിവസം എന്ന കണക്കുകൂട്ടിയാണ് തിഥി കണക്കാക്കിയിരിക്കുന്നത്. ഓരോ ദിവസവും ഒരു തിഥി. ചന്ദ്രന്റെ സൂര്യനിൽ നിന്നുള്ള മാറ്റത്തിനനുസരിച്ച് ഓരോ ദിവസത്തിനും പ്രത്യേക പേര്. അമാവാസിയിൽ സൂര്യനും ചന്ദ്രനും ഒരേ സ്ഥാനത്തുനിന്ന് സങ്കല്പിച്ച് 30 തിഥികൾ പൂർത്തിയാക്കാൻ 30 ദിവസം. അതായത് ഓരോ തിഥിയിലും 12 ഡിഗ്രി ചന്ദ്രൻ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ചന്ദ്രൻ സൂര്യാസ്തമയ സമയത്ത് തലയ്ക്ക് മുകളിൽ കാണുന്നെങ്കിൽ അന്ന് അഷ്ടമി.
അമാവാസി മുതൽ പൗർണമി വരെയുള്ള ദിനം

0: ദിവസങ്ങൾ വെളുത്ത പക്ഷവും പൗർണമി കഴിഞ്ഞ് അമാവാസി വരെയുള്ളത് കറുത്ത പക്ഷവും. വെളുത്ത വർഷത്തിലെ പേരുകൾ തന്നെയാണ് കറുത്ത വർഷത്തിലും ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്രഭാതത്തിൽ ആണ് ചന്ദ്രൻ തലയ്ക്ക് വീഴുക കാണുന്നതെങ്കിൽ കറുത്ത വർഷത്തിലെ അഷ്ടമിയായിരിക്കും എന്ന്. ദിവസവും തിഥിയും കൃത്യമായി ചേരില്ല. കാരണം 29.953 ദിവസം കൊണ്ടാണ് അമാവാസി ആവർത്തിക്കുന്നതെന്ന് നമുക്കറിയാം. പക്ഷേ 30 ദിവസമാണ് തിഥിക്ക് വേണ്ടിയിട്ട് കണക്കാക്കിയിരിക്കുന്നത്. അതിനാൽ ഒരു 24 മണിക്കൂറുള്ള ഒരു ദിവസത്തേക്കാൾ അല്പസമയം കുറവായിരിക്കും തിഥിക്ക്. പണ്ടുകാലത്തും ഇന്നത്തെ മതാചാരങ്ങൾക്കും സൂര്യോദയ സമയത്തെ അടിസ്ഥാനമാക്കിയാണ് ദിവസം നിശ്ചയിക്കുന്നത്. അതായത് സൂര്യോദയ സമയത്ത് തിഥിയാണ് കലണ്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുക. തൊട്ടു പിന്നാലെ പുതിയ തിഥി ആരംഭിച്ച് അടുത്ത സൂര്യോദയത്തിന് മുമ്പ് തന്നെ അത് അവസാനിക്കുന്ന സാഹചര്യം വരാം. ചിലപ്പോഴെല്ലാം കലണ്ടറിൽ ഒരു തിഥി വിട്ടുപോകുന്നതായി കാണുന്നതിന്റെ കാരണം അതാണ്. ദിവസത്തെ സൂചിപ്പിക്കുന്ന മറ്റൊന്നാണ് നക്ഷത്രം അഥവാ നാൾ. നമ്മൾ മലയാളികൾക്ക് ഏറെ പ്രിയം അതിനോടാണ്. ചന്ദ്രൻ ഏത് നക്ഷത്രത്തിനടുത്താണ് ഓരോ ദിവസവും എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് നാൾ നിശ്ചയിക്കുന്നത്. BC 1000 നക്ഷത്രത്തെ അടിസ്ഥാനമാക്കിയ ദിവസം നിശ്ചയിക്കൽ ഇന്ത്യയിൽ ആരംഭിച്ചിരുന്നു. ഒരു നക്ഷത്രത്തിന്റെ അടുക്കൽ നിന്ന് മാറി വീണ്ടും അതിനരികിലെത്താൻ ശരിക്കും 27 മുതൽ 1 ദിവസമാണ് എടുക്കുന്നത്. ഭൂമിയെ ചുറ്റാൻ ചന്ദ്രന് വേണ്ടത് അത്രയും സമയമാണെന്നത് നമുക്കറിയാം. അതുകൊണ്ടാണ് ഈ വിധം നമ്മൾ കാണുന്നത്. ചന്ദ്രന്റെ സ്ഥാനം ഈ വിധം നിർണ്ണയിക്കാൻ 28 നക്ഷത്രങ്ങളോ അവയുടെ ചെറു ഗ്രൂപ്പുകളോ ആണ് പരിഗണിച്ചിരുന്നത്. അതാണ് അശ്വതി മുതൽ ദേവതി വരെയുള്ള 27 നക്ഷത്രങ്ങൾ. ഇതുകൂടാതെ അഭിമന്യു എന്ന നക്ഷത്രം കൂടി പരിഗണിച്ചുകൊണ്ട് ആണ് 28 നക്ഷത്രങ്ങൾ ഉണ്ടായിരുന്നത്. പിന്നീട് അഭിമന്യുവിനെ ഒഴിവാക്കി 27 നക്ഷത്രങ്ങൾ എന്ന് നിശ്ചയിക്കപ്പെട്ടു. ചാന്ദ്രപാതയെ 27 തുല്യഭാഗങ്ങളായി വീതിച്ച് കിട്ടുന്ന 13° 20' ആണിത്. അതിൽ ഓരോന്നിലുമാണ് ഈ നക്ഷത്രങ്ങൾ വരിക. 27 മുതൽ 1 എന്നതിന് പകരം 27 കൊണ്ട് ധരിക്കുന്നതിനാൽ ഓരോ നക്ഷത്രത്തിനുമുള്ള സമയവും ഒരു ദിവസത്തേക്കാൾ അല്പം കൂടുതലായിരിക്കും. അതായത് ഒരു നക്ഷത്രം ചിലപ്പോൾ 2 ദിവസങ്ങളിലായി വ്യാപിച്ചു കിടക്കും. ഇന്ത്യയിൽ സൗരമാസങ്ങളുടെ കാലയളവും പേരും നിശ്ചയിക്കുന്നത് സൂര്യൻ ഏത് രാശിയിൽ നിൽക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. സൂര്യനും ചന്ദ്രനും മറ്റ് ഗ്രഹങ്ങളും സഞ്ചരിക്കുന്നതായി കാണപ്പെടുന്ന ആകാശഭാഗത്തെ, അതായത് ക്രാന്തിവൃത്തത്തെ, 12 തുല്യഭാഗങ്ങളായി മാറ്റിയതാണ് ഒരു രാശി. 30° വീതമുള്ള ഈ രാശിയിലെ നക്ഷത്രഗണങ്ങളുടെ പാറ്റേണിന് ബാബിലോണിക്കാർ നൽകിയ പേരുകളാണ്, അല്ലെങ്കിൽ ആ അർത്ഥം വരുന്ന പദങ്ങളാണ് രാശിയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. മേടം, ഇടവം തുടങ്ങി മീനം വരെയാണ് ആ രാശികൾ. സൂര്യൻ മിഥുന രാശിയിലുള്ളപ്പോൾ മിഥുനമാസമായും ചിങ്ങൻ രാശിയിലുള്ളപ്പോൾ ചിങ്ങമാസമായും പരിഗണിക്കുന്നു. സൂര്യന് ചുറ്റും ഭൂമി ദീർഘവൃത്താകൃതിയിലാണ് സഞ്ചരിക്കുന്നതെന്നതിനാൽ എല്ലാ രാശിയുടെയും അളവ് തുല്യമാണെങ്കിലും സൂര്യൻ സഞ്ചരിക്കുന്നതായി തോന്നാൻ വേണ്ട സമയം ഒരുപോലെയല്ല. ഭൂമി സൂര്യനോടടുത്ത് വരുന്ന മാസം ആ 30° മറികടക്കാൻ 29 ദിവസവും ഏറ്റവും അകലെ വരുന്ന മിഥുനത്തിൽ 32 ദിവസവുമാണ് വേണ്ടിവരിക. മലയാളം കലണ്ടറിലെ മാസങ്ങളിലെ ദിവസങ്ങൾ അതിനനുസരിച്ചാണ് വ്യത്യാസപ്പെടുന്നത്. ഓരോ നക്ഷത്രത്തിലും, അതായത് 13° 20' വരുന്ന ആകാശഭാഗത്ത് സൂര്യൻ വരുന്ന കാലയളവാണ് ഒരു ഞാറ്റുവേല. ഞായർ അഥവാ സൂര്യനുള്ള കാലം എന്നർത്ഥം. ഏകദേശം 2 ആഴ്ചയിൽ താഴെ സമയമാണത്. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടാണ് സൂര്യന്റെ നക്ഷത്രമണ്ഡലത്തിലെ സ്ഥാനം എന്നതിനാൽ ഞാറ്റുവേല കൃഷിക്കാവശ്യമായ കാലത്തിന്റെ സൂചനയായി കരുതിപ്പോരുന്നു. മിഥുനമാസത്തിൽ തകർത്ത് പെയ്യുന്ന മഴക്കാലത്താണ് തിരുവാതിര ഞാറ്റുവേല. ദിവസം എന്നതിന് കൃത്യതയുണ്ടെങ്കിലും അതിനെ സൂചിപ്പിക്കാൻ സ്വീകരിച്ച തിഥിയും നക്ഷത്രവും വഴി അത് കണക്കാക്കുന്നത് അത്ര ലളിതമല്ല എന്ന് ഇപ്പോൾ മനസ്സിലായി കാണും. അവിടെയാണ് തീയതിയുടെ പ്രസക്തി. ഒരു തീയതിയിൽ ഒരു രാവും പകലും പൂർണ്ണമായുള്ള 24 മണിക്കൂറാണുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ എപ്പോഴാണ് ആ തീയതി തുടങ്ങേണ്ടത്? അറേബ്യൻ നാടുകളിൽ സൂര്യാസ്തമയം മുതലാണ് അടുത്ത ദിവസം ആരംഭിക്കുന്നതായി കണക്കാക്കുന്നത്. പ്രാചീന ഇന്ത്യയിലാകട്ടെ സൂര്യോദയം മുതലും. പക്ഷേ ഇത് രണ്ടു വഴിയിലും ദിവസം കണക്കാക്കിയാൽ എല്ലാ ദിവസവും കൃത്യമായിരിക്കില്ല. കാരണം എന്തെന്നോ, സൂര്യോദയവും സൂര്യാസ്തമയവും എല്ലാ ദിവസവും ഒരേ സമയത്തല്ല എന്നതിനാൽ വേനലിൽ സൂര്യൻ ഉദിച്ച് വൈകി അസ്തമിക്കുന്നു, എന്നാൽ ശൈത്യകാലത്ത് സൂര്യൻ വൈകി ഉദിച്ച് നേരത്തെ അസ്തമിക്കും. ദിവസം സൂര്യൻ ഏറ്റവും ഉച്ചയിൽ വരുന്ന സമയം എല്ലായ്പ്പോഴും ഒന്നായിരിക്കും. അപ്പോൾ അതെടുത്താലോ, മനുഷ്യപ്രവൃത്തികളെല്ലാം നടക്കുന്ന പകൽ 2 ദിവസങ്ങളിലായി വീതം വെച്ചു പോകും. അത് അസൗകര്യമാണ്. അതിനാലാണ് നേരെ മറുഭാഗത്തുള്ളവർക്ക് നട്ടുചെയ്യാവുമ്പോൾ, അതായത് അർദ്ധരാത്രിയിൽ ദിവസം ആരംഭിക്കുന്ന രീതി എല്ലായിടത്തും സ്വീകരിക്കപ്പെട്ടത്. ഇനി നമുക്ക് നിത്യവും ഉപയോഗിക്കുന്ന പൊതു കലണ്ടർ നിലവിൽ വന്നതിന്റെ ചരിത്രവും കാരണവും അന്വേഷിക്കാം. ഇന്നത്തെ പൊതു കലണ്ടറിന്റെ പൂർവികൻ റോമക്കാർ ഉപയോഗിച്ച കലണ്ടറാണ്. റോമിലെ ആദ്യ ചക്രവർത്തിയായ റോമുലസ് ആണ് ആദ്യമായി ഒരു കലണ്ടർ ആരംഭിക്കുന്നത്. കടുത്ത ശൈത്യകാലത്ത് പടയോട്ടങ്ങളും പ്രധാന തൊഴിലുകളും സാധ്യമല്ല എന്നതിനാൽ കടുത്ത മഞ്ഞു മൂടുന്ന 2 മാസത്തോളം വരുന്ന കാലത്തെ ഒഴിവാക്കി 300 ദിവസം മാത്രമുള്ള കലണ്ടറായിരുന്നു അത്. 30-20 ദിവസങ്ങൾ ഇടവിട്ട ചാന്ദ്രമാസമായിരുന്നു അതിൽ പരിഗണിച്ചത്. ആദ്യ മാസം യുദ്ധദേവനായ ചൊവ്വയുടെ പേരിൽ മാർഷസ് എന്ന് വിളിക്കപ്പെട്ടു. അതാണ് ഇംഗ്ലീഷിൽ മാർച്ച് ആയത്. അടുത്ത 3 മാസങ്ങൾ മുളപൊട്ടുക, വളരുക, കായ്ക്കുക എന്നീ കാർഷിക അവസ്ഥയെ സൂചിപ്പിച്ച് ഏപ്രിലസ്, മേയസ്, ജൂനസ് എന്ന് പേരിട്ടു. അടുത്ത 5 മാസങ്ങളുടെ പേര് എത്രാമത് മാസം വരുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. കിൻഡിലസ്, സെക്സ്റ്റിലസ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ എന്നിവയാണ് ആ മാസങ്ങൾ. റോമിലസിന്റെ പിൻഗാമിയായി വന്ന പോംബിലസ് ഒഴിവാക്കപ്പെട്ട മഞ്ഞുകാലത്ത് 2 മാസങ്ങൾ കൂടി ഉൾപ്പെടുത്തി 12 ചാന്ദ്രമാസം വരുന്ന 315 ദിവസം 1 വർഷമായി എടുത്ത് കലണ്ടർ തയ്യാറാക്കി. അതിൽ ആദ്യ മാസമായത് പുതുതായി ചേർക്കപ്പെട്ട ജനുവരി ആയിരുന്നു. മുമ്പും പിമ്പും നോക്കുന്ന ദേവനായ ജാനസിന്റെ പേരിൽ നിന്നാണ് ജനുവരി വന്നത്. അടുത്തത് ഫെബ്രുവരിയാണ്. പിന്നീട് BCE 46 ജൂലിയസ് സീസർ വീണ്ടും കലണ്ടർ പരിഷ്കരിച്ചു. ഈജിപ്തുകാരുടെ 365.5 ദിവസം ദൈർഘ്യമുള്ള സൗരവർഷത്തെ പറ്റിയും അത് കാലവുമായി ഒത്തിണങ്ങിയതാണെന്നും ഈജിപ്തിലെ രാജ്ഞിയായിരുന്ന ക്ലിയോപാട്രയുടെ കാമവും കൂടിയായ ജൂലിയസ് സീസർ മനസ്സിലാക്കിയിരുന്നു. ജൂലിയസ് സീസർ ആവിധം തുടങ്ങിയ കലണ്ടറാണ് ജൂലിയൻ കലണ്ടർ. 31-30 ആവർത്തിച്ചു വരുന്ന എന്നാൽ ലീപ്പിയർ ഒഴിച്ചുള്ള 3 വർഷങ്ങൾ ഫെബ്രുവരി 29 കലണ്ടറായിരുന്നു അത്. 7-ാം മാസമായ കിൻഡിലസിന്റെ പേര് അദ്ദേഹത്തിന്റെ പേരുമായി ബന്ധപ്പെട്ട് ജൂലൈ എന്ന അദ്ദേഹം മാറ്റി. തൊട്ടു പിന്നാലെ വന്ന ആഗസ്റ്റ് സീസറും കലണ്ടറിൽ ചെറിയൊരു മാറ്റം വരുത്തി. സെക്സ്റ്റൽസിനെ ആഗസ്റ്റ് എന്നാക്കി മാറ്റി. മാത്രമല്ല ജൂലൈ പോലെ 31 ദിവസം ആഗസ്റ്റിനും വേണമെന്ന് അദ്ദേഹം നിർബന്ധിച്ചു. അതിനായി ഫെബ്രുവരിയിൽ 1 ദിവസം കുറച്ചു. അപ്പോൾ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങൾ അടുത്തടുത്ത് 31 ദിവസം വരുന്നത് ഒഴിവാക്കാൻ, പിന്നീട് സെപ്റ്റംബർ മുതലുള്ള മാസങ്ങളുടെ 31-30 എന്ന ക്രമം മാറ്റി 30-31 എന്നിങ്ങനെയാണ്. കാലവുമായി പൊരുത്തമുള്ളതെന്ന് കരുതിയെങ്കിലും ജൂലിയൻ കലണ്ടറിലും ഒരു പിശകുണ്ടായിരുന്നു. ഋതുചക്രവുമായി ബന്ധപ്പെട്ട വർഷത്തിന്റെ അളവ് യഥാർത്ഥത്തിൽ 365.2422 ദിവസമാണ്. അതിനാൽ വളരെ ചെറുതെങ്കിലും ഈ വ്യത്യാസം കുറെ കാലം പിന്നിട്ടപ്പോൾ പിന്നീടുള്ള കാലഗണനയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. ക്രിസ്തുമതാചാരങ്ങളിലാണ് അതിന്റെ പ്രശ്നം മുഖ്യമായും ശ്രദ്ധിക്കപ്പെട്ടത്. അതിന് നിമിത്തമായത് എന്താണെന്ന് പറയാം. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തുമതത്തിൽ ചേർന്നതിനെ തുടർന്നാണ് റോമാ സാമ്രാജ്യത്തിലെ ഔദ്യോഗിക മതം ക്രിസ്തുമതമായത്. നൈസിയ എന്ന സ്ഥലത്ത് അദ്ദേഹം വിളിച്ചു ചേർത്ത 1-ാം സഭാസമ്മേളനത്തിൽ വെച്ചാണ് ക്രിസ്തുമസും ഈസ്റ്ററും പോലുള്ള മതാചാര ദിനങ്ങൾ എന്നായിരിക്കണമെന്ന് തീരുമാനിച്ചത്. വസന്തവിഷുവത്തിലോ ശേഷമോ വരുന്ന പൗർണമിക്ക് പിന്നിൽ വരുന്ന ഞായറാഴ്ചയാണ് ഈസ്റ്ററിനായി നിശ്ചയിക്കപ്പെട്ടത്. അന്നത്തെ ജൂലിയൻ കലണ്ടർ പ്രകാരം അത് മാർച്ച് 21 ആയിരുന്നു. വസന്തവിഷുവം അഥവാ സമരാത്ര ദിനം ആണത്. എന്നാൽ ഏതാനും 100 ആണ്ടുകൾ പിന്നിട്ടപ്പോൾ തന്നെ ജൂലിയൻ കലണ്ടറിലെ മാർച്ച് 21 മുമ്പേ തന്നെ സമരാത്ര ദിനം എത്തുന്ന സാഹചര്യമായി. 1200 വർഷം പിന്നിട്ടപ്പോൾ യഥാർത്ഥ സമരാത്ര ദിനവും മാർച്ചും തമ്മിലുള്ള വ്യത്യാസം 10 ദിവസമായി മാറിയിരുന്നു. അതായത് ഈസ്റ്റർ അതിന്റെ സങ്കല്പത്തിനനുസരിച്ചല്ല ആചരിക്കുന്നത്. ഈ പ്രശ്നം പരിഹരിക്കാൻ അന്നത്തെ പോപ്പായിരുന്ന ഗ്രിഗറി 13 ജൂലിയൻ കലണ്ടർ പരിഷ്കരിക്കാൻ ജ്യോതിശാസ്ത്രജ്ഞന്മാർ ഉൾപ്പെട്ട ഒരു സമിതിയെ നിയോഗിച്ചു. ഈ സമിതി ജൂലിയൻ കലണ്ടറിനെ പരിഷ്കരിച്ചതാണ് ഇന്ന് ആധുനിക കലണ്ടറായി ലോകം അംഗീകരിക്കുന്ന ഗ്രിഗോറിയൻ കലണ്ടർ. അത് 1582 ഗ്രിഗോറിയൻ കലണ്ടറിൽ വർഷം കണക്കാക്കിയിരിക്കുന്നത് 365.2425 ആണ്. അതിനായി ലീപ് ഇയർ എന്നത് 4 വർഷം കൂടുമ്പോൾ എന്നതിൽ മാറ്റം വരുത്തി 100 കൊണ്ട് ഹരിക്കാവുന്ന വർഷം ലീപ് ഇയർ അല്ല, അതേസമയം 400 കൊണ്ട് ഹരിക്കാവുന്ന ലീപ് ഇയർ ആണ് എന്നാണ് കണക്കാക്കുന്നത്. യഥാർത്ഥ വർഷവുമായി വളരെ നേരിയ ഒരു വ്യത്യാസമുണ്ടെങ്കിലും അത് കലണ്ടറിൽ പ്രശ്നമുണ്ടാക്കാൻ സഹസ്രാബ്ദങ്ങൾ വേണ്ടിവരും. അതിനാൽ ഋതുചക്രവുമായി ഏറ്റവും പൊരുത്തപ്പെട്ട ഒന്നാണ് ഗ്രിഗോറിയൻ കലണ്ടർ. ജൂലിയൻ കലണ്ടറിൽ ചരിത്രപരമായി ഈട്ടം കൂടിയ പെശക് തിരുത്താൻ അന്നത്തെ കലണ്ടറിൽ നിന്ന് 10 ദിവസം എടുത്തു മാറ്റിയാണ് ഗ്രിഗോറിയൻ കലണ്ടർ തുടർന്നത്. അതായത് ജൂലിയൻ കലണ്ടറിലെ 1582 ഒക്ടോബർ 4 വ്യാഴാഴ്ചയ്ക്ക് ശേഷം ഗ്രിഗോറിയൻ കലണ്ടർ തുടങ്ങിയത് 1582 ഒക്ടോബർ 15 വെള്ളി എന്ന നിലയിലാണ്. കലണ്ടർ പരിഷ്കരണത്തിന്റെ പ്രഖ്യാപനം വന്ന ഉടനെ തന്നെ കത്തോലിക്കൻ രാഷ്ട്രങ്ങളെല്ലാം അതനുസരിച്ച് തങ്ങളുടെ കലണ്ടർ പരിഷ്കരിച്ചു. എന്നാൽ ഓർത്തഡോക്സ് സഭ മതകാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്ന രാഷ്ട്രങ്ങൾ പിന്നെയും കുറെ കാലം ജൂലിയൻ കലണ്ടർ തന്നെയാണ് ഉപയോഗപ്പെടുത്തിയത്. 20-ാം നൂറ്റാണ്ടോടെ ഈ രാജ്യങ്ങളും ഗ്രിഗോറിയൻ കലണ്ടർ സ്വീകരിച്ചു. ഇന്ന് ലോകമെങ്ങും ഔദ്യോഗിക കാര്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുന്നത് ഗ്രിഗോറിയൻ കലണ്ടറാണ്. മുമ്പ് BC അഥവാ ക്രിസ്തുവിന് മുമ്പ്, AD അഥവാ അന്നോ ഡോമിനി അതായത് ക്രിസ്തുവർഷം എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് അവയ്ക്ക് പകരം BCE CE അതായത് ബിഫോർ കോമൺ എറ, കോമൺ എറ എന്നീ സൂചനകളാണ് ഉപയോഗിക്കുന്നത്. മതപരമായ പരിവേഷം ഒഴിവാക്കി ഏവർക്കും സ്വീകാര്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു മാറ്റം കൊണ്ടുവന്നത്. നക്ഷത്രരാശികളെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ സൗരവർഷ കലണ്ടറുകൾക്കും മറ്റൊരു വിധത്തിലുള്ള വലിയൊരു പിശക് പറ്റി. നക്ഷത്രത്തെ അടിസ്ഥാനമാക്കിയ ഒരു വർഷവും കാലത്തെ അടിസ്ഥാനമാക്കിയ ഒരു വർഷവും കൃത്യമായി ഒന്നല്ല. നക്ഷത്രങ്ങളെ അടിസ്ഥാനമാക്കിയ വർഷം കൃത്യമായി കണക്കാക്കൽ 365.25633 എന്നാൽ കാലത്തെ അടിസ്ഥാനമാക്കിയ വർഷത്തിന്റെ അളവ് 365.24249189 ദിവസമാണ്. അതായത് ഒരു വർഷത്തിൽ 20 മിനിറ്റും 25 സെക്കൻഡും വ്യത്യാസം. 71 വർഷം കഴിയുമ്പോൾ ഈ വ്യത്യാസം ഒരു ദിവസമായി മാറും. ഭൂമിയുടെ പുരസരണം എന്ന സവിശേഷ ചലനം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഭ്രമണം ചെയ്യുന്ന പമ്പരത്തിന്റെ തണ്ടിനെ സാവധാനം സംഭവിക്കുന്ന വൃത്താകാര കൃതിയിലുള്ള ഒരു ഇളക്കമുണ്ടല്ലോ, അതുപോലെ ഭൂമിയുടെ അച്ചുതണ്ടിനും ഒരു ഇളക്കം സംഭവിക്കുന്നുണ്ട്. ഏകദേശം 26,000 വർഷം കൊണ്ട് ഒരു വൃത്തം പൂർത്തിയാക്കുന്ന ഒന്നാണിത്. അതിന്റെ ഫലമായി 13,000 വർഷം കൊണ്ട് ചരിവ് എതിർദിശയിലാകും. അതായത് വേനലിൽ രാത്രി കണ്ട നക്ഷത്രങ്ങൾ മഞ്ഞുകാലത്താവും അന്ന് കാണുക. മഞ്ഞുകാലത്ത് കണ്ടത് വേനലിലും. അപ്പോൾ 2200 വർഷം കൊണ്ട് ഒരു മാസത്തെ വ്യത്യാസം സംഭവിക്കും. ജ്യോതിഷത്തിൽ ഉപയോഗിക്കുന്ന മേടം മുതൽ മീനം വരെയുള്ള സൗരരാശികൾ CE 285 എഴുതിയ സൂര്യസിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കിയാണ് നിർണയിച്ചിരിക്കുന്നത്. അന്ന് സമരാത്ര ദിനം മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോഴായിരുന്നു. അതുകൊണ്ടാണ് മേടം ആദ്യ രാശിയായും മേടം ഒന്ന് വിഷുവായും പരിഗണിച്ചത്. എന്നാൽ ഭൂമിയുടെ പുരസരണം മൂലം ഇന്ന് വസന്ത വിഷുവും പൊതു കലണ്ടറിലെ March 21 അഥവാ മീനമാസം 7 എന്നാൽ വിഷുവിനോ ജ്യോതിഷ ഗണിതത്തിലോ അതിന്റെ അടിസ്ഥാനത്തിലുള്ള കലണ്ടറുകളിലോ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല എന്നത് ഏറെ കൗതുകരമാണ്. എന്നാൽ ഈ മാറ്റത്തെ പരിഗണിച്ചാണ് ഇന്ത്യയുടെ ഔദ്യോഗിക കലണ്ടറായ പരിഷ്കരിച്ച ശകവർഷം 1957 തയ്യാറാക്കിയത്. യഥാർത്ഥ വസന്ത വിഷുവത്തിലാണ് ശകവർഷം ആരംഭിക്കുന്നത്. അപ്പോഴും ഒരു പ്രശ്നം അതിൽ ബാക്കി നിൽക്കുന്നു. ആദ്യ മാസം ചൈത്രമാസമാണ്. എന്നുവെച്ചാൽ ചൈത്രമാസത്തിലെ പൗർണമി ചിത്ര നക്ഷത്രത്തിനടുത്താണല്ലോ വരേണ്ടത്. പക്ഷേ പുതിയ ശകവർഷം പ്രകാരമുള്ള ചൈത്രമാസത്തിലെ പൗർണമി ചിത്ര നക്ഷത്രത്തിനടുത്തല്ല. അതായത് മാസങ്ങളുടെ പേരും സങ്കല്പവും അതിൽ ബന്ധമില്ലാതായിരിക്കുന്നു. കലണ്ടർ തയ്യാറാക്കുന്നതിൽ ആകാശ പ്രതിഭാസങ്ങളാണ് നിമിത്തമായത്. എന്നാൽ കലണ്ടറിലെ വിവിധ യൂണിറ്റുകളെയും കാലത്തെയും എല്ലാം പരസ്പരം ബന്ധപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ആ ബന്ധങ്ങളെല്ലാം തകർന്ന് നമ്മൾ സൗകര്യപൂർവ്വം ഉണ്ടാക്കിയ കലണ്ടറുകളാണ് ഇന്ന് ഓരോ നാട്ടിലും പ്രയോജനപ്പെടുത്തുന്നതെന്നാണ് ഈ ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടിസ്ഥാന സങ്കല്പങ്ങൾ മാറിയിട്ടും അതുവഴി ലഭിച്ച ആചാരങ്ങൾ മാത്രം മുറതെറ്റാതെ ഇന്നും പിന്തുടരുന്നു. പക്ഷെ ഒന്നുണ്ട്, ഈ സങ്കീർണത പരിഹരിക്കാനുള്ള അന്വേഷണമാണ് ജ്യോതിശാസ്ത്രത്തെ ഇത്രയേറെ മുന്നോട്ട് കൊണ്ടുപോയത്.
1: കാലം, കലണ്ടർ, ജ്യോതിശാസ്ത്രം ഈ വിഷയത്തെ ആധാരമാക്കി ഇതുവരെ സംസാരിച്ചത് ശാസ്ത്രലേഖകനും ശാസ്ത്ര പ്രചാരകനുമായ TK ദേവരാജൻ. ഇന്നത്തെ സയൻസ് കഫേ ഇവിടെ സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു H, കൂടെ ഉഷ വിനീത്. ആകാശവാണി കണ്ണൂർ. കാവ്യകേളി പങ്കെടുക്കുന്നവർ: MV Nani ടീച്ചർ, T Sunanda ടീച്ചർ, M Vasanda ടീച്ചർ, ജിജ ശ്രീജിത്ത്, ജിതേഷ് KP.
2: D Santoshinte എഴുത്തച്ഛൻ തുരുത്ത്. തുഞ്ചൻ പറമ്പ് എന്ന കൊച്ചു തുരുത്തിലെ എഴുത്തോലപ്പുരയിൽ നിന്നാണ് എഴുത്തച്ഛൻ കേരളീയർക്ക് അജ്ഞതയുടെ അന്ധകാരമകറ്റി വിജ്ഞാനത്തിന്റെ വെളിച്ചം പകർന്നുകൊടുത്തത്. കൈരളിയുടെ അവസാനത്തെ ആശ്രയമായ ആ തുരുത്തിലെ വിളക്ക് ആരും കെടുത്തരുതേ എന്നാണ് കവിയുടെ അപേക്ഷ. മലയാള ഭാഷയെ നെഞ്ചേറ്റിലാളിച്ച ഒരു തലമുറ മെല്ലെ മെല്ലെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്.

0: യുധിഷ്.
1: സൂര്യൻ പാണ്ഡവർക്ക് അവരുടെ വനവാസകാലത്ത് സമ്മാനിച്ച പാത്രമാണ് അക്ഷയപാത്രം. ദ്രൗപദി ആഹാരം കഴിക്കുന്നതുവരെ ഭക്ഷണ നേരങ്ങളിൽ ഈ പാത്രത്തിൽ നിന്ന് എത്ര പേർക്ക് വേണമെങ്കിലും ഇഷ്ടപ്പെട്ട ഏത് ആഹാരവും ലഭിക്കും എന്നതായിരുന്നു സൂര്യദേവന്റെ വരദാനം. അക്ഷയപാത്രത്തെ വർണ്ണിച്ചുകൊണ്ട് ഒരു ബ്രാഹ്മണൻ ദുര്യോധനോട് പറയുന്ന ഭാഗമാണ് സന്ദർഭം. കുഞ്ചതമ്പ്യാരുടെ കിരാതം തുള്ളലിലെ ഒരു ഭാഗം.

0: അക്ഷരം വന്നിരിക്കുന്നത് ക ആണ്. ജീജ.
1: ഒ എൻ വി കുറുപ്പിന്റെ എനിക്കും എന്ന കവിതയിലെ വരികൾ. സുഗന്ധവാഹിയായ കുളിരിളം കാറ്റിനോട് കവി പറയുന്നതായിട്ടാണ് ഈ വരികൾ. കുടകപ്പാലകൾ അടിമുടി പൂത്തപ്പോൾ, കദളിത്തോപ്പിലെ കനികൾ മൂത്തപ്പോൾ, അതിന്റെ നറുമണം മോന്തി ആ ലഹരിയിൽ തനിക്കും പാടണമെന്ന് കവി ആഗ്രഹിക്കുകയാണ്.

0: അടിക്കുത്തിൽ വീണു കിനാവു കാണണം.
1: അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരമായിട്ട് വരുന്നത് ആ ആണ്. ചൊല്ലുന്നത് സുനന്ദ ടീച്ചർ.
2: താടകയെന്ന ദ്രാവിഡ രാജകുമാരി വയലാറിന്റെ വേറിട്ട ഒരു രചനയാണ്. വിന്ധ്യാപർവ്വത താഴ്വരയിൽ പൂക്കൾ പറിക്കാനെത്തുന്ന താടക ദർശനമാത്രയിൽ ആര്യരാജാവായ ശ്രീരാമനിൽ അനുരക്തയാകുന്നു. വർണ്ണഭേദം തിരിച്ചറിയാതെ അവൾ ചെയ്തു പോകുന്ന തെറ്റ്, രാമനോടുള്ള താടകയുടെ വികാരം തിരിച്ചറിയുന്ന മഹർഷി വിശ്വാമിത്രൻ അവൾക്കു നേരെ ശരം തൊടുക്കാൻ ശ്രീരാമനോട് ആജ്ഞാപിക്കുന്നു. താടകയുടെ ഹൃദയം തകർക്കുന്നു രാമന്റെ അസ്ത്രം. വിന്ധ്യാചലം അനുഭവിക്കുന്ന വിയോഗവ്യഥയോടൊപ്പം ഒരു നിമിഷം നമ്മുടെ മനസ്സും വിങ്ങുന്നു അധികമാനമുള്ള ഈ കവിതയുടെ അവസാന വരികളിലെത്തുമ്പോൾ.

0: വസന്ത ടീച്ചർ പാടുന്നു.
1: ഒരു മനുഷ്യായുസ്സിലെ ഏറ്റവും മനോഹരമായിട്ടുള്ളത് യൗവനകാലമാണ്. ജോലി ചെയ്യാനും കരുത്തോടെ കാര്യങ്ങൾ നിർവഹിക്കാനും നേട്ടങ്ങൾ കൈവരിക്കാനും സാധിക്കുന്ന ഘട്ടവുമാണത്. പക്ഷേ വിവേകം കുറയും, ഭവിഷ്യത്തുകളെക്കുറിച്ച് ചിന്തിക്കുകയില്ല. അതുകൊണ്ട് തന്നെ യൗവനകാലം നന്നായി ആസ്വദിക്കുന്നതോടൊപ്പം പക്വതയോടും ദീർഘദൃഷ്ടിയോടെയും പ്രവർത്തിക്കുവാൻ ബോധപൂർവമുള്ള ശ്രമം ഉണ്ടാകണം. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടല്ലോ.

0: ഡി ശ്രീമാൻ നമ്പൂതിരിയുടെ ഓർക്കുക എന്ന കവിതയിലെ വരികൾ.
1: യൗവനമഴകിലുദിക്കുമ്പോൾ സുഖസൗഭഗമെങ്ങും ചിതറുമ്പോൾ അതികൗതുകരൂപമിയന്നു ശരീരം ചൈതന്യ

0: അടുത്ത അക്ഷരം വാ, നാനി ടീച്ചർ ആലപിക്കുന്നു.
1: വാഴക്കുന്നം വാസുദേവൻ നമ്പൂതിരിയുടെ നീലക്കല്ല് എന്ന കവിതയിലെ വരികൾ. മനോഹരമായ നീലനിറമുള്ള രത്നമാണ് ഇന്ദ്രനീലക്കല്ല്. ഒരു വ്യക്തിയുടെ ജീവിതത്തെ ചുറ്റിപ്പറ്റിയുള്ള നിരവധി പ്രശ്നങ്ങൾക്കും ദോഷങ്ങൾക്കും പരിഹാരമായി ഈ രത്നം ധരിക്കാം എന്നാണ് വിശ്വാസം. കല്ലിന് രണ്ട് തീവ്രമായ മുഖങ്ങളുണ്ട്. ഒന്നുകിൽ ഇത് ധരിക്കുന്നവർക്ക് വളരെ വേഗത്തിൽ പ്രയോജനകരമായ അനുഭവങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ അവർക്ക് കഠിനമായ ദോഷങ്ങൾ സംഭവിക്കും എന്ന് വിശ്വാസം. ഇവിടെ ലക്ഷ്മീദേവിയുടെയും ഗോപസ്ത്രീകളുടെയും ഒക്കെ പ്രിയപ്പെട്ട നീലക്കല്ല് കാർവർണനായ കൃഷ്ണൻ തന്നെയാണ്.

0: മരിക്കുകിൽ വേണ്ടെന്നായി തോന്നിയിടിലും ത്യജിക്കുവാൻ ഞെരുക്കമുണ്ടാക്കി തീർക്കും കല്ലുവേണമോ. അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം ഹ. ജിതേഷ്.
1: വ്യവസ്ഥിതികളെ മാറ്റിമറിക്കാൻ ചോര ചീന്താതെ ചോരയൊലിക്കുന്ന ലോകത്തിന്റെ മുറിവിനെ കെട്ടി മുറിവുണക്കാനുമാണ് നോക്കേണ്ടത്. വിപ്ലവകാരികളിലൂടെയല്ല, നിർമ്മല സ്നേഹത്തിന് കീഴടങ്ങുന്ന കലാകാരന്മാരിലൂടെയേ നവലോകം കെട്ടിപ്പടുക്കാൻ കഴിയുകയുള്ളൂ എന്ന മുന്നറിയിപ്പാണ് ഈ കവിത. കെ എൻ ദുർഗാദത്തൻ നമ്പൂതിരിപ്പാടിന്റെ മുന്നറിയിപ്പ് എന്ന കവിതയിലെ വരികൾ.

0: லோகமெங்கிலே தளிர்க்குள்ளு பூக்குள்ளு ഫലിക്കുള്ളു. അക്ഷരം വന്നിരിക്കുന്നത് പാണ് ജീജ.
1: വിജയലക്ഷ്മിയുടെ മാർത്ത എന്ന കവിത. അമേരിക്കയിലെ സിൻസിനാറ്റി മൃഗശാലയിൽ അവശേഷിച്ച അവസാനത്തെ ദേശാടന പക്ഷി മാർത്തയുടെ ഓർമ്മയ്ക്കായി വിജയലക്ഷ്മി എഴുതിയ കവിതയാണിത്. 1914 സെപ്റ്റംബർ 1 തന്റെ ഏകാന്തവാസത്തിലാണ് മാർത്ത മരിക്കുന്നത്. മാംസത്തിനും തൂവലിനും വേണ്ടി മനുഷ്യർക്കൊന്നൊടുക്കിയ വംശനാശം വന്ന ജീവിവർഗത്തിലെ അവസാനത്തെ കണ്ണി. കവിതയിലെ 8 വരികളിലേക്ക്.

0: ഇവിടെ അക്ഷരം വരുന്നത് നാ ആണ്. സുനന്ദ ടീച്ചർ ചൊല്ലും.
1: ജാതി മത ചിന്തകളുടെ വേലിക്കെട്ടുകളാൽ അന്ധരായി പരസ്പരം പോരടിക്കുന്ന മനുഷ്യർ, കലാപപൂർണമാകുന്ന സാമൂഹിക അന്തരീക്ഷം, നാനാത്വത്തിൽ ഏകത്വം എന്ന നമ്മുടെ അപൂർവ സവിശേഷതയെ അത് പലപ്പോഴും മങ്ങലേൽപ്പിക്കുന്നു. ഭേദങ്ങൾക്കപ്പുറം ഏകോദര സഹോദരങ്ങളെപ്പോലെ ഒരൊറ്റ ജനതയായി മാനവികതയുടെ വക്താക്കളായി നാം മാറേണ്ടതിന്റെ സന്ദേശം വിളംബരം ചെയ്യുകയാണ് മൈത്രിയുടെ ഗാഥ എന്ന കവിതയിലൂടെ സി ജെ മണ്ണുമ്മൂട്. മതത്തിന്റെ പേരിൽ മനുഷ്യർ ചോര ചിന്തുന്നതിന്റെ അർത്ഥശൂന്യതയാണ് വരികളിൽ വെളിവാകുന്നത്.

0: അടുത്ത അക്ഷരം ച. വസന്ത ടീച്ചർ പാടുന്നു.
1: ചെങ്ങമ്പുഴയുടെ കാമുകന്റെ സ്വപ്നങ്ങൾ എന്ന കവിതയിലെ വരികൾ. പ്രേമത്തെപ്പറ്റി ലോകവും മനുഷ്യവർഗവും ഉണ്ടായ കാലം മുതൽക്കേ ആളുകൾ പാടിത്തുടങ്ങിയിട്ടുണ്ട്. സ്വപ്നലോകത്ത് ജീവിക്കാനാണ് കവി ഇഷ്ടപ്പെടുന്നത്. കാരണം യാഥാർത്ഥ്യങ്ങൾ മനുഷ്യരെ ചതിക്കും, ദുഃഖത്തിലാഴ്ത്തും. എന്നാൽ ഭൂമിയിൽ സ്വപ്നങ്ങൾക്ക് മാത്രമേ ആത്മാർത്ഥതയുള്ളൂ. സ്വപ്നങ്ങൾ കവിക്ക് അമൃതങ്ങൾ പോലാണ്. ചതിക്കും യാഥാർത്ഥ്യങ്ങൾ മിക്കതും, യഥാർത്ഥത്തിൽ ക്ഷിതിയിൽ സ്വപ്നങ്ങൾക്കേ സത്യസന്ധതയുള്ളു. അവ ചഞ്ചലങ്ങളാണെങ്കിലും അല്ലെന്നായിട്ടവ ഭാവിക്കില്ല.

0: ദൗർലഭ്യം അവയന്നേകാന്തത്തിൽ പാടുന്നു നിൻ സൗശീല്യം. സർഗശക്തിതൻ സാത്വികാലാപം സ്പന്ദിക്കുമീ സ്വർഗത്തിൽ, സ്വപ്നങ്ങൾ തൻ ദുർഗത്തിൽ സുശക്തൻ ഞാൻ.
1: അടുത്ത അക്ഷരം ആ. നാണി ടീച്ചർ പാടുന്നു.
2: മാതൃഭൂമിയെയും മാതൃഭാഷയെയും വള്ളത്തോളിനെ പോലെ ഇത്രമേൽ സ്നേഹിച്ച കവികൾ വിരളമാണ്. വള്ളത്തോളിന്റെ കാലത്ത് നമ്മുടെ ഭാഷ കുചേല കുടുംബിനിയെപ്പോലെ ദരിദ്രയായിരുന്നു. അത് ലജ്ജാകരവും ദുഃഖപ്രദവുമാണ്. ഭാഷയെ വളർത്തേണ്ടത് മക്കളുടെ ധർമ്മമാണ് എന്ന് കവി ഓർമ്മിപ്പിക്കുന്നു വള്ളത്തോളിന്റെ എന്റെ ഭാഷ എന്ന കവിതയിലെ വരികൾ.

0: ത്തായിൽ ആധിപത്യത്തിൻ അനർഹർ നിങ്ങൾ. ഭക്ത്യാസ്വഭാഷതൻ കാൽക്കൽ കുനിയായിൽ അത്തല എങ്ങനെ പൊങ്ങി നിൽക്കും. അക്ഷരം വരുന്നത് മാ ജിതേഷ്.
1: സീതാ സ്വയംവരം കഴിഞ്ഞ് ശ്രീരാമനും പരിവാരങ്ങളും അയോധ്യയിലേക്ക് മടങ്ങും വഴി ചുമലിൽ ചായ്ച്ച വെൺമഴുവും കയ്യിൽ വൈഷ്ണവചാപവും പിടിച്ച് തീപാറുന്ന നോട്ടവുമായി മിന്നൽ വെളിച്ചം പോലെ അവിടെ പരശുരാമൻ പ്രത്യക്ഷപ്പെടുന്നു. ഞാനൊഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിങ്കിൽ എന്ന് ചോദിച്ചുകൊണ്ട് രാമനോട് തട്ടിക്കയറുന്നു. അങ്ങേപോലുള്ള മഹാനുഭാവന്മാർ തന്നെപ്പോലെയുള്ള ഭാരന്മാരോട് ഇങ്ങനെ തുടങ്ങിയാൽ അവർക്ക് മറ്റാശ്രയം എന്താണുള്ളത് എന്ന് ശ്രീരാമൻ അതിന് മറുപടി പറയുന്നു. എഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണത്തിലെ വരികളാണിവ.

0: അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം ആ ആണ്. ജീജ
1: ചങ്ങമ്പുഴയുടെ മധുരോത്സവം എന്ന കവിതയിലെ ഭാഗം. ജീവിതം നൽകാൻ മടിക്കുന്നതൊക്കെയും ജീവിച്ച് ജീവിതത്തോട് ഞാൻ വാങ്ങിടും. എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം. മുന്തിരിച്ചാറുപോലുള്ള ഈ ജീവിതം എന്നൊക്കെ പാടിയ കവിയാണ് ചങ്ങമ്പുഴ. അവതാര പുരുഷന്മാർ പോലും വിധിയോട് മല്ലടിച്ച് ജയിച്ചിട്ടില്ല. എത്ര തന്നെ വീരശൂര പരാക്രമികളായാലും അവരും ഒടുവിൽ ഒരു കല്ലറയ്ക്കുള്ളിൽ ഒതുങ്ങും.

0: അക്ഷരം എ സുനന്ദ ടീച്ചർ.
1: കാനനവാസത്തിനൊരുങ്ങി നിൽക്കുന്ന മകനെ ചൊല്ലി ഹൃദയവ്യഥ പൂണ്ട് തകർന്നിരിക്കുന്ന താതൻ ദശരഥനെ സാന്ത്വനിപ്പിക്കുന്ന ശ്രീരാമന്റെ വാക്കുകൾ. സമാനതകളില്ലാത്ത ജീവിതത്തിൽ എത്രമാത്രം അചഞ്ചലവും അക്ഷോഭ്യവുമാണ് രാമന്റെ മനസ്സ് എന്നത് ജീവിതത്തിലേക്ക് വലിയ വെളിച്ചമാകുന്നു. രാജ്യഭാരം ഭരിക്കുന്നതിലും സുഖകരമാണ് വനവാസം എന്ന വരിയിലെത്തുമ്പോൾ അത് അപൂർവ ശോഭയാർജിക്കുന്നു. എഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം കിളിപ്പാട്ടിലെ അയോധ്യാകാന്ഡത്തിൽ നിന്നുള്ള വരികൾ.

0: അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം സ വസന്ത ടീച്ചർ പാടുന്നു.
1: ചങ്ങമ്പുഴയുടെ ഭാവത്രയത്തിലെ വൈരുദ്ധ്യം എന്ന കവിതയിലെ വരികൾ. താൻ സമർത്ഥനാണെന്ന് അഹങ്കരിച്ചു നടക്കുന്ന മനുഷ്യൻ, പക്ഷേ വിധിയുടെ മുന്നിൽ അവന് കീഴടങ്ങേണ്ടി വരുന്നു. ശാസ്ത്രം എത്ര പുരോഗമിച്ചിട്ടും മരണത്തെ ജയിക്കുവാനുള്ള മരുന്ന് ഇതുവരെ മനുഷ്യൻ കണ്ടെത്തിയിട്ടില്ല.
2: സമർത്ഥനെന്നേറ്റം മതിക്കും മാനവൻ സമസ്ത സിദ്ധി.

വിടർന്ന കണ്ണുകൾ അടഞ്ഞു പോം, അതൊന്നടയാതാക്കുവാൻ അശക്തനാണവൻ. മനുഷ്യബുദ്ധി

0: മഥിച്ചു ശാസ്ത്രമാർജനത്തിനായി. അക്ഷരം വാ നാണി ടീച്ചർ ആലപിക്കുന്നു.
1: ജി ശങ്കരക്കുറുപ്പിന്റെ എന്റെ വേളി എന്ന കവിതയിലെ ആദ്യത്തെ എട്ട് വരികൾ. എന്റെ വേളി എന്നത് ജിയുടെ പ്രസിദ്ധമായ പ്രതിരൂപാത്മക കവിതയാണ്. കവിതയിൽ ഒരു വധു വരനെ പ്രതീക്ഷിച്ചിരിക്കുന്നതായി വർണ്ണിക്കുന്നു. ഇതാണ് വാച്യാർത്ഥം. മരണസമയത്ത് ജീവിതേശനെ കാത്തിരിക്കുന്ന ജീവാത്മാവാണ് വധു. ജീവിതത്തെയും മരണത്തെയും വെറും സാങ്കേതിക രൂപമായി കണ്ടാണ് വധുവരന്മാരായി കവി കൽപ്പിച്ചിരിക്കുന്നത്. വന്നടുത്തെന്നോ വേളി മുഹൂർത്തം പിടക്ക

0: ജനപ്പറ്റി കേട്ടിരിക്കുന്നു പണ്ടേ.
1: അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം മാ. ജിതേഷ്.
2: 20-ാമത്തെ വയസ്സിൽ ചങ്ങമ്പുഴ രചിച്ചതാണ് രമണൻ എന്ന നാടകീയ ദുരന്തകാവ്യം. നിർധനനായ ഇടയ യുവാവ് രമണനും ഉന്നത കുലജാതയും ധനികയുമായ ചന്ദ്രികയും പ്രണയത്തിലായപ്പോൾ ചന്ദ്രിക എന്ന വെള്ളി നക്ഷത്രത്തെ പിന്തിരിപ്പിക്കാൻ രമണൻ ശ്രമിച്ചുവെങ്കിലും ചന്ദ്രിക പിന്മാറിയില്ല. ഒടുവിൽ പിതാവിന്റെ തീരുമാനം അനുസരിക്കേണ്ടി വരുമ്പോൾ ചന്ദ്രിക രമണനെ തന്റെ ഹൃദയകോവിലിൽ നിന്നും യാതൊരു വിഷമവും കൂടാതെ കുടിയിറക്കുന്നു. അസഹനീയമായ ആത്മനൊമ്പരത്താൽ രമണന്റെ ഹൃദയം തേങ്ങുന്നു. രമണനിലെ വരികൾ.

0: അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം നാ ആണ്, ജീജ.
1: ചെമ്മനം ചാക്കോയുടെ മമ്മി എന്ന കവിതയിലെ വരികളാണ്. മരിക്കാൻ കിടക്കുന്ന മുത്തശ്ശി, വേണ്ടപ്പെട്ടവർ ചുറ്റും നോക്കിയിരിക്കുന്നു. നാലഞ്ചു നാളായി ഒറ്റ കിടപ്പായിരുന്നു ആ മുത്തശ്ശി, കണ്ണുപോലും തുറക്കുന്നില്ല. ഒടുവിൽ മക്കളുടെയും ചെറുമക്കളുടെയും മമ്മി എന്നു വിളിച്ചുള്ള കരച്ചിൽ ഉച്ചസ്ഥായിയിലെത്തിയപ്പോൾ മുത്തശ്ശിയുടെ കണ്ണുകൾ അനങ്ങുന്നു യമരാജന്റെ സൗജന്യം പോലെ. ആരോ കുറച്ച് വെള്ളം കൊടുത്തു. മുത്തശ്ശിയുടെ ചുണ്ടുകൾ അനങ്ങുന്നു. ആ ചുണ്ടുകൾ ഇങ്ങനെ മന്ത്രിച്ചു: അമ്മയെന്നൊരു വാക്ക് വിളിക്കുന്നത് കേട്ട് ജന്മമൊന്നൊടുക്കുവാൻ മക്കളെ കുതിപ്പു ഞാൻ.

0: അക്ഷരം മാ ആണ് സുനന്ദ ടീച്ചർ.
1: മലയാള കാവ്യശാഖയിൽ കാൽപ്പനികതയുടെ വസന്തം വിരിയിച്ച കവിയാണ് ചങ്ങമ്പുഴ. ആ കാവ്യനർത്തകിയുടെ നൂപുരധ്വനിയാൽ കവിതയിൽ അവാജ്യമായ അനുഭൂതി രസമൊഴുകി. ആടിത്തീരും മുൻപേ അരങ്ങൊഴിഞ്ഞ ആ മഹാപ്രതിഭയെ അനുസ്മരിക്കുകയാണ് വയലാർ അങ്ങയെ ഓർമ്മിക്കുമ്പോൾ എന്ന കവിതയിലൂടെ. ചങ്ങമ്പുഴയ്ക്ക് പകരമാകാൻ ആർക്കും കഴിയില്ലല്ലോ എന്ന നൈരാശ്യമാണ് വരികളിൽ തെളിയുന്നത്. ഹൃദയത്തിൻമടിയിൽ വീഴും എന്ന സവിശേഷ ബിംബകൽപ്പനയിലൂടെ നഷ്ടബോധം സംവേദനക്ഷമമായി വ്യഞ്ജിപ്പിക്കുകയാണ് കവി.

0: ഞാൻ വീഴും. അക്ഷരം ഇ വസന്ത ടീച്ചർ പാടുന്നു.
1: 40-കളുടെ ആരംഭത്തിൽ കാവ്യരംഗത്തേക്ക് ഇറങ്ങിയ കവിയാണ് വി ഭാസ്കരൻ. പ്രതിരോധം മാസിക ഓണപ്പതിപ്പിൽ വന്ന കവിതയാണ് ക്വിസ് ഇന്ത്യ 1994. ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നതാരാണ്, നടക്കുന്ന മാർഗം മുടക്കുന്നതാരാണ് എന്നിങ്ങനെയുള്ള മനുഷ്യ മനസ്സുകളിലെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കണ്ടെത്തുകയാണ് കവി ഈ കവിതയിലൂടെ.
2: ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നതാര്, മനുഷ്യന്റെ ദേഹത്തിനേക്കാളമൂല്യം മരത്തിൻ തടിയെന്നു ചിന്തിച്ച മണ്ടൻ, മരിക്കാൻ കയർത്തുണ്ടു വേണ്ടാത്ത മാന്യൻ. നടക്കുന്ന മാർഗം മുടക്കുന്നതാര്, ഇടത്തും വലത്തും നടുക്കും നടക്കും തിടുക്കത്തിൽ ലക്ഷ്യം മറക്കുന്ന കൂട്ടർ,

കാവ്യകേളി സമാപിക്കുന്നു. പങ്കെടുത്തവർ എം വി നാണി ടീച്ചർ, ടി സുനന്ദ ടീച്ചർ, എം വസന്ത ടീച്ചർ, ജിജ ശ്രീജിത്ത്, ജിതേഷ് കെ പി.

അഗ്നിദേവൻ എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണ് കേട്ടത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഈണമിട്ടത് എം ജി രാധാകൃഷ്ണൻ. ആകാശവാണി കണ്ണൂർ. ഇനി 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ തിരുവനന്തപുരം വരലേ.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നു. അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുക എന്ന വിഷയത്തിൽ നടക്കുന്ന വർക്കിംഗ് സെഷനിലാണ് ശ്രീ മോദി പങ്കെടുക്കുന്നത്. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ശ്രീ മോദിയുടെ കൂടിക്കാഴ്ച നാളെയാണ്. സ്ലോവാക്യ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയ ശേഷമാണ് പ്രധാനമന്ത്രി ഫ്രാൻസിലെത്തിയത്. കേരളത്തിൽ സെൻസസ് 2027 ഒന്നാംഘട്ട നടപടിക്രമങ്ങൾക്ക് തുടക്കമായി. ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിയതോടെയാണ് സെൻസസ് ഒന്നാംഘട്ടത്തിന് തുടക്കമായത്. മുഖ്യമന്ത്രി VD സതീശനും ചീഫ് സെക്രട്ടറി A ജയതിലക്കും സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളായി. അടുത്തഘട്ട പ്രവർത്തനങ്ങൾ കേരളത്തിൽ July 1 മുതൽ ആരംഭിക്കും. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് ഈ ഘട്ടത്തിൽ നടക്കുക. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിൽ നടക്കും. ഫ്രാൻസിലെ നീസ് മസേനയിൽ ആരംഭിച്ച UPI പണമിടപാട് സംവിധാനം കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ ലോകോത്തര ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമിനെ ഫ്രാൻസിന്റെ മുൻനിര റീറ്റെയിൽ മേഖലകളിലൊന്നിലേക്ക് കൊണ്ടുവന്നത് സുപ്രധാന ചുവടുവയ്പാണെന്ന് ശ്രീ ഗോയൽ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ചെറിയ ഗ്രാമങ്ങളിൽ കഫ്സിറപ്പുകളുടെ വിൽപ്പനയ്ക്ക് നൽകിയിരുന്ന ഇളവ് പിൻവലിച്ചുകൊണ്ട് വിജ്ഞാപനം പുറപ്പെടുവിച്ച് കേന്ദ്ര സർക്കാർ. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇനി മുതൽ ചെറിയ ഗ്രാമങ്ങളിൽ കഫ്സിറപ്പുകളുടെ വിൽപ്പനയും വിതരണവും ലൈസൻസ് ഉള്ള ഫാർമസികൾ വഴി മാത്രമേ നടത്താൻ സാധിക്കൂ. നേരത്തെ 1000-ൽ താഴെ ജനസംഖ്യയുള്ള ഗ്രാമങ്ങളിൽ ലൈസൻസിംഗ് വ്യവസ്ഥകൾ പാലിക്കാതെ തന്നെ കഫ്സിറപ്പുകളുടെ വിൽപ്പന അനുവദിച്ചിരുന്നു. സംസ്ഥാനത്തെ നിപ്പ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. WHO കൺസൾട്ടന്റായ ഡോക്ടർ SS ലാലാണ് സമിതി ചെയർമാൻ. തിരഞ്ഞെടുപ്പ് കാരണം മഴക്കാല പൂർവ്വ ശുചീകരണം തടസ്സപ്പെട്ടതിനാൽ പകർച്ചവ്യാധിയുടെ വ്യാപനം ഈ വർഷം കൂടുതലാണെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഈ മാസം 70 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചതായും മലപ്പുറം കോഴിക്കോട് തൃശൂർ ജില്ലകളിലായി 5 പേർ ഷിഗല്ല ബാധിച്ച് മരിച്ചതായും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ ഒരാൾക്ക് കൂടി മലേറിയ റിപ്പോർട്ട് ചെയ്തു. ഒളവണ്ണ സ്വദേശിക്കാണ് രോഗബാധ. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ ആരംഭിച്ചു. ഇന്നലെ തിക്കൊടിയിൽ മധ്യപ്രദേശ് സ്വദേശിക്ക് മലേറിയ സ്ഥിരീകരിച്ചിരുന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. രാത്രി 12:30 മത്സരം. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ നോർവെ ഇറാഖിനെയും 6:30 അർജന്റീന അൾജീരിയയെയും നേരിടും. ഇന്ന് രാവിലെ നടന്ന ഇറാൻ ന്യൂസിലൻഡ് മത്സരം സമനിലയിൽ കലാശിച്ചു. ICC T20 വനിതാ വേൾഡ് കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യം

0: ആയിരുന്നു ട്രംപ്. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന പരിപാടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച വെർച്വലായി അഭിസംബോധന ചെയ്യും. ഇതിന്റെ ഭാഗമായി ഇപിഎഫ്ഒയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. കണ്ണൂരിൽ സംഘടിപ്പിച്ചിട്ടുള്ള ചടങ്ങിൽ സി സദാനന്ദൻ മാസ്റ്റർ എംപി, കണ്ണൂർ മേയർ പി ഇന്ദിര എന്നിവർ സംബന്ധിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 10 കോടിയിലധികം വിലമതിക്കുന്ന നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് ആസ്ഥാനത്ത് ഐബി ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ ഉദ്യോഗസ്ഥരുമായി നടത്തിയ യോഗത്തിനുശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മയക്കുമരുന്നിനെതിരെ തൂഫാൻ വാരിയറായി പ്രവർത്തിക്കാൻ നടൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രമുഖർ സന്നദ്ധത അറിയിച്ചതായും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ചിരുന്നു. ഈ മാസം 21 നടക്കുന്ന അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. കൊൽക്കത്തയിൽ യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി നിലവിൽ വന്നതോടെ വെള്ളയും നീലയും നിറത്തിലുള്ള ഓർഡിനറി ബസ്സുകൾ സിറ്റി ഫാസ്റ്റ് ബസ്സുകളാക്കി മാറ്റുന്നുവെന്ന പ്രചാരണം വ്യാജവും അടിസ്ഥാനരഹിതവുമെന്ന് കെഎസ്ആർടിസി. ഓർഡിനറി വിഭാഗത്തിൽ മുൻപുണ്ടായിരുന്ന എല്ലാ സർവീസുകളും തുടർന്നും ഓർഡിനറി സർവീസായി തന്നെ നിലനിർത്തിയിട്ടുണ്ടെന്നും തമ്മിൽ മാറിപ്പോകാതിരിക്കാൻ സിറ്റി ഫാസ്റ്റ് എന്ന സ്റ്റിക്കർ പതിച്ചതാണെന്നും കെഎസ്ആർടിസി അറിയിച്ചു. കെഎസ്ആർടിസി ബസ്സുകളിലെ സ്ത്രീകളുടെ സൌജന്യ യാത്ര സ്വകാര്യ ബസ് മേഖലയെ തകർക്കുന്നതായി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനമായ കണ്ണൂർ ചെണ്ടയാട് ജവഹർ നവോദയ വിദ്യാലയം 2026-27 അധ്യയന വർഷം 11 ക്ലാസ് കൊമേഴ്സ് സ്ട്രീമിലെ ഒഴിവുള്ള സീറ്റിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 10 ക്ലാസിൽ 60% അതിനു മുകളിലോ മാർക്കുണ്ടായിരിക്കണം. വിദ്യാർത്ഥികൾ 1-6-2009 31-7-2011 ഇടയിൽ ജനിച്ചവരും 2025-26 അധ്യയന വർഷം കണ്ണൂർ ജില്ലയിലെ ഏതെങ്കിലും സർക്കാർ അല്ലെങ്കിൽ സർക്കാർ അംഗീകൃത വിദ്യാലയങ്ങളിൽ 10 ക്ലാസ് പഠിച്ചവരും ജില്ലയിലെ സ്ഥിരതാമസക്കാരും ആയിരിക്കണം. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 25. ഫോൺ നമ്പർ 0490-296-2965. വിവര പൊതുജന സമ്പർക്ക വകുപ്പ് കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെ നേതൃത്വത്തിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി യുവാക്കൾക്ക് നൽകിവരുന്ന ബഷീർ ചെറുകഥാ പുരസ്കാരത്തിന് ജില്ലയിലെ യുവാക്കളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. പ്രായപരിധി 40 വയസ്സാണ്. മുൻപ് പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്ത സൃഷ്ടികൾ കാസർഗോഡ് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ തപാൽ മാർഗമോ ഇമെയിൽ വഴിയോ 25-നകം ലഭിക്കണം. ഇമെയിൽ വിലാസം prdcontest@gmail.com. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0499-2551-45. കണ്ണൂർ യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോ ആൻഡ് മോഡൽ കണ്ണൂർ മോഡൽ കരിയർ സെന്റർ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജോലി ഒഴിവുകളിലേക്ക് 20 രാവിലെ 10 മണി മുതൽ 12 മണി വരെ സൌജന്യ പ്ലേസ്മെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നു. ഉദ്യോഗാർത്ഥികൾ അന്നേ ദിവസം രാവിലെ 9:30 കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ താമക്കര ആസ്ഥാനത്തിലെ സെൻട്രൽ ലൈബ്രറി മന്ദിരത്തിൽ പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയിൽ 3 സെറ്റ് ബയോഡാറ്റ സഹിതം എത്തിച്ചേരണം. വിശദവിവരങ്ങൾക്ക് 0490-270-3130 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിൽ ടീച്ചർ എഡ്യൂക്കേഷൻ സെന്ററുകളിൽ 1 വർഷ കാലാവധി വ്യവസ്ഥയിൽ കരാർ അടിസ്ഥാനത്തിലുള്ള അസിസ്റ്റന്റ് കോർഡിനേറ്റർ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകളിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള അവസാന ദിവസം നാളെയാണ്. പെരിയയിലുള്ള കാസർഗോഡ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ലെക്ചറർ തസ്തികയിൽ അധ്യാപക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10 മണിക്ക് നടക്കും. ബന്ധപ്പെട്ട വിഷയത്തിൽ 60% മാർക്കിൽ കുറയാതെ നേടിയ എഞ്ചിനീയറിംഗ് ബിരുദമാണ് യോഗ്യത. കൂടുതൽ വിവരങ്ങൾക്ക് 0460-223-4020 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. സേവന വാർത്തകൾ കഴിഞ്ഞു.

ഇന്ന് 9:30 ഗാനലോക വീഥികളിൽ ചലച്ചിത്ര സംഗീതത്തിന്റെ ചരിത്ര വീഥികളിലൂടെ ഒരു പര്യടനം. 10:00 കഥകളി പദങ്ങൾ, കലാനിലയം, സിനുവും സംഘവും അവതരിപ്പിച്ചത്. കഥ ദക്ഷയാഗം. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തീകരിച്ചതിന്റെ ഭാഗമായുള്ള പ്രത്യേക പരിപാടി കേൾക്കാം.

നാളെ രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആലിസ് ജോസ്. 6 മണിക്കൊപ്പം പ്രധാന വാർത്തകൾ, തുടർന്ന് അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലിയിൽ ആറ്റുവക്കത്ത് ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കവിത ആലാപനം, പാണപ്പുഴ പത്മനാഭ പണിക്കർ.

ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 44 മിനിറ്റും 39 സെക്കൻഡും. ആകാശവാണി കണ്ണൂർ. ഇനി 8:45 സമാചാർ സന്ധ്യ, തുടർന്ന് ന്യൂസ് 9 ഡൽഹിയിലെ.

0: വിദ്യാഭ്യാസ രംഗം.
1: വിദ്യാഭ്യാസ രംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യ ജീവിതത്തിൽ സാമ്പത്തിക ഭദ്രതയോടൊപ്പം തന്നെ ആരോഗ്യവും ക്ഷേമവും അത്യന്താപേക്ഷിതമാണ്. ആരോഗ്യകരമായ ജീവിതത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നവയാണ് സുസ്ഥിര ഊർജ സ്രോതസ്സുകൾ. ഇന്നത്തെ വിദ്യാഭ്യാസ രംഗത്തിൽ തൃശൂർ രാമവർമ്മപുരം വിജ്ഞാൻ സാഗർ ശാസ്ത്ര സാങ്കേതിക പാർക്ക് സ്പെഷ്യൽ ഓഫീസർ സി ടി അജിത് കുമാർ ഊർജ സംരക്ഷണത്തെക്കുറിച്ച് കൂടുതൽ അറിവുകൾ പങ്കുവയ്ക്കുന്നു.
2: ഊർജ ക്ഷമത കൈവരിക്കേണ്ട പ്രധാനപ്പെട്ട മേഖലയാണ് ഗാർഹിക രംഗത്തുള്ള ഇന്ധനങ്ങളുടെ ഉപയോഗം. ഗാർഹിക ഊർജ ഉപഭോഗം കാര്യക്ഷമമാക്കാൻ വീട്ടിലെ ഓരോ അംഗവും ശ്രദ്ധിക്കേണ്ടതാണ്. വൈദ്യുതി, ഇന്ധനം എന്നിങ്ങനെയാണ് വീടുകളിൽ ഊർജം ഉപയോഗിക്കുന്നത്. ഇന്ധനങ്ങളിൽ പ്രധാനം പാചകവാതവും വിറകും മണ്ണെണ്ണയും എന്നിവയുമാണ്. പിന്നെ വൈദ്യുതി എന്ന ഊർജ രൂപവും. ഇവയുടെ കാര്യക്ഷമമായ വിനിയോഗം ഊർജ്ജലാഭവും സമയലാഭവും ഉണ്ടാക്കുന്നു. ഒരു പൊതുസ്വത്തായ ഊർജം ചെറിയൊരളവിൽ നാം ലാഭിച്ചാൽ മറ്റെവിടെയെങ്കിലും ഒരു വീട്ടുകാർക്ക് കൂടി വൈദ്യുതി വെളിച്ചം ലഭ്യമാകും. ഒരു ചെറിയ വർക്ക്ഷോപ്പിൽ ഒരാൾക്ക് കൂടി ജോലി ചെയ്യാനുള്ള വൈദ്യുതി ലഭ്യമാകും. അതുമല്ലെങ്കിൽ കഠിനമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അധ്വാനഭാരം കുറയ്ക്കുവാൻ ഈ ഊർജ്ജലാഭം ഉപകരിക്കും. പാചകവാതക സ്റ്റൗ വാങ്ങുമ്പോൾ ഇന്ധനക്ഷമതയുള്ള സ്റ്റൗ വാങ്ങുന്നതാണ് നല്ലത്. പെട്രോളിയം കൺസർവേഷൻ റിസർച്ച് അസോസിയേഷന്റെ മുദ്രയുള്ള സ്റ്റൗ വിപണിയിലുണ്ട്. ഇത് ഗ്യാസ് കൂടുതൽ ലാഭിച്ചു തരും. ഊർജ്ജം കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്നതിലൂടെയും ഊർജ്ജക്ഷമതയുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെയും വൈദ്യുതി ലാഭിക്കാനാകും. വൈദ്യുതി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് വൈകിട്ട് 6 മുതൽ രാത്രി 10 മണി വരെയാണ്. വൈദ്യുതിയുടെ ആവശ്യത്തിന്റെ പീക്ക് ടൈം എന്നാണിത് അറിയപ്പെടുന്നത്. വീട്ടുകാർ വൈദ്യുതിയുടെ വില ഒരേപോലെ കൊടുക്കുന്നുണ്ടെങ്കിലും വിതരണ കമ്പനി വൈകിട്ടത്തെ വൈദ്യുതിയിൽ ഭൂരിപക്ഷവും പുറമേ നിന്നും വില കൊടുത്തു വാങ്ങുകയാണ് ചെയ്യുന്നത്. ഇതിന് കൂടുതൽ വിലയാണ് അവർ കൊടുക്കുന്നത്. ആത്യന്തികമായി ഇതൊക്കെ ബാധിക്കുന്നത് ജനത്തെയാണ്. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാവുന്നത് ഒന്നോ രണ്ടോ ആവശ്യമില്ലാത്ത ലൈറ്റ് ഓഫ് ആക്കുക എന്നതാണ്. വൈകിട്ട് ആവശ്യമില്ലാത്ത വൈദ്യുതി ഉപകരണങ്ങളായ വാഷിംഗ് മെഷീൻ, വൈദ്യുത മോട്ടോർ, വൈദ്യുത ഇസ്തിരിപ്പെട്ടി, വൈദ്യുത ഹീറ്റർ, ഹോട്ട് പ്ലേറ്റ്, ഇൻഡക്ഷൻ കുക്കർ, കാർ ചാർജിംഗ് തുടങ്ങിയവ രാത്രി 10 മണിക്ക് ശേഷമോ പകലോ ഉപയോഗിക്കുകയാണ് നല്ലത്. വൈദ്യുതി സംരക്ഷണ മാർഗങ്ങൾ എന്തൊക്കെയാണ്? ആവശ്യം കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് ആക്കുകയാണ് ആദ്യം വേണ്ടത്. വൈദ്യുതി ലാഭം മാത്രമല്ല ഇതിന്റെ നേട്ടം. നേരത്തെ പറഞ്ഞതുപോലെ വൈദ്യുതി ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട മലിനീകരണം കുറയ്ക്കാനും ഇതുമൂലം കഴിയുന്നുണ്ട്. സൂര്യപ്രകാശവും കാറ്റിന്റെ ഒഴുക്കും ശരിയായി ഉപയോഗപ്പെടുത്തുക എന്നതാണ് രണ്ടാമത്തെ കാര്യം. മാത്രമല്ല ഇത് മുറിക്കുള്ളിൽ ഓക്സിജന്റെ അളവും വർദ്ധിപ്പിക്കും. രാത്രി മുഴുവൻ ജനലും വാതിലും അടച്ചിട്ട് ഉറങ്ങുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഓക്സിജൻ കുറഞ്ഞുവരും. ഇത് ആരോഗ്യ പ്രശ്നത്തിലേക്കും വഴിതെളിക്കും. ലൈറ്റിംഗ് ഉപകരണങ്ങളും ഷേഡുകളും ഇടയ്ക്കിടെ തുളച്ചു വൃത്തി

0: ാക്കി വയ്ക്കുക, ഓട്ടോമാറ്റിക് ലൈറ്റിംഗ് നിയന്ത്രണ സംവിധാനങ്ങൾ ഉപയോഗിക്കുക, വിദൂര നിയന്ത്രണ സ്വിച്ചിംഗ് വൈഫൈ കൊണ്ട് നടത്തുക, ലൈറ്റുകൾ ശരിയായ ഉയരത്തിലും സ്ഥാനത്തും സ്ഥാപിക്കുക, ബ്രഷ്ലെസ് DC ഫാനുകൾ സ്ഥാപിക്കുക, ഫാനും TVയും പോലുള്ള ഏതുപകരണങ്ങളും റിമോട്ടിൽ മാത്രം ഓഫ് ചെയ്യാതെ സ്വിച്ച് ഉപയോഗിച്ച് ഓഫ് ചെയ്യുക, സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുക, ഉപയോഗശേഷം കമ്പ്യൂട്ടർ മോണിറ്റർ ഓഫാക്കുക, വൈകിട്ട് 6 മുതൽ 10 മണിവരെയുള്ള സമയത്ത് വൈദ്യുത ഉപകരണികൾ കഴിയുന്നത്ര ഉപയോഗിക്കാതിരിക്കുക, സോളാർ വാട്ടർ ഹീറ്ററുകൾ ഉപയോഗിക്കുക എന്നിവയൊക്കെ വൈദ്യുത സംരക്ഷണ പ്രവർത്തനങ്ങളും മെച്ചപ്പെട്ട വൈദ്യുതി ഉപയോഗ രീതികളുമാണ്. 24 മണിക്കൂറും വൈദ്യുതിയുമായി ബന്ധിപ്പിച്ചിരിക്കേണ്ട ഉപകരണമാണ് റെഫ്രിജറേറ്റർ. എന്നാൽ അതിന്റെ സ്വയം പ്രവർത്തന രീതി കൊണ്ട് ഉള്ളിലെ താപനില തൊട്ടറിഞ്ഞ ശേഷം അഥവാ സെൻസറുകൾ പ്രവർത്തിച്ചു മാത്രമേ കംപ്രസറുകൾ പ്രവർത്തിക്കേണ്ടതുള്ളൂ. കംപ്രസർ പ്രവർത്തിപ്പിക്കുമ്പോൾ മാത്രമേ കൂടുതലായി വൈദ്യുതി ഉപയോഗിക്കുകയുള്ളൂ. ഇടയ്ക്കിടെ ഫ്രിഡ്ജ് വാതിൽ തുറക്കുമ്പോൾ അകത്തുള്ള തണുത്ത വായു പുറത്തേക്ക് രക്ഷപ്പെടുകയും പകരം കൂടുതൽ താപനിലയുള്ള അന്തരീക്ഷ വായു ഫ്രിഡ്ജിനുള്ളിൽ കയറുകയും ചെയ്യും. ഇത് കൂടുതൽ വൈദ്യുതി ചെലവാക്കും. ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി എന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനം വൈദ്യുത ഉപകരണങ്ങൾക്ക് അവയുടെ ദക്ഷത അഥവാ എഫിഷ്യൻസി അനുസരിച്ച് സ്റ്റാർ ലേബൽ നൽകിയിട്ടുണ്ട്. കൂടുതൽ സ്റ്റാർ ഉള്ളവയാണ് ദക്ഷതയിൽ മുന്നിട്ട് നൽകുന്നത്. ഒരു സാധാരണ ഫ്രിഡ്ജ് പ്രതിദിനം ശരാശരി 1.25 യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ ഫോസ്റ്റ് ഫ്രീ മോഡൽ കൂടുതൽ യൂണിറ്റ് വൈദ്യുതി അധികമായി ഉപയോഗിക്കും. ഐസ് അടിഞ്ഞുകൂടുന്നത് തടയാൻ ഇടയ്ക്കിടെ വൈദ്യുത ഹീറ്റർ പ്രവർത്തിപ്പിച്ച് ഐസിനെ ഉരുക്കിക്കളയുന്ന സംവിധാനമാണിത്. സാധാരണ ഉപയോഗങ്ങൾക്ക് ഫോസ്റ്റ് ഫ്രീ ഫ്രിഡ്ജ് ആവശ്യമില്ല. അത്യാവശ്യം വരുമ്പോൾ വാതിൽ തുറന്നിടുകയാണ് നല്ലത്. അതോടൊപ്പം വൃത്തിയാക്കൽ കൂടി നടത്താം. വൈകുന്നേരം 6 മുതൽ 10 മണിവരെ ഈ പ്രവൃത്തി നടത്തിയാൽ പീക്ക് സമയ വൈദ്യുതി ഉപഭോഗം കുറയ്ക്കാനും സാധിക്കും. ഫ്രിഡ്ജിലെ ഏറ്റവും താണ താപനില മുകളിലെ ഫ്രീസർ യൂണിറ്റിലാണ്. ബാക്കി ഭാഗങ്ങൾ അകത്തെ വായുവിന്റെ ഒഴുക്കുകൊണ്ടാണ് തണുക്കുന്നത്. ഈ വായുവിന്റെ ഒഴുക്കിന് തടസ്സമാകാത്ത രീതിയിലാവണം ഉള്ളിലെ പാത്രങ്ങൾ വയ്ക്കുന്നത്. ഫ്രിഡ്ജിനുള്ളിൽ വെക്കേണ്ടതല്ലാത്ത സാധനങ്ങൾ പോലും പലപ്പോഴും അതിലുണ്ടാകാറുണ്ട്. ലോഹപാത്രങ്ങൾ ഒഴിവാക്കി പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ആഹാരം വയ്ക്കുന്നതാണ് നല്ലത്. ഫ്രിഡ്ജിനുള്ളിൽ ആഹാര സാധനങ്ങൾ അടച്ചു വച്ചിരിക്കണം. അതല്ലെങ്കിൽ ആഹാര വസ്തുക്കളിലെ ജലാംശം ഫ്രിഡ്ജിനുള്ളിൽ നിറയുകയും അത് വൈദ്യുതി ഉപഭോഗം വർദ്ധിപ്പിക്കുകയും ചെയ്യും. പച്ചക്കറികൾ ഫ്രിഡ്ജിനുള്ളിൽ തുറന്നിരുന്നാൽ അതിലെ ജലാംശം നഷ്ടപ്പെടുകയും ഉണങ്ങുന്നതിന് കാരണമാവുകയും ചെയ്യും. ഫ്രിഡ്ജിന്റെ പിൻഭാഗത്ത് നിരനിരയായി കുഴലുകൾ ഉണ്ടെങ്കിൽ മാസത്തിൽ ഒരിക്കൽ അവിടെയും വൃത്തിയാക്കണം. പൊടി പറ്റിയിരുന്നാൽ വൈദ്യുതി ചെലവ് വർദ്ധിക്കും. മാത്രമല്ല ഇങ്ങനെയുള്ള ഫ്രിഡ്ജ് ചുമരിൽ നിന്നും നിശ്ചിത അകലത്തിൽ വെച്ച് കാറ്റിന്റെ ഒഴുക്ക് വർദ്ധിപ്പിക്കണം. ചില ഫ്രിഡ്ജിനുള്ളിൽ ചൂട് പുറന്തള്ളുന്നത് വശങ്ങളിലൂടെയാണ്. അങ്ങനെയെങ്കിൽ പുറംകവറിട്ട് ആ ഭാഗം മറയ്ക്കരുത്. ഫ്രിഡ്ജിന്റെ വാതിലിലുള്ള റബ്ബർ ബീഡിംഗ് കേടായി ഉള്ളിലെ വായു സ്ഥിരമായി പുറത്തു പോകുവാൻ സാധ്യതയുണ്ട്. ഇത് വൈദ്യുത നഷ്ടമുണ്ടാക്കും. ഇത് കണ്ടെത്താൻ ഒരു എളുപ്പവഴിയുണ്ട്. പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടോർച്ച് ഉള്ളിൽ വെച്ച് ഫ്രിഡ്ജിന്റെ വാതിൽ ചേർത്തടയ്ക്കുക. വെളിച്ചം പുറത്തു കാണുന്നുണ്ടെങ്കിൽ റബ്ബർ ബീഡിംഗിനു ദാരമുണ്ടെന്ന് മനസ്സിലാക്കാം. ഒരിക്കൽ കറന്റ് പോയാൽ 3 മിനിറ്റ് കഴിഞ്ഞ് ഫ്രിഡ്ജ് വീണ്ടും ഓൺ ആകുകയുള്ളൂ. ഇത് കംപ്രസറിന്റെ ആയുസ് വർദ്ധിപ്പിക്കും. സ്റ്റെബിലൈസർ ചെയ്യുന്നത് ഈ ധർമ്മം കൂടിയാണ്. ഓരോ സ്റ്റെബിലൈസർ വയ്ക്കുന്നതിന് പകരം ഒരു സർക്യൂട്ടിൽ മെയിൻ സ്വിച്ചിനോടൊപ്പം സ്ഥാപിക്കാവുന്ന പുതിയ തരം ഓവർ വോൾട്ടേജ് സർക്യൂട്ട് ബ്രേക്കറും സ്റ്റെബിലൈസറും ഒരുമിച്ചുള്ള യൂണിറ്റ് ഈ ധർമ്മം ചെയ്തുകൊള്ളും. ഇവ വോൾട്ടേജ 190 നും 250 നും ഇടയിൽ നിലനിർത്തിക്കൊണ്ട് വീട്ടിലെ ഉപകരണങ്ങൾക്ക് സംരക്ഷണവും നൽകും. ഇത് വൈദ്യുതി ലാഭിച്ചു തരുന്നതാണ്. ആദ്യമായി വേണ്ടത് ആവശ്യത്തിന് മാത്രം വലിപ്പമുള്ള ഫ്രിഡ്ജ് വാങ്ങുക എന്നതാണ്. വലിപ്പം കൂടുന്തോറും വൈദ്യുതി ചെലവും കൂടും. ഡബിൾ ഡോർ ഫ്രിഡ്ജും കൂടുതൽ വൈദ്യുതി ചെലവാക്കുന്നവയാണ്. ദേശീയ തലത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ധനം ഉപയോഗിക്കുന്ന ഒരു മേഖലയാണ് ഗതാഗത രംഗം. പെട്രോളിയമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഊർജ്ജ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഈ രംഗത്ത് പ്രസക്തി ഏറെയുണ്ട് എന്ന് ഇത് ചൂണ്ടിക്കാണിക്കുന്നു. വാഹനങ്ങളുടെ ഊർജ്ജക്ഷമതയിൽ നാം പൊതുവെ ബോധവാന്മാരാണ്. മൈലേജ് കൂടുതലുള്ള വാഹനങ്ങൾക്കാണ് നാം മുൻഗണന കൊടുക്കുന്നത്. എങ്കിലും വാഹനം ഓടിക്കുമ്പോൾ ഊർജ്ജക്ഷമത ശ്രദ്ധിക്കുന്നവർ കുറവാണ്. വാഹന രംഗത്ത് ഇന്ധന സംരക്ഷണം പ്രധാനമായും 4 തരത്തിലാണ്. വാഹനങ്ങളുടെ നിർമ്മാണ രംഗം, നല്ല റോഡുകളും ടൗൺ പ്ലാനിങ്ങും, അനുയോജ്യമായ ട്രാഫിക് നിയമങ്ങൾ, ഡ്രൈവർമാർക്കുള്ള ബോധവൽക്കരണം എന്നിവയാണവ. വാഹനങ്ങളുടെ രൂപകൽപ്പനയിൽ വാഹന നിർമ്മാതാക്കൾ ഏറ്റവും പ്രാധാന്യം നൽകുന്നുണ്ട്. ഗുണമേന്മയുള്ള എഞ്ചിൻ, അനുബന്ധ സംവിധാനങ്ങൾ, കാറ്റ് പ്രതിരോധിക്കാത്ത വാഹന ഡിസൈൻ എന്നിവയാണ് അവർ പ്രാധാന്യം നൽകുന്നത്. ഇന്ധനക്ഷമത അറിയപ്പെടുന്നത് മൈലേജ് എന്ന പേരിലാണ്. മൈലേജ് കൂടിയ വാഹനങ്ങൾ കൂടുതൽ ക്ഷമതയുള്ളതാണെന്ന് നമുക്കറിയാം. 1 ലിറ്റർ ഇന്ധനം കൊണ്ട് യാത്ര ചെയ്യുവാൻ കഴിയുന്ന ദൂരത്തെയാണ് മൈലേജ് എന്നറിയപ്പെടുന്നത്. ഒരേ വാഹനത്തിൽ തന്നെ മോശം ഡ്രൈവിംഗ് ഉണ്ട്, മൈലേജ് വ്യത്യാസപ്പെടാം. ഇന്ധനത്തിന്റെ ഗുണനിലവാരം ചക്രത്തിന്റെ ചക്രത്തിന്റെ ഗുണങ്ങൾ, ചക്രത്തിന്റെ സന്തുലനം എന്നിവ പരമപ്രധാനമാണ്. വാഹനത്തിന്റെ പ്രയാണത്തെ തടസ്സപ്പെടുത്തുന്ന ഘടകങ്ങളാണ് റോഡിന്റെ ഘർഷണവും വായുവിന്റെ തടസ്സവും. തടസ്സം കുറഞ്ഞ കൂർത്ത ആകൃതി ഇന്ധനച്ചെലവ് കുറയ്ക്കുന്നു. വാഹനത്തിന്റെ മുകളിൽ ഉയർന്നു നിൽക്കുന്ന ലഗേജുകൾ, ക്യാബിന്റെ മുകളിൽ ഭംഗി കൂട്ടാൻ വയ്ക്കുന്ന എടുപ്പുകൾ, മുകളിൽ പേരെഴുതി വയ്ക്കുന്ന ബോർഡുകൾ എന്നിവയൊക്കെ കാറ്റിന്റെ എതിർപ്പിന് ആക്കം കൂട്ടുന്നു. ഫലം ഇന്ധനച്ചെലവ് കൂടുന്നു എന്നത് തന്നെയാണ്. ശരിയായ ഡ്രൈവിംഗ് ഇന്ധനം ലാഭിച്ചു തരും. ഒരേ വാഹനവും ഒരേ റോഡും ആയാൽ പോലും പല ഡ്രൈവർമാർ ഉപയോഗിക്കുമ്പോൾ 20% വരെ ഇന്ധനച്ചെലവിൽ വ്യതിയാനം ഉണ്ടാകാറുണ്ടെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ഡ്രൈവർമാർ ഇനിയും പഠിക്കേണ്ടതുണ്ടെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾ ഇടയ്ക്കിടെ പരിചയസമ്പന്നരായ ഡ്രൈവർമാർക്ക് പോലും പരിശീലനങ്ങൾ നടത്താറുണ്ട്. പെട്രോളിയം കൺസർവേഷൻ റിസർച്ച് അസോസിയേഷൻ ഇതിനാവശ്യമായ സാമ്പത്തിക സഹായവും പരിശീലനവും നൽകുന്നുണ്ട്. വീണ്ടും പറയട്ടെ, ഇന്ധന ലാഭത്തിന് പ്രാഥമികമായി ചെയ്യേണ്ടത് എഞ്ചിൻ ഓഫാക്കുക എന്നതാണ്. മിക്കവർക്കും ഇത് കേൾക്കുമ്പോൾ തമാശയായി തോന്നാം. ആവശ്യമില്ലാത്തപ്പോൾ എഞ്ചിൻ ഓഫാക്കുന്നത് ശീലമാകണം. വിദഗ്ധരായ ഡ്രൈവർ ഗിയർ ഉപയോഗിക്കുന്നതിൽ അതീവ ശ്രദ്ധ ചെലുത്താറുണ്ട്. തെറ്റായ ഗിയറിൽ വാഹനമോടിച്ചാൽ 20% വരെ ഇന്ധനം നഷ്ടപ്പെടുന്നുമുണ്ട്. ഇന്ധനം കൂടുതൽ ചെലവാകുന്നത് കുറഞ്ഞ ഗിയറിലാണ്. അതുകൊണ്ട് വേഗത ശരാശരി 40 മുതൽ 50 വരെ കിലോമീറ്റർ പെർ അവർ പരിധിയിൽ നിലനിർത്തുന്നതാണ് ഏറ്റവും നല്ലത്. ഡ്രൈവർമാരുടെ ചില ശീലങ്ങൾ ഇന്ധനക്ഷമതയുമായി പൊരുത്തപ്പെട്ടു പോകുന്നതല്ല. കാല് ക്ലച്ച് പെഡലിൽ അലക്ഷ്യമായി വെക്കുന്നത് ഒഴിവാക്കണം. എത്ര വിദഗ്ധനാണെങ്കിലും ശരിയായ രീതിയിൽ ക്ലച്ച് ഉപയോഗിക്കാതെ ഗിയർ മാറ്റരുത്. ആക്സിലറേറ്റർ ഒരു ഇന്ധന കെണിയാണ്. ആക്സിലറേറ്റർ കൂടുതൽ വേഗത്തിൽ അമർത്തിയാൽ ഇന്ധനം കൂടുതലാവും. ഇത് സാവധാനം അമർത്തുക. ഉദ്ദേശിച്ച വേഗതയിൽ എത്താൻ സമയം കൂടുതലെടുത്താലും ഇന്ധന ലാഭം ഉണ്ടാകും. ബ്രേക്കിന്റെ കാര്യത്തിലും നാം ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. അത്യാവശ്യമില്ലാത്തിടത്ത് ബ്രേക്ക് അമർത്തുന്നത് ഒഴിവാക്കണം. സ്റ്റോപ്പ് മുൻകൂട്ടി കണ്ടുകൊണ്ട് വേഗത കുറയ്ക്കുക എന്നതിലാണ് ഡ്രൈവറുടെ മികവ്. ശരിയായ സിഗ്നൽ ബോർഡുകൾ വളരെ മുമ്പേ തന്നെ പല സ്ഥലത്തും പ്രദർശിപ്പിച്ചാൽ മാത്രമേ റൂട്ട് പരിചിതമല്ലാത്ത ഡ്രൈവർമാർക്ക് ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കുവാനും കഴിയുകയുള്ളൂ. നിർഭാഗ്യവശാൽ ഇത്തരം ബോർഡുകൾ നമ്മുടെ റോഡുകളിൽ തുലവും കുറവാണ്. മാത്രമല്ല പണികൾ മൂലമുള്ള തടസ്സങ്ങളും മുൻകൂട്ടി അറിയിക്കേണ്ടതുണ്ട്. ലീക്കാണ് ഇന്ധന നഷ്ടമുണ്ടാക്കുന്ന ഒരു പ്രധാന വഴി. ഇന്ധന ടാങ്കിന്റെ മൂടി വരെ ഇന്ധനം ഒഴിവാക്കുന്നത് ലീക്കിന് കാരണമായേക്കാം. ഇന്ധന പമ്പ് ശരിയായ മർദ്ദം നൽകുന്നുണ്ടോ എന്ന് 3 മാസത്തിലൊരിക്കൽ ശ്രദ്ധിക്കേണ്ടതാണ്. പെട്രോൾ പമ്പുകളിൽ വേഗത്തിൽ ഇന്ധനം നിറച്ച് അടുത്ത ആൾക്കായി സ്ഥാനം ഒഴിഞ്ഞുകൊടുക്കേണ്ടത് ഡ്രൈവർമാരുടെ ഉത്തരവാദിത്വമാണ്. ടാങ്കിൽ കുത്തി നിറയ്ക്കാൻ പല പ്രാവശ്യം ഇന്ധനം ഇട്ടിട്ട് വീഴ്ത്തുക, പണം കൊടുക്കാനുള്ള താമസം എന്നിവയൊക്കെ പുറകിലുള്ള വാഹനങ്ങളുടെ ഇന്ധന നഷ്ടം വരുത്തുന്നതാണ്. ടയറിൽ എപ്പോഴും ശരിയായ മർദ്ദത്തിലുള്ള വായു നിലനിർത്തിയാൽ ഇന്ധന ലാഭം ഉണ്ടാകും. തിരക്കുള്ള സമയത്ത് റൂട്ട് തിരഞ്ഞെടുക്കുന്നതിലും ഇന്ധന നഷ്ടം എന്ന ഘടകം അടങ്ങിയിരിക്കുന്നു. തിരക്കായാൽ കുറഞ്ഞ വേഗത്തിൽ മാത്രമേ വാഹനം ഓടിക്കാനാവുകയുള്ളൂ. ഇത് ഇന്ധന നഷ്ടം കൂട്ടും. പല രാജ്യങ്ങളും പൊതുവാഹനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ച് ആളുകളെ അതിലേക്ക് ആകർഷിക്കുവാൻ ശ്രമിക്കാറുണ്ട്. ഇത് രാജ്യവ്യാപകമായി ഇന്ധന ലാഭം ഉണ്ടാക്കും. ബസിനെയും കാറിനെയും താരതമ്യപ്പെടുത്തിയാൽ കുറഞ്ഞ ചെലവിൽ കൂടുതൽ യാത്രക്കാരെ കൊണ്ടുപോകുവാൻ ബസിന് സാധിക്കും എന്ന് നമുക്കറിയാം. ഉത്സവ കേന്ദ്രങ്ങളിൽ സ്വകാര്യ കാറുകളെ വളരെ ദൂരെയുള്ള പ്രത്യേക പാർക്കിംഗ് കേന്ദ്രത്തിൽ നിലനിർത്തി അവിടെ നിന്ന് ബസ്സുകളിൽ ആളെ കൊണ്ടുപോയാൽ ഇന്ധന ലാഭവും സമയലാഭവും ഉണ്ടാകും. ഇന്ധനക്ഷമതയും വർദ്ധിപ്പിക്കും. ഇന്ന് നാം നേരെ തിരിച്ചാണ് ചെയ്യുന്നത്. മാത്രമല്ല ഇത്തരം ഇന്ധനക്ഷമതയെ സംബന്ധിച്ച പഠനങ്ങളും നാം നടത്താറില്ല. പല വികസിത രാജ്യങ്ങളും സ്വകാര്യ വാഹനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിടങ്ങളിൽ ഒരാൾ മാത്രമായി കാറിൽ സഞ്ചരിച്ചാൽ പല റോഡിലും പ്രവേശനം ഉണ്ടാകാറില്ല. ഇന്ധനക്ഷമതയെ ഉദ്ദേശിച്ചാണ് ഈ നിയന്ത്രണങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പൊതുയാത്രാ സംവിധാനങ്ങൾ കൂടുതൽ ആശ്രയിക്കുവാൻ അവിടെ വ്യാപകമായ ബോധവൽക്കരണം നടത്തുന്നുണ്ട്. മനുഷ്യൻ വളരും തോറും ഊർജ്ജ ആവശ്യങ്ങളും പെരുകുന്നു. ഊർജ്ജത്തിന്റെ വിപുലമായ ഉപയോഗം മനുഷ്യന്റെ ജോലികളെ ലഘൂകരിച്ചിട്ടുണ്ട്. അതിന്റെ ലഭ്യതയിലുണ്ടാകുന്ന ഏത് തടസ്സവും ലോകരാജ്യങ്ങളെ വലിയൊരളവിൽ ബാധിക്കും. ഊർജ്ജ ഉൽപ്പാദന രാജ്യങ്ങളെ ഇന്ധനക്ഷമതയിൽ ഇത് ബാധിക്കുകയില്ല എങ്കിലും ഈ ഊർജ്ജം ഉപയോഗിച്ച് മറ്റു രാജ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വസ്തുക്കളുടെ കുറവ് പോലും എല്ലാ രാജ്യങ്ങളെയും ബാധിക്കും. ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പശ്ചിമേഷ്യൻ യുദ്ധങ്ങൾ ലോകരാജ്യങ്ങളെ ബാധിക്കുന്നുണ്ട്. ഒരു പെട്രോളിയം ഇറക്കുമതി രാജ്യമായ ഇന്ത്യ ഇത് മുൻകൂട്ടിക്കണ്ട് ഊർജ്ജ സംരക്ഷണത്തിൽ വളരെ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. പ്രധാനമന്ത്രിയുടെ ആഹ്വാനവും ഇത്തരത്തിലുള്ളതാണ്. ഓരോ പൌരനും നിർവഹിക്കേണ്ടത് വൈദ്യുതിയും പെട്രോളിയവും കഴിയുന്നത്ര സംരക്ഷിച്ച് ഉപയോഗിക്കുക എന്നതാണ്. ഇൻഡക്ഷൻ കുക്കറുകളിലും വൈദ്യുതി ഹീറ്ററുകളും ധാരാളമായി നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ജീവിത സൗകര്യങ്ങൾ വർദ്ധിച്ചു വരുന്നതുകൊണ്ട് ഇതൊക്കെ ഉപയോഗിക്കുകയാണ് വേണ്ടത്. എന്നാൽ ഇത്തരം ഹീറ്ററുകൾ സന്ധ്യാസമയത്ത് ഉപയോഗിക്കാതിരിക്കുക എന്ന തീരുമാനമെടുത്താണ് നാം സമൂഹത്തോടും നമ്മോട് തന്നെയും നീതി പുലർത്തേണ്ടത്. ഗാർഹിക സൌരവൈദ്യുത നിലയങ്ങൾ സ്ഥാപിക്കുകയും വൈദ്യുതി ശൃംഖലയിൽ ഇന്ത്യയിലേക്ക് നൽകുകയും ചെയ്താൽ അമൂല്യമായ ഗ്രീൻ എനർജി ക്ലബിലേക്ക് നമ്മളും അംഗത്വം എടുക്കും. പകൽ സമയം കുക്കിങ്ങിന് ഉപയോഗിക്കാം. KCB അതനുസരിച്ച് പകൽ സമയത്തെ വൈദ്യുതി നിരക്ക് ഇപ്പോൾ കുറച്ചിട്ടുണ്ട്. അതിനായി പുതിയ TOD മീറ്റർ സ്ഥാപിക്കേണ്ടതും ഉണ്ട്. എന്തായാലും പശ്ചിമേഷ്യൻ യുദ്ധം ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് രാഷ്ട്രങ്ങൾക്ക് ഊർജ്ജ രംഗത്ത് ഗവേഷണം നടത്താനും അനുയോജ്യ തീരുമാനം ഉണ്ടാക്കുന്നതിനും നല്ല സന്ദർഭമാണ് ഉണ്ടാക്കിത്തരുന്നത്. പെട്രോളിയം ഇന്നല്ലെങ്കിൽ നാളെ തീർന്നുപോകും. സൗരോർജ്ജവും പവനോർജ്ജവും പോലുള്ള ഹരിത ഊർജ്ജ സംവിധാനങ്ങളാണ് നാളെയുടെ വാഗ്ദാനം.
1: ഊർജ്ജ സംരക്ഷണത്തെക്കുറിച്ച് തൃശൂർ രാമവർമ്മപുരം വിജ്ഞാൻ സാഗർ ശാസ്ത്ര സാങ്കേതിക പാർക്ക് സ്പെഷ്യൽ ഓഫീസർ CT അജിത് കുമാർ നടത്തിയ പ്രഭാഷണത്തിന്റെ അവസാന ഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം

0: ജെസ്ലോ ഇമ്മാനുവൽ ജോയ്, നിർവഹണം നീതി എലിസബത്ത് ജോസഫ്. ഒരു പ്രത്യേക അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 31, 2026.
1: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

1961 റിലീസായ പ്രഥമ മലയാള ചിത്രം ക്രിസ്തുമസ് രാത്രിയുടെ ഗാനവിശേഷങ്ങൾ തുടരുന്നു. ക്രിസ്തുമസ് റിലീസ് ലക്ഷ്യം വെച്ച് നിർമ്മാണം തുടങ്ങിയ ഈ നീല പ്രൊഡക്ഷൻസ് ചിത്രം അവിചാരിതമായ കാരണങ്ങളാൽ 61 ജനുവരി 28 പുറത്തിറങ്ങിയത്.

കഥ ടി എൻ ഗോപിനാഥൻ നായരുടേതാണ്. തിരക്കഥ എഴുതിയത് മുട്ടത്ത് വർക്കി. ചിത്രം സംവിധാനം ചെയ്തത് സുബ്രഹ്മണ്യം. നീല പ്രൊഡക്ഷൻസ് ചിത്രങ്ങളുടെ പതിവ് ഗാനരചയിതാവ് തിരുനയനാർ കുറിച്ചിക്ക് പകരം പി ഭാസ്കരനാണ് ഗാനരചന നിർവഹിച്ചത്. ചിത്രത്തിലെ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയത് ബ്രദർ ലക്ഷ്മണൻ.

സന്താന ഭാഗ്യമില്ലാതെ പോയ ജോർജ് വക്കീൽ ആനി ദമ്പതികൾക്കിടയിലേക്ക് സുഹൃത്തും ഡോക്ടറുമായ മാത്യൂസ് കടന്നുവരുമ്പോൾ കലുഷിതമാകുന്ന കുടുംബ ബന്ധങ്ങളുടെ കഥ പറയാനാണ് ചിത്രം ശ്രമിക്കുന്നത്. ഡോക്ടർ മാത്യൂസിന്റെ കാമുകിയും പ്രതിശ്രുത വധുവുമായ ഗ്രേസി സ്വന്തം ഗ്രാമത്തിൽ മാത്യൂസിനായി കാത്തുനിൽക്കുകയാണ്. പാമ്പ് വിഷബാധയ്ക്കുള്ള മരുന്ന് കണ്ടെത്താനുള്ള ഗവേഷണത്തിൽ മുഴുകിയിരിക്കുകയാണ് മാത്യൂസ്. തന്നെ ശുശ്രൂഷിക്കാൻ ബംഗ്ലാവിലെത്തുന്ന ഡോക്ടർ മാത്യൂസിനെ ഭാര്യ ആനിയുമായി ബന്ധപ്പെടുത്തി അകാരണമായി സംശയിക്കുകയാണ് ജോർജ് വക്കീൽ. സിനിമാന്ത്യത്തിൽ ഡോക്ടർ മാത്യൂസ് പാമ്പ് വിഷത്തിനെതിരെയുള്ള മരുന്ന് കണ്ടുപിടിക്കുകയും സർവരുടെയും സംശയ കാലുഷ്യങ്ങൾ മാറുകയും ചെയ്യുന്നു. ജോർജ് വക്കീലായി തിക്കുറിശിയും ആനിയായി മിസ് കുമാരിയും ഡോക്ടർ മാത്യൂസായി ടി കെ ബാലചന്ദ്രനും ഗ്രേസിയായി അംബികയും വെള്ളിത്തിരയിലെത്തുന്നു.

ശാസ്ത്രത്തിൽ നിന്ന് ക്രിസ്തീയ പശ്ചാത്തലത്തിൽ ഒരു ഭക്തിഗാനം. രോഗിയും സംശയരോഗിയുമായ ഭർത്താവിന്റെ തന്നോടുള്ള അവഗണനയിൽ മനം നൊന്ത് ആനിയായി വരുന്ന മിസ് കുമാരി പാടുന്നതായി ചിത്രീകരിച്ച ഗാനം. ലക്ഷണമൊത്ത ഒരു ക്രിസ്തീയ ഭക്തിഗാനമായി ചിട്ടപ്പെടുത്തിയ ഈ ഗാനത്തിന്റെ രചനയും അതീവ ഹൃദ്യമായിരിക്കുന്നു. കന്യാമറിയത്തെ സ്തുതിച്ചുകൊണ്ട് കവി ഇങ്ങനെ കുറിക്കുന്നു: പാപത്തിൻ മരുവിൻ പാതകൾ ഇരുളുമ്പോൾ മക്കൾക്കെന്നും കൈത്തിരിയാവത് മറിയേ നീയല്ലോ.

ചലച്ചിത്ര സന്ദർഭത്തിനും സംഗീതമൂല്യത്തിനും ഒരുപോലെ പരിഗണന നൽകിയ ഈ ഗാനമാണ് ചിത്രത്തിലെ മികവുറ്റതും ജനപ്രീതി നേടിയെടുത്തതുമായ ഗാനം എന്ന് തോന്നുന്നു. ഗായിക പി ലീല.

ആദ്യഘട്ടത്തിൽ അടയാളപ്പെടുത്തുന്ന ഈ ഗാനത്തിൽ നായിക ഇവിധം പ്രഖ്യാപിക്കുന്നുമുണ്ട്: വിണ്ണിലെ കനികളെക്കാളും മണ്ണിൻ നെല്ലിക്കയാണ് എനിക്കിഷ്ടം.

രചനയിൽ മാത്രമല്ല സംഗീത നിർവഹണത്തിലും ആലാപനത്തിലും മികവ് പുലർത്തുന്ന ഈ ഗാനം പാടിയത് കമുകര പുരുഷോത്തമനും എ പി കോമളയും.

0: സിനിമയ്ക്കുള്ളിൽ സംഗീത നൃത്ത പ്രധാനങ്ങളായ അന്തർനാടകങ്ങൾ ഉൾക്കൊള്ളിക്കുവാൻ അക്കാലത്തെ സിനിമാ നിർമ്മാതാക്കൾ പ്രത്യേകം താൽപര്യം പ്രകടിപ്പിച്ചു കാണുന്നു. ഉദയ പിക്ചേഴ്സും നീല പ്രൊഡക്ഷൻസും എല്ലാ കാര്യത്തിലും എന്ന പോലെ ഈ വിഷയത്തിലും മത്സരബുദ്ധി പ്രകടമാക്കിയിരുന്നു. ക്രിസ്തുമസ് രാത്രിയിൽ ഉൾക്കൊള്ളിച്ച ഒരു അന്തർനാടകം ധാർമ്മികതയുടെ എല്ലാ അതിരുകളും ലംഘിക്കുന്ന തരത്തിലുള്ള ഒന്നായിരുന്നു. 1961 രണ്ടാം പാതിയിൽ റിലീസ് ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ ഉണ്ണിയാർച്ച എന്ന സിനിമയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദയ പിക്ചേഴ്സ് തുടങ്ങിയ കാലമായിരുന്നു അത്. മുഴുനീള ചിത്രമായി ഉണ്ണിയാർച്ച ഉദയ പിക്ചേഴ്സ് ഉടൻ റിലീസ് ചെയ്യുമെന്നറിഞ്ഞ നീല പ്രൊഡക്ഷൻസ് ക്രിസ്തുമസ് രാത്രിയിൽ ഉണ്ണിയാർച്ച എന്ന പേരിൽ ഒരു അന്തർനാടകം ഉൾപ്പെടുത്തുക എന്ന തന്ത്രമാണ് പയറ്റിയത്. ക്രിസ്തുമസ് രാത്രിയിൽ ഉൾപ്പെടുത്തിയ അന്തർനാടകത്തിന്റെ പശ്ചാത്തലമായി കേട്ട ഗാനം ഗായകർ കമുകര പുരുഷോത്തമൻ, പി ലീല, എ പി കോമള.
1: ീരനാമാറോമ തന്നുട ബന്ധു തൻ ചെരി മാറി കുലം കുത്താൻ തുനികയാങ്കുരിക വിളക്കും കൊല്ലനോ കള്ളപ്പണിക്കവൻ

ക്രിസ്തുമസ് രാത്രി എന്ന നീല പ്രൊഡക്ഷൻസ് ചിത്രത്തിന്റെ സംഗീത വിശേഷങ്ങളിലൂടെ കടന്നു പോവുകയാണ് നാം. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം ബ്രദർ ലക്ഷ്മണൻ. ചിത്രത്തിൽ കമുകര പുരുഷോത്തമൻ പാടിയ ഒരു സോളോ ഗാനം. ഡോക്ടർ മാത്യൂസിന്റെ വിശേഷങ്ങൾ അറിയാതെ വിരഹാർത്ഥയായിരിക്കുന്ന ഗ്രേസി അപ്പൻ വറീച്ചൻ കൽപ്പിച്ച വീട്ടുതടങ്കലിൽ നിന്നും രക്ഷപ്പെട്ട് കടത്തു തോണിയിൽ മാത്യൂസിനെ തേടി മറുകരയിലേക്ക് പോവുകയാണ്.

ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുമെന്ന പ്രത്യാശാഭരിതമായ പ്രവചന സ്വഭാവമുള്ള ഒരു ഗാനം. നാടോടി സംഗീത ശൈലിയിൽ ചിട്ടപ്പെടുത്തിയ ഈ പാട്ടിന് കമുകര പുരുഷോത്തമൻ നൽകുന്ന ഭാവാവിഷ്കാരം ഹൃദ്യമാണ്. പി ഭാസ്കരന്റെ ഗാനസാഹിത്യവും മികച്ചതുതന്നെ.

ചിത്രത്തിൽ കുമരേശൻ പാടുന്ന ഒരു ഹാസ്യഗാനമുണ്ട്. വരനുണ്ട് വരനുണ്ട് ലാത്തി എന്ന് തുടങ്ങുന്ന ഈ ഗാനത്തിന്റെ സാഹിത്യത്തിൽ വാചകമടിക്കുന്ന രാഷ്ട്രീയക്കാരെയും എഴുത്തുകാരെയും പാട്ടുകാരെയും കണക്കിന് കളിയാക്കുന്നു. ഗാനത്തിന്റെ സ്വഭാവം ഗാനസാഹിത്യത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാമെന്നേ ഉള്ളൂ. ഗാനം ലഭിച്ചിട്ടില്ല. ചിത്രത്തിൽ നിന്ന് പി ബി ശ്രീനിവാസ് പാടിയ ഒരു അശരീരി ഗാനം. പ്രശസ്തങ്ങളായ ചില ഹിന്ദി ഗാനങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ഈ ഗാനം അശരീരി ഗാനത്തിന് വേണ്ട ചേരുവകളൊക്കെ സ്വായത്തമാക്കിയിരിക്കുന്നു.

0: പ്രണയഗാനങ്ങൾ, അശരീരിഗാനം, താരാട്ടുപാട്ട്, ഹാസ്യഗാനം, നാടോടിഗാനം, ഭക്തിഗാനം, കരോൾഗാനം, ശോകഗാനം, അന്തർനാടകഗാനം, അങ്ങനെ വിഭിന്നങ്ങളായ ഗാനരൂപങ്ങൾ ചിത്രത്തിൽ ഇടം കണ്ടെത്തിയിരിക്കുന്നു.
1: പിന്നെ വിരഹത്തിൽ
0: നീലായുടെ പതിവ് രീതി അനുസരിച്ചുള്ള ഹിന്ദിയിലെ ജനപ്രിയ ഗാനങ്ങളുടെ നേരനുകരണ ശ്രമവും ഈ ചിത്രത്തിൽ നടന്നു കാണുന്നു.

തിരുനയനാർ കുറിച്ചിക്കു പകരം ഈ നീലാചിത്രത്തിൽ പി ഭാസ്കരൻ ഗാനരചയിതാവായി രംഗത്തെത്തിയത് കൗതുകമുണർത്തി. ഗാനരചയിതാവെന്ന രീതിയിൽ പി ഭാസ്കരൻ തന്റെ അനിഷേധ്യമായ മേധാവിത്വം നിലനിർത്തുന്ന കാഴ്ചയാണ് 60-കളുടെ ഒടുക്കത്തിലും 61-ന്റെ തുടക്കത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത്. 1960-ലെ സ്ത്രീഹൃദയം, നീലിസാലി എന്നീ ചിത്രങ്ങൾക്കും 61-ലെ ക്രിസ്തുമസ് രാത്രി, കണ്ടമ്പച്ച കോട്ട്, തുടർന്നു വരുന്ന ഉമ്മിണിത്തങ്ക, ഉണ്ണിയാർച്ച എന്നീ ചിത്രങ്ങൾക്കും ഗാനരചന ഇടമുറിയാതെ നിർവഹിച്ചത് പി ഭാസ്കർ.

ശങ്കരനാണ്. ഏത് സമുദായ പശ്ചാത്തലത്തിലുമുള്ള ഗാനങ്ങളും ഒരേപോലെ പി ഭാസ്കരന് വഴങ്ങുന്നതായിരുന്നു എന്നും ഈ ലിസ്റ്റിൽ നിന്ന് നമുക്ക് ബോധ്യമാവുന്നുണ്ട്. ഉമ്മയിലും കണ്ടമ്പച്ചകോട്ടിലും മുസ്ലിം സാമുദായിക അന്തരീക്ഷമാണുള്ളതെങ്കിൽ ക്രിസ്തുമസ് രാത്രിയിൽ ക്രൈസ്തവ അന്തരീക്ഷമാണുള്ളത്. തുടർന്നു വരുന്ന ഉമ്മിണിത്തങ്കയിൽ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പരിസരമാണുള്ളത്. പിന്നീട് വരുന്ന ഉണ്ണിയാർച്ചയാകട്ടെ കേരളത്തിന്റെ വടക്കൻ പാട്ട് പാരമ്പര്യത്തിൽ നിന്ന് കടം കൊണ്ട ഇതിവൃത്തവുമായാണ് പ്രേക്ഷകന് മുന്നിലെത്തിയത്. ഏതു തരത്തിലുള്ള പാട്ടായാലും ഏത് സാമുദായിക അന്തരീക്ഷത്തിന് നിരക്കുന്ന പാട്ടായാലും പി ഭാസ്കരൻ അത് അനായാസപൂർണമായ മെയ്വഴക്കത്തോടെ നിർവഹിച്ചുകൊള്ളും എന്ന വിശ്വാസം അന്നത്തെ മലയാള ചലച്ചിത്ര രംഗത്ത് പുലർന്നിരുന്നു എന്നർത്ഥം. കാശിറക്കി കഴിയാവുന്നത്ര കാശുവാരുക എന്ന യാന്ത്രിക സമീപനമാണ് സിനിമാ നിർമ്മാണത്തിന്റെ കാര്യത്തിൽ അക്കാലത്ത് നിർമ്മാതാക്കൾ വെച്ചു പുലർത്തിയിരുന്നത്. ജനസഹസ്രങ്ങളെ കൊട്ടകകളിലേക്ക് ആനയിക്കാൻ ഏതൊക്കെ ചേരുവകൾ ഏതൊക്കെ അനുപാതത്തിൽ വേണം എന്നറിയാത്തവരല്ല കുഞ്ചാക്കോയും സുബ്രഹ്മണ്യവും. സിനിമ എന്നത് ഒട്ടേറെ വിനോദ ഘടകങ്ങളെ വേണ്ടുന്ന അളവിൽ സംയോജിപ്പിച്ച് ഒരു കഥയുടെ മൂശയിലൊഴിച്ച് തിരിച്ചെടുക്കേണ്ട സംഗതിയാണെന്ന് കരുതുന്ന നിർമ്മാതാക്കളുടെ സിനിമകളിൽ സംഗീതത്തിന് ഒരു വിനോദാംശം എന്ന പരിഗണന മാത്രമേ ന്യായമായും കിട്ടുകയുള്ളൂ. ആ ഒരർത്ഥത്തിൽ നീലായുടെ ക്രിസ്തുമസ് രാത്രിയിലെ ഗാനങ്ങൾ പ്രതീക്ഷക്കൊത്തുയർന്നു എന്ന് വേണമെങ്കിൽ പറയാം.

ഗാനലോക വീഥികളിൽ ചലച്ചിത്ര സംഗീതത്തിന്റെ ചരിത്ര വീഥികളിലൂടെ ഒരു പര്യടനം. ആഖ്യാനം മഞ്ജു രമേശ്, ഗവേഷണം വി വിജയകുമാർ, ഏകോപനം നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.

നാളെ രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആലീസ് ജോസ്. 6:10 കാവ്യാഞ്ജലിയിൽ ആറ്റുപകത്ത് ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കവിത, ആലാപനം പാണപ്പുഴ പത്മനാഭ പണിക്കർ. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ. ഏഴുമണിക്ക് ട്രെയിൻ സമയം തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. മേളത്തിന്റെ തമ്പുരാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ പങ്കെടുക്കുന്നു. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ITI FM ഡയറി. ഇതിൽ പാട്ടിൽ ഈ പാട്ടിൽ നിങ്ങൾക്കറിയാമോ? MVR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ആൻഡ് റിസർച്ച് സ്റ്റഡീസ് പറശ്ശിനിക്കടവ് സയൻസ് കഫേയിൽ കാർബണിന്റെ ലോകം. മൂലകങ്ങളിൽ പ്രധാനപ്പെട്ട കാർബൺ മൂലകത്തെക്കുറിച്ച് സംസാരിക്കുന്നു. പയ്യന്നൂർ കണ്ടൻകാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രധാന അധ്യാപകനും ശാസ്ത്രാധ്യാപകനുമായ MK രമേഷ് കുമാർ. തുടർന്ന് ചിന്താകിരണം. നാളെ ഉച്ചയ്ക്ക് 12:40 ആരോഗ്യദീപ്തിയിൽ ആസ്മ ലക്ഷണങ്ങളും ഹോമിയോപ്പതി ചികിത്സയും. കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രി നാഷണൽ ആയുഷ് മിഷൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനുഷ ഉള്ളാട്ടിൽ സംസാരിക്കുന്നു. നാളെ 12:40 ആരോഗ്യദീപ്തിയിൽ. ഇപ്പോൾ സമയം 9:00 കഴിഞ്ഞ് 59:44. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനകം അടുത്ത പരിപാടി കേൾക്കാം.

കഥകളി പദങ്ങൾ കലാനിലയം സിനുവും സംഘവും അവതരിപ്പിക്കുന്നു. കൂടെ പാടുന്നത് കലാനിലയം വിഷ്ണു. ചെണ്ട കലാമണ്ഡലം സായികൃഷ്ണ, മദ്ദളം മാർഗി രത്നാകരൻ. ഇരയിമൺ തമ്പി രചിച്ച ദക്ഷയാഗമാട്ടക്കഥയിലെ ചില ഭാഗങ്ങൾ. ഒരിക്കൽ ദക്ഷൻ തന്റെ പത്നിയായ വേദവല്ലിയും ഒരുമിച്ച് കാളിന്തിയിൽ കുളിക്കാനായി ചെല്ലുന്നു. പുണ്യനദിയായ കാളിന്തിയുടെ ഭംഗി കണ്ട് ആസ്വദിക്കുകയും അതിലിറങ്ങി സ്നാനം ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. ആ സമയത്ത് താമരയിലയിൽ ഒരു ശംഖ് കാണുകയും ആ ശംഖ് കയ്യിലെടുത്ത സമയം അതൊരു പെൺകുഞ്ഞായി മാറുകയും ചെയ്യുന്നു. ദക്ഷനും വേദവല്ലിക്കും ആ പെൺകുഞ്ഞിനെ കണ്ട് വാത്സല്യമുണ്ടാകുകയും അവളെ അവർ മകളായി സ്വീകരിക്കുകയും തന്റെ പുത്രിമാരിൽ ഒരുവളായി വളർത്താൻ തീരുമാനിക്കുകയും ചെയ്യുന്നതാണ്

വളരെ പുത്രിമാരുണ്ടെന്നാകിലും മമ വാത്സല്യം എത്ര തോന്നിയിലാരിലും എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുഞ്ഞിനെ വേദവല്ലി ലാളിക്കുന്നിടത്ത് ഇരേമൻ തമ്പി രചിച്ച ദക്ഷയാഗമാട്ടക്കഥയിലെ ഈ ഭാഗങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. പാടിയത് കലാനിലയം സീനു, കലാനിലയം വിഷ്ണു, ചെണ്ട കലാമണ്ഡലം സായികൃഷ്ണ, മദളം മാർഗി.

0: ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ 59 മിനിറ്റും 47 സെക്കൻഡും. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനകം കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തീകരിച്ചതിന്റെ ഭാഗമായുള്ള പ്രത്യേക പരിപാടി കേൾക്കാം.
1: നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയുടെയും സാമൂഹിക മുന്നേറ്റത്തിന്റെയും യഥാർത്ഥ അളവുകോൽ അവിടുത്തെ ഭൌതിക സാഹചര്യങ്ങളും അടിസ്ഥാന സൌകര്യ വികസനവുമാണ്. കഴിഞ്ഞ 12 വർഷക്കാലമായി രാജ്യം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് വികസന ചരിത്രത്തിൽ തന്നെ ഏറ്റവും സമാനതകളില്ലാത്ത ബൃഹത്തായ അടിസ്ഥാന സൌകര്യ വിപ്ലവത്തിനാണ്. പരമ്പരാഗതമായ ചുവപ്പ് നാടുകളെയും ഭരണപരമായ കാലതാമസങ്ങളെയും പൂർണ്ണമായി മാറ്റിമറിച്ചുകൊണ്ട് റോഡ്, റെയിൽ, വ്യോമഗതാഗത രംഗങ്ങളിലും ഡിജിറ്റൽ പ്രതിരോധ പൈതൃക മേഖലകളിലും രാജ്യം കൈവരിച്ച അസാധാരണ നേട്ടങ്ങൾ ഇന്ന് ആഗോളതലത്തിൽ തന്നെ വലിയ മാതൃകയായി കഴിഞ്ഞു. വികസന പ്രക്രിയകളെ വെവ്വേറെ കാണുന്നതിനു പകരം വിവിധ മന്ത്രാലയങ്ങളെ ഒരൊറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന് കീഴിൽ കൊണ്ടുവന്ന PM ഗതിശക്തി പോലുള്ള സമഗ്രമായ മാസ്റ്റർ പ്ലാനുകൾ രാജ്യത്തിന്റെ വികസന വേഗത ഇരട്ടിയാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. കേവലം നഗരങ്ങളിൽ മാത്രം ഒതുങ്ങാതെ വികസനത്തിന്റെ മാറ്റൊലി ഇന്ത്യയുടെ ഉൾഗ്രാമങ്ങളിലേക്ക് വരെ എത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഈ കാലയളവിന്റെ ഏറ്റവും വലിയ സവിശേഷത. ആധുനിക സാങ്കേതിക വിദ്യയുടെയും കൃത്യമായ ആസൂത്രണത്തിന്റെയും പിൻബലത്തോടെ നിശ്ചിത സമയപരിധിക്കുള്ളിൽ പദ്ധതികൾ പൂർത്തിയാക്കുന്ന പുതിയൊരു വികസന സംസ്കാരത്തിനാണ് PM ഗതിശക്തിയിലൂടെ രാജ്യം അടിത്തറയിട്ടതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടിരുന്നു. 2021 ഒക്ടോബർ 13 പദ്ധതി ഉദ്ഘാടനം ചെയ്യവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. GIS സാങ്കേതിക വിദ്യയുടെയും ഉപഗ്രഹ ചിത്രങ്ങളുടെയും സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ റെയിൽവേ, റോഡ്, വ്യോമയാനം ഉൾപ്പെടെയുള്ള 16-ലധികം കേന്ദ്ര മന്ത്രാലയങ്ങളെ ഒരൊറ്റ കുടക്കീഴിൽ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞത് രാജ്യത്തിന്റെ പുരോഗതിക്ക് വലിയ ഊർജ്ജം നൽകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സ്വാതന്ത്ര്യത്തിന്റെ ഈ അമൃതകാലത്ത് ആത്മനിർഭർ ഭാരത് എന്ന മഹത്തായ ലക്ഷ്യത്തോടെ വരും തലമുറകൾക്കായി തടസ്സമില്ലാത്തതും ലോകോത്തര നിലവാരത്തിലുള്ളതുമായ ഭൌതിക സാഹചര്യങ്ങൾ ഒരുക്കുകയാണ് ഈ പദ്ധതിയുടെ ആത്യന്തിക ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
2: ആത്മനിർഭർ ഭാരത് സങ്കൽപ്പ് അഗലെ 25 വർഷം ഭാരത് ബുനിയാദ് രച്ച രേ PM ഗതിശക്തി നാഷണൽ മാസ്റ്റർ പ്ലാൻ ഭാരത് ആത്മബല കോ ആത്മവിശ്വാസ കോ ആത്മനിർഭരത സങ്കൽപ്പ തക് ലേ ജാനേ വാലാ ഹൈ. ये नेशनल मास्टर प्लान 21वीं सदी के भारत को गति शक्ति देगा. नेक्स्ट जनरेशन इंफ्रास्ट्रक्चर और मल्टी मॉडल कनेक्टिविटी को इस नेशनल प्लान से गति शक्ति मिलेगी. इंफ्रास्ट्रक्चर से जुड़ी सरकारी नीतियों में प्लानिंग से लेकर एग्जीक्यूशन तक को ये नेशनल प्लान गति शक्ति देगा. सरकार के प्रोजेक्ट्स തയ സമയ സീമാ ഭീതർ പൂരേ ഹോ ഇസ്കെ ലിയേ യേ ഗതിശക്തി നാഷണൽ പ്ലാൻ സഹി ജാൻകാരി ഓർ സട്ടീക് മാർഗദർശൻ കരേഗാ. ഗതിശക്തി ഇസ് മഹാഅഭിയാൻ കേന്ദ്രമേ ഹൈ ഭാരത് ലോക, ഭാരത് ഇൻഡസ്ട്രി, ഭാരത് വ്യാപാർ ജഗത്, ഭാരത് മാനുഫാക്ചറർ, ഭാരത് കിസാൻ, ഭാരത് ഗാവ്. ये भारत की वर्तमान और आने वाली पीढ़ियों को 21वीं सदी के भारत के निर्माण के लिए नई ऊर्जा देगा.
1: ഇന്ത്യയുടെ മാറിയ മുഖച്ഛായ ഏറ്റവും പ്രകടമായി കാണാൻ സാധിക്കുന്നത് രാജ്യത്തുടനീളം നിർമ്മിക്കപ്പെട്ട ലോകോത്തര നിലവാരത്തിലുള്ള ദേശീയ പാതകളിലും അതിവേഗ എക്സ്പ്രസ് വേകളിലുമാണ്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യം സാക്ഷ്യം വഹിച്ചതിൽ ഏറ്റവും വിപ്ലവകരമായ മാറ്റമുണ്ടായതും ഹൈവേ വികസനത്തിലാണ്. ഭാരത് മാല പരിയോജന എന്ന ബൃഹത്തായ പദ്ധതിയിലൂടെ രാജ്യത്തെ പ്രമുഖ നഗരങ്ങളെയും തുറമുഖങ്ങളെയും പ്രധാന വ്യാവസായിക ഇടനാഴികളെയും തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന വിസ്മയകരമായ റോഡ് ശൃംഖലയാണ് യാഥാർത്ഥ്യം.

0: കൃത്യമായത്. മുൻകാലങ്ങളിൽ പ്രതിദിനം നിർമ്മിക്കപ്പെട്ടിരുന്ന റോഡുകളുടെ ശരാശരി നീളത്തേക്കാൾ മൂന്നിരട്ടിയോളം വേഗതയിലാണ് ഇന്ന് രാജ്യത്ത് ദേശീയപാതകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നത്. ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ, ബംഗളൂരു ചെന്നൈ എക്സ്പ്രസ് വേ തുടങ്ങിയ അത്യാധുനിക ഹരിത ഇടനാഴികൾ വലിയ മെട്രോ നഗരങ്ങൾ തമ്മിലുള്ള യാത്രാസമയം പകുതിയായി കുറയ്ക്കുകയും ചരക്ക് നീക്കം അതിവേഗത്തിലാക്കുകയും ചെയ്തു. ഇതിനൊപ്പം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെയും മറ്റ് അതിർത്തി മേഖലകളിലെയും ദുർഘടമായ മലയോര പ്രദേശങ്ങളെ പ്രധാന ഭൂപ്രദേശങ്ങളുമായി എളുപ്പത്തിൽ ബന്ധിപ്പിക്കാനും കഴിഞ്ഞു. നഗരങ്ങളിലെയും സംസ്ഥാനങ്ങളിലെയും വൻകിട പാതകൾക്കൊപ്പം ഇന്ത്യയുടെ ഹൃദയമിടിപ്പായ ഉൾഗ്രാമങ്ങളെപ്പോലും തടസ്സമില്ലാത്ത റോഡ് ശൃംഖലയുമായി ബന്ധിപ്പിക്കാൻ പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന എന്ന പദ്ധതിക്ക് സാധിച്ചു. ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്കുള്ള ഈ സുഗമമായ വഴിതുറക്കൽ ഗ്രാമീണ കർഷകർക്കും ചെറുകിട വ്യാപാരികൾക്കും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാൻ പുതിയ അവസരങ്ങൾ നൽകുകയും അതുവഴി ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയെ അഭൂതപൂർവമായ രീതിയിൽ മാറ്റിമറിക്കാനാവുകയും ചെയ്തു. ദേശീയപാതാ വികസനത്തിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കുന്നതിനെക്കുറിച്ച് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പലപ്പോഴായി വ്യക്തമാക്കിയ ദീർഘവീക്ഷണം ഈ മുന്നേറ്റത്തിന് അടിവരയിടുന്നതാണ്. ഇന്ത്യയിലെ റോഡ് ശൃംഖലയെ അമേരിക്കൻ നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മന്ത്രാലയം പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഭാരത്മാല പരിയോജനയിലൂടെയും പുതിയ ഹരിത എക്സ്പ്രസ് വേകളിലൂടെയും ദൂരമല്ല, മറിച്ച് യാത്രാസമയമാണ് കുറയ്ക്കുന്നതെന്നും ഇത് ചരക്ക് നീക്കം അതിവേഗത്തിലാക്കി വിപണികളെ ഉണർത്തുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. വെറും റോഡുകൾ നിർമ്മിക്കുന്നതിനപ്പുറം അവ രാജ്യത്തിന്റെ സാമ്പത്തിക ധമനികളായി മാറണമെന്നും ശ്രീ ഗഡ്കരി വ്യക്തമാക്കി.
1: And capital investment in industry, it is only possible when you have a good infrastructure, the water, power, transport and communication. Without that we cannot get capital investment and industry. Without that we cannot develop the employment potential, and without employment potential we cannot achieve growth, and without growth and employment potential we cannot eradicate the poverty. So basically the infrastructure is very important, and we are not only constructing good roads, but at the same time simultaneously we are working on alternative fuel and biofuel. Our national highway network will be equivalent to USA highway network. Now within a year, up to end of December, it will be barrier free toll. The country needs lot of new technology, new innovations and new vision for new India, which is we are the mission of Prime Minister to make India the third largest economy in the world. And for that reason we have to develop good infrastructure of international standard, and I am responsible for making road construction. 100% I will assure you, within due course of time will be at par with the world standard.
0: Road ഗതാഗത രംഗത്തെ കുതിച്ചുചാട്ടം പോലെ തന്നെ ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആധുനികവൽക്കരണ പ്രക്രിയയ്ക്കും പരിവർത്തനത്തിനുമാണ് കഴിഞ്ഞ 12 വർഷങ്ങൾ സാക്ഷ്യം വഹിച്ചത്. ഇന്ത്യയിൽ തന്നെ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത മേക്ക് ഇൻ ഇന്ത്യയുടെ അഭിമാനമായ വന്ദേ ഭാരത് എക്സ്പ്രസ് സെമി ഹൈസ്പീഡ് ട്രെയിനുകൾ ഇന്ന് ഇന്ത്യൻ റെയിൽവേയുടെ അതിവേഗ ആധുനിക മുഖമായി മാറിയിരിക്കുന്നു. ലോകോത്തര സുരക്ഷാ സംവിധാനങ്ങളും അത്യാധുനിക യാത്രാ സൌകര്യങ്ങളും ഒത്തിണങ്ങിയ വന്ദേ ഭാരത് തീവണ്ടികൾ രാജ്യത്തെ യാത്രാ സംസ്കാരത്തിൽ തന്നെ വലിയൊരു വിപ്ലവത്തിനാണ് തുടക്കമിട്ടത്. അതിനൊപ്പം അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ രാജ്യത്തുടനീളമുള്ള നൂറുകണക്കിന് റെയിൽവേ സ്റ്റേഷനുകളെയാണ് വിമാനത്താവളങ്ങൾക്ക് സമാനമായ ലോകോത്തര സൌകര്യങ്ങളോടെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് അതിവേഗം നവീകരിച്ചു വരുന്നത്. അമൃത് ഭാരത് പദ്ധതി മുഖേന റെയിൽവേ സ്റ്റേഷനുകളിൽ വരുത്തിയ അടിസ്ഥാന സൌകര്യ വികസനത്തെക്കുറിച്ച് നോർത്ത് മലബാർ റെയിൽവേ പാസഞ്ചേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ റഷീദ് കവായിയുടെ വാക്കുകളിലേക്ക്.
2: അമൃത് ഭാരത് പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ മലബാറിലെ പ്രധാനപ്പെട്ട പല സ്റ്റേഷനുകളും വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി മേൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും ആ പദ്ധതിയുടെ ഭാഗമായി കാസർഗോഡ്, അതുപോലെ തന്നെ പയ്യന്നൂര്, കാഞ്ഞങ്ങാട്, വടകര, പിന്നെ കണ്ണൂരിലും ഈ പദ്ധതിയുടെ ഭാഗമായി സ്റ്റേഷൻ നവീകരണവും അടിസ്ഥാന വികസന സൗകര്യവും ഒരുക്കുന്നതിന് വേണ്ടി ഓരോ സ്റ്റേഷനും കോടികളുടെ വികസനമാണ് നടന്നു വന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നല്ല മാർബിൾ വിരിച്ച പ്ലാറ്റ്ഫോമുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേണ്ടി പ്രത്യേകം വെയിറ്റിംഗ് ഹാളുകൾക്ക് ഒരുക്കാൻ വേണ്ടി ഈ അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായി സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം പാർക്കിംഗ് ഫെസിലിറ്റീസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സ്റ്റേഷനകത്ത് വരാനും തിരിച്ചു പോകുവാനും വേണ്ടി റോഡ് സൗകര്യങ്ങൾ റെയിൽവേയുടെ സ്ഥലം തന്നെ അനുവദിച്ച് അതിനുവേണ്ടി പയ്യന്നൂരടക്കം സംവിധാനമൊരുക്കിയിട്ടുണ്ട്. തലശ്ശേരി സ്റ്റേഷനും അമൃത് ഭാരത് പദ്ധതിയിൽപ്പെടുത്തി നവീകരിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച്

0: മലബാർ മേഖലയിലെ പല സ്റ്റേഷനുകളും വളരെ നന്നായി ഈ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നവീകരിച്ചത് യാത്രക്കാർക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാക്കിയിട്ടുണ്ട്.
1: മുൻകാലങ്ങളിൽ പതിറ്റാണ്ടുകളായി ഇഴഞ്ഞു നീങ്ങിയിരുന്ന റെയിൽവേ ലൈനുകളുടെ വൈദ്യുതീകരണ പ്രക്രിയ ഇന്ന് 100% പൂർത്തീകരണത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്നത് ഇന്ത്യൻ റെയിൽവേ കൈവരിച്ച ഏറ്റവും പരിസ്ഥിതി സൌഹൃദമായ നേട്ടമാണ്. റെയിൽവേയുടെ ചരിത്രത്തിൽ വിപ്ലവം സൃഷ്ടിച്ച തദ്ദേശീയ സുരക്ഷാ സംവിധാനമായ കവച് പോലുള്ള സാങ്കേതിക വിദ്യകൾ ട്രെയിൻ അപകടങ്ങൾ ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ട് നടപ്പിലാക്കി വരുന്നു. കൂടാതെ റെക്കോർഡ് വേഗതയിലുള്ള പാത ഇരട്ടിപ്പിക്കൽ, മൂന്നാം വരി നിർമ്മാണം എന്നിവയ്ക്കൊപ്പം ചരക്കുനീക്കത്തിന് മാത്രമായി വികസിപ്പിച്ചെടുത്ത ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറുകളും യാത്രാ തീവണ്ടികളുടെയും ചരക്കുവണ്ടികളുടെയും കൃത്യനിഷ്ഠയും കാര്യക്ഷമതയും ഒരുപോലെ വർദ്ധിപ്പിച്ചു. ഇന്ത്യൻ റെയിൽവേയെ കേവലം ഒരു യാത്രാമാർഗം എന്നതിൽ നിന്നും മാറ്റി രാജ്യത്തിന്റെ വികസന കുതിപ്പിന് ഊർജ്ജം പകരുന്ന ഒരു ആധുനിക പൊതു സംവിധാനമാക്കി മാറ്റാൻ ഈ 12 വർഷത്തെ ആസൂത്രിത വികസനത്തിന് സാധിച്ചു. വികസിത് ഭാരത് 2047 ലക്ഷ്യങ്ങളുടെ ഭാഗമായി രാജ്യത്തുടനീളം 7000 കിലോമീറ്റർ നീളത്തിൽ യാത്രക്കാർക്കായി മാത്രമുള്ള പ്രത്യേക അതിവേഗ പാതകൾ നിർമ്മിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. മണിക്കൂറിൽ 350 കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ ശേഷിയുള്ള രീതിയിലായിരിക്കും ഈ ട്രാക്കുകൾ രൂപകൽപ്പന ചെയ്യുക. ആഗോള നിലവാരത്തിലുള്ള വന്ദേ ഭാരത് 4.0 ട്രെയിനുകൾ ഉടൻ പുറത്തിറക്കുമെന്നും സാധാരണക്കാർക്കായി അമൃത് ഭാരത് ട്രെയിനുകളുടെ നവീകരിച്ച പതിപ്പുകളും പരിസ്ഥിതി സൌഹൃദമായ ഹൈഡ്രജൻ ട്രെയിനുകളും വികസിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുടെ വ്യോമയാന മേഖലയെ സാധാരണക്കാരന്റെ അവകാശമാക്കി മാറ്റിയ മുന്നേറ്റത്തിനും കഴിഞ്ഞ 12 വർഷകാലം രാജ്യം സാക്ഷിയായി. ഉഡാൻ എന്ന വൻകിട പ്രാദേശിക കണക്ടിവിറ്റി പദ്ധതിയിലൂടെ രാജ്യത്തെ വ്യോമയാന ഭൂപടത്തിന്റെ മുഖഛായ തന്നെ പൂർണ്ണമായി മാറി. 2014 രാജ്യത്ത് സജീവമായിരുന്ന വിമാനത്താവളങ്ങളുടെ എണ്ണം കേവലം 74 ആയിരുന്നെങ്കിൽ ദ്രുതഗതിയിലുള്ള വികസനത്തിലൂടെ അത് 150-ലധികമായി, അതായത് ഇരട്ടിയായി വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചു. പൂർണമായും സൌരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ മാതൃക പിന്തുടർന്ന് രാജ്യത്തെ ഭൂരിഭാഗം എയർപോർട്ടുകളും ഹരിത വിമാനത്താവളങ്ങളായി മാറി എന്നതും പരിസ്ഥിതി സൌഹൃദ വികസനത്തിന്റെ തെളിവാണ്. മുൻപ് വ്യോമയാന സൌകര്യങ്ങൾ ലഭ്യമല്ലാതിരുന്ന ചെറുകിട നഗരങ്ങളെയും തന്ത്രപ്രധാനമായ വടക്കുകിഴക്കൻ മലയോര മേഖലകളെയും രാജ്യത്തെ പ്രധാന സാമ്പത്തിക ഹബ്ബുകളുമായി ഈ പദ്ധതി നേരിട്ട് ബന്ധിപ്പിച്ചു. യാത്രാവിമാനങ്ങൾക്കൊപ്പം തന്നെ ഹെലിപോർട്ടുകളും വാട്ടർ എയറോഡ്രോമുകളും യാഥാർത്ഥ്യമാക്കിയതോടെ ഉൾനാടൻ ടൂറിസത്തിനും പ്രാദേശിക വ്യവസായങ്ങൾക്കും അഭൂതപൂർവമായ ഉണർവാണ് ലഭിച്ചത്. ഡിജി യാത്ര പോലുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകൾ വിമാനത്താവളങ്ങളിൽ നടപ്പിലാക്കിയതിലൂടെ യാത്രക്കാരുടെ സുരക്ഷയും ഒപ്പം പേപ്പർ രഹിതവും തടസ്സമില്ലാത്തതുമായ യാത്രാനുഭവവും ഉറപ്പാക്കാൻ കഴിഞ്ഞു. മെട്രോ നഗരങ്ങളിലെ അന്താരാഷ്ട്ര ടെർമിനലുകൾ ആഗോള നിലവാരത്തിലേക്ക് വികസിപ്പിച്ചപ്പോൾ ചെറുകിട നഗരങ്ങളിലെ വിമാനത്താവളങ്ങൾ രാജ്യത്തിന്റെ ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെയും സാധാരണക്കാരുടെ വികസന സ്വപ്നങ്ങളെയും ഒരേപോലെ ഉയർത്തുന്ന ഒരു സംവിധാനമായി പരിവർത്തനം ചെയ്യപ്പെട്ടു. വ്യോമയാന മേഖലയിലെ ഈ കുതിച്ചുചാട്ടത്തിന് സമാന്തരമായി രാജ്യത്തിന്റെ സുദീർഘമായ തീരദേശത്തിന്റെ തന്ത്രപരമായ വികസനവും വിദേശ വ്യാപാര ശേഷിയും ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയ ചരിത്രത്തിലെ ഏറ്റവും വലിയ പദ്ധതിയാണ് സാഗർമാല. തുറമുഖങ്ങളുടെ നവീകരണം, തുറമുഖങ്ങളിലേക്കുള്ള കണക്ടിവിറ്റി മെച്ചപ്പെടുത്തൽ, തീരദേശ ജനതയുടെ വികസനം എന്നിവ മുൻനിർത്തി 8000-ലധികം കിലോമീറ്റർ നീളുന്ന തീരദേശത്ത് കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപങ്ങളാണ് ഉണ്ടായത്. പരമ്പരാഗത ചരക്ക് കൈകാര്യം ചെയ്യൽ രീതികളെ പൂർണ്ണമായി ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ട് നാഷണൽ ലോജിസ്റ്റിക്സ് പോർട്ടൽ പോലുള്ള ഏകീകൃത സംവിധാനങ്ങൾ നിലവിൽ വന്നതും നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണത്തിലാണ്. വലിയ മദർഷിപ്പുകൾക്ക് എളുപ്പത്തിൽ അടുക്കാൻ സാധിക്കുന്ന രീതിയിൽ ആഴക്കടൽ തുറമുഖങ്ങൾ വികസിപ്പിച്ചതും ജവഹർലാൽ നെഹ്റു പോർട്ടും കേരളത്തിലെ വിഴിഞ്ഞം അന്താരാഷ്ട്ര ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖവും ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലെ അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിച്ചതും വഴി ചരക്ക് നീക്കം കൈകാര്യം ചെയ്യുന്നതിനുള്ള സമയം വലിയ തോതിൽ കുറയ്ക്കാൻ കഴിഞ്ഞു. ഇതിനൊപ്പം ദേശീയ ജലപാതകളുടെ വികസനത്തിലൂടെ ഉൾനാടൻ ജലഗതാഗതത്തെ ചരക്ക് നീക്കത്തിനുള്ള ഏറ്റവും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി സൌഹൃദവുമായ മാർഗമായി മാറ്റിയെടുത്തു. തുറമുഖങ്ങളെ ദേശീയപാതകളുമായും റെയിൽവേ ലൈനുകളുമായും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് പാർക്കുകൾ വ്യവസായ മേഖലയ്ക്ക് വൻ ഉണർവാണ് നൽകിയത്. ലോകത്തെ ഏറ്റവും വലിയ വ്യാപാര ഇടനാഴികളിലേക്ക് രാജ്യത്തെ നേരിട്ട് ബന്ധിപ്പിക്കുകയും വിദേശ വ്യാപാരത്തിലെ ലോജിസ്റ്റിക്സ് ചെലവുകൾ ഗണ്യമായി കുറയ്ക്കുകയും ചെയ്യുന്ന സുപ്രധാനമായ സാമ്പത്തിക പൊതുസംവിധാനമായി രാജ്യത്തെ തുറമുഖങ്ങളെ മാറ്റാൻ കഴിഞ്ഞ 12 വർഷത്തെ ഈ ദീർഘവീക്ഷണത്തോടെയുള്ള അടിസ്ഥാന സൌകര്യ വികസനം

0: സംഘത്തിന് സാധിച്ചു. തിരുവനന്തപുരം ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പ്രസിഡന്റ് എസ് എൻ രഘുചന്ദ്രൻ നായർ ആകാശവാണിയോട്.
1: ഇന്ത്യയുടെ ഗ്രോത്തിന് ഡെവലപ്മെന്റ് വരണമെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോ ചെയ്യാതെ ഒരു രാജ്യം വളരത്തില്ല. അപ്പൊ അത് നോക്കുമ്പം ആദ്യത്തെ ഇൻഫ്രാസ്ട്രക്ചർ റോഡാണ്. ഏത് രാജ്യത്ത് പോയാലും റോഡ് ആദ്യം കണ്ടാൽ നമുക്കറിയാം ആ രാജ്യത്തിന്റെ ഗ്രോത്ത് എന്താണ്. അപ്പൊ അത് നമുക്ക് ഇന്ത്യയിൽ ഇപ്പൊ കാണാൻ പറ്റും. രണ്ടാമത്തെ കാര്യം നമ്മൾ കാണേണ്ട ഒരു കാര്യം കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് റെയിൽവേ ആണ്. റെയിൽവേയുടെ നെറ്റ്വർക്ക് ഭയങ്കര, അത് ഇന്ത്യൻ മെയ്ഡ് ആയിട്ടുള്ള റെയിൽവേ സിസ്റ്റമാണ്. നമ്മൾ തന്നെ ഉണ്ടാക്കി കൊണ്ടുവരുന്ന റെയിൽവേയുടെ സിസ്റ്റമാണ് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ആ റെയിൽവേയുടെ നെറ്റ്വർക്കിന്റെ ഗ്രോത്ത്, ഇനി ബുള്ളറ്റ് ട്രെയിൻസ്, ബാക്കി നോർത്ത് ഇന്ത്യയിൽ ബുള്ളറ്റ് ട്രെയിൻ വന്നു തുടങ്ങി. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം വന്നിരിക്കുന്നത് എയർപോർട്ട്. ആദ്യം നമുക്ക് 1932 തിരുവനന്തപുരം എയർപോർട്ട് വന്നെങ്കിൽ അന്ന് 5 എയർപോർട്ട് ഇന്ത്യയിലുള്ളൂ. പക്ഷെ ഇന്ന് എയർപോർട്ടിന്റെ എണ്ണം എത്ര കൂടി, എല്ലാ സംസ്ഥാനത്തും. ഇപ്പൊ കേരളത്തിൽ തന്നെ നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ 4 വിമാനത്താവളമാണ് കേരളത്തിലുള്ളത്. അതേപോലെ തന്നെ ബ്ലൂ ഇക്കണോമി, ഏറ്റവും കൂടുതൽ തുറമുഖങ്ങൾ വരുന്നു. ഇപ്പൊ നമുക്ക് തിരുവനന്തപുരത്ത് തന്നെ നമുക്ക് വിഴിഞ്ഞം തുറമുഖം വന്നു, അടുത്ത ഘട്ടത്തിന്റെ പണി തുടങ്ങി, 10-30,000 കോടി രൂപയുടെ പണി നടക്കുന്നു. പിന്നെ ഇനിയും നമുക്ക് ഇവിടെ ക്രൂയിസ് ടെർമിനൽ വരാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ടൂറിസത്തിന്റെ വളർച്ചയ്ക്ക് കേരളത്തിന് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യാൻ പോകുന്ന ഒരു ഒരു ഒരു തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. നമുക്ക് ഇത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോത്ത് ആണ് ഇന്ത്യ വളർച്ചയ്ക്ക് കൊണ്ടുവരുന്നത്. ഇന്ത്യ വിൽ ബി വൺ ഓഫ് ദ മേജർ ഇൻഫ്രാസ്ട്രക്ചർ, വെൽ ഇൻഫ്രാസ്ട്രക്ചർ കണക്ടഡ് സ്റ്റേറ്റ്സ് ഇൻ ദ വേൾഡ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതും അത് വരുമെന്നുള്ള ഞങ്ങൾ എല്ലാവർക്കും ശുഭവിശ്വാസമുള്ളവരാണ് ഞങ്ങളൊക്കെ.
0: ഇന്ത്യയുടെ ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യ രംഗത്തുണ്ടായ കുതിച്ചുചാട്ടം ഇന്ന് വികസിത രാജ്യങ്ങൾ പോലും അത്ഭുതത്തോടെയും ബഹുമാനത്തോടെയും നോക്കിക്കാണുന്ന ഒരു ആഗോള മാതൃകയാണ്. കേവലം വൻ നഗരങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന അതിവേഗ ഇന്റർനെറ്റ് സാങ്കേതിക വിദ്യയെ ഭാരത് നെറ്റ് എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രാമീണ ബ്രോഡ്ബാൻഡ് പദ്ധതിയിലൂടെ 200,000-ലധികം ഗ്രാമപഞ്ചായത്തുകളിലേക്ക് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ വഴി എത്തിക്കാൻ കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യത്തിന് സാധിച്ചു. ഡിജിറ്റൽ വിഭജനം പൂർണ്ണമായും ഇല്ലാതാക്കിയ ഈ സുപ്രധാന മുന്നേറ്റത്തിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ സാധാരണക്കാരായ ഗ്രാമീണ ജനതയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തദ്ദേശീയ ഡിജിറ്റൽ പണമിടപാട് സംവിധാനമായ UPI ഇന്ന് രാജ്യത്തെ സാധാരണ തെരുവ് കച്ചവടക്കാരൻ മുതൽ വൻകിട വ്യവസായ സമുച്ചയങ്ങൾ വരെ ഒരേപോലെ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് വളർന്നു കഴിഞ്ഞു. രാജ്യത്തെ അടിസ്ഥാന സൌകര്യ വികസനത്തിലെ 12 വർഷത്തെ മുന്നേറ്റത്തെക്കുറിച്ച് കേരള കേന്ദ്ര സർവകലാശാലയിലെ മുൻ വൈസ് ചാൻസലറും പൊളിറ്റിക്കൽ സയന്റിസ്റ്റുമായ പ്രൊഫസർ ജി ഗോപകുമാർ ആകാശവാണിയോട്.
2: ഭാരതത്തിന്റെ അടിസ്ഥാന വികസനം വലിയ തോതിൽ നടന്ന ഒരു കാലഘട്ടമാണ് 2014 ശേഷം നമ്മുടെ രാജ്യത്ത് ഉണ്ടായത്. 1991 ശേഷം ആഗോളീകരണം വന്ന പശ്ചാത്തലത്തിൽ തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്നത് മാത്രമല്ല ചരക്ക് ഗതാഗതത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു ഘടകമാണ് റോഡുകളുടെ വികസനം. അതോടൊപ്പം പ്രാധാന്യമുള്ളതാണ് തുറമുഖങ്ങളും എയർപോർട്ടുകളും അതുപോലെ തന്നെയാണ്. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ മൂന്ന് മേഖലകളിലും ഗുണപരവും ഗണപരവുമായ മാറ്റങ്ങളുണ്ടായി എന്നുള്ളതാണ് വസ്തുത. കണക്ടിവിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ്. അത് ആഗോളീകരണമായാലും അതല്ലാതെ സാമ്പത്തിക വികസനം നേടുന്ന ഒരു രാജ്യമെന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ഇവയുടെ പ്രാധാന്യം കുറയ്ക്കാൻ പറ്റില്ല. അതിൽ കൂടുതൽ നിക്ഷേപം വേണ്ടി വന്നു. അത് നന്നായിട്ട് ചെയ്തു. അതിൻ്റെ ഫലമായി നമുക്കിന്ന് റെക്കോർഡ് നമ്പർ ഓഫ് എയർപോർട്ടുകളുണ്ട്. അതുപോലെ മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള തുറമുഖങ്ങളുണ്ട്. റോഡുകൾ ഗ്രാമങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ള വലിയൊരു വസ്തുതയുണ്ട്. അതിൻ്റെ ഫലമായി തൊഴിലവസരം വർദ്ധിച്ചു എന്ന് മാത്രമല്ല ചരക്ക് ഗതാഗതം വളരെ നന്നായി പോകുന്നുണ്ട്. കണക്ടിവിറ്റി നന്നായി. ഈ കണക്ടിവിറ്റിയുടെയൊക്കെ അടിസ്ഥാനപരമായി സാമൂഹ്യ സാമ്പത്തിക മാറ്റങ്ങൾക്ക് വഴിതെളിയിച്ചു. അത് വികസിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇതിനോടൊപ്പം ചേർത്ത് പറയാനുള്ള ഒരു കാര്യം, ഈ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നതും കണക്ടിവിറ്റിയുടെ ഭാഗമാണ്. അക്കാര്യത്തിൽ നമ്മൾ വലിയ നേട്ടമുണ്ടായി. ഒരു കാലത്ത് നമ്മൾ പറയുമായിരുന്നു രാജ്യത്തിനകത്ത് ഡിജിറ്റൽ ഡിവൈഡാണ്, വിഭജനമാണ് ഉണ്ടായിരുന്നത്, ഡിജിറ്റലായിട്ട് വലിയൊരു അന്തരമാണ് ഉണ്ടായത്. അതും മാറിക്കിട്ടിയെന്ന് മാത്രമല്ല കൂടുതൽ കൂടുതൽ ആൾക്കാർ ഡിജിറ്റലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്, ഇനിയും വളരാനുണ്ട്. കാരണം 147 കോടി ജനങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ ആ നിലയ്ക്ക് എല്ലാവരും ഡിജിറ്റലൈസ് ചെയ്യുക, ആ നിലയിലേക്ക് കൊണ്ടുവരിക, ഡിജിറ്റൽ ട്രാൻസാക്ഷൻ കൂടി കൂടുതൽ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുക, അതും തീർച്ചയായിട്ടും ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഒരു ഭാഗമാണ്. കാരണം റോഡുകൾ പോലെ പ്രധാനമാണ് ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾ.
0: വിദേശ രാജ്യങ്ങൾ വലിയ സാമ്പത്തിക ചെലവിൽ നടപ്പിലാക്കാൻ മടിക്കുന്ന സങ്കീർണമായ സാങ്കേതിക വിദ്യകളാണ്.

ഇന്ത്യ വളരെ കുറഞ്ഞ ചെലവിൽ രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് വിജയകരമായി എത്തിച്ചത്. ഡിജിറ്റൽ ലോക്കർ, കോവിൻ പോർട്ടൽ, ONDC തുടങ്ങിയ സംവിധാനങ്ങളും ജനക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യങ്ങളും ഇടനിലക്കാരില്ലാതെ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ, ഭരണരംഗത്ത് സുതാര്യത ഉറപ്പാക്കുന്നതിലും ഇക്കാലയളവിൽ പുതിയ ചരിത്രം സൃഷ്ടിച്ചു. ലോകത്ത് ഏറ്റവും വേഗത്തിൽ 5G സാങ്കേതിക വിദ്യ വ്യാപിപ്പിച്ച രാജ്യമായി ഇന്ത്യ മാറിയതും തദ്ദേശീയമായ സാങ്കേതിക വിദ്യയിലൂടെ 6G വികസനത്തിലേക്ക് രാജ്യം അതിവേഗം ചുവടുവയ്ക്കുന്നതും ഡിജിറ്റൽ രംഗത്ത് നമ്മൾ കൈവരിച്ച ഭൌതിക സാഹചര്യങ്ങളുടെ ദൃഢതയും സാങ്കേതിക മേധാവിത്വവും വ്യക്തമാക്കുന്ന അടയാളമാണ്. ഒരു ജനതയെ മുഴുവൻ സാങ്കേതികമായി ശാക്തീകരിച്ചുകൊണ്ട് നവഭാരതത്തിന്റെ ഡിജിറ്റൽ അടിത്തറ ശക്തമാക്കാൻ ഈ 12 വർഷത്തെ വികസന പ്രക്രിയയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണം നേരിടുന്ന രാജ്യത്ത് നഗരങ്ങളിലെ യാത്രാക്ലേശത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനും ജനജീവിതം കൂടുതൽ സുഗമമാക്കുന്നതിനുമായി വിവിധ നഗരവികസന പദ്ധതികളാണ് വിഭാവനം ചെയ്ത് നടപ്പിലാക്കിയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാജ്യത്തെ മെട്രോ റെയിൽ ശൃംഖലകളുടെ അഭൂതപൂർവമായ വ്യാപ്തിയാണ്. 12 വർഷങ്ങൾക്ക് മുൻപ് ഡൽഹി ഉൾപ്പെടെ രാജ്യത്തെ വിരലിലെണ്ണാവുന്ന മെട്രോ നഗരങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന മെട്രോ സംവിധാനം ഇന്ന് ചെറുതും വലുതുമായ നിരവധി നഗരങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ആശ്രയയോഗ്യവുമായ പൊതുഗതാഗത സംവിധാനമായി മാറിക്കഴിഞ്ഞു. നിലവിൽ രാജ്യത്തുടനീളം 800-ലധികം കിലോമീറ്റർ നീളത്തിൽ മെട്രോ ശൃംഖലകൾ സജീവമായി പ്രവർത്തിക്കുന്നു. ഇതിനു പുറമെ മെട്രോ ലൈറ്റുകൾ, മെട്രോ നിയോ തുടങ്ങിയ കുറഞ്ഞ ചെലവിലുള്ള ആധുനിക യാത്രാ സംവിധാനങ്ങളും പ്രാദേശിക തലത്തിൽ അതിവേഗം വികസിക്കുന്നുണ്ട്. നഗരങ്ങളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സ്മാർട്ട് സിറ്റി മിഷൻ വഴി തെരഞ്ഞെടുക്കപ്പെട്ട 100-ലധികം നഗരങ്ങളുടെ മുഖഛായയാണ് മാറ്റിയെഴുതപ്പെട്ടത്. അത്യാധുനിക കൺട്രോൾ റൂമുകൾ, റിയൽ ടൈം ട്രാഫിക് മാനേജ്മെന്റ്, CCTV നിരീക്ഷണ ശൃംഖലകൾ എന്നിവ കോർത്തിണക്കിയുള്ള ഇന്റഗ്രേറ്റഡ് കമാൻഡ് ആന്റ് കൺട്രോൾ സെന്ററുകൾ നഗരസുരക്ഷയും ഭരണവും കൂടുതൽ കാര്യക്ഷമമാക്കി. ഇതിനൊപ്പം അമൃത് പദ്ധതിയിലൂടെ നഗരങ്ങളിലെ കുടിവെള്ള വിതരണം, മലിനജല സംസ്കരണം, ഹരിത ഇടങ്ങളുടെ നിർമ്മാണം എന്നിവ ഉറപ്പാക്കാനും സ്വച്ഛ് ഭാരത് മിഷൻ അർബൻ വഴി ആധുനിക മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിച്ച് നഗരങ്ങളിലെ കഠിനമായ മാലിന്യ പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയ പരിഹാരം കാണാനും സാധിച്ചു. രാജ്യത്തെ നട്ടലായ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും കാർഷിക മേഖലയെ ആധുനികവൽക്കരിക്കുന്നതിനുമായുള്ള അനവധി ഭൌതിക സാഹചര്യങ്ങളാണ് ഒരു പതിറ്റാണ്ടിനിടെ കേന്ദ്ര സർക്കാർ സജ്ജമാക്കിയത്. വിളവെടുപ്പിനുശേഷം പച്ചക്കറികളും പഴങ്ങളും കാർഷിക ഉൽപ്പന്നങ്ങളും കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനായി പ്രധാനമന്ത്രി കിസാൻ സമ്പദ യോജന വഴി രാജ്യത്തുടനീളം അത്യാധുനിക മെഗാ ഫുഡ് പാർക്കുകളും വലിയ കോൾഡ് സ്റ്റോറേജ് ശൃംഖലകളും സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചു. ഇത് കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരുടെ ചൂഷണമില്ലാതെ കൃത്യമായ വിലയ്ക്ക് വിപണിയിലെത്തിക്കാൻ സഹായിച്ചു. വലിയ ജലസേചന പദ്ധതികളും ഡാമുകളുടെ ആധുനികവൽക്കരണവും വഴി കൃഷിഭൂമികളിലേക്ക് തടസ്സമില്ലാതെ വെള്ളമെത്തിക്കാനും പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന പോലുള്ള പദ്ധതികൾക്ക് സാധിച്ചു. ഇത് രാജ്യത്തെ കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിലും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിലും വലിയ പങ്കുവഹിച്ചു. ഇന്ത്യയുടെ അതിർത്തി സുരക്ഷയും പരമാധികാരവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുന്നതിനായി പ്രതിരോധ അടിസ്ഥാന സൌകര്യ മേഖലയിലും മുൻപെങ്ങുമില്ലാത്ത വിധത്തിലുള്ള ബൃഹത്തായ നിക്ഷേപങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളുമാണ് NDA സർക്കാരിന്റെ കീഴിൽ രാജ്യത്തുണ്ടായത്. ചൈന, പാകിസ്ഥാൻ അതിർത്തികളിലെ കഠിനമായ കാലാവസ്ഥയെയും ദുർഘടമായ പ്രകൃതിയെയും പൂർണമായി അതിജീവിച്ച് തന്ത്രപ്രധാനമായ റോഡുകളും പാലങ്ങളും വ്യോമ താവളങ്ങളും ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ വഴി റെക്കോർഡ് വേഗതയിൽ നിർമ്മിക്കപ്പെട്ടു. ശത്രുക്കളുടെ നീക്കങ്ങളെ പ്രതിരോധിക്കുന്നതിനൊപ്പം ഏത് കഠിനമായ ശീതകാലത്തും കനത്ത മഞ്ഞുവീഴ്ചയിലും സൈന്യത്തിനും യുദ്ധസാമഗ്രികൾക്കും തടസ്സമില്ലാതെ അതിവേഗം അതിർത്തികളിൽ എത്തിച്ചേരാൻ സഹായിക്കുന്ന നിരവധി ലോകോത്തര തുരങ്കങ്ങളും ഈ കാലയളവിൽ യാഥാർത്ഥ്യമായി. ഇതിൽ ഹിമാചൽ പ്രദേശിലെ മണാലിയെയും ലാഹോർ സ്പിതി താഴ്വരയെയും ബന്ധിപ്പിക്കുന്ന അടൽ ടണൽ, അരുണാചൽ പ്രദേശിലെ തവാങ്ങിലേക്ക് സർവകാല കണക്ടിവിറ്റി ഉറപ്പാക്കുന്ന സേല ടണൽ എന്നിവ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ളതും നീളമേറിയതുമായ തന്ത്രപ്രധാന തുരങ്കപാതകളായി ഭാരതത്തിന്റെ എഞ്ചിനീയറിംഗ് കരുത്ത് വിളിച്ചോതുന്നു. ഈ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ സായുധ സേനകളുടെ യുദ്ധസന്നദ്ധതയും ലോജിസ്റ്റിക്സ് ശേഷിയും വലിയ തോതിൽ വർദ്ധിപ്പിച്ചു. കേവലം സൈനിക ആവശ്യങ്ങൾക്ക് മാത്രമല്ല,
കഠിനമായ ശൈത്യകാലത്ത് മാസങ്ങളോളം ബാഹ്യലോകവുമായി ബന്ധമില്ലാതെ ഒറ്റപ്പെട്ടു പോകുമായിരുന്ന അതിർത്തി ഗ്രാമങ്ങളിലെ സാധാരണ ജനങ്ങൾക്ക് പ്രധാന നഗരങ്ങളിലേക്കും ആധുനിക ആരോഗ്യ വിദ്യാഭ്യാസ സൌകര്യം

ങ്ങളിലേക്കും സുഗമമായി എത്തിച്ചേരാനുള്ള ഒരു രക്ഷാമാർഗമായി കൂടിയാണ് ഈ പദ്ധതികൾ മാറിയത്. വരും തലമുറകളുടെ സുരക്ഷിതമായ ഭാവിയെ മുൻനിർത്തിയുള്ള പരിസ്ഥിതി സൌഹൃദ വികസനത്തിനും സുസ്ഥിരമായ ഊർജ്ജ ഭദ്രതയ്ക്കുമാണ് കഴിഞ്ഞ 12 വർഷക്കാലം സർക്കാർ മുൻഗണന നൽകിയത്. ഫ്രാൻസുമായി ചേർന്ന് അന്താരാഷ്ട്ര സൌരസഖ്യത്തിന് ആഗോളതലത്തിൽ നേതൃത്വം നൽകിയ ഇന്ത്യ ഇന്ന് പുനരുപയോഗ ഊർജ്ജ ഉൽപാദനത്തിൽ ലോകരാജ്യങ്ങളുടെ മുൻനിരയിലേക്ക് അതിവേഗം ഉയർന്നുകഴിഞ്ഞു. ഗുജറാത്തിലെ ഖാവ്ഡയിലെ ലോകത്തിലെ ഏറ്റവും വലിയ പുനരുപയോഗ ഊർജ്ജ പാർക്കും രാജസ്ഥാനിലെ ഭദ്ല സോളാർ പാർക്കും ഇതിന് തെളിവുകളാണ്. പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്നുള്ള ആശ്രിതത്വം കുറച്ചുകൊണ്ട് കാറ്റിൽ നിന്നും സൂര്യനിൽ നിന്നുമുള്ള ഹരിത ഊർജ്ജ ഉൽപാദനം വർദ്ധിപ്പിച്ചതിനൊപ്പം കാർബൺ പുറന്തള്ളൽ നിയന്ത്രിക്കുന്നതിനായി ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷനുകളുടെ വൻ ശൃംഖലയുമാണ് ദേശീയപാതകളിലും നഗരങ്ങളിലും ഒരുക്കപ്പെട്ടത്. ഭാവിയുടെ ഇന്ധനമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹരിത ഹൈഡ്രജന്റെ ആഗോള ഹബ്ബായി ഇന്ത്യയെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെ നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ ആരംഭിച്ചതും ഈ കാലയളവിലെ തന്ത്രപ്രധാന നാഴികക്കല്ലാണ്. ഇതിനൊപ്പം സൌഭാഗ്യ പദ്ധതിയിലൂടെ രാജ്യത്തെ ലക്ഷക്കണക്കിന് ദുർഘട ഗ്രാമങ്ങളിലെ എല്ലാ വീടുകളിലും വൈദ്യുതി എത്തിച്ചുകൊണ്ട് ഊർജ്ജ വിതരണ രംഗത്ത് ജനാധിപത്യവൽക്കരണം ഉറപ്പാക്കാനും സർക്കാരിന് സാധിച്ചു. ഭൌതിക സാഹചര്യങ്ങളുടെ വികസനത്തിനൊപ്പം ജനങ്ങളുടെ ജീവിത നിലവാരത്തെ നേരിട്ട് സ്വാധീനിക്കുന്ന സാമൂഹിക അടിസ്ഥാന സൌകര്യ വികസനത്തിനും കേന്ദ്ര സർക്കാർ വലിയ പ്രാധാന്യം നൽകി. രാജ്യത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനായി നിരവധി പുതിയ എയിംസ് ആശുപത്രികളും IIT, IIM പോലുള്ള ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങളും മെഡിക്കൽ കോളേജുകളും രാജ്യത്തുടനീളം സ്ഥാപിതമായി. ഇതിലേറ്റവും വിപ്ലവകരമായ മാറ്റം സൃഷ്ടിച്ചത് കോടിക്കണക്കിന് ഗ്രാമീണ വീടുകളിൽ പൈപ്പ് കണക്ഷൻ വഴി ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കിയ ജൽ ജീവൻ മിഷൻ പദ്ധതിയാണ്. ഗ്രാമീണ ജനതയുടെ ആരോഗ്യരംഗത്തും സ്ത്രീ ശാക്തീകരണത്തിലും ഈ പദ്ധതി വരുത്തിയ മാറ്റങ്ങൾ ആഗോളതലത്തിൽ തന്നെ പ്രശംസ പിടിച്ചുപറ്റി. ഇതിനൊപ്പം പ്രധാനമന്ത്രി ആവാസ് യോജന വഴി രാജ്യത്തെ ദരിദ്ര മേൽത്തട്ടിലുള്ള കോടിക്കണക്കിന് ദരിദ്ര കുടുംബങ്ങൾക്ക് അടച്ചുറപ്പുള്ളതും സുരക്ഷിതവുമായ സ്വന്തം വീടുകൾ നിർമ്മിച്ചു നൽകിയതും ഭാരതത്തിന്റെ സാമൂഹിക പശ്ചാത്തല വികസനം താഴെത്തട്ടിലുള്ള സാധാരണക്കാരിലേക്ക് വരെ നേരിട്ടെത്തിയതിന്റെ ദൃഢമായ തെളിവാണ്. രാജ്യത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെയും തീർത്ഥാടന ടൂറിസത്തെയും ആഗോള നിലവാരത്തിലേക്ക് ഉയർത്താൻ പ്രസാദ്, സ്വദേശി ദർശൻ തുടങ്ങിയ ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികളിലൂടെ സാധിച്ചു. കാശി വിശ്വനാഥ് കോറിഡോർ, ഉജ്ജയിൻ മഹാകാൽ ലോകം, കേദാർനാഥ്, ബദ്രിനാഥ് പുനരുദ്ധാരണ പദ്ധതികൾ എന്നിവയിലൂടെ രാജ്യത്തെ പുരാതന ആത്മീയ കേന്ദ്രങ്ങളെ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി നവീകരിച്ചു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായ ഗുജറാത്തിലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി പോലുള്ള പുതിയ ടൂറിസം വിസ്മയങ്ങൾ വിദേശ സഞ്ചാരികളെ വൻതോതിൽ ആകർഷിക്കുക മാത്രമല്ല പ്രാദേശികമായി നിരവധി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. ഭൌതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിനൊപ്പം പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കാൻ കെൽപ്പുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായി കോയിലിഷൻ ഫോർ ഡിസാസ്റ്റർ റെസിലിയന്റ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന അന്താരാഷ്ട്ര കൂട്ടായ്മയ്ക്ക് ഇന്ത്യ രൂപം നൽകിയതും ഈ കാലയളവിലെ ശ്രദ്ധേയമായ നേട്ടമാണ്. പരിസ്ഥിതി വ്യതിയാനങ്ങളെയും പ്രകൃതിക്ഷോഭങ്ങളെയും പ്രതിരോധിക്കാൻ തക്കവണ്ണം നിർമ്മിക്കപ്പെടുന്ന ഈ ആധുനിക സൌകര്യങ്ങൾ ഭാരതത്തിന്റെ വികസന മാതൃക എത്രത്തോളം ദീർഘവീക്ഷണമുള്ളതാണെന്ന് തെളിയിക്കുന്നവയാണ്. ചുരുക്കത്തിൽ കഴിഞ്ഞ 12 വർഷത്തെ ഭാരതത്തിന്റെ വികസന ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകുന്നത് ഇത് കേവലം കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെയോ റോഡുകളുടെയോ മാത്രം നിർമ്മിതിയല്ല, മറിച്ച് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ പ്രധാന നഗരങ്ങളുമായി ബന്ധിപ്പിച്ചും ഉൾഗ്രാമങ്ങളിൽ അതിവേഗ ഇന്റർനെറ്റും കുടിവെള്ളവും എത്തിച്ചും രാജ്യം കൈവരിച്ച സമഗ്രമായ മുന്നേറ്റമാണ്. ഭൌതിക സാഹചര്യങ്ങളുടെ ഈ ദൃഢമായ അടിത്തറയാണ് ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക ശക്തിയാക്കി മാറ്റുന്നത്. ദീർഘവീക്ഷണത്തോടെയുള്ള ഈ അടിസ്ഥാന സൌകര്യ വികസനം വരും ദശകങ്ങളിൽ വികസിത ഭാരതം എന്ന മഹത്തായ ലക്ഷ്യത്തിലേക്കുള്ള രാജ്യത്തിന്റെ പ്രയാണം സുഗമമാക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഇവിടെ അവസാനിക്കുന്നു. തയ്യാറാക്കിയത് സുധിൻ സൈനുദ്ദീൻ, അവതരണം സീന ആന്റണി.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 29:35. ഇതോടെ ഈ നിലയത്തു നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണം നാളെ

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 29:35. ഇതോടെ ഈ നിലയത്തു നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണം നാളെ